0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ചേട്ടാ, കൊറേ കാലമായല്ലോ കണ്ടിട്ട്.
3: അതേടോ, അതെ, താടി പഠിക്കാൻ എത്രയാവും?
2: അത് തന്നെ നമ്മുടെ 60 രൂപ.
3: ചേട്ടാ, ക്യാഷ് ആയിട്ട് 30 രൂപയുള്ളൂ കയ്യില്.
2: ഒരു കാര്യം ചെയ്യേ, രണ്ട് വഴിയുണ്ട്. ഒന്ന്, പകുതി താടി പഠിക്കുക.
3: രണ്ടാമത്തേതോ,
2: UPI മുഖേന ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യേ.
3: ഇതാ, UPI എന്നെ രക്ഷിച്ചു. ഇഷ്ടാ.
2: എന്നാ ഒരു കാര്യം ചെയ്യേ, ഫേഷ്യലും ചെയ്തോ, ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്താ മതി.
4: ഭാരതം ചെയ്യുന്നു ഡിജിറ്റൽ പേയ്മെന്റ്.
5: എല്ലാ ഇടപാടുകളും ഇപ്പോൾ എളുപ്പം.
6: എം ജയചന്ദ്രന്റെ സംഗീത സംവിധാനത്തിൽ ശ്രേയ ഘോഷൽ പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം എന്നു നിന്റെ മൊയ്തീൻ. ഗാനരചന റഫീഖ് അഹമ്മദ്.

0: ചില കാത്തിരിപ്പുകൾക്ക് വരവിൻ്റെ ഉറപ്പില്ല, എങ്കിലും പ്രതീക്ഷയോടെ കാത്തിരിക്കും. അങ്ങനെ ചില ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ കേട്ടത്. സ്മൃതിമധുരം സമാപിച്ചു.
1: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്ന് ഉച്ചയ്ക്ക് 12:40.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
4: എന്നും രാവിലെ 7:13.
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: ആകാശവാണി ഇപ്പോൾ യോഗ സൗഖ്യം.
5: യോഗ സൗഖ്യം
6: ഇന്നീ പരിപാടിയിൽ യോഗയും ദഹന പ്രക്രിയയും, ഇതേക്കുറിച്ച് ഡോക്ടർ വൃന്ദാജി നായർ സംസാരിക്കുന്നു.
7: ആഹാരം ചവച്ചരച്ച് കഴിക്കുന്നത് മുതൽ അതിലെ സാരാംശം ഊർജമായി ആഗിരണം ചെയ്ത് കിട്ടാംശം അഥവാ വേസ്റ്റ് സുഗമമായി പുറന്തള്ളുന്നത് വരെയുള്ള പ്രക്രിയയാണ് ദഹന പ്രക്രിയ അഥവാ ഡൈജഷൻ. ദഹന വ്യവസ്ഥയിൽ പ്രധാനമായും ലിവർ, പാൻക്രിയാസ്, ഗോൾ ബ്ലാഡർ മുതലായ അവയവങ്ങളും നിരവധി എൻസൈമുകളുടെ പ്രവർത്തനവും ഉൾപ്പെടുന്നു. യോഗശാസ്ത്രത്തിലും ആയുർവേദത്തിലും ഈ ദഹനശക്തിയെ ജഠരാഗ്നി എന്നാണ് പറയുന്നത്. ദഹനം ശരിയായി നടക്കാതെ വന്നാൽ അസിഡിറ്റി, ഗ്യാസ്, മലബന്ധം, അൾസർ മുതലായ നിരവധി അസ്വസ്ഥതകൾ ഉണ്ടാകാം. ഇന്ന് ഈ രീതിയിലുള്ള ദഹന പ്രശ്നങ്ങൾക്കുള്ള പ്രധാന കാരണം തെറ്റായ ആഹാര രീതികളും കൃത്രിമമായ ഫാസ്റ്റ് ഫുഡ് പോലെയുള്ള ആഹാര പദാർത്ഥങ്ങളും സമയം തെറ്റിയ ആഹാരവും അമിതമായ ഭക്ഷണ രീതികളും മാനസിക സമ്മർദ്ദവും ഭക്ഷണ സമയത്തെ സോഷ്യൽ മീഡിയ പോലുള്ളവയുടെ സ്വാധീനവുമാണ്. യോഗ മുന്നോട്ട് വയ്ക്കുന്നത് വെറും വ്യായാമ മുറകൾ അഥവാ എക്സസൈസുകൾ മാത്രമല്ല, ശരീരത്തിലെ ദഹന വ്യവസ്ഥയെയും ശ്വസന വ്യവസ്ഥയെയും രക്തചംക്രമണ വ്യവസ്ഥയെയും നാഡീവ്യൂഹത്തെയും

0: മനസ്സിനെയും ഉൾപ്പെടെ സ്വാധീനിക്കുന്ന സമഗ്രമായ ഒരു ജീവിതശൈലിയാണ്. ദഹന വ്യവസ്ഥയെ സംബന്ധിച്ച് നോക്കിയാൽ ആഹാരം ഏത് രീതിയിലുള്ളതായിരിക്കണമെന്നും എത്ര അളവിൽ ആഹാരം കഴിക്കണമെന്നുമെല്ലാം പ്രത്യേകം യോഗ ഗ്രന്ഥങ്ങളിൽ നിർദ്ദേശിക്കുന്നുണ്ട്. യോഗാസനങ്ങളിൽ മയൂരാസനം, അപാനാസനം, വജ്രാസനം, അർത്ഥമത്സേന്ദ്രാസനം, അധോമുഖ ശ്വാനാസനം, സേതുബന്ധാസനം, പവനമുക്താസനം, സർവാംഗാസനം, മത്സ്യാസനം എന്നിങ്ങനെയുള്ളവ ആന്തരിക അവയവങ്ങൾക്ക്, പ്രത്യേകിച്ച് ലിവർ, പാൻക്രിയാസ് മുതലായവയ്ക്ക് മൃദുവായ മസാജ് നൽകി അവയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു. യോഗാഭ്യാസങ്ങൾ വാഗസ് നാഡിയെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്നത് വഴി ദഹനത്തെ മെച്ചപ്പെടുത്താനും ഉപകരിക്കുന്നു. കുടലുകളുടെ ചലനത്തെ അഥവാ പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് മെച്ചപ്പെടുത്തുന്നത് നല്ല രീതിയിലുള്ള ദഹന പ്രക്രിയയ്ക്കും സുഗമമായ മലപ്രവൃത്തിക്കും സഹായകമാണ്. പ്രാണായാമങ്ങളായ ഭസ്ത്രികാ പ്രാണായാമം വയറിലെ പേശികൾക്കും ഡയഫ്രത്തിനും നൽകുന്ന ത്വരിതവും ക്രമവുമായ സങ്കോചം ആന്തരിക അവയവങ്ങൾക്ക് നല്ല മസാജ് നൽകി ദഹനശക്തിയെ മെച്ചപ്പെടുത്തുന്നു. നാഡീശോധന പ്രാണായാമം, ഭ്രാമരി, ശീതളി എന്നിവ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും അതുവഴി ഉണ്ടാകുന്ന IBS ഇറിറ്റബിൾ ബവൽ സിൻഡ്രം പോലെയുള്ള രോഗങ്ങളിലും അവയെ തടയാനും അവയുടെ ചികിത്സയ്ക്കായും ഉപയോഗിക്കാം. സാധാരണയായി യോഗാഭ്യാസങ്ങൾ ആഹാരത്തിന് മുൻപാണ് ചെയ്യേണ്ടത്. എന്നാൽ വജ്രാസനം ആഹാരശേഷം ചെയ്യാവുന്നതും ദഹനത്തെ ത്വരിതപ്പെടുത്തി ദഹന പ്രശ്നങ്ങളെ അകറ്റാൻ സഹായിക്കുന്നതുമാണ്.
1: യോഗയും ദഹന പ്രക്രിയയും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ വൃന്ദാജി നായർ.
2: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം തുമ്പോളിക്കടപ്പുറം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയതാണ്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ONV കുറുപ്പ്, സംഗീതം സലിൽ ചൗധരി.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: എസ് രമേശൻ നായരുടെ വരികൾക്ക് ദർശൻ രാമൻ ഈണം നൽകി കേസ് ചിത്രപാടിയ ഗാനം. ചിത്രം ഞങ്ങളുടെ കൊച്ചു ഡോക്ടർ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: കിസാൻ വാണി.
1: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
0: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി. കിസാൻ വാണി.

ആകാശവാണി പ്രേക്ഷകർക്കായി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കല്യാണരാമൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയതാണ്. ഗാനരചന കൈത്തപ്രം, സംഗീതം ബെനി ഇഗ്നീഷ്യസ്.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത

0: Lenin.
1: മോഹൻ സിതാരയുടെ സംഗീത സംവിധാനത്തിൽ രാധിക തിലക് പാടിയ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് യൂസഫലി കേച്ചേരി. ചിത്രം ദീപസ്തംഭം മഹാചര്യം.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉത്പന്ന വൈവിധ്യവത്കരണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഹോർട്ടികോർപ്പ് റീജിയണൽ മാനേജർ ബി സുനിൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9495954321. ഇനിയൊരു നമ്പർ 9496555

6321 ഒരു നമ്പർ കൂടി 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉത്പന്ന വൈവിധ്യവത്കരണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി ഇപ്പോൾ സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലങ് ക്യാൻസർ അഥവാ ശ്വാസകോശ ക്യാൻസർ ഇന്നത്തെ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഒരു വെല്ലുവിളി ഉയർത്തുന്ന രോഗമായി മാറിക്കഴിഞ്ഞു. ഈ രോഗത്തിന്റെ പ്രതിരോധവും ചികിത്സയും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ കൺസൾട്ടന്റും റേഡിയേഷൻ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ അൻസർ സുഹത് സേഠ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഈ ലങ് ക്യാൻസർ അഥവാ ശ്വാസകോശ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
2: വിട്ടുമാറാത്ത ചുമ, അത് കഫത്തോടുകൂടിയുള്ള ചുമ. ആ കഫത്തോടുകൂടിയുള്ള ചുമ ചില സമയത്ത് രക്തം ചുമച്ചു തുപ്പുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതുപോലെ തന്നെ ശ്വാസം മുട്ടായിട്ട് വരും. അത് ഒരു സംസാരിക്കാൻ പോലുമുള്ള ബുദ്ധിമുട്ടായിട്ട് വരും. കയറ്റം കയറുമ്പോഴുള്ള കിതപ്പായിട്ട് വരും. പിന്നെ ശ്വാസം വിടുമ്പോൾ ഒരു പിടുത്തം പോലെ ഉണ്ടാകും. ഒരുപാട് കേസുകളിൽ തുടക്കത്തിൽ വേദന വരില്ല എന്നുണ്ടെങ്കിലും പിന്നെ സഹിക്കാനാവാത്ത ശ്വാസം വിടുമ്പോഴുള്ള വേദന, അതുപോലെ ക്യാൻസറിൻ്റെതായിട്ടുള്ള ടെർമിനൽ ക്യാൻസർ പെയിനായിട്ട് തന്നെ വരാറുണ്ട്. ഇപ്പോൾ ശ്വാസകോശ ക്യാൻസർ ഉണ്ടാകുന്ന രോഗികളുടെ അവസാനം വളരെ വേദനാപൂർണമായിട്ട് തീരുന്നൊരവസ്ഥ വരാറുണ്ട്. അപ്പോൾ വേദനയും ഇതിൻ്റെ കൂട്ടത്തിൽ ഉള്ളതാണ്. ഉദാഹരണത്തിന് നമ്മുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്ക്വാമസൽ കാർസിനോമ, അത് പ്രധാനമായിട്ടും ശ്വാസകോശത്തിൻ്റെ മുകൾ ഭാഗത്താണ് ഉണ്ടാകുന്നത്. അത് നമ്മുടെ കയ്യിലേക്കുള്ള ബ്രേക്കിയൽ പ്ലക്സസ് എന്ന് പറയുന്ന ആ നാഡീവ്യൂഹത്തിൻ്റെ തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ക്വാമസൽ കാർസിനോമ ആ നാഡീവ്യൂഹത്തിലേക്ക് ആഴ്ന്നിറങ്ങി വേരുകൾ അഴുത്തി അവിടുത്തെ ഞരമ്പുകളെ പ്രസ് ചെയ്യുന്നതാണ്. അതിനകത്ത് സമ്മർദ്ദം ചെലുത്തുന്നത് കാരണം പലപ്പോഴും സഹിക്കാനാവാത്ത വേദനയോടുകൂടി രോഗികൾ വരാറുണ്ട്. ബ്രേക്കിയൽ ന്യൂറാൾജിയ എന്ന് പറയുന്ന വെറൈറ്റി. അതുപോലെ അവിടെയുള്ള ബാക്കിയുള്ള നാഡീവ്യൂഹങ്ങളുടെ നാഡീ ഞരമ്പുകളുടെ പുറത്തുള്ള സമ്മർദ്ദം കാരണം വരുന്ന ബാക്കി ലക്ഷണങ്ങൾ, അതിലൊന്നാണ് ഏറ്റവും പ്രധാനമാണ് വേദന. അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, രക്തം ചുമച്ചതുപോലെ ശ്വാസംമുട്ട്, നടക്കുമ്പോഴുള്ള കിതപ്പ്, സഹിക്ക വയ്യാത്ത ശ്വാസം വിടുമ്പോഴുള്ള വേദന, കൈകളിലേക്ക് വ്യാപിക്കുന്ന വേദന, പിന്നെ ഇതിനകത്ത് ഈ ശ്വാസകോശ ക്യാൻസറുകളുടെ മൂന്ന് നാല് പ്രധാനപ്പെട്ട വെറൈറ്റികളിലൊന്നാണ് സ്മോൾ സെൽ കാർസിനോമ എന്ന് ഹിസ്റ്റോപത്തോളജിയിൽ അറിയപ്പെടുന്ന സ്മോൾ സെൽ കാർസിനോമ എന്ന് പറയുന്ന വെറൈറ്റി. അത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ചില രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളുടെ സ്വഭാവമനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ചില വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാകാം. ഉദാഹരണത്തിന് പാരാതെർമോൺ, അതായത് പാരാതൈറോയിഡ് ഹോർമോൺ പോലെയുള്ള ചില രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്മോൾ സെൽ കാർസിനോമ കാരണം ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കൂടുകയും ആ കാൽസ്യം കൂടി വരുമ്പോൾ ഉള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ സ്മോൾ സെൽ കാർസിനോമയിലെ വേറൊരു വെറൈറ്റിയിൽ വാസോ ആക്റ്റീവ് ഇൻഡസ്ട്രിയൽ പെപ്റ്റൈഡ് VIP എന്ന് പറയുന്ന ഒരു രാസവസ്തുണ്ട്. അത് ഉൽപ്പാദിപ്പിക്കുന്ന ചില ട്യൂമറുകളുണ്ട്. അപ്പോൾ അത് ഉൽപ്പാദിപ്പിക്കുന്ന ട്യൂമറുകളാകുമ്പോൾ അതിൻ്റെ ലക്ഷണം വരുന്നത് വയറിളക്കമായിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ അനുബന്ധ ലക്ഷണങ്ങൾ, അതിനെ പാരാന്യൂപ്ലാസ്റ്റിക് സിൻഡ്രോം എന്നാണ് പറയുന്നത്. അതായത് നേരിട്ടുള്ള ലക്ഷണങ്ങളല്ലാതെ അത് ഉൽപ്പാദിപ്പിക്കുന്ന ആ രാസത്വരകങ്ങൾ കാരണം വരുന്ന രോഗലക്ഷണങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്മോൾ സെൽ കാർസിനോമയുടെ ക്ലിനിക്കൽ നേച്ചർ അത് പ്രവചനാതീതമാണ്. എങ്ങനെ വേണമെങ്കിലും അത് പ്രത്യക്ഷപ്പെടാം. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഈ ക്യാൻസറുകളിലെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള പ്രവചനാതീതമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്ന വളരെ പെട്ടെന്ന് മാരകമായി തീരാവുന്ന വെറൈറ്റി എന്ന് പറയുന്ന സ്മോൾ സെൽ കാർസിനോമയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ പലപ്പോഴും തലച്ചോറിന് ഒരു പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ റേഡിയേഷൻ കൊടുക്കുന്ന പരിപാടി വരെയുണ്ട്. എന്ന് വെച്ചാൽ മിക്കവാറും തലച്ചോറിലോട്ട് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ഈ ശ്വാസകോശ ക്യാൻസർ ആണെങ്കിൽ പോലും അതുമായി നേരിട്ട് ബന്ധമില്ലാത്ത അവയവങ്ങളിലേക്ക് സ്പ്രെഡ് വന്നാൽ അതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാകും. ഉദാഹരണത്തിന് കരളിലോട്ട് സ്പ്രെഡ് ചെയ്താൽ മഞ്ഞപ്പിത്തമായിട്ട് വരും. അതുപോലെ അഡ്രിനൽ ഗ്രന്ഥിയിലോട്ട് സ്പ്രെഡ് ചെയ്താൽ ഹോർമോണൽ ഇംബാലൻസ് ആയിട്ട് വരും. അതുപോലെ തലച്ചോറിലോട്ട് സ്പ്രെഡ് ചെയ്താൽ വിട്ടുമാറാത്ത തലവേദന, ഛർദി, ചിലപ്പോൾ അപസ്മാരം, അങ്ങനെയുള്ള രോഗലക്ഷണങ്ങളൊക്കെ വരാം. അങ്ങനെയാണ് പൊതുവേ ഇതിൻ്റെ സിംപ്റ്റംസ് വരുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഡാർക്കർ ഏരിയ എന്ന് പറയുന്നത് പലപ്പോഴും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നമുള്ള ആൾക്കാരിൽ ഈ രോഗലക്ഷണങ്ങൾ വരുമ്പോൾ അവരതിൻ്റെ തുടർച്ചയായിട്ട് വിചാരിക്കും, അത് ക്യാൻസറായിട്ട് മാറി എന്ന് വിചാരിക്കില്ല. അപ്പം അതുകൊണ്ട് പലപ്പോഴും ഈ രോഗലക്ഷണങ്ങൾ ശ്വാസകോശ അർബുദത്തിൻ്റെ ലക്ഷണങ്ങളാണെന്ന് തിരിച്ചറിയാൻ വൈകിപ്പോകുന്നു.
1: സർ, ലങ് ക്യാൻസറിനെ പ്രതിരോധിക്കുവാനായി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുവാൻ സാധിക്കുക?
2: അത് കാരണങ്ങൾ നമുക്ക് ഏകദേശം മനസ്സിലായല്ലോ. അപ്പോൾ സ്മോക്കിംഗ്, അപ്പോൾ സ്മോക്കിംഗ് സെസേഷനാണ് ഏറ്റവും പ്രധാനം. അതായത് എല്ലാ തരത്തിലുള്ള പുകയിലയുടെ ഉപയോഗവും നിയന്ത്രിക്കുക. നമ്മൾ പുകവലിക്കാരിൽ നമ്മൾ അവരുടെ ചരിത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അവരുടെ 18 വയസ്സ് തൊട്ടേ പുകവലിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു 60 വയസ്സാകുമ്പോഴേക്കും അസുഖം വരുന്നത്. അതായത് 42 വർഷത്തെ പുകവലി ശീലം കൊണ്ടാണ് ആ ആളിന് അസുഖം വരുന്നത്. എത്ര എണ്ണം വലിക്കും എന്ന് ചോദിക്കുമ്പോൾ മിക്കവാറും ഒരു ദിവസം 4 പാക്കറ്റ് 5 പാക്കറ്റ്, അതായത് 40-50 സിഗരറ്റോ അല്ലെങ്കിൽ ബീഡിയോ ഒക്കെ വലിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പം നിരന്തരമായിട്ടുള്ള പുകവലി അല്ലെങ്കിൽ പുകയിലയുമായിട്ടുള്ള അതിനകത്തുള്ള അസംഖ്യ 64 ടൈപ്പ് ആൽക്കലോയിഡ്സ് ഉണ്ട്. ഈ ആൽക്കലോയിഡ്സിൽ അതിൻ്റെ ഒരു മിശ്രണമാണ് ആ ടാർ പോലത്തുള്ള രാസവസ്തുക്കൾ ഉണ്ടാക്കി, ആ ടാറാണ് കാർസിനോജനിക് എന്ന് പറയുന്നത്. അപ്പം ആ ടാർ ഉണ്ടാകാൻ മാത്രമുള്ള അംശം, പുകയിലയുടെ അംശം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാലാണ് അത് വരുന്നത്. അപ്പം അതുകൊണ്ട് പുകയിലയുടെ എല്ലാ തരത്തിലുള്ള ഉപയോഗങ്ങളും നിയന്ത്രിക്കുക, ശരിയായിട്ടുള്ള ബോധവൽക്കരണം നടത്തി ഇതിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അത് അവർക്ക് മനസ്സിലാകുന്ന ബോധ്യം വരുന്ന രീതിയിൽ ദൃശ്യമാധ്യമങ്ങളിൽ കൂടി സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി അതിന് വേണ്ട അവബോധം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം ആൾക്കാർ അതിനകത്ത് വിട്ടു നിൽക്കാൻ സാധ്യതയുണ്ട്. പിന്നെ രാസവസ്തുക്കളുമായിട്ടുള്ള നിരന്തര സമ്പർക്കം. അപ്പോൾ അത്തരം തൊഴിലുകളിൽ ഏർപ്പെടുമ്പോൾ പലപ്പോഴും മാസ്ക് ധരിക്കുന്ന ഒരു ശീലമില്ല. ഇപ്പോൾ എത്ര രാസവസ്തുക്കളുമായിട്ടുള്ള സമ്പർക്കം ഉണ്ടെങ്കിലും ആ ആൾക്കാർക്ക് ജോലി ചെയ്യുമ്പോൾ കുറച്ചൊരു ഈസിന് വേണ്ടി അവർ അത് ദൂഷ്യമാണ് അല്ലെങ്കിൽ അതുകൊണ്ട് ഉള്ളിൽ ചെന്നാൽ അതിന് സഫൊക്കേഷനൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവർ അത് അങ്ങനെ ആ ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് അവർ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ആ പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് കൂടുതലായിട്ട് അതിൻ്റെ ഉപയോഗം നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റില്ലെങ്കിൽ നമുക്കത് നിയന്ത്രിച്ചു കൊണ്ടുപോകാനാകും. പിന്നെ ഇപ്പോൾ അന്തരീക്ഷത്തിലെ അണുവികണത്തിൻ്റെ സാധ്യത നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിനോടൊപ്പം ദുശീലങ്ങൾ കൂടി വരുമ്പോൾ നമ്മുടെ ആർജിത പ്രതിരോധ ശേഷി കുറയുകയും സ്വാഭാവിക പ്രതിരോധ ശേഷി കുറയുകയും അത് നമ്മുടെ പ്രതിരോധ ശേഷി കുറയുന്നത് കാരണം വരുന്ന രോഗങ്ങളിലൊന്നായ ക്യാൻസറിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അണുവികരണം കൂടുതലുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ അവർക്ക് ആ ഒരു റിസ്ക് ഉള്ളത് കൊണ്ട് അവർ ദുശീലങ്ങളിലും വിട്ടു നിന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വരാനുള്ള സാധ്യത കൂടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ശരിയായിട്ടുള്ള അവബോധം അതിനകത്ത് വരേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ രോഗലക്ഷണങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് പിടിവിട്ടു പോകുമ്പോൾ ഒന്ന് കൃത്യമായി അത് രോഗനിർണയം നടത്താനുള്ള ഒരു മുന്നറിവുണ്ടാകുക, അത് ആ രീതിയിൽ മുന്നോട്ട് പോവുക. അപ്പോൾ അതായത് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ചുമ വരുന്ന ഒരാളാണ് അല്ലെങ്കിൽ ശ്വാസമുട്ട് വരുന്ന ഒരാളാണ്, പക്ഷേ ചുമയുടെ പാറ്റേൺ ഒന്ന് മാറി, കുറച്ച് കൂടുതൽ കഫം വരുന്നു, അതിനോടൊപ്പം ശരീരം ക്ഷീണിച്ച് വരുന്നു. കാരണം ക്യാൻസറിൻ്റെ ഒരു ലക്ഷണം ശരീരഭാരം കുറയുന്നതുമാണല്ലോ, ഒരു കുറഞ്ഞ പനി വരുന്നതുമാണ്. അപ്പോൾ രോഗലക്ഷണങ്ങൾ ഒരിക്കലും അവഗണിക്കാതിരിക്കുക, നേരത്തെ തന്നെ രോഗനിർണയത്തിന് വിധേയമാകുക, ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക, അഥവാ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ശാസ്ത്രീയ അടിസ്ഥാനമുള്ള, പരിഭ്രമിക്കാതെ ശാസ്ത്രീയ അടിസ്ഥാനമുള്ള ചികിത്സയ്ക്ക് വേണ്ടി മുന്നോട്ട് പോവുക.
1: സർ, ഈ രോഗത്തിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് ഒന്ന് പറയാമോ?
2: ഇത് കുറച്ച് ചരിത്രം പറയേണ്ടി വരും. അതായത് ഞാൻ ആദ്യം ഇതിന്റെ സ്പെഷ്യാലിറ്റി കോസിംഗ് ചെയ്യുന്ന സമയത്ത്, പി ജി ചെയ്യുന്ന സമയത്ത്, അന്ന് ശ്വാസകോശ രോഗങ്ങൾ അല്ലെങ്കിൽ ശ്വാസകോശ ക്യാൻസർ ഉണ്ടായ രോഗികൾക്ക് വളരെ പരിമിതമായ ചികിത്സാ രീതികളെ ഉണ്ടായിരുന്നുള്ളൂ. അതായത് കീമോതെറാപ്പി മാത്രം, ചില പ്രത്യേക കീമോതെറാപ്പറ്റിക് ഏജൻസ് ഉപയോഗിച്ചുള്ള, അതായത് സിസ്പ്ലാറ്റിൻ, എറ്റോപ്പസൈഡ് അല്ലെങ്കിൽ കാർബോപ്ലാറ്റിൻ, പാക്ലിടാക്സൽ എന്ന് പറയുന്ന വെറൈറ്റിയിലുള്ള കുറച്ച് കീമോതെറാപ്പറ്റിക് ഏജൻസ് ഉപയോഗിച്ചുള്ള ചികിത്സ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റേഡിയേഷന് പലപ്പോഴും വലിയൊരു ഫലം കണ്ടിരുന്നില്ല എന്ന് മാത്രമല്ല, അതിന് നേരിട്ട് റേഡിയേഷൻ കൊടുക്കുന്ന ഒരു പരിപാടി അന്ന് കുറവാണ്. പക്ഷേ എങ്കിലും ഇപ്പോൾ അത് കാരണം വരുന്ന ശ്വാസംമുട്ട്, ആ ശ്വാസംമുട്ട് കാരണം രോഗിയുടെ ലക്ഷണങ്ങൾ കൂടുന്നു, ഇവിടെ ഞരമ്പുകൾ പടച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ വരുന്നു, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നു, നെഞ്ചിൻ്റെ ഭാഗത്ത് ഈ അസുഖം വന്ന ഭാഗത്ത് തന്നെ കൂടുതൽ ചുവപ്പ് കളറും വേറെ വീനസ് കണ്ടീഷനും ഒട്ടും

0: ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു എമർജൻസി ആയിട്ട് റേഡിയേഷൻ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സ്മോൾ സെൽ കാർസിനോമയ്ക്ക് ഒരു പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ തലച്ചോറിൽ റേഡിയേഷൻ കൊടുക്കും. അപ്പോൾ റേഡിയേഷന് കുറച്ച് റോളേ അന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിൽ നിന്നൊക്കെ കുറേ കൂടെ പുരോഗമിച്ച് നേരത്തെയുള്ള ക്യാൻസർ രോഗനിർണയം സാധ്യമായി വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും അതായത് സി ടി ഗൈഡഡ് എഫ് എൻ എ സി, ബ്രോങ്കോസ്കോപ്പി, അതായത് കുഴലിറക്കെയുള്ള പരിശോധനയിൽ കൂടി അതിനകത്ത് സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ ഉള്ള സ്ഥലത്തുനിന്ന് ബയോപ്സി പരിശോധന ചെയ്ത് അതിനകത്തുനിന്ന് അർബുദകോശങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കി അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന രീതി വന്നപ്പോൾ കുറച്ചുകൂടി ഡയഗ്നോസിസ് എളുപ്പമായി മാറി, ഡയഗ്നോസ് നേരത്തെ തന്നെ പറ്റുന്ന രീതിയായി. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ചികിത്സയ്ക്കും മാറ്റം വന്നു. അതിനകത്ത് ചില മോളിക്കുലാർ മാർക്കേഴ്സിനെ കണ്ടെത്തി. അപ്പോൾ ആ മോളിക്കുലാർ മാർക്കേഴ്സിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള കീമോതെറാപ്പി മരുന്നുകൾ നിലവിൽ വന്നു. അപ്പോൾ അതൊക്കെ ചികിത്സാരംഗത്ത് ഒരു കുതിച്ചുചാട്ടം തന്നെ ഉണ്ടാക്കിയെന്ന് പറയാം. പക്ഷേ അന്നും ഇന്നും ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന ഘട്ടത്തിലുള്ള ക്യാൻസറുകളാണ് അത് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന എന്നുള്ള വെറൈറ്റിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഏതാണ്ട് ഒന്നാം ഘട്ടത്തിലെ അസുഖം, ശ്വാസകോശത്തിൻ്റെ ഒരു ലോബിൽ മാത്രം, ഒരു ഭാഗത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന അസുഖം, വേറെ ഭാഗങ്ങളിലേക്ക് കഴലുകളിലേക്കിട്ടൊന്നും വ്യാപിച്ചിട്ടില്ലാത്ത അസുഖം, അതിന് ആ ഭാഗത്തെ ആ ട്യൂമറിനെ മാത്രം, ട്യൂമറിനെ മാത്രമല്ല ആ ട്യൂമറിന് ചുറ്റുമുള്ള 2 സെന്റിമീറ്റർ മാർജിൻ എടുക്കണം. കാരണം നഗ്ന നേത്രങ്ങൾക്ക് കാണാൻ പറ്റാത്ത സ്പ്രെഡ് ഉണ്ടാവും. ആ 2 സെന്റിമീറ്റർ മാർജിൻ എടുക്കുന്നത് ആ സ്പ്രെഡും കൂടി കവർ ചെയ്യാനാണ്. അങ്ങനെ കവർ ചെയ്യാൻ വേണ്ടിയുള്ള ആ മാർജിൻ കൊടുത്ത് എക്സൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പെത്തോളജി റിപ്പോർട്ടിൽ വേറെ പ്രശ്നങ്ങളില്ല എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് ട്രീറ്റ്മെൻറ് കഴിഞ്ഞു. പക്ഷേ അതിലെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ അതായത് നമ്മൾ എടുത്തപ്പോൾ ഒരു ക്യാപ്സൂൾ വലിപ്പം പൊട്ടി, അല്ലെങ്കിൽ അവിടെ മാർജിൻ കുറച്ച് സംശയാസ്പദമായിട്ടുള്ള രീതിയിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കഴല ചിലപ്പോൾ അത് ഭാവിയിൽ ക്യാൻസർ ആയേക്കാം, ഇങ്ങനെ എന്തെങ്കിലും ഒരു സംശയത്തിൻ്റെ ഒരു സൂചന ആ പത്തോളജി റിപ്പോർട്ടിലുണ്ടെങ്കിൽ റേഡിയേഷനും കീമോയും കൂടി അതിൻ്റെ തുടർ ചികിത്സയായിട്ട് നൽകിക്കഴിഞ്ഞാൽ ഏതാണ്ട് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാനാവും. പക്ഷേ രണ്ടാം ഘട്ടത്തിലെത്തിക്കഴിഞ്ഞാൽ ഓപ്പറേഷന് ശേഷം ഉറപ്പായും കീമോയും റേഡിയേഷനും കൊടുക്കണമെന്ന് തന്നെയാണ് പറയാറ്. അതായത് ആ അസുഖം തുടങ്ങുന്ന ഭാഗത്തുനിന്ന് തൊട്ടടുത്ത ഭാഗങ്ങളിലേക്ക് വ്യാപിച്ച അവസ്ഥയിലുള്ള ക്യാൻസറാണ് രണ്ടാം ഘട്ടം എന്ന് പറയുന്നത്. മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് അസുഖം തുടങ്ങിയ ഭാഗത്തുനിന്ന് കഴലുകളിലേക്കും അനുബന്ധ അവയവങ്ങളിലേക്കൊക്കെ വ്യാപിച്ച് തുടങ്ങിയ അവസ്ഥ, അതായത് അവിടെ ടച്ച് ചെയ്തതല്ല, അനുബന്ധ അവയവങ്ങളിലേക്ക് പടർന്നു തുടങ്ങിയ അവസ്ഥ. അപ്പം അങ്ങനെയുള്ള ആ ഒരു മൂന്നാം ഘട്ടത്തിലെ അസുഖത്തിനാണ് ചികിത്സയിലൊരു സാരമായ വ്യതിയാനം വന്നിരിക്കുന്നത്. അതിന് ഇപ്പോൾ റേഡിയേഷനും കീമോതെറാപ്പിയും ചേർന്നുള്ള ചികിത്സയാണ് നൽകുന്നത്. റേഡിയേഷനും കീമോതെറാപ്പിയും ഒരേ സമയത്ത്, അതായത് കീമോതെറാപ്പി റേഡിയേഷൻ്റെ എഫക്റ്റിനെയും അതുപോലെ റേഡിയേഷൻ കീമോതെറാപ്പിയുടെ ഗുണത്തിനെയും കൂടുതൽ അത് പ്രോത്സാഹിപ്പിക്കുന്ന രണ്ടും കൂടെ ഒരുമിച്ചുള്ള ചികിത്സാ രീതി, അതാണ് മൂന്നാം ഘട്ടത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ വളരെ ഗുണപ്രദമായ മാറ്റങ്ങൾ മൂന്നാം ഘട്ടത്തിലെ ശ്വാസകോശ ക്യാൻസറിന് ഉണ്ടാക്കുന്നുണ്ട്. ഡിസീസ് കൺട്രോൾ, അതായത് അതും ക്യൂർ ചെയ്യാൻ പറ്റുന്നതല്ല, പക്ഷെ ആ ഡിസീസ് കൺട്രോൾ, ശ്വാസകോശ ക്യാൻസറിൽ ഒന്നാം ഘട്ടത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ക്യൂർ സാധ്യമല്ല, പൂർണ്ണ രോഗശമനം സാധ്യമല്ല, പക്ഷെ ഡിസീസ് കൺട്രോൾ, അതായത് അസുഖത്തിനെ നിയന്ത്രിച്ച് ആളിന് പ്രശ്നമില്ലാത്ത രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരവസ്ഥ, അത് ഈ മൂന്നാം ഘട്ടത്തിലെ ക്യാൻസറിൽ റേഡിയേഷനും കീമോയും കൂടെ ചേർന്നുള്ള ട്രീറ്റ്മെൻറ്റ് കൊണ്ട് സാധ്യമാണ്. പക്ഷെ നാലാം ഘട്ടത്തിലെത്തിക്കഴിഞ്ഞാൽ, അതായത് ശ്വാസകോശവുമായി അസുഖം തുടങ്ങുന്ന ഭാഗവുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഭാഗങ്ങളിലേക്കും എതിർവശത്തെ ശ്വാസകോശത്തിലേക്കും ബാക്കി കഴലുകളിലേക്കും അതുമായി ബന്ധമില്ലാത്ത കഴലുകളിലേക്കുള്ളൊക്കെ വ്യാപനമാണ് നാലാം ഘട്ടം എന്ന് പറയുന്നത്. ആ നാലാം ഘട്ടത്തിലെ ക്യാൻസറിന് കീമോതെറാപ്പി മാത്രമേ ഉള്ളൂ. അപ്പം അതിന് ക്യൂർ ഒട്ടും തന്നെ ഇല്ല, അധികകാലം രോഗി ജീവിച്ചിരിക്കുകയുമില്ല, വളരെ പെട്ടെന്ന് രോഗം മൂർച്ഛിച്ച് രോഗിയുടെ കാര്യത്തിൽ പ്രശ്നം വരും. പക്ഷേ എങ്കിലും എല്ലാ ഘട്ടങ്ങളിലും നൂതന കീമോതെറാപ്പിയുടെയും നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള റേഡിയേഷനും കുറേ ഗുണഫലങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട്, അങ്ങനെ ഉണ്ടായി വരുന്നത് കൊണ്ട് രോഗിക്ക് രോഗശമനമോ ആ രോഗത്തിൻ്റെ നിയന്ത്രണമോ നല്ല രീതിയിൽ സാധ്യമാകുന്നത് കൊണ്ട് ക്വാളിറ്റി ഓഫ് ലൈഫ് ഒത്തിരി മെച്ചപ്പെട്ടു. അപ്പോൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം രോഗിക്ക് വലിയ കുഴപ്പങ്ങളില്ലാതെ, ശ്വാസം മുട്ടില്ലാതെ, കഫക്കെട്ടില്ലാതെ സ്വന്തം കാര്യങ്ങൾ നിർവഹിച്ച് വിശപ്പൊക്കെ സാധാരണ രീതിയിൽ പ്രവർത്തിച്ച് പരിമിതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണെങ്കിലും കൊണ്ടുപോയി ഇനി അധികാലം ജീവിച്ചിരിക്കില്ല എന്നുള്ള ഒരു ഉറപ്പുള്ളതാണെന്നുണ്ടെങ്കിൽ ഫർദർ ജീവിതത്തിൻ്റെ പ്ലാൻ കൂടി, അതായത് ഫ്യൂച്ചർ പ്ലാൻ കൂടി ചെയ്ത് മുന്നോട്ട് പോകാൻ, ആ ഒരു വ്യത്യാസമാണ് ശ്വാസകോശ ക്യാൻസറിൻ്റെ ചികിത്സാരംഗത്ത് ഇത്രയും വർഷം കൊണ്ട് 20 വർഷം കൊണ്ടുണ്ട് ഉണ്ടായിട്ടുള്ളത്.
1: ശ്വാസകോശ ക്യാൻസർ ചികിത്സയും പ്രതിരോധവും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ അൻസർ സുഹത് സേട്ടിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
4: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: ആകാശവാണി.

രാഗാമൃതത്തിൽ ഇന്ന് ശ്രീ അഭിലാഷ് ഗിരിപ്രസാദ് പാടിയ കൃതികൾ കേൾക്കാം. സർവശ്രീ, ബോംബെ ആർ മാധവൻ വയലിൻ, കടക്കാവൂർ രാജേഷ് നാഥ് മൃദംഗം, സുനിൽകുമാർ ശേഖർ ഗെഞ്ചിറ, മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. ആദ്യം രീതി ഗൗള രാഗത്തിൽ പരിപാലയമാം എന്ന കൃതി കേൾക്കാം. രൂപകതാളം

ഇതുവരെ കേട്ടത് ശ്രീ അഭിലാഷ് ഗിരിപ്രസാദ് പാടിയ കൃതികൾ. സർവശ്രീ, ബോംബെ ആർ മാധവൻ വയലിൻ, കടക്കാവൂർ രാജേഷ് നാഥ് മൃദംഗം, സുനിൽകുമാർ ശേഖർ ഗെഞ്ചിറ.

0: രാഗാമൃതം സമാപിക്കുന്നു.
1: ചേട്ടാ, കൊറേ കാലമായല്ലോ കണ്ടിട്ട്.
2: അതേടോ, അതെ, താടി പഠിക്കാൻ എത്രയാവും?
1: അത് തന്നെ നമ്മുടെ 60 രൂപ.
2: ചേട്ടാ, ക്യാഷ് ആയിട്ട് 30 രൂപയേ ഉള്ളൂ കയ്യില്.
1: ഒരു കാര്യം ചെയ്യേ, രണ്ട് വഴിയുണ്ട്. ഒന്ന്, പകുതി താടി പഠിക്കുക.
2: രണ്ടാമത്തേതോ,
1: UPI മുഖേന ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യേ.
2: ഇതാ, UPI എന്നെ രക്ഷിച്ചു ഇഷ്ടാ.

0: പറ്റുന്ന ഒരു കാര്യം ചെയ്യ്, ഫേഷ്യലും ചെയ്തോ, ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്താ മതി.
1: ഭാരതം ചെയ്യുന്നു ഡിജിറ്റൽ പേയ്മെന്റ്.
2: എല്ലാ ഇടപാടുകളും ഇപ്പോൾ എളുപ്പം.
3: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
2: ആകാശവാണി. ഹരിതവാണി.

0: ഹരിതവാണിയിൽ ഇന്ന് ആനന്ദത്തിനും ആദായത്തിനും അലങ്കാര സസ്യങ്ങൾ. കുളത്തുമൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രിൻസിപ്പൽ സോമശേഖരൻ നായർ വി സംസാരിക്കുന്നു.
1: ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് സസ്യങ്ങൾ അത്യാവശ്യമാണെന്ന് നിങ്ങൾക്കറിയാം. മനുഷ്യന്റെ ആരോഗ്യത്തിനും ഔഷധങ്ങൾക്കും മാത്രമല്ല മാനസിക ഉല്ലാസത്തിനും ചെടികൾ പ്രധാന പങ്കുവഹിക്കുന്നു. അലങ്കാര സസ്യങ്ങൾ മനുഷ്യന്റെ ജീവിതം ആനന്ദപ്രദമാക്കുന്നതിന് വളരെയേറെ പങ്കുവഹിക്കുന്നു. ഒരു വീടിൻ്റെ ഭംഗി അതിൻ്റെ ചുമരുകളോ ഫർണിച്ചറുകളോ അല്ല, ആ വീടിനെ ചുറ്റിപ്പറ്റിയുള്ള പച്ചപ്പ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ അലങ്കാര സസ്യങ്ങൾ മനുഷ്യൻ്റെ ആരോഗ്യകരമായ ജീവിതശൈലിയുടെ ഭാഗവും കൂടിയാണ്. അലങ്കാര സസ്യങ്ങളുടെ പൂക്കളുടെ ഭംഗിയോ ഇലകളുടെ നിറമോ വ്യത്യാസമോ ആകൃതിയോ സുഗന്ധമോ പ്രത്യേക വളർച്ചാ രീതിയോ ആയിരിക്കും പ്രധാനം. എന്നാൽ മറ്റു ചിലത് പൂക്കളേക്കാൾ ഇലകളുടെ വർണ്ണവൈവിധ്യം കൊണ്ടും ശ്രദ്ധേയമാണ്. ഇന്ന് അലങ്കാര സസ്യങ്ങൾ വനിതാ സ്വയം സംഘങ്ങൾക്കും യുവാക്കൾക്കും വളരെയധികം സാമ്പത്തിക നേട്ടം നൽകുന്നുണ്ട്. ഇന്ന് വീടുകളിൽ ചെടി വളർത്തുന്നത് ഒരു ഹോബിയാണ്. പിഴിഞ്ഞ പൂക്കൾ കാണുന്നതും ചെടികൾ നനയ്ക്കുന്നതും മനസ്സിന് ആശ്വാസം നൽകുന്നു. പ്രകൃതി സ്നേഹം വളർത്തുന്നതിനും ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കുന്നതിനും അലങ്കാര സസ്യങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നു. എന്താണ് അലങ്കാര സസ്യങ്ങൾ? മനോഹാരിതയ്ക്ക് വേണ്ടി നട്ടുവളർത്തുന്ന സസ്യങ്ങളാണ് അലങ്കാര സസ്യങ്ങൾ. അലങ്കാര സസ്യങ്ങൾക്ക് ചരിത്രപരമായി വളരെയധികം പ്രാധാന്യമുണ്ട്. മനുഷ്യൻ സ്ഥിര താമസമാക്കിയ കാലം മുതൽ തന്നെ പൂക്കളോടും പൂന്തോട്ടങ്ങളോടും താല്പര്യമുണ്ടായിരുന്നു. പുരാതന ഈജിപ്തിലും മെസപ്പൊട്ടാമിയയിലും രാജകൊട്ടാരങ്ങളിൽ മനോഹരമായ പൂന്തോട്ടം ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ അലങ്കാര സസ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തത് മുഗൾ രാജാക്കന്മാരായിരുന്നു. കാശ്മീരിലെ ഷാലിമാർ തോട്ടം അതിന് മികച്ച ഉദാഹരണമാണ്. കേരളത്തിൽ വളരെ പണ്ടുകാലം മുതൽക്കേ മുല്ല, തെച്ചി, തുളസി, അരളി, ശംഖുപുഷ്പം തുടങ്ങിയവ നട്ടുവളർത്തുന്നത് പതിവായിരുന്നു. ഇന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള അലങ്കാര സസ്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നഗരവൽക്കരണത്തിൻ്റെ തോതനുസരിച്ച് പച്ചപ്പിൻ്റെ അളവ് കുറയുകയാണ്. കോൺക്രീറ്റ് കെട്ടിടങ്ങളിൽ ജീവിക്കുന്നവർക്ക് ചെറിയ പൂന്തോട്ടം വളരെ ആശ്വാസമാണ്. വീട്ടിനുള്ളിലെ അലങ്കാര സസ്യങ്ങൾ അന്തരീക്ഷം മനോഹരമാക്കുകയും മനസ്സിന് സന്തോഷം നൽകുകയും ചെയ്യുന്നു എന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. പച്ചപ്പുള്ള അന്തരീക്ഷത്തിൽ കഴിയുന്നവർക്ക് മാനസിക സമ്മർദ്ദം കുറയുമെന്നാണ് കണ്ടിട്ടുള്ളത്. ജോലിയിൽ കാര്യക്ഷമതയും കൂടുന്നു. അലങ്കാര സസ്യങ്ങൾക്ക് ഇന്ന് വിപണിയിൽ വളരെയധികം സാധ്യതയുണ്ട്. നമ്മുടെ കാലാവസ്ഥ അലങ്കാര സസ്യങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നു. ആവശ്യത്തിന് ചൂടും മഴയും ഈർപ്പവും ലഭിക്കുന്നതിനാൽ വർഷം മുഴുവനും പൂച്ചെടികൾ വളർത്താവുന്നതാണ്. അലങ്കാര സസ്യങ്ങളുടെ ആവശ്യകത വർഷം തോറും വർദ്ധിച്ചു വരികയാണ്. അതിനാൽ അലങ്കാര സസ്യകൃഷി ഒരു സ്വയം തൊഴിൽ മേഖല കൂടിയാണ്. അലങ്കാര സസ്യങ്ങളെ പലതായി വർഗീകരിക്കാം. റോസ്, ജമന്തി, ഡാലിയ, ഓർക്കിഡ്, ആന്തൂരിയം തുടങ്ങിയവ പൂച്ചെടികളാണ്. ക്രോട്ടൺ, അഗ്ലോണിമ, കോലിയസ് തുടങ്ങിയവ ഇലച്ചെടികളാണ്. ബൊഗെയിൻവില്ല, മണി പ്ലാന്റ്, അലമണ്ട തുടങ്ങിയവ വള്ളിച്ചെടികളുടെ ഗണത്തിൽപ്പെടുന്നു. പുൽത്തകഴിയിൽ നാം വിവിധതരം പുൽച്ചെടികളാണ് വളർത്തുന്നത്. സ്നേക്ക് പ്ലാന്റ്, പീസ് ലില്ലി, സ്പൈഡർ പ്ലാന്റ് എന്നിവ ഇൻഡോർ സസ്യങ്ങളിൽ പെടുന്നു. ഇവ ഓരോന്നിൻ്റെയും പരിപാലനം വ്യത്യസ്തമാണ്. ചെടികളുടെ പ്രകൃതി അനുസരിച്ച് വെള്ളം, വളം, സൂര്യപ്രകാശം എന്നിവ നിയന്ത്രിക്കേണ്ടതാണ്. അലങ്കാര സസ്യങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഇന്ന് പല മാർഗങ്ങളുമുണ്ട്. ചെമ്പരത്തി, ബൊഗെയിൻവില്ല എന്നിവ കമ്പ് നട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ജമന്തി, ഡാലിയ, കോസ്മോസ് തുടങ്ങിയവ വിത്ത് വഴി ഉൽപ്പാദിപ്പിക്കുന്നവയാണ്. ഉയർന്ന ഗുണമേന്മയുള്ള റോസ് ചെടികൾ ഒട്ടിക്കൽ അഥവാ ഗ്രാഫ്റ്റിംഗ് എന്ന രീതി വഴി എണ്ണം വർദ്ധിപ്പിക്കാം. ചില കുറ്റിച്ചെടികളും പള്ളിച്ചെടികളും ലെയറിംഗ് എന്ന മാർഗത്തിലൂടെ ഉൽപ്പാദിപ്പിക്കാം. ടിഷ്യൂ കൾച്ചർ എന്ന സാങ്കേതിക വിദ്യയ്ക്ക് അലങ്കാര സസ്യങ്ങളുടെ ഉൽപ്പാദനത്തിൽ നിർണായകമായ പങ്കുണ്ട്. ഒരു കോശത്തിൽ നിന്നോ കോശ സമൂഹത്തിൽ നിന്നോ പുതിയ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വിദ്യയാണ് ടിഷ്യൂ കൾച്ചർ. ഓർക്കിഡുകൾ, ആന്തൂരിയം തുടങ്ങിയവ ഈ രീതി വഴി എണ്ണം വർദ്ധിപ്പിക്കാം. വലിയ സ്ഥലമുണ്ടെങ്കിലേ ഉദ്യാനം നിർമ്മിക്കാൻ സാധിക്കൂ എന്നില്ല.

ചെറിയ സ്ഥലങ്ങളിലും മനോഹരമായ ഉദ്യാനം നിർമ്മിക്കാം. വീടിൻ്റെ മുറ്റത്ത് പൂച്ചെടികളും കോട്ടൺ പ്ലാന്റും നട്ടുവളർത്തി മനോഹരമാക്കാവുന്നതാണ്. വീടിൻ്റെ ടെറസുകളിൽ അലങ്കാര സസ്യങ്ങൾ വളർത്താം. മണി പ്ലാന്റ്, സ്പൈഡർ പ്ലാന്റ് തുടങ്ങിയവ തൂക്കുചട്ടികളിൽ വളർത്താം. ബാൽക്കണിയിലെ ചെറിയ ഇൻഡോർ സസ്യങ്ങൾ വളർത്താവുന്നതാണ്. ലംബ ഉദ്യാനം അഥവാ വെർട്ടിക്കൽ ഗാർഡൻ ഒരുക്കാനും ഇന്ന് നിരവധി മാർഗങ്ങളുണ്ട്. അലങ്കാര സസ്യങ്ങൾ പരിസ്ഥിതിയിലെ നിലനിൽപ്പിന് പ്രധാന പങ്കുണ്ട്. കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്ത് ഓക്സിജൻ പുറത്തുവിട്ട് വായുവിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നു. ശുദ്ധവായു ശ്വസിക്കുക വഴി മാനസിക സമ്മർദ്ദം കുറയുകയും ചെയ്യുന്നു. ഗാർഡൻ തെറാപ്പി ചികിത്സയുടെ ഭാഗമായി ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. വീടിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കാനും അന്തരീക്ഷ താപനില കുറയ്ക്കുന്നതിനും ജൈവ വൈവിധ്യം നിലനിർത്താനും അലങ്കാര സസ്യങ്ങൾ സഹായിക്കുന്നു. അലങ്കാര സസ്യകൃഷി ഇന്ന് ലാഭകരമായ സംരംഭമാണ്. തൈകൾ വിൽക്കുന്നതിലൂടെ, ആഘോഷങ്ങൾക്ക് പൂക്കൾ വിതരണം ചെയ്യുന്നതിലൂടെ, ലാൻഡ്സ്കേപ്പിംഗ് ഡിസൈനിങ്ങിലൂടെ, പൂന്തോട്ട നിർമ്മാണ സാമഗ്രികൾ വിൽക്കുന്നതിലൂടെ അലങ്കാര സസ്യങ്ങൾ സാമ്പത്തികമായി പ്രയോജനം ചെയ്യുന്നു. അലങ്കാര സസ്യങ്ങൾ ഏറെയുണ്ടെങ്കിലും അവയുടെ പരിപാലനത്തിന് ചില പരിമിതികളുണ്ട്. കീടബാധയും രോഗങ്ങളും അലങ്കാര സസ്യകൃഷിയെ പ്രധാനമായും ബാധിക്കുന്നു. ഓർക്കിഡ്, ആന്തൂരിയം തുടങ്ങിയവ വളർത്താൻ ചെലവും പരിചരണവും കൂടുതലാണ്. നമ്മുടെ വീടുകളിൽ സാധാരണയായി കാണുന്ന ചെടിയാണ് ചെമ്പരത്തി. ഔഷധ നിർമ്മാണത്തിനും അലങ്കാരത്തിനും ഉപയോഗിക്കുന്നു. പൂക്കളുടെ രാജ്ഞിയായ റോസ് നിരവധി നിറങ്ങളിലും ഇനങ്ങളിലും കാണുന്നു. വിവിധ അലങ്കാരങ്ങൾക്ക് ഇവ വ്യാപകമായി ഉപയോഗിക്കുന്നു. കുറഞ്ഞ പരിചരണത്തിൽ വളരുന്ന അലങ്കാര സസ്യമാണ് ബൊഗൻവില്ല. കേരളത്തിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന സസ്യമാണ് ആന്തൂരിയം. ശരിയായ പരിചരണം നൽകിയാൽ വർഷങ്ങളോളം പൂക്കൾ തരുന്ന സസ്യമാണ് ഓർക്കിഡുകൾ. അലങ്കാര സസ്യങ്ങളുടെ ഭംഗി അതിൻ്റെ പൂക്കളിലും ഇലകളിലുമാണ്. ചെറിയ കീടബാധ പോലും ഇവയുടെ ഭംഗിയെ ബാധിക്കുന്നു. അതുകൊണ്ട് നിരീക്ഷണം അത്യാവശ്യമാണ്. അലങ്കാര സസ്യങ്ങളെ പ്രധാനമായും ബാധിക്കുന്ന കീടങ്ങൾ മുഞ്ഞ, മിലിബഗ്, ത്രിപ്സ്, ചുവന്ന ചിലന്തി, പള്ളീച്ച, ഇലപ്പുള്ളി രോഗം തുടങ്ങിയവയാണ്. മിക്ക കീടബാധയുടെയും ലക്ഷണങ്ങൾ മുരടിച്ച വളർച്ച, ഇലകളുടെയും പൂക്കളുടെയും ആകൃതി മാറുക, ഇലയും പൂക്കളും വേഗത്തിൽ കൊഴിഞ്ഞു പോകുക എന്നിവയാണ്. ഇലകളിലും തണ്ടുകളിലും കാണുന്ന കീടമാണ് മുഞ്ഞ. ഇവ പച്ച, മഞ്ഞ, കറുപ്പ് നിറങ്ങളിൽ കാണുന്നു. പൂക്കളെയും ഇലകളെയും ബാധിക്കുന്ന മറ്റൊരു കീടമാണ് മിലിബഗ്. പൂക്കളുടെ എണ്ണം കുറയുന്നതാണ് പ്രധാന ലക്ഷണം. ഇലകളിൽ കാണുന്ന മഞ്ഞ വരകളാണ് ത്രിപ്സിൻ്റെ പ്രധാന ലക്ഷണം. ഇത്തരം കീടങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് പൊതുവായ ചില നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. രോഗം ബാധിച്ച ഭാഗങ്ങൾ മുറിച്ചു മാറ്റുകയും വെള്ളം സ്പ്രേ ചെയ്തും വേപ്പെണ്ണ ഉപയോഗിച്ചും കീടങ്ങളെ പൊതുവെ നിയന്ത്രിക്കാവുന്നതാണ്. സ്പിരിറ്റും സോപ്പ് ലൈനും ഉപയോഗിക്കുന്നതും നല്ല കീട നിയന്ത്രണ മാർഗമാണ്. ജൈവ കീടനാശിനികളും ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്നു. ത്രിപ്സ് എന്ന കീടത്തെ നിയന്ത്രിക്കാൻ മഞ്ഞ സ്റ്റിക്കി ട്രാപ്പുകൾ ഉപയോഗിക്കാവുന്നതാണ്. സസ്യങ്ങളെ പൊതുവെ ബാധിക്കുന്ന രോഗമാണ് വേരുചീയൽ. നല്ല മണ്ണും ആവശ്യത്തിന് മാത്രം വെള്ളവും വേരുചീയലിന് ഫലപ്രദമാണ്. വേനലും മഴയുമനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് നിയന്ത്രിക്കേണ്ടതാണ്. നീർവാഴ്ചയുള്ള സ്ഥലങ്ങളാണ് അലങ്കാര സസ്യങ്ങൾ വളർത്തേണ്ടത്. അലങ്കാര സസ്യങ്ങളുടെ ശാസ്ത്രീയ പരിപാലനത്തിന് അനുയോജ്യമായ മണ്ണും ചാണകപ്പൊടി, എല്ലുപൊടി തുടങ്ങിയവയും അത്യാവശ്യമാണ്. അതുപോലെ ശിഖരം വെട്ട് അഥവാ പ്രൂണിംഗ്, ചട്ടി മാറ്റി നടൽ, സൂര്യപ്രകാശത്തിനനുസരിച്ച് സസ്യങ്ങളെ വിന്യസിക്കൽ തുടങ്ങിയവയും ശാസ്ത്രീയ പരിപാലനത്തിൽ പ്രാധാന്യമർഹിക്കുന്നു. വെള്ളം കെട്ടി നിൽക്കാത്തതും അമിതമായ അമ്ലത്വമോ ക്ഷാരത്വമോ ഇല്ലാത്തതും വായു സഞ്ചാരം ഉള്ള മണ്ണാണ് ചെടികൾക്ക് നല്ലത്. ചട്ടികളിൽ നടുന്നതിന് ചുവന്ന മണ്ണും ചാണകം, കമ്പോസ്റ്റ് എന്നിവയുടെ മിശ്രിതം, വേപ്പിൻ പിണ്ണാക്ക് എന്നിവയും ഉപയോഗിക്കുന്നു. ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ് അലങ്കാര സസ്യങ്ങൾക്ക് പ്രാധാന്യമെങ്കിലും എല്ലാ സസ്യങ്ങൾക്കും ഒരേ സാഹചര്യം ആവശ്യമില്ല. റോസ്, ജമന്തി എന്നിവയ്ക്ക് നല്ല സൂര്യപ്രകാശം അത്യാവശ്യമാണ്. എന്നാൽ ആന്തൂറിയം, ഓർക്കിഡ് എന്നിവയ്ക്ക് തണൽ നല്ലതാണ്. ശക്തമായ മഴയിൽ ചട്ടികളിൽ വെള്ളം കിട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വേനൽക്കാലത്ത് മണ്ണിൻ്റെ ഈർപ്പം നിലനിർത്താൻ ജലസേചനം നൽകുകയും വേണം. പല ഇൻഡോർ സസ്യങ്ങളും നല്ലതാണെങ്കിലും ചിലവ മനുഷ്യൻ്റെ ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കുന്നു. ഇതിൽ കുറച്ച് സത്യമുണ്ടെങ്കിലും എല്ലാ സസ്യങ്ങൾക്കും ഇത് ബാധകമല്ല. ഇന്ന് വീടുകളിലും ഓഫീസുകളിലും ഇൻഡോർ അലങ്കാര സസ്യങ്ങൾ വളർത്തുന്നുണ്ട്. ഇവയിൽ ഭൂരിഭാഗവും വായുവിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നവയാണ്. എന്നാൽ ചിലത് ഹാനികരവുമാണ്. ചെടി മുറിക്കുമ്പോൾ പുറത്തുവരുന്ന നീര് ചർമ്മത്തിനും കണ്ണുകൾക്കും അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ട്. എരിച്ചിലും നീർക്കട്ടും ഉണ്ടാകും. ഫിലോഡെൻഡ്രോണിൻ്റെ ഇലകളിൽ കാൽഷ്യം ഓക്സലേറ്റ് ഉള്ളതിനാൽ കുട്ടികളോ പാർശ്വമൃഗങ്ങളോ കഴിച്ചാൽ വിഷബാധ ഏൽക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ മുൻപ് പറഞ്ഞ ഇൻഡോർ സസ്യങ്ങൾ ആരോഗ്യത്തിന് ഹാനികരമാണ്. എന്നാൽ അവയെക്കുറിച്ച് കുട്ടികളിലും മുതിർന്നവരിലും അവബോധം ഉണ്ടാക്കുകയാണ് വേണ്ടത്. കേരളത്തിലെ വീടുകളിലും ക്ഷേത്രങ്ങളിലും കാണുന്ന അലങ്കാര സസ്യമാണ് അരളി. വെള്ള,

0: ചുവപ്പ്, പിങ്ക്, മഞ്ഞ തുടങ്ങിയ നിറങ്ങളിൽ ഇവ കാണപ്പെടുന്നു. സൗന്ദര്യമുള്ള ചെടികളാണെങ്കിലും ഇവ പൂർണ്ണമായി സുരക്ഷിതമല്ല. അരളിയുടെ ഇലകൾ, തണ്ട്, വേരുകൾ എന്നിവ ഒടിക്കുമ്പോൾ പുറത്തുവരുന്ന പാലിൽ കാർഡിയാക് ഗ്ലൈക്കോസൈഡുകൾ എന്ന വിഷപദാർത്ഥം അടങ്ങിയിരിക്കുന്നു. ഇവ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. വയറിളക്കം, തലകറക്കം, ബ്ലഡ് പ്രഷറിലെ വ്യതിയാനം തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഗുരുതരമായ വിഷബാധ ജീവന് തന്നെ ഭീഷണിയാണ്. അരളി മനോഹരമായ സസ്യമാണെങ്കിലും കുട്ടികളും വളർത്തുമൃഗങ്ങളും എത്തിച്ചേരാത്ത സ്ഥലത്ത് വളർത്തുകയാണ് ഉചിതം. ചെടികൾ മുറിക്കുകയോ ശിഖരം വെട്ട് നടത്തുകയോ ചെയ്തതിനു ശേഷം കൈകൾ നന്നായി കഴുകണം. അരളിയുടെ പ്രത്യേകത അതിൻ്റെ സൗന്ദര്യമാണ്, ആരോഗ്യ ഗുണമല്ല. അതേസമയം അതിൻ്റെ വിഷാംശത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകേണ്ടതും അത്യാവശ്യമാണ്. ഡൈഫൻബാക്കിയയാണ് ഹാനികരമായ മറ്റൊരു സസ്യം. തണ്ടിലെയും ഇലകളിലെയും നീര് വായിൽ ചെന്നാൽ നാവ്, ചുണ്ട്, തൊണ്ട തുടങ്ങിയവ വീർക്കുകയും എരിച്ചിലുണ്ടാവുകയും ചെയ്യുന്നു. സംസാരിക്കാനും ആഹാരം വിഴുങ്ങാനും പ്രയാസമുണ്ടാകും. ഫിലോഡെൻഡ്രോൺ, കലാഡിയം എന്നിവയുടെ ഇലകൾ കടിച്ചാൽ വായിൽ എരിച്ചിലും നീർക്കെട്ടും ഉണ്ടാകുന്നു. ഇൻഡോർ സസ്യങ്ങളെക്കുറിച്ച് പൊതുവെയുള്ള സംശയം ഇവ രാത്രിയിൽ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിട്ട് ഓക്സിജന്റെ അളവ് കുറയ്ക്കും എന്നതാണ്. രാത്രികാലങ്ങളിൽ പ്രകാശ സംശ്ലേഷണം ഇല്ലാത്തതിനാൽ സസ്യങ്ങൾ ഓക്സിജനെ സ്വീകരിച്ച് കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുന്നു. എന്നാൽ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് തുലവും ചെറുതാണ്. ഒരു സാധാരണ മുറിയിലെ വായുവിൻ്റെ ഘടന മാറ്റാൻ ഇത് പര്യാപ്തമല്ല. ഒരു മുറിയിൽ ഉറങ്ങുന്ന മനുഷ്യൻ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡയോക്സൈഡിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് ഒന്നോ രണ്ടോ ഇൻഡോർ സസ്യങ്ങൾ വയ്ക്കുന്നതുകൊണ്ട് ഓക്സിജൻ്റെ അളവ് കാര്യമായി കുറയുകയോ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുകയോ ചെയ്യുന്നില്ല. അതിനാൽ ഇൻഡോർ സസ്യങ്ങൾ അപകടകരമായ രീതിയിൽ കാർബൺ ഡയോക്സൈഡ് വർദ്ധിപ്പിക്കും എന്നതിന് ശാസ്ത്രീയമായ അടിത്തറയില്ല. വായുസഞ്ചാരം കുറഞ്ഞ ചെറിയ മുറികളിൽ ആവശ്യത്തിലധികം ഇൻഡോർ സസ്യങ്ങൾ നിറയ്ക്കുന്നതും നല്ലതല്ല. അലങ്കാര സസ്യകൃഷി ഇന്ന് പുതിയ മേഖലകളിലേക്ക് കടന്നിരിക്കുന്നു. ടെറസ് ഗാർഡൻ, ബാൽക്കണി ഗാർഡൻ, ഹാങ്ങിങ് ഗാർഡൻ, ലംബ ഉദ്യാനം അഥവാ വെർട്ടിക്കൽ ഗാർഡൻ, ബോൺസായ്, ഹൈഡ്രോപോണിക്സ്, ഇൻഡോർ പ്ലാന്റ് എന്നിവ ഇന്ന് നഗരങ്ങളിൽ കൂടുതൽ ജനപ്രിയമായിരിക്കുന്നു. വിദ്യാസമ്പന്നരായ യുവാക്കൾ അലങ്കാര സസ്യകൃഷിയിലൂടെ മികച്ച സംരംഭകർ ആയിട്ടുണ്ട്. നഴ്സറി പരിപാലനം, ഓൺലൈൻ ചെടി വിൽപ്പന, ലാൻഡ്സ്കേപ്പ് ഡിസൈനിങ്, ഗാർഡൻ മെയിൻ്റനൻസ് എന്നിവയെല്ലാം കുറഞ്ഞ ചെലവിൽ ആരംഭിക്കാവുന്ന തൊഴിൽ മേഖലയാണ്. പ്രകൃതിയെ മനുഷ്യരുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് സസ്യങ്ങൾ. അതിനാൽ ഓരോ വീട്ടിലും കുറഞ്ഞ തോതിലെങ്കിലും സസ്യങ്ങൾ നട്ടുവളർത്തണം. ചെടികളെ സംരക്ഷിക്കുന്നത് നമ്മുടെ കടമയും ഉത്തരവാദിത്വവും വെളിവാക്കുന്നു. പച്ചപ്പ് നിലനിർത്തുന്നത് നമ്മുടെ ആരോഗ്യത്തിനും മാനസിക ഉല്ലാസത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും ഒരുപോലെ സഹായിക്കും. ഒരു പൂവ് വിരിയുമ്പോൾ ഒരു പൂന്തോട്ടം മാത്രമല്ല മനോഹരമാകുന്നത്, മനുഷ്യന്റെ മനസ്സും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുകയാണ്.
1: ആനന്ദത്തിനും ആദായത്തിനും അലങ്കാര സസ്യങ്ങൾ. കുളത്തുമൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രിൻസിപ്പൽ സോമശേഖരൻ നായർ വി സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ഹരിതവാണി സമാപിക്കുന്നു.
3: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
4: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1/30 കോടി രൂപ, 2/1 കോടി രൂപ.
5: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
6: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ, ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11 മുതൽ 12 വരെ കുട്ടികളിലും കൗമാരക്കാരിലും ഉണ്ടാകാവുന്ന കുറ്റവാസനാ സ്വഭാവ രീതി എങ്ങനെ മുൻകൂട്ടി കണ്ടെത്താം, ഇടപെടൽ നടത്താം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം പ്രൊഫസറും ശിശു മാനസികാരോഗ്യ വിദഗ്ധനും ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് മേധാവിയുമായ ഡോക്ടർ ജയപ്രകാശ് ആർ മറുപടി നൽകുന്നു. ഇതിനായി വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495565631, 9496539321. ഓർക്കുക, കുട്ടികളിലും കൗമാരക്കാരിലും ഉണ്ടാകാവുന്ന കുറ്റവാസന സ്വഭാവ രീതി എങ്ങനെ മുൻകൂട്ടി കണ്ടെത്താം, ഇടപെടൽ നടത്താം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി.
7: നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, ലക്ഷണങ്ങളും യാഥാർത്ഥ്യങ്ങളും. ഇതേക്കുറിച്ച് ഇന്ന് കൂട്ടുകാരിയിൽ ഡോക്ടർ അരുൺ ബി നായർ സംസാരിക്കുന്നു.
8: സമീപകാലത്തായി സാമൂഹ്യ മാധ്യമങ്ങളിൽ NPD അഥവാ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചുള്ള ചർച്ചകൾ വ്യാപകമാണ്. NPD ഉള്ള വ്യക്തികൾ സ്വയം സ്നേഹിക്കുന്നവരാണ് എന്നാണ് പൊതുവെ സമൂഹത്തിൽ ഉള്ള ധാരണ. പലരും ചോദിക്കാറുണ്ട്, ഈ സ്വയം സ്നേഹിക്കുക എന്നുള്ളതൊരു ആവശ്യമുള്ള കാര്യമല്ലേ? സ്വാഭാവികമായിട്ടുള്ള ഒരു അവനവനോടുള്ള സ്നേഹവും ഈ നാർസിസിസവും തമ്മിലുള്ള അതിർത്തി എവിടെയാണ്? നമ്മളെല്ലാവരും അവനവനെ സ്നേഹിക്കുന്നവരാണ്. നമ്മളുടെ ചിന്തകളിൽ ഭൂരിപക്ഷം സമയവും അവനവനെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. പക്ഷേ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന ധാരണയുണ്ട്. അവൻ്റെ ചുറ്റുമുള്ള ആളുകൾ, അവരുടെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, മക്കൾ തുടങ്ങിയ ആളുകളോടും ഒരു സ്നേഹം പുലർത്താനുള്ള ഒരു കഴിവ് അവർക്കുണ്ടാകും. ചുറ്റുമുള്ള ആളുകളുടെ വൈകാരിക അവസ്ഥ മനസ്സിലാക്കി പെരുമാറാനും അവർക്ക് കഴിയാറുണ്ട്. പക്ഷേ ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ ആത്മാനുരാഗ വ്യക്തിത്വ വൈകല്യമുള്ളൊരു വ്യക്തിക്ക് അവനവനോട് മാത്രമേ സ്നേഹമുണ്ടാകൂ. മറ്റാരോടും, സ്വന്തം മക്കളോട് പോലും ഒരു സ്നേഹമുണ്ടാകില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു പരിമിതി. ഈ വ്യക്തിത്വ വൈകല്യത്തിൻ്റെ പേര് ഒരു ഗ്രീക്ക് പുരാണത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ്. നാർസിസസ് എന്നു പേരുള്ള ഒരു സുന്ദരനായൊരു വ്യക്തി യവന കഥകളിൽ ഉണ്ട്. ആ വ്യക്തിയുടെ ഒരു പ്രത്യേകത, അദ്ദേഹം പരമസുന്ദരനാണ്, അദ്ദേഹത്തെ സ്വന്തമാക്കാനുള്ള യോഗ്യത ഒരു സ്ത്രീകൾക്കുമില്ല എന്നുള്ള ഒരു അഹംബോധമായിരുന്നു. നിരവധി സ്ത്രീകൾ അദ്ദേഹത്തോട് പ്രണയാഭ്യർത്ഥന നടത്തി. പക്ഷേ അവർക്കൊന്നും തന്നെ പ്രണയിക്കാനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ അഭ്യർത്ഥനകളൊക്കെ അദ്ദേഹം നിഷ്കരുണം അവഹേളിച്ചുകൊണ്ട് നിരസിച്ചു. ഒരിക്കലൊരു ഗ്രീക്ക് ദേവതയുടെ മകൾ അദ്ദേഹത്തോട് പ്രണയാഭ്യർത്ഥന നടത്തി. പതിവ് പോലെ ആ പെൺകുട്ടിയെ അവഹേളിച്ചു വിട്ടു നാർസിസസ്. കുപിതയായ ഗ്രീക്ക് ദേവത നാർസിസസിനെ ശപിച്ചു, നീ നിന്റെ സൗന്ദര്യത്തിൽ അഭിരമിച്ച് വെള്ളം പോലും കുടിക്കാനാകാതെ ദാഹിച്ചു മരിച്ചു പോകട്ടെ എന്ന്. നാർസിസസിന്റെ കഥ അവസാനിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഒരിക്കൽ ഒരു കാട്ടിൽ നാർസിസസ് യാത്രയ്ക്ക് പോയി. യാത്രയ്ക്കിടയിൽ അദ്ദേഹത്തിന് ദാഹം തോന്നി. ഒരു അരുവിയുടെ അടുത്തേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. അരുവിയിലെ തെളിനീരുറവയിലേക്ക് അദ്ദേഹം വെള്ളം കുടിക്കാൻ വേണ്ടി കുനിഞ്ഞപ്പോൾ കണ്ണാടി പോലെയുള്ള ആ ജലാശയത്തിൽ തന്റെ മുഖം അദ്ദേഹം കണ്ടു. ആ മുഖത്തിന്റെ പ്രതിബിംബം കണ്ട് അതിന്റെ സൗന്ദര്യത്തിൽ അഭിരമിച്ച് വെള്ളം കുടിക്കാൻ വിസ്മരിച്ചുപോയി അവിടെ മരിച്ചു വീണു നാർസിസസ്. അവനവനോട് സ്നേഹം തോന്നി സ്വയം മരിച്ചു വീഴുന്ന, ആത്മീയമായി മരിച്ചു വീഴുന്ന വ്യക്തികളെയാണ് ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരായി കരുതപ്പെടുന്നത്. എന്തൊക്കെയാണ് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരിൽ സാധാരണ കണ്ടുവരുന്ന പെരുമാറ്റ രീതികൾ? ഞാൻ ഇനി പറയാൻ പോകുന്ന ലക്ഷണങ്ങളിൽ 5 എണ്ണമെങ്കിലും തുടർച്ചയായി ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ പ്രകടമാണെങ്കിൽ അദ്ദേഹം നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ ആത്മാനുരാഗ വ്യക്തിത്വ വൈകല്യമുള്ള ആളാണ് എന്ന് കരുതാം. ഒന്നാമത്തേത്, താനൊരു വലിയ സംഭവമാണ് എന്നുള്ളൊരു ചിന്തയാണ്. ചുറ്റുപാടുമുള്ളവരിൽ നിന്നെല്ലാം അമിതമായ പ്രശംസയും പ്രചോദനവും കിട്ടിക്കൊണ്ടിരിക്കണം. തന്നെ പ്രശംസിക്കാത്ത ഒരു അന്തരീക്ഷം അദ്ദേഹത്തിന് സഹിക്കാനാകില്ല. രണ്ടാമതായിട്ട്, തനിക്ക് ഒരുപാട് കഴിവുകൾ ഉള്ളതുകൊണ്ട് എവിടെ ചെന്നാലും പ്രത്യേക തരത്തിലുള്ള ഒരു അംഗീകാരവും പരിഗണനയും തനിക്ക് കിട്ടണം എന്ന ശാഠ്യമാണ്. അത് ലഭിച്ചില്ലെങ്കിൽ അവർ അസ്വസ്ഥരാകും. മൂന്നാമതായി, കാര്യമായ നേട്ടങ്ങളൊന്നും കൈവരിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചൊരു വ്യക്തി എന്ന നിലയിലുള്ള അംഗീകാരം സമൂഹത്തിൽ നിന്ന്, മറ്റുള്ളവരിൽ നിന്ന്, കുടുംബാംഗങ്ങളിൽ നിന്ന്, തൊഴിലിടത്തിൽ ഒക്കെ ലഭിക്കണം എന്നുള്ള ശാഠ്യബുദ്ധിയാണ്. നാലാമത്, അവനവന് ലഭിച്ചിട്ടുള്ള നേട്ടങ്ങൾ, അതൊന്നും അത്ര വലിയ നേട്ടങ്ങളൊന്നും ആയിരിക്കില്ല, സാധാരണ ഏതൊരു വ്യക്തിക്കും ലഭിച്ചിട്ടുള്ള നേട്ടങ്ങൾ തന്നെയായിരിക്കും. പക്ഷേ അതിനെ പർവ്വതീകരിച്ച് അളവ് കൂട്ടി മറ്റുള്ളവരുടെ അടുത്ത്, നമ്മുടെ നാട്ടുഭാഷാ വ്യവഹാരത്തിൽ പറഞ്ഞാൽ തള്ളി മറിക്കുക എന്നുള്ളത് ഈ NPD ഉള്ളവരുടെ ഒരു സ്വഭാവ രീതിയാണ്. അവരുടെ പകൽക്കിനാവുകൾ എപ്പോഴും അധികാരം, വിജയം, സൗന്ദര്യം,
9: ബുദ്ധിപരമായിട്ടുള്ള മുന്നോക്കാവസ്ഥ തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഇവർ ചിന്തിക്കുന്നത്. താൻ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഒത്തിണങ്ങിയ ഒരു വ്യക്തിയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഒരു സ്വപ്നലോകത്തിൽ അവർ അഭിരമിച്ച് നടക്കും. അതേപോലെ തന്നെ വളരെ ഉന്നത നിലവാരമുള്ള വ്യക്തികളുമായി മാത്രമേ താൻ

ഇടപെടും. അധികാരം കൊണ്ട് അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് മറ്റ് കഴിവുകൾ കൊണ്ട് ഉന്നത ശ്രേണിയിലുള്ള വ്യക്തികളുമായി മാത്രമേ താൻ ഇടപെടൂ, ബാക്കിയുള്ളവരോടൊന്നും ഇടപെടാൻ എനിക്ക് സമയമില്ല എന്ന ഒരു ധാർഷ്ട്യ മനോഭാവം അവരുടെ സ്വഭാവത്തിൽ കാണും. മറ്റുള്ളവരെ പുച്ഛത്തോടെ പരിഹാസത്തോടെ സമീപിക്കുക എന്നുള്ളതും അവരുടെ ഒരു പ്രത്യേകത.

വിശ്വാസത്തോടെ ആവശ്യപ്പെടുക എന്നുള്ളതും ഇവരുടെ രീതിയാണ്. തനിക്ക് ദുരുപയോഗം ചെയ്യണമെന്ന് ആഗ്രഹം ഉള്ള വ്യക്തികളെയൊക്കെ എങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്യാമോ അങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളതും ഇവരുടെ പ്രത്യേകതയാണ്. അവർക്ക് വേണ്ടത് അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ആരാധക വൃന്ദത്തെ മാത്രമാണ്. ഒരു തരത്തിലുള്ള വിമർശനങ്ങളും സഹിക്കാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ് പ്രത്യേകത. മറ്റൊരു കാര്യം, മറ്റു വ്യക്തികളുടെ വൈകാരിക അവസ്ഥകൾ മനസ്സിലാക്കാൻ ഇവർക്ക് കഴിവില്ല എന്നുള്ളതാണ്. സ്വന്തം മകൻ പോലും ഒരു വലിയ പ്രയാസം വന്ന് പറയുമ്പോൾ അതിനെ നിസാരവൽക്കരിച്ചുകൊണ്ട് ഇതൊക്കെയാണോ ജീവിതത്തിലെ പ്രയാസം, എൻ്റെയൊക്കെ ബാല്യകാലത്ത് ഞാൻ ഇതിനേക്കാൾ 100 മടങ്ങ് പ്രയാസങ്ങൾ നേരിട്ടിട്ടുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം കഥകൾ ഇങ്ങനെ പറയും. ഒരുപക്ഷെ ഇത് കേൾക്കുന്ന മകന് അല്ലെങ്കിൽ മകൾക്ക് വല്ലാത്ത വിഷമമുണ്ടാകുന്ന രീതിയിലായിരിക്കും ഇത്തരത്തിലുള്ള അവരുടെ പരാമർശങ്ങൾ. പലപ്പോഴും ഈ ആത്മാനുരാഗികൾക്ക് മറ്റുള്ളവരോട് തികഞ്ഞ അസൂയയാണുള്ളത്. ഒരു വ്യക്തി ഒരു ആത്മാനുരാഗിയാണോ എന്ന് തിരിച്ചറിയാനുള്ള കൃത്യമായ പരിശോധന, ആസിഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്, ആ വ്യക്തിയോട് അദ്ദേഹത്തിന് പരിചയമുള്ള മറ്റേതെങ്കിലും വ്യക്തിയെക്കുറിച്ച് ഒരു 5 മിനിറ്റ് നല്ല കാര്യങ്ങൾ സംസാരിക്കുക. ആ വ്യക്തി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അദ്ദേഹം മിടുക്കനാണ്, ജോലിയിൽ സമർത്ഥനാണ്, ഒരുപാട് സാമൂഹ്യ അംഗീകാരങ്ങളുള്ള വ്യക്തിയാണ്, എന്ത് പ്രശ്നത്തിനും അനായാസം പരിഹാരം കണ്ടെത്തുന്ന വ്യക്തിയാണ്, ഇങ്ങനെ കുറച്ച് പ്രശംസകൾ പറയുമ്പോൾ പതിയെ ഈ ആത്മാനുരാഗിയുടെ മുഖഭാവം മാറുന്നത് നിങ്ങൾക്ക് കാണാം. അദ്ദേഹം അസ്വസ്ഥനാകും. നിങ്ങൾ പറയുന്ന നിർത്തിക്കഴിയുമ്പോൾ ആരെക്കുറിച്ചാണോ നിങ്ങൾ ഈ നല്ല വാചകം പറഞ്ഞത്, അയാളെക്കുറിച്ചുള്ള ചില മോശം കാര്യങ്ങൾ ഈ ആത്മാനുരാഗി നിങ്ങളോട് പറയും. നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഈ പറഞ്ഞ വ്യക്തിയുണ്ടല്ലോ, ആളിൻ്റെ സ്വഭാവം തീരെ ശരിയല്ല. സ്വഭാവഹത്യ നടത്തുന്ന രീതിയിലുള്ള ചില ഗോസിപ്പുകൾ ആത്മാനുരാഗിയിൽ നിന്ന് ഉണ്ടാകും. ഈ ആത്മാനുരാഗിയായ വ്യക്തി കരുതുന്നത് ചുറ്റുമുള്ള എല്ലാ വ്യക്തികൾക്കും അദ്ദേഹത്തോട് അസൂയയാണ് എന്നുള്ളതാണ്. തൻ്റെ കഴിവുകളും തൻ്റെ സൗന്ദര്യവും ഒക്കെ കണ്ട് മറ്റുള്ളവർക്ക് തന്നോട് അസൂയയാണ് എന്ന് അയാൾ കരുതുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഈ ആത്മാനുരാഗിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടം കൈവരിക്കുന്ന എല്ലാ വ്യക്തികളോടും കടുത്ത അസൂയയായിരിക്കും എന്നുള്ളതാണ് സത്യം. പലപ്പോഴും അങ്ങേയറ്റം അഹംഭാവത്തോടെ, ധാർഷ്ട്യത്തോടെയായിരിക്കും മറ്റുള്ളവരോട് ഇവർ പെരുമാറുന്നത്. എവിടെ ചെന്നാലും ഏറ്റവും മികച്ചത് തനിക്ക് ലഭിക്കണം എന്ന നിർബന്ധബുദ്ധിയാണ് ഇവരുടെ ഒരു പ്രത്യേകത. അതായത്, ഏറ്റവും മുന്തിയ കാറ് തന്നെ തനിക്ക് വേണം, ഓഫീസിൽ ഏറ്റവും മുന്തിയ സൗകര്യങ്ങൾ വേണം, ഓഫീസിൽ ജോലിയുടെ ഭാഗമായി ഒരു ടൂറിൽ പോകുമ്പോൾ 5 നക്ഷത്ര ഹോട്ടലിൽ താമസ സൗകര്യങ്ങൾ വേണം, ഇത്തരത്തിലുള്ള ചില ശാഠ്യങ്ങളാണ് ഇവരുടെ ഒരു പ്രത്യേകത. അപ്പം ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഒരു 5 എണ്ണമെങ്കിലും ഉണ്ട് എങ്കിൽ ആ വ്യക്തിക്ക് ആത്മാനുരാഗ വ്യക്തിത്വ വൈകല്യമുണ്ട് എന്ന് കരുതാം. പലപ്പോഴും ആത്മാനുരാഗികൾ അവരുടെ ഉള്ളിൽ വളരെ ആഴത്തിലുള്ള അരക്ഷിതാവസ്ഥയും ആത്മാഭിമാനക്കുറവും ആത്മവിശ്വാസമില്ലായ്മയും ഒക്കെ ഉണ്ടാകും. ചെറുപ്പത്തിൽ വളരെയധികം വിമർശിക്കപ്പെട്ടിട്ടുള്ള, അവഹേളിക്കപ്പെട്ടിട്ടുള്ളൊരു കുടുംബ പശ്ചാത്തലം ഇവർക്കുണ്ടാകാം. സ്കൂളിലോ സഹപാഠികളുടെയിടയിലോ കുടുംബത്തിനുള്ളിലോ വല്ലാതെ അവഹേളിക്കപ്പെട്ടതിൻ്റെ ഒരു അപകർഷതാബോധം ഇവരെ ഓരോ നിമിഷവും വേട്ടയാടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അതിനെ മറികടക്കാൻ താനൊരു വലിയ സംഭവമാണ് എന്ന് സ്വയം വിശ്വസിപ്പിക്കാനും മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനും ബോധപൂർവമായ ശ്രമങ്ങൾ നിരന്തരം ഇവർ നടത്തിക്കൊണ്ടിരിക്കും. നിരന്തരമായി പ്രശംസയും അംഗീകാരവും ആവശ്യപ്പെടുക എന്നുള്ളതും ഇവരുടെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ വീട്ടിൽ വന്നാൽ പോലും ഇവർ ഓഫീസിൽ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് വല്ലാതെ പൊലിപ്പിച്ച് അങ്ങ് പറയും. ഇത് കേൾക്കുമ്പോൾ ഓ ഗംഭീരം എന്ന് ഭാര്യയും മക്കളും ഒക്കെ പറയണമെന്നാണ് ഇദ്ദേഹം ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ജീവിതത്തിൽ നിങ്ങൾ എത്ര മഹാനായ വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ കുടുംബത്തിനുള്ളിൽ നിങ്ങളൊരു സാധാരണ കുടുംബനാഥനായി പ്രവർത്തിച്ചേ പറ്റൂ എന്നുള്ളതാണ് സത്യം. ജീവിത പങ്കാളിയുടെയോ മക്കളുടെയോ അടുത്ത് നിങ്ങൾ തൊഴിലിടങ്ങളിൽ നേടിയ വലിയ നേട്ടങ്ങളൊന്നും പറഞ്ഞാൽ അവരത് അംഗീകരിച്ചു എന്ന് വരില്ല. സാധാരണഗതിയിൽ അവർ നിങ്ങളുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കും, അവർ പരാതികൾ ഉന്നയിക്കും, അതൊക്കെ പരിഹരിക്കുന്ന ഒരു സാധാരണ ഗ്രഹനാഥനായി നിങ്ങൾ മാറേണ്ടി വരും. പക്ഷേ ഇത് ഒരിക്കലും ഈ ആത്മാനുരാഗ വ്യക്തിത്വ വൈകല്യമുള്ളവർക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു വിമർശനം ആരിൽ നിന്നുണ്ടായാലും അവരെ ശത്രുപക്ഷത്ത് പ്രതിഷ്ഠിക്കുകയും അവരോട് തീർത്താൽ തീരാത്ത വൈരാഗ്യ മനോഭാവത്തോടെ പിന്നീട് അങ്ങോട്ട് പെരുമാറുകയും ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഒരു രീതിയാണ്. അത് സ്വന്തം മക്കളാണെങ്കിൽ പോലും ഒരു വ്യത്യാസവും ഉണ്ടാകാറില്ല എന്നുള്ളതാണ്. ഇവരുടെ ഒരു അടിസ്ഥാനപരമായ ഒരു തകരാറ് മറ്റുള്ളവരുടെ വൈകാരിക അവസ്ഥ മനസ്സിലാക്കി പെരുമാറാനുള്ള എമ്പതി അല്ലെങ്കിൽ അനുതാപം എന്ന ഗുണം ഇവർക്ക് കുറവാണ് എന്നുള്ളതാണ്. 21-ാം നൂറ്റാണ്ടിലെ മസ്തിഷ്ക ശാസ്ത്രത്തിലെ ഏറ്റവും വലിയ കണ്ടെത്തലായിരുന്നു മിറർ ന്യൂറോൺസ് അല്ലെങ്കിൽ ദർപ്പണ നാഡീവ്യൂഹങ്ങൾ എന്ന സംഗതി. മറ്റുള്ളൊരു വ്യക്തിയുടെ സ്ഥാനത്ത് സ്വയം സങ്കല്പിച്ച് അയാൾ അനുഭവിക്കുന്ന വൈകാരിക അവസ്ഥ അതേ തീവ്രതയോടെ ഉൾക്കൊണ്ട് അതിനനുസൃതമായി പെരുമാറാൻ നമ്മളെ സഹായിക്കുന്ന ഈ അനുതാപത്തിൻ്റെ മസ്തിഷ്ക അടിസ്ഥാനമാണ് ഈ ദർപ്പണ നാഡീവ്യൂഹങ്ങൾ. NPD ഉള്ള വ്യക്തികൾക്ക് ദർപ്പണ നാഡീവ്യൂഹങ്ങൾ കുറവാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റുള്ളവരുടെ വേദനയോ വിശപ്പോ പ്രയാസങ്ങളോ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതിനെ

വളരെ അവഗണനയോടുകൂടി അങ്ങേയറ്റം മോശമായ രീതിയിൽ ആയിരിക്കും അവർ പരിഗണിക്കുക എന്നുള്ളതാണ് സത്യം. പ്രണയത്തിലും സൗഹൃദത്തിലും വിവാഹ ജീവിതത്തിലും ഈ ആത്മാനുരാഗ വ്യക്തിത്വം പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മിക്കവാറും ഈ ആത്മാനുരാഗ വ്യക്തിത്വമുള്ള വ്യക്തി ആകർഷകമായി സംസാരിക്കാൻ കഴിവുള്ള വ്യക്തിയായിരിക്കും, വലിയ വായനാശീലമുള്ള ആളായിരിക്കും, ഒരുപാട് അറിവുള്ള ആളായിരിക്കും. ശരിക്കും ആത്മാനുരാഗികളെ രണ്ടായി തരംതിരിക്കാം. ഒന്ന്, ശാരീരിക ആത്മാനുരാഗികൾ അഥവാ സൊമാറ്റിക് നാർസിസിസ്റ്റ്. അവർക്ക് അവരുടെ സൗന്ദര്യത്തെക്കുറിച്ച്, അവരുടെ ശരീരത്തിലുള്ള മസിലുകളുടെ കരുത്തിനെക്കുറിച്ച്, അവരുടെ ലൈംഗിക ശേഷിയെക്കുറിച്ച്, ഇത്തരത്തിലുള്ള ശാരീരികമായ കഴിവുകളെക്കുറിച്ചാണ് വലിയ വിശ്വാസമുള്ളത്. അതുകൊണ്ട് മറ്റാർക്കുമില്ലാത്ത സൗന്ദര്യവും ലൈംഗിക ശേഷിയും ഒക്കെ തനിക്കുണ്ട്, അതുകൊണ്ട് താനുമായി ബന്ധം പുലർത്തുന്ന സ്ത്രീകൾ ഭാഗ്യം ചെയ്തവരാണ് എന്ന മട്ടിലായിരിക്കും അവർ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നത്. രണ്ടാമത്തെ വിഭാഗമാണ് സെറിബ്രൽ നാർസിസിസ്, അല്ലെങ്കിൽ ബൗദ്ധിക ആത്മാനുരാഗികൾ. ഇവർക്ക് ഇവരുടെ ബുദ്ധിപരമായ കഴിവുകളെക്കുറിച്ച്, അറിവിനെക്കുറിച്ച്, പാണ്ഡിത്യത്തെക്കുറിച്ച്, വിവിധ വിഷയങ്ങളിലുള്ള അവഗാഹത്തെക്കുറിച്ചൊക്കെ ആയിരിക്കും ആത്മവിശ്വാസം. വലിയ വായനാശീലമുള്ള ഇവർ വലിയ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ഉദ്ധരണികളൊക്കെ അവരുടെ സംഭാഷണത്തിൽ സമർത്ഥമായി ഉപയോഗിക്കും. എന്തെങ്കിലും ഒരു പ്രശ്നം ആയി നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു കഴിഞ്ഞാൽ പലപ്പോഴും മതഗ്രന്ഥങ്ങളിൽ നിന്നുള്ള സങ്കീർണമായ ഉദ്ധരണികൾ വരെ പറഞ്ഞുകൊണ്ട് അതിനുള്ള പ്രശ്നപരിഹാര മാർഗങ്ങൾ അവർ പറഞ്ഞു തരികയും ചെയ്യും. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ ഇദ്ദേഹത്തോട് ഇടപെടുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഇദ്ദേഹത്തിൽ ആകൃഷ്ടയാകുക സ്വാഭാവികമാണ്. വളരെ പെട്ടെന്ന് വീണുപോകും, പ്രണയത്തിലായി പോകും. പക്ഷേ പ്രണയത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തൻ്റെ നല്ല വശങ്ങൾ മാത്രം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാനുരാഗി കുറച്ച് കഴിയുമ്പോഴേക്ക് തൻ്റെ തനി സ്വഭാവം കാണിച്ചു തുടങ്ങും. അതായത് എന്തെങ്കിലും ഒരു വിമർശനം, ഒരു പരാതി കാമുകിയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അതിനെ വളരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയാനാണെങ്കിൽ നീ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് അവരെ അകറ്റിക്കളയുന്ന ഒരു അവസ്ഥ വരും. ചിലരെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഈ കഴിവിലും നേട്ടങ്ങളിലും ഒക്കെ അഭിരമിച്ച് വിവാഹ ജീവിതത്തിലേക്ക് പോലും പോകും. പക്ഷേ വിവാഹ ജീവിതം ഒരു ടോക്സിക് റിലേഷൻഷിപ്പായി പോകാനാണ് സാധ്യത. കാരണം ഈ ബന്ധത്തിൽ ഒരു ജനാധിപത്യവും ഉണ്ടാകില്ല. ഒരു പ്രണയബന്ധത്തിന് നാല് തൂണുകളുണ്ട്. ആ നാല് തൂണുകളിൽ ഇൻറ്റിമസി അഥവാ ആത്മബന്ധം, പാഷൻ അഥവാ ശാരീരിക ആകർഷണം, കമ്മിറ്റ്മെൻറ്റ് അഥവാ പ്രതിബദ്ധത, ജനാധിപത്യം അഥവാ ഡെമോക്രസി എന്നീ നാല് കാര്യങ്ങൾ ഉണ്ടാകണം. സ്വന്തം പങ്കാളിയോട് അഭിപ്രായം പറയാനും അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്താനും ആ അഭിപ്രായ വ്യത്യാസം ശ്രദ്ധിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുമുള്ള അവകാശമാണ് ഒരു ബന്ധത്തിലെ ജനാധിപത്യം. ഈ ആത്മാനുരാഗിയുമായുള്ള ബന്ധത്തിൽ ആ ജനാധിപത്യം ഉണ്ടാകില്ല. കാരണം അദ്ദേഹം നിങ്ങളെ നിരന്തരം നിയന്ത്രിച്ചുകൊണ്ടിരിക്കും, വൈകാരികമായി നിയന്ത്രിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹം പറയുന്നതുപോലെ ചെയ്തില്ലെങ്കിൽ അദ്ദേഹം പിണങ്ങും, ചിലപ്പോൾ മിണ്ടാതിരിക്കും, ചിലപ്പോൾ ദിവസങ്ങളോളം നിങ്ങളോട് ആശയവിനിമയം പോലും നടത്താതെ ഇരുന്ന് കളയും. ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്ന മറ്റൊരു സങ്കേതവും ഇവർ ഉപയോഗിക്കാറുണ്ട്. ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ സത്യവിരുദ്ധമായൊരു കാര്യം തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പങ്കാളിയുടെ മുൻപിൽ അങ്ങ് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ആത്മാനുരാഗി പറയുന്ന രീതിയുടെ ആത്മവിശ്വാസം കേട്ടിട്ട് മറുവശത്തുള്ള ഒരാളിന് ഒരാശയക്കുഴപ്പം വരും. ഇനി ഞാൻ കണ്ടത് തെറ്റാണോ, ഞാൻ ചിന്തിച്ചത് തെറ്റാണോ? ഉദാഹരണം പറഞ്ഞാൽ ഒരു വ്യക്തിയുമായി പ്രണയത്തിലായി കഴിയുന്ന ഈ ആത്മാനുരാഗിക്ക് ആ വ്യക്തി തനിക്ക് വിധേയയായി കഴിഞ്ഞു എന്ന് മനസ്സിലാകുന്നതോടെ ആ ബന്ധത്തിൽ ഉള്ള ഒരു സന്തോഷം അല്ലെങ്കിൽ ത്രില്ല് നഷ്ടപ്പെടുകയാണ്. അടുത്തായിട്ട് അദ്ദേഹം ചെയ്യാൻ പോകുന്നത് മറ്റ് സ്ത്രീകളുമായി ഈ പെൺകുട്ടിയുടെ മുൻപിൽ വെച്ച് തന്നെ വളരെ അടുത്ത് ഇടപഴകുക എന്നുള്ളതാണ്. അതുപോലെ മാനിപ്പുലേഷൻ, പലപ്പോഴും തന്നോട് പിണങ്ങിയിരിക്കുന്ന കാമുകിയെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ ഈ ആത്മാനുരകൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെക്കുറിച്ച് പറയുക എന്നുള്ളതാണ്. ഒരുപക്ഷെ വളരെയധികം ദാരിദ്ര്യം അനുഭവിച്ച ബാല്യം, പട്ടിണി കടന്ന ദിവസങ്ങൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഇപ്പോൾ താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗൗരവ സ്വഭാവമുള്ള രോഗാവസ്ഥകൾ, ഇവയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയും. ഈ പറച്ചിലിൽ വീണുപോകുന്ന കാമുകി എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം വീണ്ടും ഒരുമിച്ച് ചേരും. ഈ മാനിപ്പുലേഷൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും ഇവരിൽ നിന്ന് പണം ഈടാക്കുന്ന രീതി പോലും ആത്മാനുരാഗികൾ ചെയ്തേക്കും. തനിക്കുള്ള ഗൗരവ സ്വഭാവമുള്ള രോഗം ചികിത്സിക്കാൻ വളരെ അകലെയുള്ള ഒരു ആശുപത്രിയിൽ പോകണമെന്നും അതിന് ലക്ഷങ്ങൾ ചെലവ് വരുമെന്നും ഒക്കെ പറയുമ്പോൾ ഈ കണ്ണീർ കഥ വിശ്വസിച്ച് പല വ്യക്തികളും ഇദ്ദേഹത്തിന് പണം നൽകും. ആ പണം പലപ്പോഴും ഒരു തരത്തിലുള്ള തെളിവുമില്ലാതെയായിരിക്കും ഇവർ വാങ്ങുന്നത്. അത് മടക്കി കൊടുക്കണമെന്നില്ല എന്നുള്ളതും സത്യമാണ്. ഈ ആത്മാനുരാഗ വ്യക്തിത്വ വൈകല്യമുള്ളൊരു വ്യക്തിക്ക് പലപ്പോഴും മാനസിക പ്രശ്നങ്ങൾ വരുന്നത് അദ്ദേഹത്തിന് സാമൂഹിക അംഗീകാരം കിട്ടാത്ത ഒരു സാഹചര്യം വരുമ്പോഴാണ്. അദ്ദേഹം വിമർശന വിധേയനാകുന്നു, അദ്ദേഹത്തിൻ്റെ തട്ടിപ്പുകളൊക്കെ മനസ്സിലാക്കി മറ്റുള്ളവരത് പുറത്തു പറയുന്നു എന്ന് തോന്നുമ്പോൾ ഇദ്ദേഹം വളരെ അസ്വസ്ഥനാകും. അവിടെ സ്വന്തം പ്രതിച്ഛായ നിലനിർത്താൻ വേണ്ടി കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പോലും ഇവർ മടിച്ചു എന്ന് വരില്ല എന്നുള്ളതാണ് സത്യം. ഈ ആത്മാനുരാഗികളെക്കാൾ കൂടുതൽ മാനസിക പ്രശ്നത്തിലേക്ക് കടന്നു പോകുന്നത് ഈ ആത്മാനുരാഗി

0: കുട്ടികളുടെ വിക്ടിംസായി അടിമകളായി മാറുന്ന അവസ്ഥയാണ്. നാർസിസിസ്റ്റിക് വിക്ടിം സിൻഡ്രോം എന്നാണ് ആ പ്രതിഭാസത്തിന്റെ പേര്. നിരന്തരമായി ആത്മാനുരാഗിയുമായി ബന്ധപ്പെട്ട് അവർ ഇടയ്ക്ക് അവഹേളിക്കും, വീണ്ടും തിരിച്ചു വിളിക്കും. ഇങ്ങനെ നിരവധി പ്രാവശ്യം ഇത് ആവർത്തിച്ചു കഴിയുമ്പോൾ വളരെ വേദനയോടുകൂടി ഈ ഇരയായ പെൺകുട്ടി മനസ്സിലാക്കുന്നു, താൻ മദ്യത്തിനടിമപ്പെട്ടതുപോലെ, മയക്കുമരുന്നിനടിമപ്പെട്ടതുപോലെ ഈ ആത്മാനുരാഗിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞുവെന്ന്. ആ പെൺകുട്ടിയുടെ ആത്മവിശ്വാസം സമ്പൂർണമായും തകരുന്ന ഒരു അവസ്ഥയാണത്. ആ അവസ്ഥയിൽ അവർ ചിലപ്പോൾ വിഷാദ രോഗത്തിലേക്കും ആത്മഹത്യാ പ്രവണതയിലേക്കും വരെ പോകാനും സാധ്യതയുണ്ട്. പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ NPD യെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ലക്ഷണങ്ങൾ കണ്ടാൽ തന്നെ പങ്കാളിയെ NPD ആയി അങ്ങ് മുദ്രകുത്തുന്ന ഒരു പ്രവണതയും സമൂഹത്തിലുണ്ട്. അത് ശരിയല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ലക്ഷണങ്ങളിൽ 5 എണ്ണമെങ്കിലും തുടർച്ചയായി ഒരു വ്യക്തി ഒരു വർഷമെങ്കിലും പ്രകടിപ്പിച്ചാലേ അതിനെ ആത്മാനുരാഗ വ്യക്തിത്വ വൈകല്യമെന്ന് പറയാൻ പറ്റൂ. ആത്മാനുരാഗത്തിന്റെ ചെറിയ ഘടകങ്ങളൊക്കെ നമ്മുടെ എല്ലാവരുടെയും സ്വഭാവത്തിൽ കാണാം. അതിനെ നാർസിസിസ്റ്റിക് ട്രെയ്റ്റ്സ് എന്നേ പറയൂ. ഒരു പരിധിവരെ സമൂഹത്തിലെ അവഹേളനങ്ങളെയും അവഗണനകളെയും അതിജീവിക്കാൻ ഈ ആത്മാനുരാഗ ലക്ഷണങ്ങൾ, നാർസിസിസ്റ്റിക് ട്രെയ്റ്റ്സ് നമ്മളെ സഹായിച്ചെന്നിരിക്കും. മറ്റൊരു വ്യക്തി നമ്മളെ അങ്ങ് അവഹേളിച്ചാൽ പോലും സ്വന്തം കഴിവിനെക്കുറിച്ച് ആത്മവിശ്വാസമുണ്ടെങ്കിൽ ആ അവഹേളനത്തെ അവഗണിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. പക്ഷേ ആ ഘട്ടത്തിൽ പോലും മറ്റുള്ളവരെ പരിഗണിക്കാനോ അവരുടെ വൈകാരിക അവസ്ഥ മനസ്സിലാക്കാനോ കഴിയാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്നുവെങ്കിൽ അത് ഈ വ്യക്തിത്വ വൈകല്യമായി തന്നെ കരുതണം. ഇതിന്റെ പുറകിൽ ജനിതക ഘടകങ്ങളോടൊപ്പം ബാല്യകാലത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും പേരന്റിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയുടെ കടുത്ത സ്വാധീനവും ഇതിനെ ഒരു പരിധിവരെ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായവും ഒരു പരിധിവരെ ആത്മാനുരാഗികളെ വളർത്തുന്നു എന്ന് പറയാം. അക്കാദമികമായ മികവുള്ള കുട്ടികളെ എല്ലാവരും പ്രശംസിക്കുന്നു. സ്വന്തം പരിമിതികൾ അറിയാതെ അയാൾ വളരുന്നു. തൻ്റെ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന കണക്കിന് 0 മാർക്ക് വാങ്ങുന്ന ഒരു വ്യക്തിക്ക് ഒരു വണ്ടി റിപ്പയർ ചെയ്യാനോ ഒരു ബൾബ് മാറ്റിയിടാനോ ഉള്ള കഴിവുണ്ട്, തനിക്കതില്ല എന്ന് തിരിച്ചറിയാൻ ഇവർക്ക് കഴിയാതെ പോകുന്നു. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ വളർത്തുമ്പോൾ അവരുടെ നല്ല കാര്യങ്ങൾ പ്രശംസിക്കുന്നതിനോടൊപ്പം മറ്റ് നല്ല കാര്യങ്ങളുള്ള കുട്ടികളെ അംഗീകരിക്കാൻ കൂടെ നമ്മൾ പരിശീലിപ്പിച്ചാൽ അവർ ആത്മാനുരാഗികളായി മാറുന്നത് ഒഴിവാക്കാൻ പറ്റും. ആത്മാനുരാഗ വ്യക്തിത്വ വൈകല്യം പരിഹരിക്കണമെങ്കിൽ കൃത്യമായ ചികിത്സയിലൂടെ സാധിക്കും. മരുന്നുകൾ ഉപയോഗിച്ച് അവരുടെ വൈകാരിക ക്രമീകരണം സാധ്യമാക്കുക, ചിന്താവൈകല്യങ്ങൾ തിരുത്താനുള്ള ബൗദ്ധിക പെരുമാറ്റ ചികിത്സ പോലത്തെ മനഃശാസ്ത്ര ചികിത്സകൾ ചെയ്യുക എന്നൊക്കെയാണ് അതിനുള്ള പരിഹാരം. പക്ഷെ പലപ്പോഴും ഈ ആത്മാനുരാഗ വ്യക്തിത്വ വൈകല്യമുള്ളവർ ചികിത്സയ്ക്ക് തയ്യാറാകില്ല. കാരണം ചികിത്സിക്കുന്ന ഡോക്ടറേക്കാൾ കൂടുതൽ കാര്യങ്ങൾ തനിക്കറിയാമെന്നുള്ള അഹംബോധം ചികിത്സയ്ക്ക് വലിയ വിഘാതമായി നിൽക്കും. പലപ്പോഴും ജീവിതത്തിലൊരു വലിയ പ്രതിസന്ധി വരുമ്പോൾ, ഒരു നിയമപ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ കുടുംബത്തിലൊരു ശൈഥില്യം വരുമ്പോൾ മാത്രമാണ് ആത്മാനുരാഗികൾ ചികിത്സയ്ക്ക് തയ്യാറാകുന്നത്. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന മരുന്നുകളും മനഃശാസ്ത്ര ചികിത്സകളും സംയോജിപ്പിച്ചുള്ള ചികിത്സയിലൂടെ നമുക്ക് അവരെ മാറ്റിയെടുക്കാൻ സാധിക്കും.
1: നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, ലക്ഷണങ്ങളും യാഥാർത്ഥ്യങ്ങളും. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അരുൺ ബി നായർ.

0: Bulgari.
1: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കാക്കക്കുയിൽ എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപൻ ചത്തേരി.

0: സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീത സംവിധാനത്തിൽ എം ജി ശ്രീകുമാറും സുജാതയും സംഘവും പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. ചിത്രം രാവണപ്രഭു.
1: പിറന്നേ കോടി പറന്നേ ആണ്ടവനെ ആണ്ടി മനസ്സേ, ഏതായി പിറന്നേ കോടി പറന്നേ ഴുക്ക് എന്നാച്ചുമുത്ത് മത്തളം കൊട്ട
2: സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക്.

0: தருவர்.
1: മുരുകൻ കാട്ടാക്കടയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണം നൽകി. ശ്രേയ ഘോഷാലും യാസിൻ നിസാറും ടിപ്പുവും പാടിയ ഗാനം ചിത്രം കസിൻസ്.

വിദ്യാസാഗറിന്റെ സംഗീത സംവിധാനത്തിൽ വിധു പ്രതാപും ബിജു നാരായണനും രാധിക തിലകും പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തുംചേരി. ചിത്രം പട്ടാളം.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് നേർവഴിയിൽ അധ്യാപകനും ഗായകനുമായ ഷീജു കെയുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം.
1: നേർവഴിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നേർവഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി മലയാള അധ്യാപകനായ ഷീജു കെ ആണ്. നമസ്കാരം സർ.
2: നമസ്കാരം.
1: സാറിന്റെ സ്വദേശം എവിടെയാണ്?
2: എന്റെ സ്വദേശം തിരുവനന്തപുരം ജില്ലയിലെ വാഴമുട്ടം, കോവളത്തിനടുത്ത്.
1: പഠിച്ചതൊക്കെയോ?
2: പഠിച്ചത് ട്രിവാൻഡ്രം ജില്ലയിൽ തന്നെ, വർക്കല ലൈറ്റ് ടു ദ ബ്ലൈൻഡ് സ്കൂളിൽ 7-ാം ക്ലാസ് വരെ. പിന്നീട് അവിടെ തന്നെ ശിവഗിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വരെ പോയി. പിന്നെ ഡിഗ്രി യൂണിവേഴ്സിറ്റി കോളേജ്, ബിഎഡ് വന്നിട്ട് തൈക്കാട് ബിഎഡ് കോളേജ്.
1: സാറിന് പ്രത്യേകിച്ച് ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടാണോ മലയാളം തന്നെ എടുത്തത്?
2: അതെ അതെ, ഇഷ്ടം തോന്നിയിട്ട് തന്നെയാണ്. എന്നെ ഹൈസ്കൂളിലും ഒക്കെ പഠിപ്പിച്ച ടീച്ചേഴ്സിന്റെ ഇൻസ്പിറേഷൻ ആണ്. അവര് പഠിപ്പിക്കുന്നത്

0: രീതി, അവരെന്നോട് കാണിച്ച സഹകരണം എല്ലാം അതിലുണ്ട്. അതായത് യു പി സ്കൂൾ തൊട്ട് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി, ഇതാണ് മലയാളത്തിലേക്ക് ഇൻട്രസ്റ്റ് വരാനൊരു കാരണം.
1: അതിൽ തന്നെ സാറ് ഏറ്റവും ഓർത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ക്ലാസ്സോ അങ്ങനെ ഏതെങ്കിലും അധ്യാപകരുടെ അല്ലെങ്കിൽ കവിത ചൊല്ലിയതൊക്കെ ഓർമ്മയുണ്ടോ?
0: ഞാൻ കവിതാ മത്സരങ്ങളിലൊക്കെ കവിത ചൊല്ലിയിട്ടുണ്ട്. പിന്നെ എന്നെ മലയാളം പഠിപ്പിച്ച ഒത്തിരി ടീച്ചേഴ്സിന് എനിക്ക് ഇഷ്ടമാണ്. മലയാളത്തിന്റെ രസം ആദ്യമായിട്ട് തന്നത് യു പിയിലെ ബ്ലൈൻഡ് സ്കൂളിൽ ഒരു വിജി ടീച്ചർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു കുഞ്ഞമ്മ ടീച്ചർ. ടീച്ചർ മാക്സും മലയാളമാണ്. മലയാളത്തിന്റെ ആ ഒരു പഠിപ്പീരിന്റെ ഒരു രസം ടീച്ചറിൽ നിന്നാണ് തുടങ്ങി കിട്ടിയത്. പിന്നെ ഹൈസ്കൂളിൽ വന്നപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് അഞ്ജന ടീച്ചർ, ശ്രീകുമാരി ടീച്ചർ, ശശികല ടീച്ചർ, ഐവി ടീച്ചർ, ഈ അഞ്ജന ടീച്ചർ എന്നെ ഹയർ സെക്കൻഡറിയിലും പഠിപ്പിച്ചു, പിന്നെ ഒരു ജയ ടീച്ചർ. അപ്പൊ ഇവരുടെയൊക്കെ ഒരു രീതിയൊക്കെയാണ് എന്നെ മലയാളത്തിലേക്ക്
1: അടുപ്പിച്ചത്.
0: അപ്പോഴേ ഹയർ സെക്കൻഡറി ആയപ്പോഴേ തീരുമാനിച്ചു ഒന്നേ മ്യൂസിക് പ്രൊഫഷൻ, അല്ലെങ്കിൽ പഠിപ്പിക്കുകയാണെങ്കിൽ മലയാളം, മറ്റൊരു സബ്ജക്റ്റും വേണ്ട എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് പ്ലസ് ടു ഫുള്ള് മലയാളത്തിൽ തന്നെ പരീക്ഷ എഴുതി.
1: എങ്ങനെയാണ് ബ്രെയിലി തന്നെ ഉള്ള പുസ്തകങ്ങളാണ് പഠിച്ചിരുന്നത്?
0: ഞാൻ ബ്രെയിലിവിയിലാണ്. ശരിക്കും ഒരു കാഴ്ചയില്ലാത്ത ഒരാള്, അവരുടെ വിദ്യാഭ്യാസത്തിന്റെ തുടക്കം അതായത് 7-ാം ക്ലാസ് വരെ നമ്മൾ ബ്ലൈൻഡ് സ്കൂളിൽ തന്നെ ആയിരിക്കണം. കാരണം നമ്മുടെ എഴുത്ത് ലിവി എന്ന് പറയുന്നത് ബ്രെയിലാണ്. നമ്മളിപ്പോ കമ്പ്യൂട്ടറോ മറ്റെന്ത് പഠിച്ചാലും നമ്മുടെ എഴുത്ത് വായന എന്ന് പറഞ്ഞാൽ ബ്രെയിൽ, അത് നിർബന്ധമാണ്. എങ്കിലേ നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, ഇനി എത്ര കാലം പുരോഗമിച്ചെന്ന് പറഞ്ഞാലും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു വ്യക്തിത്വ വികസനം അവിടെ കിട്ടും. അതും ഹോസ്റ്റലിൽ നിന്ന് തന്നെ പഠിച്ചു. എന്റെ ബിഎഡ് വരെ ഞാൻ ഹോസ്റ്റൽ ജീവിതമായിരുന്നു പലയിടത്താണെങ്കിലും.
1: ഒരുപാട് പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമല്ലോ, അതിൽ ചില ഭാഗങ്ങൾ ഇങ്ങനെയാ ഓർത്തിരിക്കുമല്ലോ പലപ്പോഴും. അപ്പൊ അങ്ങനെ ഓർത്തിരിക്കുന്ന ഏതെങ്കിലും ഭാഗങ്ങളുണ്ടോ?
0: എനിക്ക് മലയാളം ഇഷ്ടമാണ്. മുൻപൊന്നും നമുക്ക് അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ ഈ ഓഡിയോ ആക്കിയതേ നമുക്ക് കിട്ടുള്ളൂ. എല്ലാം ബ്രെയിലാക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഞാൻ കുറെ ഓഡിയോ ബുക്സ് കേൾക്കാറുണ്ട്. അത് കൂടുതലും ഇപ്പോഴത്തെ ന്യൂജൻ എഴുത്തുകാരെ ഞാൻ കേൾക്കാറുണ്ട്. കാരണം എനിക്ക് എപ്പോഴും മനസ്സിൽ ആ അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദിക്കകത്ത് മല്ലി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പറയുന്നുണ്ട്. ആ ക്യാരക്ടർ റെയിൽവേ സ്റ്റേഷനിലെ ആ ഒരു ബെഞ്ചിൽ റാമിന്റെയും മല്ലി എന്ന ആ ക്യാരക്ടറിന്റെയും പേര് എഴുതിയിരിക്കുന്നുണ്ട്. ഇതിലെങ്കിലും നിന്നോടൊപ്പം ഞാനൊന്ന് ഉണ്ടായിക്കോട്ടെ റാം എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട്. നമുക്കറിയാം അതൊരു ട്രാൻസ്ജെൻഡർ ആണ് ആ ക്യാരക്ടർ, ആ മല്ലി എന്ന് പറയുന്നത്. അവരെയൊക്കെ നമ്മൾ അംഗീകരിക്കപ്പെടേണ്ടതാണെന്നൊരു ന്യൂജൻ എഴുത്തുകാരൻ പറയുമ്പോൾ നമ്മളിന്ന് എല്ലാവരും എന്തിനോ വേണ്ടി ഓടുകയാണ്. അപ്പൊ അപ്പോഴും നമ്മുടെ സമൂഹത്തെ കുറിച്ച് ചിന്തിക്കാൻ ഒരാൾ മെനക്കെടുന്നുണ്ട് എങ്കിൽ ഇപ്പോഴത്തെ തലമുറയും പല കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ അർത്ഥം.
1: വളരെ മനോഹരമായിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലെ ആ പുസ്തകത്തിൽ.
0: അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്.
1: സാറ് പറഞ്ഞു പുസ്തകങ്ങൾ പോലെ തന്നെ ഏറ്റവും പാഷൻ ഉള്ള ഒരു കാര്യം മ്യൂസിക്. അത് പാട്ട് സ്റ്റേജുകളിലൊക്കെ പാടാറുണ്ടോ സാറ്?
0: ആ ഞാൻ പ്രോഗ്രാം ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പൊ പ്രോഗ്രാംസ് ഒക്കെ കുറവാണ്, എങ്കിലും കിട്ടിയാ ചെയ്യാറുണ്ട്.
1: എങ്ങനെയുള്ള പാട്ടുകളാ പാടുക?
0: ഞാൻ ഫാസ്റ്റ് സോങ്സ് ആണ് കൂടുതലും എന്റെ ശബ്ദത്തിന് ചേരുന്നത്.
1: അപ്പൊ എനിക്ക് നമുക്കൊരു ഫാസ്റ്റ് പാട്ട് തന്നെ കേട്ടാലോ?
0: മച്ചം പേര് മധുര നീ.

0: അടിപൊളിയായിട്ട് പാടി. ഓർക്കസ്ട്ര ഒന്നും വേണ്ട, നല്ല ഡാൻസ് ചെയ്യാൻ തോന്നുന്ന ഒരു പാട്ട് തന്നെയാണ്. വേറെ പാട്ടുകൾ
1: പാടാറുണ്ട്, ഇപ്പൊ ഉള്ള പാട്ട് അത്ര ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും ഒക്കെ പാടാറുണ്ട്. ഒരുപാട് ഗായകർ ഇഷ്ടമാണെങ്കിലും ശങ്കർ സാറിന് നല്ല ഇഷ്ടമാണ്. സാറിന്റെ ഒരു പാട്ടിലാണ് ഞാൻ ശരിക്കും ഗാനമേള രംഗത്ത് ഒരുവിധമെങ്കിലും ആരെങ്കിലും ശ്രദ്ധിച്ചെങ്കിൽ ശ്രദ്ധിച്ചു എന്ന് പറയാം.
0: എങ്കിൽ ആ പാട്ടൊന്ന് പാടുവോ?
1: ആൾത്തോട്ട ഭൂപതി നാനടാ, അന്ത അമർത്തോട്ട ഭൂപതിയും നാനടാ, ഒരു പാട്ട് നാ പാട പോറം കേളിടാ, അന്ത പാട്ടി ചൊല്ലും സംഗതിയെ കേളിടാ. ശിവമുത്തമെല്ലാം ഒരു കുത്താരമ ഇവ മൂടി വച്ച

0: മഞ്ചാവളേ
1: അടിപൊളിയാ. പിന്നെ പാട്ട് പാടുന്നതല്ലാതെ സംഗീതം കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ?
0: അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെ ഒക്കെ ട്രൂപ്പിൽ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോ ചില അമ്പലങ്ങളിൽ ഒരു പ്രോഗ്രാമിന് തരും. അപ്പൊ ഞാനും ഞങ്ങളുടെ ടീം മാനേജർ ഒരു ജെയിംസ് ചേട്ടനുണ്ട്. അപ്പൊ പുള്ളിയും കൂടെ ഒക്കെ ആയിട്ട് പെട്ടെന്നൊരു സംഗീതം ചെയ്ത് പാടും. അത് പാടിക്കഴിയുമ്പോൾ മറന്നും
1: പോകും.
0: അതിലെ രസകരമായിട്ടൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരിടത്തൊരു അമ്പലത്തിലൊരു പാട്ട് എഴുതി തന്നു. പുള്ളിക്ക് സമയം ഉണ്ടെങ്കിൽ പുള്ളി ചെയ്യും. ഇപ്പൊ പുള്ളിയുടെ വീട്ടിലെ ഓരോ കാര്യങ്ങൾക്കൊക്കെ പുള്ളി തന്നെയാണ് ഓടി നടക്കാറ്. പുള്ളി ഒരു വർഷയിൽ ബ്ലൈൻഡ് ആണ്. അപ്പൊ ഈ പുള്ളി എന്നോട് പറഞ്ഞ ഒരു പാട്ടുണ്ട്, അത് എനിക്ക് ഇച്ചിരി ടൈം കുറവാണെന്ന് ചെയ്യാവോന്ന് ചോദിച്ചു. ഒരു വിധത്തിൽ പാട്ട് സംഗീതം ചെയ്തു. പാട്ട് ആദ്യത്തെ ദിവസം ഓർക്കസ്ട്രേഷനൊക്കെ പറഞ്ഞു കൊടുത്ത് ഫസ്റ്റ് ഓപ്പണിംഗ് ആയതുകൊണ്ട് പാട്ട് പാടി. എന്തോ ഒരു വലിയൊരു വെയിറ്റ് ഇറക്കി വെച്ച സന്തോഷത്തിൽ ഞാൻ സ്റ്റേജിലങ്ങിരുന്നു. പിന്നെ മൊത്തം ഞാൻ കൂളായിരുന്നു. അപ്പൊ ഇച്ചിരി പഴയ പാട്ടുകൾ കൂടുതൽ ആ സ്റ്റേജിൽ ആവശ്യപ്പെട്ടിട്ട് രണ്ടു മൂന്ന് പാട്ടുകൾ അടുപ്പിച്ച് പഴയതും ഇച്ചിരി മെലഡീസ് ഒക്കെ എന്റെ ജെയിംസ് ഏട്ടന്റെ ഒക്കെ കൂടുമായിരുന്നു. ഞാൻ ഇച്ചിരി ആശ്വാസമായിട്ട് ശകലം വന്നിരുന്ന് ജസ്റ്റ് ഒന്ന് കണ്ണടഞ്ഞു വന്നപ്പോ ജെയിംസ് ഏട്ടൻ ഒന്ന് തന്നെ തട്ടിയിട്ട് പറഞ്ഞു, അതെ ആ ആദ്യം പാടിയ

0: കൂടെ ട്യൂൺ ചെയ്ത് പാടിയ പാട്ടില്ലേ, അത് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട് ഒന്നുകൂടി ഒന്ന് പാടണം.
1: അയ്യോ,
0: ഞാൻ നോക്കിയപ്പോ സകലമാന ട്യൂണും എന്റെ ഒന്ന് പോയി, വരി മാത്രം എനിക്കറിയാം. പിന്നെ ഞാൻ അന്നേരം എന്റെ മനസ്സുകൊണ്ട് ചെയ്ത ആദ്യം പാടിയ ആ ഭാഗം എനിക്കറിയായിരുന്നു. ആ രാഗത്തിൽ പിടിച്ചും കൊണ്ട് എനിക്കിഷ്ടമുള്ള രീതിയിൽ ഞാൻ പാടി പാട്ട് തീർത്തു. അപ്പൊ അതുകൊണ്ട് അത് നന്നായിട്ട് മനസ്സിലാക്കിയവർക്കാകുമ്പോ ആ പാട്ട് രണ്ട് രീതിയിൽ ഇങ്ങനെയും പാടാം എന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇന്നത്തെ ആൾക്കാരാണെങ്കിൽ പറയാം, അയാൾ രണ്ട് രീതി ട്യൂൺ ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. അന്നാ ഈ ഡയലോഗ് ഒന്നും വില പോവില്ല.
1: സാറിപ്പോ പറഞ്ഞു പല ടീച്ചേഴ്സും ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് പഠിപ്പിക്കുന്നതില് എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ സാർ ക്ലാസ്സിൽ പോകുമ്പോ കുട്ടികളെയൊക്കെ കയ്യിലെടുക്കാൻ എന്താ ചെയ്യാറ്?
0: കുട്ടികൾക്ക് പാട്ടുപാടി കൊടുക്കാറുണ്ട്. ഒന്ന് ടൈം നമുക്ക് കിട്ടാറില്ല, പ്രത്യേകിച്ച് മലയാളമാണ്. ഞാൻ തുടങ്ങുന്ന ആ സമയത്ത് ചെന്നിട്ട് ഒരു ധർമ്മിഷ്ഠനായ രാധയൻ എന്ന് പറഞ്ഞു ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിന്റെ ഒരു ഭാഗം പഠിപ്പിക്കാനുണ്ടായിരുന്നു. അപ്പൊ അവിടെ ചെന്നിട്ട് അത് മഹാഭാരതത്തിന്റെ ഭാഗമെന്ന് പറഞ്ഞപ്പോ കുട്ടികൾക്ക് രാവണന്റെ കഥയും കൂടെ കേൾക്കണമെന്ന് പറഞ്ഞു. ഇപ്പൊ നമുക്ക് അങ്ങനെ വരുമ്പോ നമുക്ക് വേറെ സമയം കിട്ടാറില്ല. അതുപോലത്തെ ചില ചില സംഭവങ്ങളൊക്കെ ഇതിന്റെ അകത്ത് വരാറുണ്ട്. ക്ലാസ് പൂർണ്ണമായും നിശബ്ദമായിരുന്നാലാണ് ആ കുട്ടികൾ ശ്രദ്ധിക്കുന്നതെന്ന്. ഒരിക്കലും അതിന്റെ ഇടയിൽ അവര് പല പരിപാടികളും കാണിക്കും. അവര് തമ്മിൽ സംസാരിക്കുന്നതിന് പകരം നമ്മളോട് സമ്മതിക്കുന്നുണ്ടോ, നമ്മളൊരു വാക്ക് ചോദിക്കുമ്പോ അത് കറക്റ്റ് അല്ലെങ്കിലും അതിന്റെ ഉത്തരം പറയാൻ അവർ ശ്രമിക്കുന്നുണ്ടോ, എങ്കിൽ അവർക്ക് നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള. കുട്ടികൾ ക്ലാസ്സിൽ ബഹളം ഉണ്ടാക്കുന്നതിന് പല കാരണങ്ങളാണ്. എനിക്ക് ഏറ്റവും നന്നായിട്ട് എന്നെ കൂടെ കോപ്പറേറ്റ് ചെയ്യുന്ന ക്ലാസ്സിലെ കുട്ടികൾ വരും. നമ്മൾ ആദ്യം അവരോട് ചോദിക്കും പഠിക്കാവോ എന്ന് ചോദിക്കുമ്പോൾ അവർ വേണ്ടാന്ന് പറയും. പക്ഷെ അവർക്ക് ഇഷ്ടമില്ലാത്തതുണ്ടെന്നല്ല, അതവർക്ക് അങ്ങനെ
1: രസത്തിന്
0: രസം. അവര് നമ്മൾ എന്ത് ചോദിച്ചാലും അവരും അത് പറയാൻ ശ്രമിക്കും. കഥകളുടെ തുടർക്കഥയൊക്കെ എഴുതാൻ പറയുമ്പോൾ ഓരോരുത്തർ എഴുതിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ എഴുതിയ ആള് തന്നെ ഈ ഐഡിയ ഒന്നും അവർക്ക് ഇല്ലായിരുന്നു എന്ന് തോന്നിപ്പോ. പക്ഷെ അവർ മനസ്സുവെച്ച് ചെയ്യണം.
1: അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടല്ലേ,
0: കുട്ടികൾ ചെയ്യുന്നുണ്ട്. ചില കുട്ടികൾ അത് ശ്രമിക്കുന്നുമില്ല. അത് പാരന്റ്സ് ശ്രദ്ധിക്കാത്തതിന്റെ ഒറ്റ കാരണമാണെന്നേ ഞാൻ പറയത്തുള്ളൂ.
1: സാർ ഒരുപാട് വഴികളിലൂടെ കടന്ന് പോയ ശേഷമാണ് ഈ ഒരു ജോലി മലയാള അധ്യാപകൻ.
0: ഞാൻ 2006-2007 ബി എഡ് കഴിഞ്ഞ ആളാണ്. പിന്നെ എഡ്യൂക്കേഷനോ അങ്ങനെയുള്ള സംഭവങ്ങളായിട്ടൊന്നും യാതൊരു ടച്ചും ഇല്ലാതെ ഇരുന്ന ആളാണ്. 2023 നവംബർ 18 വരെ ലോട്ടറിയുടെ പരിപാടിയായിരുന്നു. 19 ജോലി കിട്ടിയ സ്കൂളിലേക്ക് യാത്ര ഞായറാഴ്ച, 20 പോയി 5 പീരീഡ് ക്ലാസ് എടുത്തു.
1: ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് അധ്യാപകനായിട്ട് പ്രവേശിക്കുന്നത്. അതിനിടയിൽ ഒരുപാട് ജോലികൾ ചെയ്തു, പാട്ടുപാടി, കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു. ജോലി നേടണമെന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഉണ്ടല്ലോ, അതിനുള്ള മോട്ടിവേഷൻ ആരായിരുന്നു?
0: അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞ മ്യൂസിക് തന്നെയായിരുന്നു. മ്യൂസിക് ടീച്ചർ ആവാനായിരുന്നു ആഗ്രഹം. മ്യൂസിക് ടീച്ചർ അല്ലെങ്കിൽ ഒരു മലയാള അധ്യാപകൻ, ഈ ഒരു ലെവലിലാണ് ഞാൻ ഏതാണ്ട് എൻ്റെ ഹയർ സെക്കൻഡറി ഉണ്ട് തുടങ്ങി വെച്ചത്. അതുകൊണ്ട് തന്നെ ഒറ്റ വിഷയം പോലും ഞാൻ ഇംഗ്ലീഷ് പരീക്ഷ എഴുതിയില്ല
1: ഹയർ സെക്കൻഡറി.
0: കാരണം എന്ന് പറഞ്ഞാൽ അന്ന് മലയാളം കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. ഗൈഡൊക്കെ തപ്പിപ്പിടിക്കാനും പല കുട്ടികളുടെ ട്യൂഷൻ ക്ലാസ്സിലെ നോട്ട്സ് ഒക്കെ മേടിച്ച് എന്നെ പ്ലസ് ടുവിന് പഠിപ്പിച്ച ടീച്ചേഴ്സ് ഞങ്ങളെ ഹയർ സെക്കൻഡറിക്ക് സ്റ്റഡി ലീവിന് വിട്ടപ്പോൾ പോലും അവർ ഓരോരുത്തരും ഫ്രീ ആവുന്നതനുസരിച്ച് വന്നിരുന്ന് എനിക്ക് നോട്ട് പറഞ്ഞു തന്നു. അങ്ങനെ അതെല്ലാം എഴുതിയെടുത്ത് എല്ലാ വിഷയവും നമ്മുടെ ഹൈസ്കൂള് പോലെയൊക്കെ തന്നെ ഫുൾ മലയാളത്തിൽ പരീക്ഷ എഴുതിയ ആളാണ് ഞാൻ. പിന്നെ എന്റെ ആഗ്രഹം എന്തെങ്കിലും ഒരു ജോലി വേണം. കാരണം ഇന്നത്തെ കാലത്തല്ലാതെ നമുക്ക് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല എന്നൊരു തോന്നല് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നപ്പോ അങ്ങോട്ട് പോവാൻ ശ്രമിച്ചു. എന്റെ അമ്മയ്ക്ക് ഞാൻ നല്ലൊരു ഹൈറ്റ്സിലെത്തണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ റിയാലിറ്റി ഷോസ് ഒക്കെ വരുമ്പോ എന്നോട് തപ്പോ നീ അതിന് കൊടുക്കും. ഞാൻ പറയാം, അമ്മ അവിടെ നല്ല മ്യൂസിക് പഠിച്ചവർക്ക് പറ്റും, നമ്മളെ പോലെ സ്റ്റേജിൽ ഒന്ന് കസർത്ത് കാണിക്കുന്നവർക്ക് ഒന്നും വരില്ല, അപ്പൊ നിനക്ക് പറ്റുമെന്ന് പറയാം. പക്ഷേ ചിലതിനൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ അപ്പോഴും അമ്മയോട് പറയും, ജോലിക്കാണെങ്കിൽ പറയും, എപ്പോഴാ വേണമെങ്കിലും പോയി ജോലി ചെയ്യാൻ ഞാൻ തയ്യാറാണ്. സുഹൃത്തുക്കള്, എന്റെ ടീച്ചേഴ്സ്, എന്റെ സഹോദരങ്ങൾ, എന്റെ അമ്മ, എന്റെ വൈഫ്, ഇവരെല്ലാം ഏതാണ്ട് ഒരുപോലെ തന്നെ
1: സപ്പോർട്ട്
0: എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കിനൊക്കെ ഞാൻ പഠിച്ച ബ്ലൈൻഡ് സ്കൂളാണ് അതിന്റെ സ്റ്റാർട്ടിങ്. പിന്നെ കുഞ്ഞിലെ എന്റെ അപ്പൻ ചുമ്മാ ഓരോ കൊച്ചു കൊച്ചു പാട്ടുകൾ പാടുവായിരുന്നു, എന്നെ കൊണ്ട് പാടിക്കുമായിരുന്നു. അതിലാണ് ഈ പാട്ടിന്റെ പരിപാടിയൊക്കെ തുടങ്ങി.
1: വളരെ രസകരമായ ഒരു അധ്യായമായിരുന്നു നേർവഴിയുടേത്. സാർ സ്കൂൾ തലത്തില് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നതിനെ പറ്റി പറഞ്ഞു, പാട്ടിനെ പറ്റി പറഞ്ഞു. സാർ പറഞ്ഞില്ലേ നല്ല അടിപൊളി പാട്ട് പാടിയിട്ട് ആണ് സ്റ്റേജ് കയ്യിലെടുക്കുന്നതെന്ന്. അതുപോലെ ഒരു പാട്ടുകൂടെ കേട്ട് ആ പാട്ടുകൊണ്ട് തന്നെ നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു.
0: ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതും കാണാൻ ആഗ്രഹിച്ചതുമായ ആൾക്കാരിൽ പ്രധാനിയായ ഒരാളായിരുന്നു നമ്മുടെ മണിച്ചേട്ടൻ. പക്ഷെ പുള്ളിയുടെ ഓർക്കസ്ട്രേഷനിൽ എനിക്ക് പാടാൻ പറ്റിയിട്ടുണ്ട്, പക്ഷെ പുള്ളിയെ നേരിട്ട് കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഒരിക്കൽ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിന്റെ അടുത്തോട് നടന്നു പോയപ്പോ പുള്ളിക്കാരനെ അവിടെ പ്രോഗ്രാം ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. അന്നാണ് ഞാൻ ലൈവായിട്ട് മണിച്ചേട്ടൻ പാടുന്നു എന്ന്
1: കേട്ടത്.
0: ആറ്റുകാല ഒരിക്കലൊരു പ്രോഗ്രാം ആയപ്പോ ഞങ്ങൾ മിനി സ്റ്റേജിൽ ഗാനങ്ങൾ നടത്തുമ്പോ കണ്ണിമാങ്ങ പ്രായത്തിൽ അവിടെ പാടുന്ന ബോക്സിൽ കേൾക്കാം. ഇതൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ള
1: ലൈവ്.
0: പിന്നെ നമ്മൾ മൊത്തം കാസറ്റും ഓഡിയോയും ചാനലും അങ്ങനെയാണ്. പുള്ളിയുടെ പാട്ടിന്റെ കുറച്ച് പാട്ടുകൾ ചേർത്ത് ഇങ്ങനെ പാടിയാലോ.

നീയടി മൊളടി കുഞ്ഞെ, കുഞ്ഞടി കുഞ്ഞാഞ്ഞേ, നത്തുൻ്റെ മൂത്ത മൊള്ളടിയെ, നീയടി കുഞ്ഞാഞ്ഞയ്യപ്പന്താരോ, നത്തുൻ്റെ മൂത്ത മൊള്ളടിയെ, നീയടി കുഞ്ഞാഞ്ഞയ്യപ്പന്താര, കൈകൊട്ടു വെണ്ണേ, കൈകൊട്ടു വെണ്ണേ, കൊഞ്ചും വെള്ള ഇട്ട്.

0: ഉടപുഴാകെ അലഞ്ഞോ നണ്ടി.
1: വളരെ രസകരമായ ഒരു എപ്പിസോഡ്. ഒരു ആഘോഷ തിമിർപ്പിൽ കുറെ പാട്ടൊക്കെ കേട്ട് രസിച്ച് അടിപൊളിയായിട്ടാണ് ഇത്രയും നേരം കടന്നുപോയത്. സാറിന് ഇതുപോലെ തന്നെ വളരെ എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ സാധിക്കട്ടെ, എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
2: അധ്യാപകനും ഗായകനുമായ ഷീജു കെയുമായി സെവിൻ ജിഹാൽ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി.
3: നേർവഴി.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40 ന്.

ആകാശവാണി ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം പൊന്മുട്ടയിടുന്ന താറാവ്. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ജോൺസൺ. ചിത്രപാടിയ ഗാനം.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ആകാശവാണി. ഇപ്പോൾ നിമിഷ ശശിധർ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം പാലോട് വിജയൻ. വെള്ളാമ്പൽ പൊയ്കയിൽ എന്ന് തുടങ്ങുന്നു. രചന തിരുമല ശിവൻകുട്ടി.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിൽ സമ്മാനിക്കും. മലയാളത്തിന്റെ അഭിമാന താരമായ മമ്മൂട്ടി ഉൾപ്പെടെ പുരസ്കാരം ഏറ്റുവാങ്ങും. 9-ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ജലവിഭവങ്ങൾ സംരക്ഷിക്കേണ്ടത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര സാധ്യമാക്കിയ പ്രിയദർശിനി പദ്ധതി ജീവിതത്തിന്റെ സർവ്വമേഖലകളിലും സ്വാധീനം ചെലുത്തിയതായി ഗതാഗത മന്ത്രി സി പി ജോൺ. സമഗ്ര തീരസംരക്ഷണ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുവനന്തപുരത്തെ പൊഴിയൂരിൽ കടൽഭിത്തി നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യക്കെതിരെ ശ്രീലങ്കയ്ക്ക് 217 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിൽ വിതരണം ചെയ്യും. കേവാഡിയയിലെ ഏകതാ നഗറിലാണ് പരിപാടി. ബ്രഹ്മയുഗം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മമ്മൂട്ടി മികച്ച നടനുള്ള പുരസ്കാരവും ഷെഹനാദ് ജലാൽ മികച്ച ഛായാഗ്രാഹകനുള്ള പുരസ്കാരവും ഏറ്റുവാങ്ങും. AR എന്ന ചിത്രത്തിലെ അങ്ങുവാനക്കോണില് എന്ന ഗാനം ആലപിച്ച വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങും. നടൻ അനന്ത് നാഗിന് 2024 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരവും സമ്മാനിക്കും. ജലവിഭവങ്ങൾ സംരക്ഷിക്കേണ്ടതും വിപുലീകരിക്കേണ്ടതും മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. 9-ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരത്തിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കാൻ കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്നും ജലം ശ്രദ്ധയോടെ ഉപയോഗിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാനാകുന്ന ജലവിഭവ പരിപാലനം എന്ന പ്രമേയത്തിൽ ജൽശക്തി മന്ത്രാലയമാണ് 5 ദിവസം നീളുന്ന പരിപാടി സംഘടിപ്പിക്കുന്നത്. രാജ്യത്തെ ലഹരി വിരുദ്ധ ദൌത്യസേനാ മേധാവികളുടെ 3-ാമത് ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയാണ് 2 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഐക്യദാർഢ്യത്തോടെയുള്ള തീരുമാനം, പങ്കുവയ്ക്കപ്പെട്ട ഉത്തരവാദിത്തം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് സമ്മേളനം നടക്കുന്നത്. വിവേചനമില്ലാതെ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര സാധ്യമാക്കിയ പ്രിയദർശിനി പദ്ധതി ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും സ്വാധീനമുണ്ടാക്കിയതായി ഗതാഗത മന്ത്രി സി പി ജോൺ. പദ്ധതി 100 ദിനം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇതുവരെ 13 കോടി സ്ത്രീകൾ സൌജന്യ യാത്ര ചെയ്തു. 266 കോടി രൂപയാണ് ഇതിനായി സർക്കാരിന് ചെലവായത്. ഓർഡിനറി സർവീസുകളിൽ പുരുഷ യാത്രക്കാരുടെ എണ്ണവും വർദ്ധിച്ചതായും യാത്രാക്കൂലിയിൽ സ്ത്രീകൾ ലാഭിച്ച പൈസ പൊതുവിപണിയിലെത്തിയതായും മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പദ്ധതികൾ KSRTC ആവിഷ്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു.
2: 13 കോടിയാണ് യാത്രകൾ ഈ പ്രിയദർശിനി പദ്ധതിയിലൂടെ നടത്തി. അതുപോലെ തന്നെ 266 കോടി രൂപയുടെ സൗജന്യ യാത്രയാണ് ഇതിനകം നടന്നത്. KSRTC അതിന്റെ ചരിത്രത്തിൽ ഇത്രയും നല്ല ജനകീയ സർവീസായി ഒരിക്കലും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. ഈ ഗവൺമെന്റിന്റെ തൊപ്പിയിലെ പൊൻതൂവലായി പ്രിയദർശിനി പദ്ധതി ഇന്ന് മാറിയിരിക്കുന്നു. സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റും അതേപോലെ തന്നെ KSRTCയും തമ്മിൽ ഒരു MOU ഒപ്പിട്ടുകൊണ്ട് അതിന്റെ കാര്യങ്ങളും ഞങ്ങളിപ്പോ ആലോചിക്കുന്നുണ്ട്.
1: KSRTC ബജറ്റ് ടൂറിസം സെല്ലിനായി തയ്യാറാക്കിയ പുതിയ സോഫ്റ്റ്വെയർ, വെയ്റ്റിംഗ് ലിസ്റ്റ് സംവിധാനം, ലക്ഷദ്വീപ് ഹൈദരാബാദ് ആഡംബര സർവീസ് എന്നിവ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു. സോഫ്റ്റ്വെയർ നിലവിൽ വരുന്നതോടെ യാത്രക്കാർക്ക് ബജറ്റ് ടൂറിസം പാക്കേജുകളുടെ ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യാനാകും. ഓൺലൈൻ ഡെലിവറി ജോലിക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം ഗിഗോൺ നാളെ തിരുവനന്തപുരത്ത് തുറക്കും. തൊഴിൽ വകുപ്പ് ഒരുക്കുന്ന വിശ്രമ കേന്ദ്രം തിരുവനന്തപുരം ഊറ്റുകുഴിയിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. 12-ാമത് ബ്രിക്സ് പാർലമെന്ററി ഫോറത്തിന് ഡൽഹിയിലെ പാർലമെന്റ് ഹൌസ് സമുച്ചയത്തിൽ അടുത്ത മാസം 26-ന് വേദിയൊരുങ്ങും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദ്വിദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 27-ന് നടക്കുന്ന സമാപന സമ്മേളനത്തെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭിസംബോധന ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂരിൽ കടൽഭിത്തി നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് 93.22 കോടി രൂപയുടെ സമഗ്ര തീരസംരക്ഷണ വികസന പദ്ധതിയാണ് പൊഴിയൂരിൽ നടപ്പാക്കുന്നത്. അബ്കാരി കേസിൽ റിപ്പോർട്ടർ ടിവി മാനേജിംഗ് ഡയറക്ടർ ആൻഡ്രു അഗസ്റ്റിന് ജാമ്യം. ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. സുൽത്താൻ ബത്തേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ആൻഡ്രു അഗസ്റ്റിൻ ഹൈക്കോടതിയെ സമീപിച്ചത്. നേരത്തെ കേസിൽ ആൻഡ്രുവിക്ക് ഇടക്കാല ജാമ്യം നിഷേധിച്ചിരുന്നു. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും CPR പരിശീലനം നൽകുന്ന ഓട്ടോരക്ഷാ പദ്ധതി നടപ്പാക്കുന്നു. പൊതുജനങ്ങളുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന വിഭാഗം എന്ന നിലയിലാണ് ഓട്ടോ തൊഴിലാളികളെ ഇതിന്റെ ഭാഗമാക്കിയതെന്ന് പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന രമേഷ് പിഷാരടി MLA പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ കാരണം കുഴഞ്ഞു വീണുള്ള അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ലോക ഹൃദയ ദിനമായ September 29 പദ്ധതിക്ക് തുടക്കം കുറിക്കും. സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്ന നിലയിൽ ജില്ലയിലെ സ്വകാര്യ ആശുപത്രിയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ സദ്ഭരണം എന്ന കാഴ്ചപ്പാടോടെ 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുകയാണ് സർക്കാർ. പ്രകടനത്തെ അടിസ്ഥാനമാക്കി ആനുകൂല്യങ്ങൾ നൽകുന്ന PLI അഥവാ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതി അത്തരത്തിൽ മികച്ച പിന്തുണയാണ് ഉൽപാദകർക്ക് നൽകുന്നത്. ആഭ്യന്തര ഉൽപാദനം പ്രോത്സാഹിപ്പിക്കാനും ഇറക്കുമതി കുറയ്ക്കാനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. ആഭ്യന്തര യൂണിറ്റുകളിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന വർദ്ധിക്കുന്നതിനനുസരിച്ച് ആഭ്യന്തര സംരംഭകർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ PLI പദ്ധതി വഴി ലഭ്യമാകും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 3 ജില്ലകളിലും മറ്റന്നാൾ 5 ജില്ലകളിലും മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ കാൽപന്ത് കളി ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന ബ്രസീലിയൻ ഇതിഹാസ താരങ്ങളും ഇന്ത്യൻ മുൻനിര താരങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഫുട്ബോൾ മത്സരം നാളെ വൈകിട്ട് 7:30 കൊച്ചി കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം. തിരക്ക് പരിഗണിച്ച് കൊച്ചി മെട്രോ അധിക സർവീസും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി P. Nahima.
5: റൊണാൾഡീഞ്ഞോ, റിവാൾഡോ, എഡ്മിൽസൺ തുടങ്ങി ബ്രസീലിന്റെ എക്കാലത്തെയും മികച്ച താരങ്ങളാണ് കൊച്ചിയുടെ മണ്ണിൽ പന്ത് തട്ടാനൊരുങ്ങുന്നത്. എഡ്മിൽസൺ, പൌലോ സെർജിയോ, ജിയോവാനി, കമാൻഡുക്കായ, ഗുസ്താവോ നെരി, എലിവെൽട്ടൻ, റിക്കാർഡോ ഒലിവേര തുടങ്ങിയ താരങ്ങൾ ഇന്നലെ തന്നെ എത്തി. റൊണാൾഡീഞ്ഞോ ഉൾപ്പെടെയുള്ള സംഘം ഇന്നെത്തും. മുൻ ഇന്ത്യൻ ക്യാപ്റ്റന്മാരായ അയ്യം വിജയൻ, ബൈചുങ് ബുട്ടിയ എന്നിവരടക്കമുള്ള ഇതിഹാസങ്ങളാണ് ഇന്ത്യക്കായി ബൂട്ടുകെട്ടുന്നത്. മലയാളി താരങ്ങളായ ജോപോൾ അഞ്ചേരി, CK വിനീത്, മുഹമ്മദ് റാഫി, NP പ്രദീപ്, MV നെൽസൺ, റിനോ ആൻഡോ തുടങ്ങിയവരും ടീമിലുണ്ട്. ടിക്കറ്റ് വിൽപ്പന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യക്കെതിരെ ശ്രീലങ്കയ്ക്ക് 217 റൺ വിജയലക്ഷ്യം. നിലവിൽ 4 വെള്ളിയും 2 വെങ്കലവുമടക്കം 6 മെഡലുകൾ നേടി ഇന്ത്യ 12-ാം സ്ഥാനത്താണ്. ഡൽഹിയിൽ നടക്കുന്ന ദേശീയ സുബ്രതോ കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ U17 വിഭാഗം സെമി ഫൈനലിൽ കേരളം ഇന്നിറങ്ങും. കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത് മലപ്പുറം അത്താണിക്കൽ MIC EMHSS ടീമാണ്. സെമി ഫൈനലിൽ ബംഗളൂരു ആർമി ബോയ്സ് സ്കൂളിനെയാണ് കേരളം നേരിടുന്നത്. കഴിഞ്ഞ വർഷം കേരളത്തിനായി കോഴിക്കോട് ഫറൂഖ് HSS കിരീടം നേടി. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 132 പോയിന്റ് താഴ്ന്ന് 74,729, നിഫ്റ്റി 31 പോയിന്റ് താഴ്ന്ന് 23,383 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവിലയിൽ വർധന. പവന് 120 രൂപ വർദ്ധിച്ച് 113,480 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിൽ സമ്മാനിക്കും. മലയാളത്തിന്റെ അഭിമാന താരമായ മമ്മൂട്ടി ഉൾപ്പെടെ പുരസ്കാരം ഏറ്റുവാങ്ങും. 9th ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ജലവിഭവങ്ങൾ സംരക്ഷിക്കേണ്ടത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര സാധ്യമാക്കിയ പ്രിയദർശിനി പദ്ധതി ജീവിതത്തിന്റെ സർവ്വമേഖലകളിലും സ്വാധീനം ചെലുത്തിയതായി ഗതാഗതമന്ത്രി CP ജോൺ. സമഗ്ര തീരസംരക്ഷണ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുവനന്തപുരം തിരുവനന്തപുരത്തെ പുഴിയൂരിൽ കടൽഭിത്തി നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യക്കെതിരെ ശ്രീലങ്കയ്ക്ക് 217 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
0: ആകാശവാണി
6: നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര. പ്രായോജകർ നാഷണൽ ആയുഷ് മിഷൻ കേരളം.
7: ആരോഗ്യകരമായ നാളേക്കായി ആയുർവേദം എന്ന പ്രചോദനാത്മകമായ പ്രമേയത്തിൽ 2026 സെപ്റ്റംബർ 23 11th ദേശീയ ആയുർവേദ ദിനം ആചരിക്കുകയാണ്. ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം 2026 സെപ്റ്റംബർ 23 രാവിലെ 10 മണിക്ക് ആരോഗ്യ ആയുഷ് ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം കനകക്കുന്ന് പാലസ് ഹാളിൽ നിർവഹിക്കും.
6: സ്ത്രീകളുടെ ആരോഗ്യവും ആയുർവേദവും പാറശാല ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ പ്രസൂതിതന്ത്ര സ്ത്രീരോഗ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അപർണ എസ് സംസാരിക്കുന്നു.
8: ഒരു സ്ത്രീയുടെ ആരോഗ്യം എന്നത് ഒരു വ്യക്തിയുടെ മാത്രം ആരോഗ്യമല്ല, അതൊരു കുടുംബത്തിന്റെ ആരോഗ്യത്തെയും അടുത്ത തലമുറയുടെ ആരോഗ്യത്തെയും സമൂഹത്തിന്റെ ആരോഗ്യത്തെയും സ്വാധീനിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് പ്രത്യേക പ്രാധാന്യം നൽകേണ്ടതുണ്ട്. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ കൗമാരം മുതൽ ആദ്യാർത്തവം, ഗർഭധാരണം, പ്രസവം, പ്രസവാനന്തര കാലഘട്ടം, ആർത്തവ വിരാമം തുടങ്ങി നിരവധി ഘട്ടങ്ങളുണ്ട്. ഓരോ ഘട്ടത്തിലും ശരീരത്തിലും മനസ്സിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഈ മാറ്റങ്ങളെ മനസ്സിലാക്കുകയും അനിവാര്യമായ ആരോഗ്യ പരിപാലനം നൽകുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. കൗമാര കാലഘട്ട വളർച്ചയിൽ അവൾ മറികടക്കേണ്ട ആദ്യത്തെ നാഴികക്കല്ലാണ് മെനാർക്കെ അഥവാ ആദ്യാർത്തവം. കൗമാരപ്രായത്തിൽ

തന്നെ ആർത്തവത്തെക്കുറിച്ചുള്ള ശരിയായ അറിവ് പെൺകുട്ടികൾക്ക് നൽകേണ്ടതാണ്. ആർത്തവത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇന്നും പല കുടുംബങ്ങളിലും ഒരു മടിയുണ്ട്. ആർത്തവം ഒരു രോഗമല്ല, അത് സ്ത്രീ ശരീരത്തിലെ സ്വാഭാവികമായ ഒരു ജൈവ പ്രക്രിയയാണ്. ഒരു പെൺകുട്ടിക്ക് ആദ്യമായി ആർത്തവം ഉണ്ടാകുമ്പോൾ അവൾക്ക് ഭയപ്പെടേണ്ട സാഹചര്യമില്ല. മറിച്ച് ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് ശരിയായ അറിവ് നൽകേണ്ട സമയമാണ്. ആർത്തവ സമയത്ത് ശുചിത്വം പാലിക്കുന്നതിനൊപ്പം മതിയായ പോഷകാഹാരം, വെള്ളം, ഉറക്കം, ലഘുവ്യായാമം എന്നിവയെക്കുറിച്ച് കൃത്യമായ ബോധവൽക്കരണം നൽകണം. ആർത്തവം വളരെ വേദനാജനകം ആവുകയോ അമിത രക്തസ്രാവം ഉണ്ടാവുകയോ മാസങ്ങൾ ക്രമരഹിതമാവുകയോ ചെയ്താൽ അത് സാധാരണയായി കരുതി അവഗണിക്കരുത്. ആർത്തവ സമയത്ത് വേദന സാധാരണമാണ്, സഹിച്ചാൽ മതിയെന്ന് പലരും പറയാറുണ്ട്. ചില സ്ത്രീകൾക്ക് നേരിയ വയറുവേദനയോ അസ്വസ്ഥതയോ ഉണ്ടാകാം. എന്നാൽ വേദന വളരെ ശക്തമാകുകയും ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുകയും ചെയ്യുന്നു എങ്കിൽ അത് പരിശോധിക്കേണ്ടതാണ്. അത് എല്ലായ്പ്പോഴും സാധാരണ ആർത്തവ വേദന എന്ന് കരുതരുത്. അതിനു പിന്നിൽ ചില ഗൈനക്കോളജിക്കൽ കാരണങ്ങൾ ഉണ്ടാകാം. ആയുർവേദ ശാസ്ത്രപ്രകാരം ആർത്തവ ദിനങ്ങളിൽ സ്ത്രീയെ രജസ്വല എന്നാണ് അറിയപ്പെടുന്നത്. ആർത്തവകാലത്ത് ആദ്യ 3 ദിവസങ്ങൾ പ്രത്യേക ചര്യകൾ പാലിക്കാൻ ആണ് ശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. ഈ കാലയളവിൽ ലൈംഗിക ബന്ധം ഒഴിവാക്കാനും അമിതമായ ശാരീരിക അധ്വാനം, ക്ഷീണമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ എന്നിവ ഒഴിവാക്കുകയും ലഘുവും പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതുമാണ് ഉചിതം. ഇന്നത്തെ യുവതികളിൽ നാം സാധാരണയായി കണ്ടുവരുന്ന രോഗാവസ്ഥയാണ് PMOS എന്നറിയപ്പെടുന്ന പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം. ക്രമരഹിതമായ ആർത്തവം, അമിത രോമ വളർച്ച, മുഖക്കുരു, ശരീരഭാരം കൂടുക തുടങ്ങിയ ലക്ഷണങ്ങൾ ചിലരിൽ ഉണ്ടാകാറുണ്ട്. ഇവിടെ ജീവിതശൈലിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആയുർവേദ ചികിത്സാ പ്രകാരം ആഹാരം, വിഹാരം, ഔഷധം എന്നിവയിലൂടെ ഫലപ്രദമായ മാറ്റം വരുത്തുവാൻ സാധിക്കുന്നു. വിവാഹിതരായ സ്ത്രീകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗർഭധാരണത്തിന് മുമ്പുള്ള ആരോഗ്യ പരിപാലനം അഥവാ പ്രീ കൺസെപ്ഷണൽ കെയർ വളരെ പ്രധാനമാണ്. ശരിയായ ശരീരഭാരം, പോഷകാഹാരം, രക്തത്തിലെ ഹീമോഗ്ലോബിൻ പോലുള്ള അടിസ്ഥാന ആരോഗ്യ കാര്യങ്ങൾ, നിലവിലുള്ള രോഗങ്ങൾ, കഴിക്കുന്ന മരുന്നുകൾ എന്നിവ വിലയിരുത്തുന്നത് സഹായകരമാണ്. ഗർഭകാലത്തെക്കുറിച്ച് പറയുമ്പോൾ അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യമാണ് പ്രധാന പരിഗണന. ഈ സമയത്ത് പോഷക സമൃദ്ധമായ ഭക്ഷണം, മതിയായ വിശ്രമം, ആവശ്യമായ പരിശോധനകൾ, സുരക്ഷിതമായ ശാരീരിക പ്രവർത്തനം, മാനസിക പിന്തുണ എന്നിവ പ്രധാനമാണ്. പ്രസവാനന്തരം പല സ്ത്രീകളിലും കുഞ്ഞിന്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ച് സ്വന്തം ആരോഗ്യത്തെ മറക്കാറുണ്ട്. കുഞ്ഞിനെ പരിചരിക്കുന്നതോടൊപ്പം അമ്മയുടെ പോഷണം, വിശ്രമം, മാനസികാരോഗ്യം, മുലയൂട്ടൽ, ശാരീരിക പുനരധിവാസം എന്നിവയും ശ്രദ്ധിക്കണം. പ്രസവശേഷം ക്ഷീണമുണ്ടാകാം. എന്നാൽ അമിതമായ ക്ഷീണം, തുടർച്ചയായ വിഷാദം, അസാധാരണമായ രക്തസ്രാവം, ശക്തമായ വേദന, പനി തുടങ്ങിയ ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഉടൻ വൈദ്യസഹായം തേടണം. ആയുർവേദത്തിൽ ഗർഭകാല പ്രസവാനന്തര പരിചരണത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. ഗർഭകാലത്ത് മാസാനുമാസിക ഗർഭിണി പരിചരണം നടത്തിവരുന്നു. ഇതിലൂടെ ഗർഭിണിക്ക് ആരോഗ്യകരമായ ഒരു ഗർഭകാലം സാധ്യമാകുന്നു. പ്രസവിച്ചിരിക്കുന്ന ഒരു സ്ത്രീയെ സൂതിക എന്നാണ് ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നത്. പ്രസവശേഷം സൂതികയുടെ ഗർഭാശയം ശുദ്ധമാക്കുന്നതിനും അത് ചുരുങ്ങി പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നതിനും കുഞ്ഞിന് ആവശ്യമുള്ളത്ര അളവിൽ മുലപ്പാലുണ്ടാകുന്നതിനും അമ്മയുടെ ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിനും ക്ഷീണമകറ്റുന്നതിനും വേണ്ട ക്രിയകളാണ് പ്രസവരക്ഷാക്രമത്തിൽ നിർദ്ദേശിക്കുന്നത്. എന്നാൽ ചികിത്സയും ഔഷധങ്ങളും വ്യക്തിയുടെ പ്രസവരീതി, ആരോഗ്യസ്ഥിതി, മുലയൂട്ടൽ തുടങ്ങിയ കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. 45 വയസ്സ് മുതൽ 55 വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ ആദ്യാർത്തവം പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു നാഴികക്കല്ലാണ് ആർത്തവ വിരാമം അഥവാ മെനോപോസ്. ആർത്തവ വിരാമം എന്നത് സ്ത്രീ ജീവിതത്തിലെ സ്വാഭാവികമായ ഒരു ഘട്ടമാണ്. എന്നാൽ ഈ കാലയളവിൽ ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണം ശരീരത്തിന് അമിതമായ ചൂട് അനുഭവപ്പെടുക, ഉറക്കത്തിലെ മാറ്റങ്ങൾ, മാനസിക അസ്വസ്ഥതകൾ എന്നീ ലക്ഷണങ്ങൾ ഉണ്ടാകാം. ഈ സമയത്ത് കാൽഷ്യം ഉൾപ്പെടെയുള്ള പോഷകങ്ങൾ ലഭിക്കുന്ന സമതുലിതമായ ഭക്ഷണം, ശരീരത്തിന് അനുയോജ്യമായ വ്യായാമം, നല്ല ഉറക്കം എന്നിവ പ്രധാനമാണ്. അസ്ഥികളുടെ ആരോഗ്യവും ഹൃദയാരോഗ്യവും ഉൾപ്പെടെ ദീർഘകാല ആരോഗ്യകാര്യങ്ങൾക്കും ശ്രദ്ധ നൽകണം. ഇനി മറ്റൊരു പ്രധാന വിഷയം സ്ത്രീകളുടെ മാനസികാരോഗ്യമാണ്.
കുടുംബപരമായ ഉത്തരവാദിത്വങ്ങൾ, ജോലി, ഉറക്കക്കുറവ്, സാമ്പത്തിക

0: മാനസിക സമ്മർദ്ദം, ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ തുടങ്ങിയ പല കാര്യങ്ങളും മാനസിക സമ്മർദ്ദത്തിന് കാരണമായേക്കാം. അതിനാൽ സ്വന്തം വികാരങ്ങളെ അടിച്ചമർത്താതെ വിശ്വസിക്കുന്ന ആളുകളോട് സംസാരിക്കുകയും ആവശ്യമുള്ളപ്പോൾ വിദഗ്ധരുടെ സഹായം നേടുകയും ചെയ്യണം. യോഗ, ശ്വസനക്രിയകൾ, ധ്യാനം, മതിയായ ഉറക്കം, ആരോഗ്യപരമായ ലൈംഗിക ബന്ധം, പ്രകൃതിയോടൊപ്പം സമയം ചിലവഴിക്കൽ തുടങ്ങിയ ആരോഗ്യകരമായ ശീലങ്ങൾ സമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായകരമായേക്കാം. സ്ത്രീകൾക്ക് ദിവസേന പാലിക്കാവുന്ന ചില ലളിതമായ ആരോഗ്യശീലങ്ങൾ. ഒന്നാമതായി ഭക്ഷണം. പച്ചക്കറികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, ആവശ്യമായ പ്രോട്ടീൻ തുടങ്ങിയവ ഉൾപ്പെടുത്തുന്ന സമതുലിതമായ ഭക്ഷണം കഴിക്കുക. രണ്ടാമതായി വ്യായാമം. സ്വന്തം ആരോഗ്യസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിൽ സ്ഥിരമായ ശാരീരിക പ്രവർത്തനം നടത്തുക. മൂന്നാമതായി ഉറക്കം. ശരീരത്തിനും മനസ്സിനും ആവശ്യമായ വിശ്രമം നൽകുക. കുറഞ്ഞത് 6 മുതൽ 7 മണിക്കൂർ ഉറക്കം ശീലമാക്കുക. നാലാമതായി വെള്ളം. ശരീരത്തിന് ആവശ്യമായ അളവിൽ വെള്ളം കുടിക്കുക. അഞ്ചാമതായി മാനസികാരോഗ്യം. മാനസിക ആരോഗ്യത്തിനായി സമയം മാറ്റിവെക്കുക. ആറാമതായി ആരോഗ്യ പരിശോധനകൾ. പ്രായത്തിനും വ്യക്തിഗത അപകട സാധ്യതകൾക്കും അനുസരിച്ച് ആവശ്യമായ ആരോഗ്യ പരിശോധനകൾ നടത്തുക. ഏറ്റവും പ്രധാനമായി ശരീരം നൽകുന്ന മുന്നറിയിപ്പുകൾ അവഗണിക്കാതിരിക്കുക. ആയുർവേദത്തിന്റെ ഒരു പ്രധാന തത്വം രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുക എന്നതിലുപരി രോഗം വരാതിരിക്കാൻ ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുക എന്നതാണ്. അതിനാൽ പ്രിയപ്പെട്ട സ്ത്രീകളെ, സ്വന്തം ആരോഗ്യത്തിനായി സമയം മാറ്റിവെക്കുക. ശരിയായ ഭക്ഷണം കഴിക്കുക. ദിവസവും കുറച്ച് സമയം വ്യായാമത്തിനായി മാറ്റിവെക്കുക. മതിയായ ഉറക്കം ഉറപ്പാക്കുക. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രമിക്കുക. ശരീരത്തിനുണ്ടാകുന്ന അസാധാരണമായ മാറ്റങ്ങളെ അവഗണിക്കാതിരിക്കുക. സ്വന്തം ആരോഗ്യത്തെ പരിചരിക്കുന്നത് സ്വാർത്ഥതയല്ല, അത് സ്വന്തം കുടുംബത്തോടും സമൂഹത്തോടുമുള്ള ഉത്തരവാദിത്വമാണ്. ആരോഗ്യമുള്ള സ്ത്രീ, ആരോഗ്യമുള്ള കുടുംബം, ആരോഗ്യമുള്ള സമൂഹം. നമുക്ക് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കാം, ശരിയായ അറിവ് നേടാം, ആവശ്യമുള്ളപ്പോൾ വിദഗ്ധരുടെ സഹായം തേടാം.
1: സ്ത്രീകളുടെ ആരോഗ്യവും ആയുർവേദവും പാറശാല ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ പ്രസൂതിതന്ത്ര സ്ത്രീരോഗ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അപർണ എസ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ പ്രായോജകർ നാഷണൽ ആയുഷ് മിഷൻ കേരളം.
2: ആരോഗ്യകരമായ നാളേക്കായി ആയുർവേദം എന്ന പ്രചോദനാത്മകമായ പ്രമേയത്തിൽ 2026 സെപ്റ്റംബർ 23 11-ാമത് ദേശീയ ആയുർവേദ ദിനം ആചരിക്കുകയാണ്. ആയുർവേദ ദിനാചരണത്തിന്റെ ഈ അവസരത്തിൽ ആയുർവേദം ജീവിതചര്യയാക്കി ആരോഗ്യകരവും ആനന്ദകരവുമായ ജീവിതം കെട്ടിപ്പടുക്കാം. ഈ ഉദ്യമത്തിൽ പങ്കാളികളായി ആരോഗ്യമുള്ള ഭാവിക്കായി ഒന്നിക്കാൻ നിങ്ങളെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു.
1: നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര സമാപിക്കുന്നു.
3: ഇനി വാർത്തകൾ.
4: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിൽ വിതരണം ചെയ്യും. നടൻ അനന്ത് നാഗിന് 2024 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം സമ്മാനിക്കും. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടി ഏറ്റുവാങ്ങും. ജലസ്രോതസ്സുകൾ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ആധാരമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ലഹരി വിരുദ്ധ ദൌത്യസേനാ മേധാവികളുടെ 3-ാമത് ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഹൂതി ആക്രമണം പ്രതിരോധിക്കാൻ സൌദി അറേബ്യയ്ക്ക് സൈനിക സഹായം നൽകുമെന്ന് ബ്രിട്ടൻ. ഏഷ്യൻ ഗെയിംസ് വനിതാ ടീം ടേബിൾ ടെന്നീസിൽ തായ്ലൻഡിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ക്വാർട്ടർ ഫൈനൽ. വാർത്തകൾ വിശദമായി. 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിൽ വിതരണം ചെയ്യും. കേവഡിയിലെ ഏകതാ നഗറിലാണ് പരിപാടി. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മമ്മൂട്ടി പുരസ്കാരം ഏറ്റുവാങ്ങും. AR എന്ന ചിത്രത്തിലെ അങ്ങുവാന കോണിലെ എന്ന ഗാനം ആലപിച്ച വൈക്കം വിജയലക്ഷ്മിക്ക് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം സമ്മാനിക്കും. ഭ്രമയുഗത്തിന്റെ ഛായാഗ്രഹണത്തിന് ഷൈനാദ് ജലാലിനും പുരസ്കാരം ലഭിക്കും. നടൻ അനന്ത് നാഗിന് 2024 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരവും സമ്മാനിക്കും. നാളെ വഡോദരയിലെ മഹാരാജ സായാജി റാവു സർവകലാശാലയുടെ 75-ാമത് വാർഷിക ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും.

0: ശിവകുമാരി സംഘടിപ്പിക്കുന്ന ലോക നവീകരണത്തിനായുള്ള ആത്മീയ ഉണർവ് പ്രചാരണ പരിപാടിക്കും ശ്രീമതി ദ്രൗപദി മുർമു തുടക്കം കുറിക്കും. ജലസ്രോതസ്സുകൾ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ആധാരമെന്നും ജലം ശ്രദ്ധയോടെ ഉപയോഗിക്കണമെന്നും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 9th ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരത്തിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. വരൾച്ച തടയുന്നതിന് നദീ സംയോജനം ഒഴിച്ചുകൂടാനാകാത്തതാണെന്നും ശ്രീ സി പി രാധാകൃഷ്ണൻ പറഞ്ഞു.
1: This shows the importance of water because the population is increasing, the urbanization is increasing. We have to produce more food grains. We need more water. Usage of water is increasing every day. So we all must make a clear awareness in ourselves as well as the wherever we go, the water should be used preciously.
0: കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാവുന്ന ജലവിഭവ പരിപാലനം എന്ന പ്രമേയത്തിലാണ് 5 പരിപാടി സംഘടിപ്പിക്കുന്നത്. നെതർലാൻഡ്സും ജർമ്മനിയും പങ്കാളിത്ത രാജ്യങ്ങളായും 14 സംസ്ഥാനങ്ങൾ പങ്കാളിത്ത സംസ്ഥാനങ്ങളായും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ജൽശക്തി മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഹരിവിരുദ്ധ ദൌത്യസേനാ മേധാവികളുടെ 3rd ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയാണ് 2 സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഐക്യദാർഢ്യത്തോടെയുള്ള തീരുമാനം, പങ്കുവയ്ക്കപ്പെട്ട ഉത്തരവാദിത്വം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് സമ്മേളനം. ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങൾ നിയന്ത്രിക്കപ്പെട്ടില്ലെങ്കിൽ അന്താരാഷ്ട്ര സഹകരണത്തിന്റെ അന്തസ്സത്ത തന്നെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂയോർക്കിൽ യു എൻ ഉന്നതതല സമ്മേളനത്തോടനുബന്ധിച്ച് പാർട്ട്നേഴ്സ് ഫോർ മൾട്ടിലാറ്ററലിസം ഇന്റർനാഷണൽ ലോ പീസ് ആൻഡ് പ്രോസ്പിരിറ്റി ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹുരാഷ്ട്രവാദം ശക്തമായി നിലകൊള്ളേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു.
2: For some decades, the world has witnessed a steady rebalancing, which was a long-expected structural evolution. However, extreme competition, geopolitical tensions, and actual conflicts have given this an entirely different character.
0: ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭാ സമ്മേളനത്തോടനുബന്ധിച്ച് B4+ ഇന്ത്യ വിദേശകാര്യമന്ത്രിമാരുടെ ആദ്യ കൂടിക്കാഴ്ച നടന്നു. പോളണ്ട്, ഹംഗറി, സ്ലോവേക്കിയ, ചെക്ക് റിപ്പബ്ലിക് വിദേശകാര്യമന്ത്രിമാർക്കൊപ്പം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും യോഗത്തിൽ പങ്കെടുത്തു. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, നവീകരണം, സുസ്ഥിര വിതരണ ശൃംഖലകൾ, പ്രതിരോധം, സുരക്ഷ, കണക്ടിവിറ്റി, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ സഹകരണത്തിനുള്ള സാധ്യതകൾ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു. ഉപയോക്താക്കളുടെ വിവരങ്ങൾ ട്രാക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട യൂറോപ്യൻ യൂണിയന്റെ കർശന സ്വകാര്യതാ നിയമങ്ങൾ ലംഘിച്ചതിന് ഗൂഗിളിന് 403 ദശലക്ഷം യൂറോയുടെ പിഴ. അയർലൻഡിലെ ഡാറ്റ പ്രൊട്ടക്ഷൻ കമ്മീഷനാണ് പിഴ ചുമത്തിയത്. 2018 2020 ഇടയിൽ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി ക്രമീകരണങ്ങൾ, ലൊക്കേഷൻ ഹിസ്റ്ററി, ലൊക്കേഷൻ ആക്യുറസി ഫീച്ചർ എന്നീ സംവിധാനങ്ങളിലൂടെ ഉപയോക്താക്കളുടെ ലൊക്കേഷൻ വിവരങ്ങൾ ഗൂഗിൾ നിയമവിരുദ്ധമായി ട്രാക്ക് ചെയ്യുകയും പ്രോസസ് ചെയ്യുകയും ചെയ്തതായാണ് കണ്ടെത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. സേവനം, സദ്ഭരണം എന്ന കാഴ്ചപ്പാടോടെ 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പ്രകൃതി കൃഷിയിലൂടെ വികസന ലക്ഷ്യം എങ്ങനെ സാക്ഷാത്കരിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് സേവാ സങ്കല്പ് അഭിയാൻ. പ്രത്യേക പരമ്പരയിൽ ഇന്ന് വിശദാംശങ്ങളിലേക്ക്.
4: വൈവിധ്യമാർന്ന കാർഷിക ഉൽപ്പന്നങ്ങളാൽ പ്രശസ്തമാണ് സിക്കിം. 2016 സിക്കിമിനെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ സംസ്ഥാനമായി പ്രഖ്യാപിച്ചിരുന്നു. ഏലം, ഇഞ്ചി തുടങ്ങിയ വിളകൾക്ക് സിക്കിം ഏറെ പ്രശസ്തമാണ്. രാജ്യത്തെ ഏലം ഉൽപ്പാദനത്തിന്റെ 90% സിക്കിമിലാണ്. ഓസ്ട്രേലിയ, UAE തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഇത് വൻതോതിൽ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇതിൽ പ്രധാനമന്ത്രി ഫസൽ ഭീമാ യോജന നിർണായകമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. സിക്കിമിൽ മറ്റൊരു പ്രധാന വിളയായ ബക്വീറ്റ് ഹെക്ടറിന് ഏകദേശം 1600 കിലോഗ്രാം എന്ന തോതിലാണ് വിളവെടുപ്പ്. ബക്വീറ്റിന് ഭൗമസൂചിക പദവിയും ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ, ICAR സിക്കിം, സിക്കിം സർക്കാർ കാർഷിക വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെയാണ് സിക്കിമിൽ പ്രകൃതിദത്ത കൃഷിയും ജൈവ കൃഷിയും കരുത്താർജിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ആധാർ, ആയുഷ്മാൻ ഭാരത്, ഡിജിറ്റൽ മിഷൻ, ആഭാ കാർഡുകൾ എന്നിവയിലൂടെ ശക്തമായ ഇന്ത്യയുടെ ഡിജിറ്റൽ അടിത്തറ ഒരു ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ

0: രാജ്യത്തെ പ്രാപ്തമാക്കിയതായി കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. ദക്ഷിണ ആഗോള മേഖലയ്ക്കായി നിർമ്മിത ബുദ്ധിയും ഡിജിറ്റൽ ആരോഗ്യരംഗത്തെ നൂതന സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുന്നതിലെ ഇന്ത്യയുടെ അനുഭവ മികവ് ന്യൂയോർക്കിൽ നടന്ന പരിപാടിയിൽ അവർ വ്യക്തമാക്കി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 3 ജില്ലകളിലും മറ്റന്നാൾ 5 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഹൂതികളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സൗദി അറേബ്യയ്ക്ക് സൈനിക സഹായവുമായി ബ്രിട്ടൻ. യമനിലെ ഭൂരിഭാഗം ജനവാസ മേഖലകളും നിയന്ത്രിക്കുന്ന ഹൂതികൾ സൗദി അറേബ്യയ്ക്ക് നേരെ ആക്രമണം ശക്തമാക്കിയതിനെ തുടർന്നാണ് റിയാദ് സഹായം അഭ്യർത്ഥിച്ചത്. സൗദി യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള സംവിധാനം നൽകുമെന്ന് ബ്രിട്ടൻ അറിയിച്ചു. ജപ്പാനിലെ ഐച്ചി നഗോയിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ വനിതാ ടീം ടേബിൾ ടെന്നീസ് വിഭാഗത്തിൽ തായ്ലൻഡിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ക്വാർട്ടർ ഫൈനലിൽ ഉത്തരകൊറിയയാണ് ഇന്ത്യയുടെ എതിരാളികൾ. വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യക്കെതിരെ ശ്രീലങ്കയ്ക്ക് 217 റൺ വിജയലക്ഷ്യം. നിലവിൽ 4 വെള്ളിയും 2 വെങ്കലവുമടക്കം 6 മെഡലുകൾ നേടി ഇന്ത്യ 12-ാം സ്ഥാനത്താണ്. ഇന്ന് ലോക കാണ്ടാമൃഗ ദിനം. അവശേഷിക്കുന്ന 5 ഇനം കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് ലോക കാണ്ടാമൃഗ ദിനം ആചരിക്കുന്നത്. 5 ഇനങ്ങളെയും നിലനിർത്തുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഇന്ത്യൻ കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞാബദ്ധതയെ ഊട്ടിയുറപ്പിക്കാൻ ദിനാചരണം സഹായിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. 12-ാമത് ബ്രിക്സ് പാർലമെന്ററി ഫോറത്തിൽ 12-ാമത് ബ്രിക്സ് പാർലമെന്ററി ഫോറത്തിന് ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൌസ് സമുച്ചയത്തിൽ അടുത്ത മാസം 26-ന് വേദിയൊരുങ്ങും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദ്വിദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 27-ന് നടക്കുന്ന സമാപന സമ്മേളനത്തെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭിസംബോധന ചെയ്യും. വിവേചനമില്ലാതെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര സാധ്യമാക്കിയ പ്രിയദർശിനി പദ്ധതി ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും സ്വാധീനമുണ്ടാക്കിയതായി ഗതാഗത മന്ത്രി CP ജോൺ. പദ്ധതി 100 ദിനം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇതുവരെ 13 കോടി സ്ത്രീകൾ സൗജന്യ യാത്ര ചെയ്തതായും മന്ത്രി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിൽ വിതരണം ചെയ്യും. നടൻ അനന്ത് നാഗിന് 2024 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം സമ്മാനിക്കും. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടി ഏറ്റുവാങ്ങും. ജലസ്രോതസ്സുകൾ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ആധാരമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ലഹരി വിരുദ്ധ ദൌത്യസേനാ മേധാവികളുടെ 3-ാമത് ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഹൂതി ആക്രമണം പ്രതിരോധിക്കാൻ സൗദി അറേബ്യയ്ക്ക് സൈനിക സഹായം നൽകുമെന്ന് ബ്രിട്ടൻ. ഏഷ്യൻ ഗെയിംസ് വനിതാ ടീം ടേബിൾ ടെന്നീസിൽ തായ്ലൻഡിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി, സമയം 1:00. ഇപ്പോൾ മഞ്ഞണിപ്പൂനിലാവ്.

മഞ്ഞണിപ്പൂനിലാവിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നമുക്ക് ആരംഭിക്കാം പി ജയചന്ദ്രൻ പാടിയ ഈ ഗാനത്തിലൂടെ. ചിത്രം നിലയ്ക്കാത്ത ചലനങ്ങൾ. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: മഞ്ഞണിപ്പൊന്നിലാവിലിനി ശകുന്തള എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീല പാടിയ ഗാനമാണ്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

0: ವನ ಪುಷ್ಪರಾಜ ಕುಮಾರಿಗಳೇ.
1: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ കുട്ടികളിലും കൗമാരക്കാരിലും ഉണ്ടാകാവുന്ന കുറ്റവാസന സ്വഭാവരീതി എങ്ങനെ മുൻകൂട്ടി കണ്ടെത്താം, ഇടപെടൽ നടത്താം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം പ്രൊഫസറും

ശിശു മാനസികാരോഗ്യ വിദഗ്ധനും ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് മേധാവിയുമായ ഡോക്ടർ ജയപ്രകാശ് ആർ മറുപടിയും നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321. ഇനിയൊരു നമ്പർ 9496565321. മറ്റൊരു നമ്പർ 9496596321. ഓർക്കുക, കുട്ടികളിലും കൗമാരക്കാരിലും ഉണ്ടാകാവുന്ന കുറ്റവാസന സ്വഭാവ രീതി എങ്ങനെ മുൻകൂട്ടി കണ്ടെത്താം, ഇടപെടൽ നടത്താം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.

പി ഭാസ്കറിന്റെ വരികൾക്ക് കെ രാഘവൻ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം ചിത്രം ആദ്യ കിരണങ്ങൾ. മഞ്ഞണി പൊന്നിലാവിലെ അടുത്ത ഗാനത്തിലേക്ക്.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

മഞ്ഞണി പൂനിലാവ് തുടരുന്നു. 1000 ജന്മങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ രചിച്ച് MS വിശ്വനാഥൻ സംഗീതം നൽകി വാണിജ്യറാം പാടിയ ഗാനം.

മഞ്ഞണിപ്പൂനിലാവിലിനി പി ജയചന്ദ്രൻ പാടിയ ഒരു ഗാനം. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ജി ദേവരാജൻ. ചിത്രം ചുക്ക്.

ഉറപ്പെണ്ണ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകിയും ശാന്ത പി നായരും പാടിയ ഗാനമാണിനി. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ബി എ ചിദംബരനാഥ്.

0: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൾ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: മഞ്ഞണി പൂനിലാവ് തുടരുന്നു. പി ജയചന്ദ്രനും പി മാധുരിയും പാടിയ ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി. സംഗീതം ആർ കെ ശേഖർ. ചിത്രം പട്ടാഭിഷേകം.

ജോളി എബ്രഹാമും വാണി ജയറാമും പാടിയ ഒരു ഗാനത്തിലേക്ക്. ചിത്രം കോളിളക്കം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് സംഗീതം നൽകിയത് MS വിശ്വനാഥൻ.

മഞ്ഞണിപ്പൂ നിലാവിൽ ഇനി കേൾക്കാം എസ് ജാനകി പാടിയ ഗാനം. പി ഭാസ്കരന്റെ വരികൾക്ക് സംഗീതം നൽകിയത് കെ രാഘവൻ. ചിത്രം ശ്രീകൃഷ്ണ പരന്ത്.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

യവനിക എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ഇനി മഞ്ഞണിപ്പൊന്നിലാവിൽ. ഒ എൻ വി കുറിപ്പിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് എം ബി ശ്രീനിവാസൻ.

യേശുദാസും വാണി ജയറാമും പാടിയ ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി. സംഗീതം MS വിശ്വനാഥൻ. ചിത്രം സിംഹാസനം.

മഞ്ഞണി പൂനിലാവിൽ ഒരു ഗാനം കൂടി. വയലാർ രാമവർമ്മയുടെ വരികൾ. ജി ദേവരാജന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം. ചിത്രം ചെമ്പരത്തി.

പ്രിയ ശ്രോതാക്കളെ, മഞ്ഞണിപ്പൂനിലാവ് പൂർണ്ണമാകുന്നു. മഞ്ഞണിപ്പൂനിലാവിൽ ഇന്ന് ശ്രോതാക്കൾക്കൊപ്പം ചേർന്നത് രാഖി രാജീവ്. മഞ്ഞണിപ്പൂനിലാവ് വീണ്ടും എത്തും അടുത്ത ചൊവ്വാഴ്ച 1 മണിക്ക്.

0: few days, the weather department has issued an alert for several districts. A report.
1: Spell of heavy rain will begin in Madhya Pradesh from 23rd of September. According to the weather department, the system will be more active on 24th and 25th of September. In next 2 days, heavy to very heavy rain is likely in 17 districts. Jabalpur, Rewa, Shahdol and Sagar divisions will be affected the most. Bhopal and Narmadapuram divisions are also on alert. The weather department says a low pressure area is behind this. The state has received an average of 33.7 inches of rain so far. The southwest monsoon will start withdrawing from the last week of September, but heavy rain is expected before that. Abhinav Goyal, Akashvani Samachar, Bhopal.
0: In women's cricket, India thrashed Sri Lanka to win the first ever gold medal in the final in Asian Games 2026 at the Aichi Prefectural Korogi Sports Park, Japan. Sri Lanka were bowled out for just 69 in 15.4 overs, as India completed a comprehensive victory by 147 runs. Batting first, India posted a commanding 216 for 3 in 20 overs. And India's women's opener, Smriti Mandhana, created history as she became the first cricketer in the world to score 11,000 runs in women's international cricket. Smriti made the record during the Asian Games final against Sri Lanka in Nishin. Mandhana smashed 3 sixes and 3 fours in the first 4 overs to get India off to a blistering start. She surpassed former Indian captain Mithali Raj's record of 10,868 runs across all formats. And now before we end the bulletin, the headlines once again. Vice President C.P. Radhakrishnan says India International Water Week is a significant platform to bring all stakeholders to deliberate upon challenges of water management. Union Home Minister Amit Shah inaugurates third National Conference of Anti-Narcotics Task Force heads of states and UTs in New Delhi to deal with drug menace. Government urges bank employees to refrain from resorting to strikes, agrees to keep performance-linked incentive scheme in abeyance. And Indian women's team thrashes Sri Lanka to win gold medal in Asian Games. Opener Smriti Mandhana creates history as she becomes first woman cricketer to complete 11,000 runs in international cricket. With that, we end the midday news.
2: Akashavani. മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം അവസാന ഭാഗം. രചന അരുൺ നായർ. സംവിധാനം റൂബി ബാബു. ശബ്ദം നൽകുന്നവർ ശോഭി തിലകൻ, പി കെ രവി, കയ്യൂർ സത്യൻ, അഡ്വക്കേറ്റ് എ ഇസ്മയിൽ സേട്ട്, ഇന്ദുലേഖ, മനോജ് പിള്ള, ദിലീപ് എം കെ, മിന്ന രഞ്ജിത്ത്, മൃദുൽ ജേക്കബ്, മുടവൺമുകൾ ശശി, പ്രദീപ് മാളവിക, സജി വെങ്ങാനൂർ, എസ് രാജേന്ദ്രൻ പൂജപുര, ജെ പി മുതുകുളം, ശ്രീജിത്ത് പാല, ഡോക്ടർ പ്രിയ, ഹസിൻ അമരവിള, മനോജ് സുനി, അശ്വിനി അമ്പിളിക്കുട്ടൻ, ശിവരാം അയ്യപ്പചന്ദ്രൻ, എസ് രാജേന്ദ്രൻ കെ പി എ സി, അനീഷ് നായർ. മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി.
3: ഞാൻ ഒന്ന് തീരുമാനിച്ചു, കരുണയെ ഇനി എൻ്റെ സ്വന്തമാക്കണം. അവളൊരു പെൺകുഞ്ഞിന് ജന്മം നൽകി, പൂജ. പേര് ഞങ്ങൾ നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നു. എനിക്കെൻ്റെ മോളെ കാണാൻ തിടുക്കമായി. കരുണയുടെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് കുഞ്ഞുമായുള്ള അവളുടെ മടങ്ങുവരവിനായി ഞാൻ അക്ഷമയോടെ കാത്തിരുന്നു. ഇതിനിടയിൽ എനിക്ക് പോലീസിൽ സെലക്ഷനായി. എസ് ഐ ആയി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് എന്നെ തേടിയെത്തി. അവളെ അറിയിക്കാൻ എനിക്ക് നിർവാഹമില്ലായിരുന്നു. 1 വർഷത്തെ ട്രെയിനിങ്ങിന് ഉടൻ പോവുകയും വേണം. വേദനിക്കുന്ന മനസ്സോടെ ഞാൻ പുറപ്പെട്ടു. കരുണയുടെ കാര്യം പറഞ്ഞ് ഞാൻ അപ്പന് കത്തെഴുതി. ആത്മഹത്യാ ഭീഷണിയായിരുന്നു അപ്പൻ്റെ മറുപടി. ട്രെയിനിങ് തുടങ്ങി. കരുണ തിരിച്ചെത്തിയിട്ടുണ്ടാകുമെന്ന് ഞാൻ ഊഹിച്ച സമയത്ത് ഞാൻ അവൾക്കൊരു കത്തെഴുതി. ജോലിയെക്കുറിച്ച് മാത്രമേ ഞാൻ അവളോട് അതിൽ പറഞ്ഞുള്ളൂ. അപ്പൻ്റെ പ്രതികരണത്തെക്കുറിച്ചൊന്നും ഞാൻ എഴുതിയില്ല. പക്ഷെ അവൾ എനിക്ക് ഒരുപാട് എഴുതി. ഞങ്ങളുടെ പൂജയെക്കുറിച്ച്,

0: എൻ്റെ മടങ്ങിവരവിനായുള്ള അവളുടെ കാത്തിരിപ്പിനെക്കുറിച്ച്, ഞങ്ങളൊന്നാകുന്ന മുഹൂർത്തത്തെക്കുറിച്ച് എന്നിലെ ഭീരു അവളോട് സത്യങ്ങൾ പറഞ്ഞില്ല. പിന്നെ അവളുടെ കത്തുകൾ വരാതെയായി. ട്രെയിനിങ് പൂർത്തിയാക്കി തിരികെ എത്തിയപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഏകദേശം ഒരു മാസം മുമ്പ് ഒരു രാത്രി കരുണ കൊല്ലപ്പെട്ടു. അവളുടെ ഭർത്താവ് അവളെ കൊന്നു, കത്തിച്ചു കൊന്നു. മോളെയും കൊല്ലാൻ ശ്രമിച്ചു. കാരണം എനിക്ക് ഊഹിക്കാൻ കഴിഞ്ഞു. കരുണ എല്ലാം അയാളോട് തുറന്നു പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ തകർന്നുപോയി ശോഭെ. ഇതിനെല്ലാം കാരണക്കാരൻ ഞാനാണല്ലോ. എൻ്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. കാലം കടന്നുപോയി. നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഗതകാലവും കരുണയും പൂജയും വിസ്മൃതിയിലാണ്ടു. നിന്നോടൊപ്പം ഞാൻ ഒരുപാട് സന്തോഷിച്ചു. 2 മാസങ്ങൾക്ക് മുമ്പ് തീരെ അപ്രതീക്ഷിതമായി പൂജ എനിക്ക് വീണ്ടും ഒരു യാഥാർത്ഥ്യമായി.
1: അവൾക്ക് റാങ്ക് കിട്ടിയ വാർത്തയും അവളുടെ പടവും വിവരങ്ങളും ഒക്കെ പത്രത്തിൽ വന്നപ്പോൾ, ജനിച്ച് 14 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ മകളെ ആദ്യമായി കണ്ടു. ആ ഫോട്ടോയിലൂടെ എൻ്റെ മനസ്സിൽ ആദ്യമെത്തിയ ചിന്ത അവൾക്ക് കരുണയുടെ തന്നെ മുഖഛായ ആണല്ലോ എന്നായിരുന്നു. അവൾ എവിടെയുണ്ടെന്ന് അറിഞ്ഞതോടെ അവളെ നേരിട്ട് കാണാനുള്ള മോഹം എന്നെ കീഴടക്കി. എൻ്റെ മകൾ വളർന്ന് മിടുക്കിയായിരിക്കുന്നു. അവളെ മതിയാവോളം ഒന്ന് കാണാനാണ്, ഒരു വട്ടമെങ്കിലും ഒന്ന് മിണ്ടാനാണ് ഞാൻ ഈ സർക്കിളിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി വന്നത്. ഞാനിവിടെ എൻ്റെ മകളുള്ള ദേശത്തെത്തി, കൃഷ്ണകരയിൽ. എൻ്റെ 1-ാം റാങ്കുകാരി പൊന്നുമോളെ ഞാൻ ആദ്യമായി അടുത്തു കണ്ടു. കഴിഞ്ഞതൊന്നും അവൾ അറിഞ്ഞിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. അവളുടെ അച്ഛനും അമ്മയും ഒരു അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞു എന്നാണ് അവളോടും ലോകത്തോടും അവളുടെ മുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത്. എല്ലാം പക്ഷേ ഞാൻ കരുതിയതുപോലെ യാദൃശ്ചികമായിരുന്നില്ല. അവളെപ്പറ്റി പത്രത്തിൽ കാണാനും അതിൻ്റെ ഫലമായി ഞാനിവിടെ വരാനും ഇടയായത് ഒരു നിയോഗമായിരുന്നു. അവളെ തേടി ഞാൻ എത്തുന്നതിന് തൊട്ടു മുമ്പ് മറ്റൊരാളും എത്തിയിരുന്നു. അയാളിൽ നിന്ന്, അയാളുടെ വിദ്വേഷത്തിൽ നിന്നും അവളെ രക്ഷിക്കാൻ ഞാൻ നിയോഗിക്കപ്പെടുകയായിരുന്നു.
0: ഞാൻ കണ്ടതുപോലെ പൂജ അവളുടെ അമ്മയോടൊപ്പം മരിച്ചു എന്ന വിശ്വാസത്തിൽ ലോകത്തിൻ്റെ ഏതോ ഇരുണ്ട കോണിൽ ഒരു മാളത്തിൽ ഒളിച്ചു കഴിഞ്ഞിരുന്ന ദേവൻമേനോൻ എന്ന കാർക്കോടർ സർപ്പവും ആ പത്രവാർത്തയും ഫോട്ടോയും കണ്ടിരുന്നു. പൂർത്തിയാകാത്ത കർമ്മം മുഴുവിപ്പിക്കാനായി അവളെ കൊല്ലാനുള്ള നിശ്ചയത്തോടെ ആ മഹാപാപിയും അവളെ അന്വേഷിച്ച് ഇവിടെ എത്തിയിരുന്നു. അടിമുടി രൂപവും ഭാവവും മാറി. നമ്പ്യാർക്ക് പോലും അവനെ തിരിച്ചറിയാനായില്ല. പക്ഷേ ഏതോ അജ്ഞാത നിയോഗത്തിൻ്റെ ശക്തിയിൽ ഞാൻ അവൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി. അന്നമ്പലത്തിൽ മോഷണം നടന്ന ദിവസം നിനക്ക് ഓർമ്മയില്ല ശോഭ? അന്ന് ഞാനും അവിടെ പോയിരുന്നല്ലോ. ഞാൻ അവൻ്റെ മുറി പരിശോധിച്ചിരുന്നു, അവൻ്റെ ഡയറി കണ്ടു. അതോടുകൂടി എനിക്കെല്ലാം വ്യക്തമായി, അവൻ്റെ വരവിൻ്റെ ഉദ്ദേശമുൾപ്പെടെ. ഞാനൊന്നും മനസ്സിലുറപ്പിച്ചു, അവനുയർത്തുന്ന ഭീഷണിയിൽ നിന്നും എൻ്റെ മോളെ എന്നേക്കുമായി മോചിപ്പിക്കണം. ആ നിമിഷം എനിക്ക് മനസ്സിലായി ശോഭെ, എന്തിനായിരുന്നു വിധി എന്നെ കൃഷ്ണകരയിലെത്തിച്ചത് എന്ന്. ആരും ഒന്നും അറിയാതെ, പൂർവകാല സത്യങ്ങൾ പുറത്തു വരാതെ അവനെ ഇല്ലാതാക്കാൻ, എൻ്റെ മോളെ മോചിപ്പിക്കാൻ. അവനെന്തു ചെയ്യും എന്നെനിക്കറിയില്ലായിരുന്നു. അവിടെയും വിധിയാണ് എന്നെ ഉത്സവപ്പറമ്പിലെത്തിച്ചത്. എല്ലാം നിമിത്തങ്ങൾ, നിയോഗങ്ങൾ മാത്രം. എൻ്റെ മോളെ ഒരു നോക്ക് വീണ്ടും കാണാൻ

എൻ്റെ മകൾക്കായി അവൻ ഒരുക്കുകയായിരുന്ന ചിതയിൽ അവനെ തന്നെ ഞാൻ ഭസ്മമാക്കി. ഭാഗ്യമുണ്ടെങ്കിൽ അതൊരാത്മഹത്യയായി കണക്കാക്കപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ കേരള പോലീസ് മിടുക്കന്മാരാണ്. ഇനി ഞാൻ കുറ്റം ഏറ്റെടുത്തില്ല എങ്കിൽ നിരപരാധിയായ നമ്പ്യാർ മാഷാവ് ശിക്ഷിക്കപ്പെടുക. പൂജയുടെ ജീവിതം പിന്നെ എന്താകും? ഇപ്പോഴെങ്കിലും ഞാൻ ധൈര്യം കാട്ടണ്ടേ? പണ്ട് കരുണയെ രക്ഷിക്കാൻ എനിക്ക് കഴിയാതെ പോയി. ഇത്തവണ ഞങ്ങളുടെ മോളെയെങ്കിലും. എൻ്റെ മോളെ ആദ്യമായി ഞാൻ അടുത്ത് കണ്ടത് എപ്പോഴാണെന്ന് എനിക്കറിയുമോ ശോഭേ? റാങ്ക് വാങ്ങിയതിന് അവളെ അനുമോദിക്കാൻ നാട്ടുകാർ സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ച്. അന്നെൻ്റെ കുട്ടിക്ക് ഞാനൊരു പേന സമ്മാനിച്ചു. അവളുടെ മുഖത്തന്നേരം വിടർന്ന പുഞ്ചിരി ഞാൻ കണ്ടു. അവളിൽ, അവളുടെ നുണക്കുഴികളിൽ ഞാൻ കരുണയെ വീണ്ടും വീണ്ടും കണ്ടു.

അയാളെ ഞാൻ കരുതി കൂട്ടി കൊന്നതാണോ? ഐ തിങ്ക് ഇറ്റ് വാസ് മോർ ഓഫ് എ ക്രൈം ഓഫ് പാഷൻ. ഇനി എന്തു പറയാനാണ്? ഒന്നും ബാക്കിയില്ല. ഞാൻ പൊക്കോട്ടെ. ഞാനില്ലാതെ നീ ജീവിക്കണം. നിനക്കതിന് കഴിയും. നീയില്ലാതെ ഞാനും ജീവിക്കണം. മിന്നാമിന്നുകൾ വെളിച്ചം കാട്ടുന്ന ജീവിത വഴിയിലൂടെ എനിക്കിനി ഒറ്റയ്ക്ക് നടക്കണം. ശോഭേ, നീ എന്നും എൻ്റെ മനസ്സിലും ശ്വാസത്തിലും ഉണ്ടാവും. സ്നേഹത്തോടെ നിന്റെ ജോയിച്ചായ.

മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം സമാപിക്കുന്നു. രചന അരുൺ നായർ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും സൂത്രധാരൻ ശോഭി തിലകൻ, നരേന്ദ്രൻ മാഷ്, പി കെ രവി, സി ഐ ജോയ് സെബാസ്റ്റ്യൻ, കയ്യൂർ സത്യൻ, ദേവൻ മേനോൻ, അഡ്വക്കേറ്റ് എ ഇസ്മയിൽ സേട്ട്, കരുണ, ഇന്ദുലേഖ, എസ് ഐ ജയരാജ്, മനോജ് പിള്ള, പ്രകാശൻ, ദിലീപ് എം കെ, പൂജ, മിന്ന രഞ്ജിത്, ദേവൻ മേനോന്റെ ചെറുപ്പം മൃദുൽ ജേക്കബ്, ക്ഷേത്രം പൂജാരി മുടവൻ മുഗൾ ശശി, പഞ്ചായത്ത് പ്രസിഡന്റ് സാമുവൽ, പ്രദീപ് മാളവിക, DYSP ദാസ്, സജി വെങ്ങാനൂർ, ജോണി, ശ്രീജിത് പാല, ശിവദാസൻ, JP മുതുകുളം, ശോഭാ ജോയ്, ഡോക്ടർ പ്രിയ, അബു, ഹസിം അമരവിള, കവി കോൺസ്റ്റബിൾ അജിത്, മനോജ് സുനി, ഭാസ്കരൻ നായർ, എസ് രാജേന്ദ്രൻ പൂജപുര, പത്രലേഖിക അശ്വിനി അമ്പിളിക്കുട്ടൻ, പെരുമാൾ പിള്ള, ശിവരാമയ്യപ്പചന്ദ്രൻ, നാട്ടുകാരൻ എസ് രാജേന്ദ്രൻ KPAC, ശ്രീകൃഷ്ണൻ, അനീഷ് നായർ. സംവിധാന സഹായം എൻ സുനിത, ബിജു കല്ലുവാതുക്കൽ, VN ദീപ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: എന്നും രാവിലെ 7:13.
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ചങ്ങാതി സ്പോൺസേർഡ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:15.
1: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ. 2 സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
4: എന്നും രാവിലെ 7:13.
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

कुछ डर लगने लगता।

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണി വരെ തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവത്കരണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഹോർട്ടികോർപ്പ് റീജിയണൽ മാനേജർ ബി സുനിൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321. ഇനിയൊരു നമ്പർ 9496565321. മറ്റൊരു നമ്പർ 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവത്കരണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി. ശ്രീനാരായണ ഗുരുദേവന്റെ 99ാമത് മഹാപരിനിർവാണ ദിനാചരണം ഉദ്ഘാടന ചടങ്ങിന്റെ റിപ്പോർട്ട്. ശ്രീനാരായണ ഗുരുദേവൻ മഹാപരിനിർവാണം പ്രാപിച്ചതിന്റെ 99ാമത് പുണ്യദിനമാണ് സെപ്റ്റംബർ 21. 2027 സെപ്റ്റംബർ 21 100ാമത് മഹാസമാധി ദിനമാണ്. ഗുരുദേവ മഹാപരിനിർവാണത്തിന്റെ ശതാബ്ദി വാർഷിക ദിനാചരണത്തിലേക്ക് കടക്കുകയാണ് ഈ വർഷം. ശതാബ്ദി ആചരണം 3 വർഷങ്ങളിലായി നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു സമാധി ശതാബ്ദി ദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത്. അതിന്റെ തുടർച്ചയായി ശതാബ്ദി ആചരണ പരിപാടികൾ നാടെങ്ങും സംഘടിപ്പിക്കുന്നു. ഇന്നലെ വർക്കല ശിവഗിരിയിൽ നടന്ന മഹാപരിനിർവാണ ദിനാചരണത്തിൽ ശ്രീമത് പരാനന്ദ സ്വാമികൾ ഭദ്രദീപം തെളിച്ചു.

0: മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ വാക്കുകൾ.
1: ഗുരുദേവൻ കേരളത്തിന്റെ മനസ്സിൽ പതിപ്പിച്ച ഒരുപാട് ആശയങ്ങൾ അത് കാലാതിവർത്തിയായി നിലകൊള്ളുകയാണ്. ആ ഗുരുദേവ ദർശനങ്ങൾ മലയാളിയുടെ മനസ്സിൽ പതിഞ്ഞവയാണ്. ആർക്കും അത് മായ്ച്ചു കളയാൻ പറ്റില്ല. നമുക്ക് സങ്കല്പിക്കാൻ പോലുമാകാത്ത ഒരു കാലത്ത് നൂറ്റാണ്ടുകളോളം പിന്നിലേക്ക് നടന്നിരുന്ന ഒരു ജനതയെ കൈപിടിച്ച് നിങ്ങൾ നടക്കേണ്ടത് പിന്നിലേക്കല്ല മുന്നിലേക്കാണ് നടക്കേണ്ടത് എന്ന് പറഞ്ഞ നവോത്ഥാന നായകന്റെ ശബ്ദമാണ് ഈ കേരളത്തെ ഇതുപോലെ മാറ്റിയെടുക്കാൻ കാരണമെന്ന് പൂർണമായി വിശ്വസിക്കുന്ന ഒരു ശ്രീനാരായണീയനാണ് ഞാൻ. അല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇനിയും പിന്നിലേക്ക് നടക്കുമായിരുന്നു. ജാതിയുടെ മതത്തിന്റെ സാമൂഹ്യമായ അന്ധവിശ്വാസങ്ങളുടെ എല്ലാം തടവറയിലായിരുന്നു കേരളം, ഇരുട്ടിലായിരുന്നു കേരളം, അന്ധകാരത്തിലായിരുന്നു. ആ അന്ധകാരത്തിലേക്കാണ് പ്രകാശമായി വെളിച്ചമായി ഗുരുദേവൻ കടന്നു വന്നത്. അതാണ് മാറ്റങ്ങളുടെ തുടക്കം. ഇന്ന് നാം അനുഭവിക്കുന്ന എല്ലാ പുരോഗമന ചിന്തയുടെയും സാമൂഹ്യ നവോത്ഥാനത്തിന്റെയും നമ്മൾ മുന്നിലേക്കാണ് നടക്കുന്നത് എന്നുള്ള നമ്മുടെ അഭിമാന ബോധത്തിന്റെയും എല്ലാം കാതൽ ആ ഗുരുദേവ ദർശനം തന്നെയാണ്. ഒരു സംശയം, സൗമ്യമാണ് എന്നാണ് പറയുന്നത്. പക്ഷെ കൊടുങ്കാറ്റ് സൃഷ്ടിക്കാൻ കഴിയുന്ന സൗമ്യതയാണ് ഗുരുദേവന്റെ സവിശേഷത. പ്രമുഖ എഴുത്തുകാരനും നോവലിസ്റ്റുമായ പി കെ ബാലകൃഷ്ണൻ എഴുതിയ ഗുരുദേവനെ കുറിച്ചുള്ള പുസ്തകത്തിൽ മന്നത്ത് പത്മനാഭൻ വളരെ രസകരമായി പറയുന്നുണ്ട് ഗുരുവിന് സൗമ്യമാണ് എല്ലാ കാര്യങ്ങളും. പക്ഷേ സാമൂഹ്യ നവോത്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടവും അധസ്ഥിതർക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടവും പതിതർക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടവും വരുമ്പോൾ ഹൃദയം വജ്ര സമാനമാകുന്നു എന്നാണ് പറയുന്നത്. മനോഹരമായ വാക്കുകളാണ്. അവിടെ കോംപ്രമൈസ് ഇല്ല, അവിടെ സൗമ്യതയല്ല, കഠിനമായ നിലപാടാണ്. ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുവരാനുള്ള പോരാട്ടത്തിൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ളതൊരു മതമായി തന്നെ മാറി കേരളത്തിൽ മഹാഭൂരിപക്ഷം ആളുകളുടെ ഈ ഹൃദയത്തിൽ. കുറച്ചു പേർക്ക് ഇപ്പോഴും കയറിയിട്ടില്ല, അത് നിന്നോട്ടെ. പക്ഷേ കേരളം മതേതരമാണ് എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുമ്പോൾ അതിന്റെ പൂർണമായ അവകാശം ഗുരുദേവനുള്ളതാണ്. ഒരു ജാതിയും വേണ്ട, ഒരു മതവും വേണ്ട, ദൈവവും വേണ്ട എന്ന് ഗുരുവിന്റെ ശിഷ്യനായ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞപ്പോൾ ഗുരു അതിനെ കുറിച്ച് പറഞ്ഞത് അത് അയാൾക്ക് പറയാനുള്ള അവകാശമുണ്ടെന്ന്. ഇതിന്റെ എല്ലാം മൂല്യത എന്ന് പറയുന്നത് ജനാധിപത്യ ബോധമാണ്. ആ ജനാധിപത്യ ബോധ്യത്തിൽ നിന്നാണ് മതേതര ചിന്തയുണ്ടാകുന്നത്. മറ്റുള്ളവർക്ക് പറയാനുള്ള അവരുടെ അവകാശത്തെ ബഹുമാനത്തോടുകൂടി സംസാരിക്കുന്നത് അവിടെയാണ്. ലോകം മുഴുവൻ പടരാൻ വേണ്ടിയിട്ടുള്ള ആ ജനാധിപത്യ മൂല്യത്തിന്റെ സ്നേഹത്തിന്റെ കരുണയുടെ അനുകമ്പയുടെ ചേർത്ത് നിർത്തലിന്റെ എല്ലാത്തിന്റെയും വിത്താണ് പാകിയത് ഗുരു പാകിയത്. ഞാൻ അതിനപ്പുറം കാണുന്ന ഒന്ന് നമ്മൾ നമ്മളിലേക്ക് അന്വേഷിക്കാൻ ഗുരു നമ്മളെ നിർദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ ആരാണ് എന്ന് തിരിച്ചറിയാൻ നമ്മുടെ ഉള്ളിലെ ആന്തരിക സത്തയെ അല്ലെങ്കിൽ സ്വത്വത്തെ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. എല്ലാവരും അതിലേക്ക് തിരിച്ചറിയണമെന്നുള്ളതാണ് എല്ലാ മഹാവിജയത്തിന്റെയും പിന്നിലുള്ള രഹസ്യം എന്ന് പറയുന്നത്. നമ്മളിലുള്ള നമ്മുടെ ആന്തരികമായ ആ സ്വത്വത്തെ തിരിച്ചറിയുമ്പോഴാണ്. അവിടെയാണ് പൊതുജീവിതത്തിലും രാഷ്ട്രീയത്തിലും ബിസിനസ്സിലും ജോലിയിലും കർമ്മരംഗത്തും എല്ലാം ഒരാൾക്ക് തിളങ്ങാൻ കഴിയുന്നത്. നമ്മൾ ആരാണ് എന്ന് നമ്മൾ തിരിച്ചറിയാനുള്ള നമ്മുടെ അന്വേഷണത്തിൽ, ആ അന്വേഷണത്തിൽ നമ്മൾ നമ്മളെ കണ്ടെത്തുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിജയിയായി മാറുന്നത്. നമ്മളെ തളർന്നു പോകാതെ പിന്തിരിഞ്ഞോടാതെ പ്രതിസന്ധികളിൽ തളരാതെ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ആത്മവിശ്വാസം ഉണ്ടാകുന്നത് ആ ആന്തരികമായ സ്വത്വത്തെ തിരിച്ചറിയുമ്പോഴാണ്. ശരിക്കും നമ്മളോട് എല്ലാവരോടും ഗുരുദേവൻ പറയുന്നുണ്ട്, നിങ്ങളത് അന്വേഷിക്കണം, നിങ്ങളത് തിരിച്ചറിയണം, അപ്പോഴാണ് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്നത്. നമ്മുടെ അന്വേഷണം പല രീതിയിലുണ്ട്. ഭക്തിമാർഗത്തിലുണ്ട്, കർമ്മമാർഗത്തിലുണ്ട്, ജ്ഞാനമാർഗത്തിലുണ്ട്. യഥാർത്ഥത്തിൽ ആ പൊരുളു തേടിയുള്ള അന്വേഷണം നമ്മുടെ ആന്തരിക സ്വത്വത്തെ അത് നീ തന്നെയാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി കൂടിയുള്ള അന്വേഷണത്തിന്റെ ഭാഗമാണ്. നമുക്ക് വ്യക്തിപരമായി മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ ചുറ്റുപാടുകളുമുള്ളവർക്ക്, നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ നാടിന്, എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും എന്ന തിരിച്ചറിവ് നമുക്ക് അതിലൂടെ ഉണ്ടാകാൻ, ആ ചിന്തയുടെ പുതിയ ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ കൂടി ഗുരുദേവൻ പരിശ്രമിച്ചു. അത് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ പൈതൃകത്തെ സംബന്ധിച്ച ഗുരുദേവന്റെ ചിന്തകളും ഗുരുദർശനവുമെല്ലാം എല്ലാ മലയാളിയും അവരുടെ പൈതൃകമായി ഹൃദയത്തിൽ ഏറ്റെടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ലോകത്തിന്റെ മുന്നിൽ ഒരു മലയാളിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്ന ഏറ്റവും മഹത്തരമായ ഒരു പൈതൃകത്തിന്റെ പിന്തുടർച്ചാവകാശികളാണ്. എന്റെ ഉള്ളിൽ ആ ബോധ്യമുണ്ട്. രാഷ്ട്രീയമായ പൊതുരംഗത്തെ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ എന്റെ ശക്തിയായി എന്റെ ചൈതന്യമായി ആ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉറച്ച ആത്മവിശ്വാസമായി അത് എന്നിൽ നിറയുന്നുണ്ട്. ആ ഗുരുദേവ ദർശനം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും ഈ ഗവൺമെന്റ് കാഴ്ചവെക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. ഈ മഹാസമാധി ദിനത്തിൽ അവിടെ വെള്ളം ചേർക്കില്ല, വെള്ളം ചേർക്കാൻ കഴിയില്ല. ജാതിയുടെയും മതത്തിന്റെയും പിടിവള്ളികളിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാനുള്ള പോരാട്ടം ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ച് തുടരും എന്ന വാക്കു മാത്രം പറഞ്ഞുകൊണ്ട് ഈ 99-ാമത് മഹാപരിനിർമ്മാണ സമ്മേളനവും ശതാബ്ദി ആചരണ സമാരംഭവും ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കും.
0: ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു.
2: ഗുരുദേവൻ ക്ഷേത്രപ്രതിഷ്ഠകൾ നടത്തുന്നു. ഈശ്വര വിശ്വാസി എന്നല്ല, ഈശ്വര സ്വരൂപമായി നിന്നുകൊണ്ട് കൃതികൾ എഴുതുകയും പ്രതിഷ്ഠകൾ നടത്തുകയും ജീവിതത്തെ അതിനുവേണ്ടി സമർപ്പണം ചെയ്ത് ജനങ്ങളെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു ശിഷ്യൻ മാറി നിന്ന് പറയുകയാണ്, ദൈവം വേണ്ട മനുഷ്യന്, അതാണ് ഗുരുവിൻ്റെ സന്ദേശം. അതെങ്ങനെ ശരിയാകും? ഗുരുവിൻ്റെ ശിഷ്യഗണങ്ങളെ നാം എടുത്ത് പരിശോധിച്ചാൽ അവരെല്ലാം നാനാലോകാനുരൂപന്മാരാണ്. ദൈവവിശ്വാസമുള്ളവരും ദൈവവിശ്വാസം ഇല്ലാത്തവരും, മതവിശ്വാസമുള്ളവരും മതവിശ്വാസം ഇല്ലാത്തവരും, ദാർശനികന്മാരും കവികളും സാമൂഹ്യ പരിഷ്കർത്താക്കളും വിപ്ലവകാരികളും യോഗികളും കർമ്മയോഗികളും ഭക്തന്മാരും എന്ന് വേണ്ട ജീവിതത്തിൽ ഏതെല്ലാം തുറകളുണ്ടോ ആ തുറകളിലുള്ള ആളുകളെല്ലാം ഗുരുവിന് ശിഷ്യന്മാരായിട്ടുണ്ട്. നാം ഒന്ന് ചിന്തിക്കേണ്ടത്, ഇരുട്ടും വെളിച്ചവും തമ്മിൽ ഒന്നിച്ചിരിക്കുമോ? തണുപ്പും ചൂടും തമ്മിൽ ഒന്നിച്ചിരിക്കുമോ? ശീതവും ഉഷ്ണവും തമ്മിൽ? അതുപോലെ പരസ്പര വിഭിന്ന ധ്രുവങ്ങളിൽ നിൽക്കുന്ന വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിതചര്യകളും ഗുരുവിൻ്റെ തൃച്ചേവടികളിൽ വണങ്ങി നിൽക്കുന്നു. ദൈവവിശ്വാസിക്കും ദൈവ നിഷേധിക്കും, മതവിശ്വാസിക്കും മത നിഷേധിക്കും, ആസ്തികനും നാസ്തികനും, യോഗിക്കും വിപ്ലവകാരികൾക്കും കർമ്മയോഗികൾക്കും ദാർശനികന്മാർക്കും എല്ലാവർക്കും ഒന്നിച്ചിരിക്കാൻ പറ്റുന്ന ഒരു പൊതു ഇടമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഗുരുദേവന് ആ ധർമ്മത്തെ സ്വരൂപിക്കുവാൻ സാധിച്ചത് എന്ന് ചോദിച്ചാൽ, ഗുരുദേവൻ നമുക്ക് എഴുതി തന്ന പ്രാർത്ഥനയുണ്ടല്ലോ, ദൈവദശകം പ്രാർത്ഥന, ആ പ്രാർത്ഥനയുടെ അവസാനത്തെ പദ്യത്തിൽ ആഴമേറും നിന്മഹസാം ആഴിയിൽ ഞങ്ങളാകവെ ആഴണം, വാഴണം നിത്യം വാഴണം വാഴണം സുഖമെന്ന് പറയുന്നതിൽ ദൈവമഹസ് ആഴം ഏറിയതാണ്. ദൈവമഹസിന്റെ അഗാധതയിലേക്ക് ആഴ്ന്നു ചെന്നു കഴിഞ്ഞാൽ പിന്നീട് ഭേദവ്യത്യാസമില്ല. ആ അഗാധതയെ പ്രാപിച്ച ഒരു ബ്രഹ്മനിഷ്ഠനെ സംബന്ധിച്ച് ഗ്രാഹ്യമായോ ത്യാജ്യമായോ ഒന്നുമില്ല, എല്ലാറ്റിനെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ആധ്യാത്മികതയുടെ ഉന്നതിയെ പ്രാപിക്കുന്ന ഒരവസ്ഥയാണത്. ദൈവനിഷേധിയെയും ദൈവവിശ്വാസിയെയും മതനിഷേധിയെയും മതവിശ്വാസിയെയും എല്ലാം ഒരേപോലെ സ്വീകരിക്കുവാൻ അങ്ങനെയുള്ള മഹാത്മാക്കൾക്ക് സാധിക്കും.
0: വിശിഷ്ട അതിഥിയായിരുന്ന കൃഷി വകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ്.
3: ഈ മഹാസമാധി ദിനം ശരീരം നമ്മിൽ നിന്നും വേർപ്പെട്ടു പോയെങ്കിലും കാലാതീതമായി മനുഷ്യന് ജീവിക്കാൻ വേണ്ടതായിരിക്കുന്ന പ്രകീർത്തിതമായിട്ടുള്ള ചിന്തകൾ മുഴുവൻ തന്നുകൊണ്ടാണ് ഗുരുദേവൻ നമ്മിൽ നിന്നും അകന്നുപോയത്. ജീവിച്ചതായിരിക്കുന്ന കാലത്ത് എത്രത്തോളം അന്ധകാരത്തിൽ അധിഷ്ഠിതമായിരുന്നു കേരളം എന്നുള്ളത് അനുഭവിച്ചറിയാത്തതായിരിക്കുന്ന ഒരു തലമുറയോടാണ് അനുഭവിച്ചറിഞ്ഞ് അതിൽ നിന്ന് മോചനം ഒരു സമൂഹത്തിന് മുഴുവൻ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി ജീവിതം മുഴുവൻ ത്യാഗനിർഭരമായി ജീവിതത്തെ മുഴുവൻ സമരോത്സുഖമാക്കി സമരോത്സുഖമാക്കുന്നതിൻ്റെ കൂടെ തന്നെ ആധ്യാത്മികമാക്കി ജീവിതം മുഴുവൻ അതിനുവേണ്ടി മാറ്റിവെച്ചതായിരിക്കുന്ന പ്രിയപ്പെട്ട ഗുരുദേവൻ. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അറിയാത്തവരാണ് നമ്മൾ, അസ്വാതന്ത്ര്യത്തെക്കുറിച്ച് അറിയാത്തവരാണ് നമ്മൾ. അസ്വാതന്ത്ര്യം എന്നുള്ളതായിരിക്കുന്ന വാക്ക് എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതിനെ കുറിച്ച് ഇന്നത്തെ തലമുറയ്ക്ക് അതിൻ്റെ ഞാൻ ഉൾപ്പെടെ അന്നത്തെ കാലഘട്ടത്തിൽ തീണ്ടലും തൊട്ടുകൂടായ്മയും കുടിയായ്മ ഉൾപ്പെടെ ജാതീയമായിട്ടുള്ള ചിന്തകൾ മുഴുവൻ കൊടിമ്പിരിക്കൊണ്ടതായിരിക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം. ആ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഇഷ്ടദേവനെ ആരാധിക്കാൻ പോലും അവകാശമില്ലാതിരുന്ന ഒരു കാലഘട്ടം, ക്ഷേത്രത്തിന്റെ മുമ്പിലൂടെ വഴി നടക്കാൻ അവകാശമില്ലാതിരുന്ന ഒരു കാലഘട്ടം, വിദ്യ അഭ്യസിക്കാനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നടത്താനും അവകാശമില്ലാതിരുന്നൊരു കാലഘട്ടം, അന്ധകാരത്തിന്റെ നിർച്ചയിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു സാമൂഹ്യ മണ്ഡലത്തെ ഉഴുതുമറിക്കാൻ നേതൃത്വം കൊടുത്ത് ഇന്നത്തെ കേരളത്തിന്റെ മാനവികത എന്ന് പറയുന്ന വലിയ സൃഷ്ടിപ്പിന്റെ അടിത്തറ പാകിയത് ആരാണ് എന്ന് ചോദിച്ചാൽ നിസ്സംശയം എനിക്കും നിങ്ങൾക്കും പറയാൻ സാധിക്കും, അത് പ്രിയപ്പെട്ട ഗുരുദേവൻ ഒരാൾ മാത്രമാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറയും ആണിക്കല്ലും. ആ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഉഴുതുമറിക്കാൻ ഗുരുദേവന്റെ കൂടെ ആത്മചിന്തകൾക്ക് നേതൃത്വം കൊടുത്ത നിരവധിയായിട്ടുള്ള മഹാന്മാർ പല മേഖലകളിൽ നിന്ന് പിന്നീട് കടന്നു വന്നു, അതിനു മുമ്പേയും ചിന്തകൾ കടന്നു വന്നിട്ടുണ്ട്. 603 ദിവസമാണ് വൈക്കം ക്ഷേത്രത്തെ സമരം നടന്നത്. ക്ഷേത്രത്തിന്റെ 3 വഴികളിലൂടെ നടക്കാൻ അവകാശമില്ല, ഗുരുദേവനെയും തടയുന്നു. അവിടെ നിന്ന് ആ വലിയ സമരത്തെ ഉഴുതുമറിക്കാൻ, ആ സമരത്തെ രൂപപ്പെടുത്താൻ നമ്മൾ ആലോചിച്ചു നോക്കണം എത്രത്തോളം കഠിനമായിരുന്നു സാമൂഹ്യ അന്തരീക്ഷം. പച്ച ചുണ്ണാമ്പ് കൊണ്ട് കണ്ണിൽ തേച്ച് കണ്ണു പൊട്ടിപ്പോയതായിരിക്കുന്ന ഹതഭാഗ്യന്മാർ പ്രളയം വന്ന സമയത്ത് ആ സന്ദർഭത്തിൽ വൈക്കം ക്ഷേത്രത്തിന്റെ സമരം നടക്കുമ്പോൾ ആ പ്രളയത്തിൽ കഴുത്ത്

0: അറ്റം മുകൾതലത്തിൽ വരെ വെള്ളത്തിൽ മുങ്ങിപ്പോയ ആളുകൾ, ആമചാടി തേവനെ പോലെയുള്ള ആളുകൾ. ഗുരുദേവനുമായിട്ടുള്ള കൂടിക്കാഴ്ച ആ സമരത്തിന്റെ ഭാഗമായി വന്നപ്പോ എന്റെ ജീവിതത്തിലെ മഹാഭാഗ്യം എന്നാണ് ഗാന്ധി ഗുരുദേവനുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ കുറിച്ച് പറയുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബിയെ കുറിച്ച് ഗുരുദേവൻ പറഞ്ഞ മറ്റൊരു മനോഹരമായിട്ടുള്ള വാചകമുണ്ട്. എല്ലാവരെയും അറിയാൻ, മനസ്സിലാക്കാൻ, ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കാൻ, മനുഷ്യനെ മനസ്സിലാക്കാൻ ഗുരുദേവന് സാധിച്ചു എന്നുള്ളതാണ് കാരുണ്യവാൻ നബി മണിമുത്തുരത്നമോ. അത്രയത്ര മനോഹരമായിട്ടുള്ള വാചകങ്ങൾ. അരുവിപ്പുറത്ത് ശിവനെ പ്രതിഷ്ഠിച്ച് ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിതെന്ന് അരുവിപ്പുറത്ത് കോറിയിട്ടതായിരിക്കുന്നു ഗുരുദേവനോട്. എന്തുകൊണ്ട് അവിടെ ശിവപ്രതിഷ്ഠ നടത്തി എന്നുള്ളതായിരിക്കുന്ന ചോദ്യത്തിന് മനോഹരമായിട്ടുള്ളൊരു ഇതിവൃത്തം തീർത്ത മറുപടിയുണ്ട്. ഞാൻ അവിടെ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ് എന്ന് പറയുന്ന മറുപടി. ചോദ്യം ചെയ്യാൻ പിന്നെ അവകാശമുണ്ടോ? അവകാശമില്ല. ശിവഭഗവാൻ എങ്ങനെയാണ് വരേണ്യനും കീഴ്ജാതിക്കാരനുമാകുന്നത്? ആക്കിയവരോട് ശിവൻ എന്റേതു കൂടിയാണ്, ഞങ്ങളുടെ കൂടിയാണ്, ദൈവത്തെ വിവേചനത്തിന്റെ മേഖലയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള പ്രഖ്യാപനമാണ് അരുവിപ്പുറത്ത് ഉയർന്നത്. ഗുരുവായൂർ ക്ഷേത്രപ്രവേശനം ഉൾപ്പെടെ കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാന മേഖലകളെ മുഴുവൻ ഉഴുതുമറിക്കാൻ നേതൃത്വം കൊടുത്ത, മാനവികതയിലേക്കുള്ളതായിരിക്കുന്ന ചുവടുവെപ്പുകൾക്ക് നേതൃത്വം കൊടുത്തതായ ചിന്തയുടെ ഏറ്റവും വലിയ പ്രതലം ഈ കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാനത്തിന്റെ അടിത്തറ തീർത്തത് ഗുരുദേവ ദർശനമാണ് എന്നതാണ് കേരളത്തിന്റെ ഏറ്റവും അഭിമാനകരമായ മുഹൂർത്തം.
1: അനുഗ്രഹ പ്രഭാഷണം നടത്തിക്കൊണ്ട് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ബോർഡ് മെമ്പർ ശ്രീമത് സൂക്ഷ്മാനന്ദ സ്വാമികൾ.
2: ഗുരുദേവനാണ് സമാധിയായത്. ഗുരുദർശനം ജീവിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ജീവിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് വരുംകാലങ്ങളിൽ കൂടുതൽ അർത്ഥവത്താകാൻ, വരുംകാലങ്ങളിൽ ഇതിന്റെ ജീവൻ കൂടുതൽ തുടിപ്പുള്ളതാകാൻ നമുക്കൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഗുരുദർശനത്തെ കൂടുതൽ ജീവനുള്ളതാക്കാൻ നമുക്ക് കൂട്ടായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. മനുഷ്യ ജീവിതവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ദർശനത്തിനും നിലനിൽക്കാനാവില്ല. അങ്ങനെ മനുഷ്യ ജീവിതവുമായി ബന്ധമില്ലാത്ത നിരവധി ദർശനങ്ങൾ ഇവിടെ നശിക്കുകയും അവസാനം മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരം ഒരു ഗതികേട് ഒരിക്കലും ഗുരുദർശനത്തിനുണ്ടാകില്ല. സത്യം അറിഞ്ഞ മഹത്തുക്കളുടെ ശരീരത്യാഗത്തെയാണ് നമ്മൾ സമാധി എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ വാസ്തവത്തിൽ മരണത്തിനാണ് പ്രധാന പരിഗണന നൽകുന്നത്. മരണം, മരണാനന്തര ജീവിതം, പുനർജന്മം, ഇതൊക്കെ മനുഷ്യനുണ്ടായ കാലം മുതലേ മനുഷ്യനെ അലട്ടിയിരുന്ന ഒരു വലിയ ചോദ്യമാണ്. മരിച്ചു കഴിഞ്ഞതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് മനുഷ്യനുണ്ടായ കാലം മുതലേ ചോദിച്ചു തുടങ്ങിയ ചോദ്യമാണ്.
1: ശിവഗിരി മാസിക ചീഫ് എഡിറ്റർ ശ്രീമത് അവ്വയാനന്ദ സ്വാമികൾ.
3: ആരെ അനുഗ്രഹിക്കണം എന്നാണ് ആദ്യം ചോദിക്കുന്നത്. പ്രപഞ്ചശക്തിയിൽ നിന്നും നമ്മുടെ മനസ്സ് മുഖം തിരിച്ചു നിന്നാൽ ആർക്കാരെയും അനുഗ്രഹിക്കാൻ സാധിക്കുകയില്ല. ഏറ്റവും വലിയ തത്വം അതാണ്. ഇവിടെ ശിവഗിരിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഗുരു അവശേഷിപ്പിച്ച് പോയിട്ടുള്ളത് ഇന്നും ഒരിക്കലും അസ്തമിക്കാത്ത ഈ ശിവഗിരിയുടെ ശാലീനതയാണ്. ശിവഗിരി തീർത്ഥഘട്ടമായത് എങ്ങനെയാണെന്ന് ആലോചിക്കുവാൻ ചിന്ത. സിന്ധു, ഗംഗ, യമുന, ബ്രഹ്മപുത്ര ഇതും നദികളാണ്. അവിടെ മുങ്ങി കുളിക്കുന്നത് ഒരു സുഖമാണ്. അതുപോലെ ഒരു നദിയെക്കുറിച്ച് പറയുന്നുണ്ട്, സരസ്വതി നദി, അദൃശ്യമാണത്. എൻ്റെ അനുഭവത്തിൽ പറയുമ്പോൾ ഈ ശിവഗിരിയുടെ അടിയിൽ കൂടി, ഭൂമിയുടെ അടിയിൽ കൂടി ഒരു നദി ഒഴുകുന്നുണ്ട്. ആ നദിയുടെ പേര് ശാരദ എന്നാണ്. ശരയു പോലെ, യമുന പോലെ ഇത് ഈ ഭൂമിയുടെ അടിയിൽ കൂടി അങ്ങ് ഒഴുകുകയാണ്. അതുകൊണ്ട് ഗുരുദേവൻ തീർത്ഥാടനത്തെക്കുറിച്ച് ചോദിച്ചോ പറഞ്ഞു, നല്ല കാര്യം, ശിവഗിരിയിൽ വരിക, നമ്മുടെ കുഴൽവെള്ളത്തിൽ കുളിക്കാം, ശാരദയെ വന്ദിക്കുകയും ആകാം. ഈ കുഴൽവെള്ളം എവിടെ നിന്നാണ് വരുന്നത്? ഈ ഭൂമിയുടെ അടിയിൽ നിന്നാണ്. അത് അദൃശ്യ ഒഴുകുന്ന ശാരദയുടെ നദിയാണ്. തൃപ്പാദങ്ങൾ ഇവിടെ ആദ്യം എത്തുമ്പോൾ തന്നെ ഈ പെടുപ്പുകളൊന്നും ഒന്ന് നമുക്ക് മനക്കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുന്നില്ല. വനമായിരുന്നു, വനവും മലയും, ഭീകരമായ അവസ്ഥ. ഗുരു കുളിക്കുന്നത് പറങ്കിമാവുകൾക്കിടയിലുള്ള ചെറിയ സ്വച്ഛമായ ഇടത്തു നിന്ന് തലയിൽ വെള്ളം കോരി പതുക്കെ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഗുരു അറിയാതെ പാടിപ്പോവുകയാണ്, ഒന്നായ മാമതിയിൽ നിന്നായിരം തിരുപുടി വന്നാശു തന്മതി മറന്ന് അന്നാദിയിൽ പ്രിയമുയർന്ന നാടലാം കടൽ. വല്ലാത്തൊരു കടലാണ് കേട്ടോ, അനാദിയിൽ പ്രിയമുയർന്ന നാടലാവുന്ന കടൽ, ദുഃഖത്തിൽ നിന്ന് ഭക്ഷണത്തിൻ്റെ പ്രിയത്തിൽ അനാദിയിൽ പ്രിയമുണ്ടാകുന്ന ഒരു കടൽ ഇങ്ങനെ പറയാൻ ഗുരുവിന് മാത്രമേ കഴിയുകയുള്ളൂ. അതങ്ങനെ തോന്നിക്കുന്നത് ഈ ഭൂമിയാണ്. ഈ ഭൂമിയുടെ, ഈ ശിവഗിരിയാകുന്ന ഈ ഭൂമിയുടെ അടിയിലുള്ള ഒഴുകുന്ന ശിവഗിരീശ്വരിയുടെ വല്ലാത്തൊരു സ്പർശം കൂടി ഉണ്ടാകും.
1: മുഖ്യപ്രഭാഷണം നടത്തിയ ഏലത്തൂർ MLA അഡ്വക്കേറ്റ് വിദ്യാ ബാലകൃഷ്ണൻ.
4: ഗുരുദേവന്റെ ദർശനങ്ങൾ എന്ന് പറയുന്നത് ഈ ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഗുരു എന്ന് പറഞ്ഞാൽ അന്ധകാരത്തിൽ നിന്ന് ഒരു വ്യക്തിയെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നവർ എന്നാണ്. ആ നിലയിൽ നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഈ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഒരു സമയത്ത് ഏറ്റവും വലിയ അന്ധകാരമായിരുന്നു മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ. ആളുകൾക്ക് പരസ്പരം കാണാൻ കഴിയാത്ത, സംസാരിക്കാൻ കഴിയാത്ത, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ പരസ്പരം സാഹോദര്യത്തിൻ്റെ ഒരു ജീവിത ശൈലിയിലേക്ക് ഈ നാടിനെ കൊണ്ടുവരാൻ വേണ്ടി ആ കാലഘട്ടത്തിൽ ഗുരുദേവൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുതന്നെയാണ് ഇന്ന് കേരളത്തെ ഇന്ത്യയിലെ തന്നെ മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കിയിരിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ ഇന്നും നമ്മൾ കടന്നു പോകുന്ന സമയത്ത് ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ ആളുകളുടെ ഇടയിലുള്ള വലിയ പ്രതിസന്ധിയും ആളുകൾ കൊല ചെയ്യപ്പെടുന്ന അടക്കം പ്രദേശങ്ങൾ നമ്മുടെ നാട്ടിൽ രാജ്യത്തുണ്ട് എന്ന് പറയുമ്പോൾ അത് വലിയ വേദനാജനകമായിട്ടുള്ള വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രിയപ്പെട്ട ആത്മബന്ധുക്കളോടും ശ്രീനാരായണീയരായ ആളുകളോടൊക്കെ പറയാനുള്ളത്, ഗുരുദേവന്റെ ആശയങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റ് പ്രദേശത്തേക്കും അത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചാരകരായിട്ട് നിങ്ങൾ മുഴുവൻ ആളുകളും മാറണമെന്നാണ്. ഗുരുദേവന്റെ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം കർണാടകയിലും തമിഴ്നാട്ടിലും എല്ലാം അതിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി വച്ചിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്.
1: ചടങ്ങിൽ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ രചിച്ച് ശിവഗിരി മഠം പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികൾ, ശിവഗിരി മഠം പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന ശ്രീമദ് അവ്യാനന്ദ സ്വാമികൾ തയ്യാറാക്കിയ പ്രസംഗവും പ്രാർത്ഥനയും എന്ന പുസ്തകത്തിന്റെ പരിഷ്കരിച്ച പതിപ്പ് ശിവഗിരി മഠം പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന 40-ലധികം വർഷം ഗുരുദേവ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ ശിഷ്യൻ സ്വാമി ധർമാനന്ദജി രചിച്ച ലുബ്ധ പ്രചാരമാർന്ന കൃതി ശ്രീനാരായണ പരമഹംസദേവൻ എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ട്രഷറർ ശ്രീമദ് ശാരദാനന്ദ സ്വാമികൾ, അഡ്വക്കേറ്റ് വി ജോയ് MLA, വർക്കല നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി ഗീതാ ഹേമചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കൂടാതെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിന് സാക്ഷികളായി. ചടങ്ങിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ശ്രീമദ് ശുഭാംഗാനന്ദ സ്വാമികൾ സ്വാഗതവും ശ്രീമദ് വിരജാനന്ദഗിരി സ്വാമികൾ നന്ദിയും പറഞ്ഞു. ശ്രീനാരായണ ഗുരുദേവന്റെ 99-ാമത് മഹാപരിനിർവാണ ദിനാചരണം ഉദ്ഘാടന ചടങ്ങിന്റെ റിപ്പോർട്ട് സമാപിക്കുന്നു. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം ഇന്ദിരാദേവി എ.

ഏവർക്കും ഗാനോപഹാരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഗാനോപഹാരത്തിലെ ആദ്യ ഗാനം അഥർവം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയതാണ്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ഇളയരാജ.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പറ്റാറല്ലോ.
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ താങ്ക് യു.
0: ഹലോ,
1: നിന്റെ ദൈവമേ, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
0: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
3: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
3: 8281420305.
0: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ, 10 മണിക്ക്.
4: ഗാനോപഹാരം തുടരുന്നു. ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് ശ്യാം സംഗീതം നൽകി. ചിത്രപാടിയ ഗാനം ചിത്രം അധിപൻ.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൾ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

കളിക്കണ കടലിൻ കുട്ടികളക്കരമൊത്തു കണക്കൊരു കൊച്ചുകിടാത്തനുദിച്ചു വരുന്നത് കണ്ട് മലക്കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം ചാകര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിട തിമൃതത്തെ ക്കിടി നാക്കിളി മുക്കിളി തൊട്ടു കളിക്കണ കടലിൻ കുട്ടികളക്കരെ മുത്തുകണക്കൊരു കൊച്ചുകിടാത്തൻ ഉദിച്ചു വരുന്നത് കണ്ട് മലപ്പൊടി തട്ടി

കട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലരപ്പോ തിക്കരി നല്ലത് പാടി തുറകളിൽ ഇന്നൊരു തുടികുളി മേലത്തായം വകയുടെ ചെമ്പട മുറുകി കണ്ണാലികളുടെ കാലി തട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലൊരപ്പോ തിക്കരി നല്ലത് പാടി കണ്ടെടു വളയെടു പറയെടു വടമെടു മൊഴികളിൽ അലയുടെ തകിലടി മുറുകി

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ കുട്ടികളിലും കൗമാരക്കാരിലും ഉണ്ടാകാവുന്ന കുറ്റവാസന സ്വഭാവരീതി എങ്ങനെ മുൻകൂട്ടി കണ്ടെത്താം, ഇടപെടൽ നടത്താം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട്

ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം പ്രൊഫസറും ശിശു മാനസികാരോഗ്യ വിദഗ്ധനും ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് മേധാവിയുമായ ഡോക്ടർ ജയപ്രകാശ് ആർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321. ഇനിയൊരു നമ്പർ 9495565321. മറ്റൊരു നമ്പർ 9496596321. ഓർക്കുക, കുട്ടികളിലും കൗമാരക്കാരിലും ഉണ്ടാകാവുന്ന കുറ്റവാസന സ്വഭാവ രീതി എങ്ങനെ മുൻകൂട്ടി കണ്ടെത്താം, ഇടപെടൽ നടത്താം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി
1: നേർമൊഴി. ഇന്നത്തെ നേർമൊഴിയിലേക്ക് ഏവർക്കും സ്വാഗതം. നേർമൊഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി അഭിനേത്രിയും എഴുത്തുകാരിയുമായ എസ് കെ മിനിയാണ്. എസ് കെ മിനിയുമായി സംസാരിക്കുന്നത് സിവിൽ ജിഹാൻ.
2: നമസ്കാരം മാഡം.
3: നമസ്കാരം.
2: ഓരോരുത്തർക്കും ഓരോ മേഖലയാണ് താല്പര്യം. പക്ഷെ ആ ഒരു പർട്ടിക്കുലർ മേഖലയിലേക്ക് കടക്കുന്നതിന് പലപ്പോഴും പലരും പ്രചോദനമാകാറുണ്ട്. മാധ്യമ രംഗത്തേക്ക് വരാൻ അതിന് പ്രചോദനമായത് ആര് ആണ്?
3: ഞാനൊരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തകയായിരുന്നു. മാധ്യമങ്ങൾക്ക് വേണ്ടി എഴുതുക എന്നുള്ളത് ഒരു ക്രിയേറ്റീവ് റൈറ്റിംഗിൽ നിന്നും വ്യത്യാസമുള്ള ഒന്നാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപക്ഷെ ഞാനൊരു എഴുത്തുകാരിയൊക്കെ ആകാൻ ആയിരുന്നു കൊച്ചുനാളിലെ എന്റെ ആഗ്രഹം. പക്ഷെ ഞാൻ എത്തപ്പെട്ടത് മാധ്യമ രംഗത്താണ്. തുടക്കത്തിൽ എഴുതേണ്ടി വന്നത് എഴുത്തിന്റെ വഴികാട്ടി അല്ലെങ്കിൽ ഭാഷയോടുള്ള ഒരു സ്നേഹം തന്നത് തീർച്ചയായിട്ടും എന്റെ അച്ഛനും എന്റെ ഭാഷാ അധ്യാപകരുമാണ്. അച്ഛൻ എന്നെ കുട്ടിക്കാലം മുതലേ ചിത്രതിരുന്നാൾ ഗ്രന്ഥശാല വഞ്ചിയൂരുണ്ട്, അതുപോലെ പബ്ലിക് ലൈബ്രറി ഉണ്ട്, ഇവിടെ രണ്ടിടത്തും കുട്ടികളുടെ വിഭാഗമുണ്ട്. എന്നെ ഒരു 5 വയസ്സു മുതൽ അച്ഛൻ ഈ 2 വായനശാലകളിലും കൊണ്ടുപോവുകയും നിരന്തരം വായിക്കാൻ പ്രേരിപ്പിക്കുകയും ആ വായിക്കുന്നതിൻ്റെ ആഹ്ലാദം എനിക്ക് അനുഭവിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പം എഴുതുന്ന പുസ്തകങ്ങളെക്കുറിച്ച് കുറിച്ച് വെക്കുക, അത് അച്ഛനെ കാണിക്കുക, ഇതൊക്കെ കൊച്ചുനാളിലെ എൻ്റെ ശീലമായിരുന്നു. പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ അധ്യാപകർ ഇടപ്പഴിഞ്ഞി ശാന്തകുമാരി ടീച്ചർ, ശ്രീദേവി ടീച്ചർ, അവരെയൊക്കെ ഞാൻ എപ്പോഴും ആദരവോടെ ഓർക്കും. അവരൊക്കെ ഈ ഭാഷയോട് പ്രത്യേക മമതയും ആഭിമുഖ്യവും എന്നിലുണ്ടാക്കിയ അധ്യാപകരാണ്. അപ്പോൾ കോളേജിൽ പ്രസംഗ മത്സരത്തിന് ചേരുക, ലേഖനം എഴുതുക, കവിത എഴുതുക, കഥ എഴുതുക, അങ്ങനെ ഭാഷാപരമായിട്ട് ക്രിയേറ്റീവായിട്ട് എഴുതുന്ന എല്ലാ കാര്യങ്ങളിലും ഈ അധ്യാപികമാരുടെയും അച്ഛൻ്റെയും പിന്തുണ എനിക്കുണ്ടായിരുന്നു.
2: അഭിനയിക്കാൻ, പ്രസന്റ് ചെയ്യാൻ, ആങ്കറിങ് അല്ലെങ്കിൽ ഇന്റർവ്യൂ ചെയ്യാൻ അങ്ങനെയുള്ളൊരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന് തിരിച്ചറിയുന്നത് എപ്പോഴായിരുന്നു?
3: അത് കുട്ടിക്കാലം മുതലേ ഉണ്ടായിരുന്നു. പ്രൈമറി അപ്പർ പ്രൈമറി സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അന്ന് ബാലകലോത്സവമാണ്. ഞാൻ 7-ാം ക്ലാസ് വരെ ഒരു സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ ആ സ്കൂളിലെ അധ്യാപകരൊക്കെ അന്നത്തെ കാലത്ത് ചെറിയൊരു ടാലന്റ് ഉള്ള കുട്ടിയെ പോലും വളരെ പെട്ടെന്ന് തിരിച്ചറിയുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ടുന്ന സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യും. അപ്പൊ ഞാൻ എല്ലായ്പ്പോഴും എന്റെ സ്കൂളില് ഒരു നൃത്തം, സംഗീതം, എഴുത്ത് ഇതിന് 3 തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു കുട്ടിയായിരുന്നു. അന്ന് കിട്ടിയ ആ ഒരു ട്രെയിനിങ്, പ്രസംഗമൊക്കെ അന്ന് ഒരു വിഷയം തന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെത്താനെ പ്രസന്റ് ചെയ്യാൻ പറ്റും, ആ രീതിയിൽ നമ്മളെ പരുവപ്പെടുത്തി എടുത്തിരുന്നു. അങ്ങനെ ഒരു ശീലം കൊച്ചുനാളിലെ ഉണ്ടായിരുന്നു. അപ്പം എനിക്കറിയാം എനിക്കിത് ഭാഷ എനിക്ക് വഴങ്ങുന്ന ഒന്നാണ്. പിന്നെ നൃത്തം ചെയ്യാൻ വല്ലാത്ത താല്പര്യമാണ്. അന്നൊക്കെ ഈ സ്കൂൾ ഡേ സെലിബ്രേഷൻ അല്ലെങ്കിൽ ബാലകലോത്സവം ഒക്കെ വരുമ്പോൾ ഓരോ ക്ലാസ്സിൽ നിന്നും കുട്ടികളെ തിരഞ്ഞെടുക്കും. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികളിലെ നൃത്തത്തിലും ഞാനുണ്ട്, ചെറിയ സ്കിറ്റുകളിൽ ഞാനുണ്ട്. അപ്പോൾ എനിക്ക് അന്നേ എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു, എനിക്ക് അഭിനയിക്കാനുള്ള കഴിവുമുണ്ട്, പ്രസംഗിക്കാൻ പറ്റും. ഒരുപക്ഷെ പഠിത്തത്തെക്കാൾ ഞാൻ അന്ന് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കലാപരമായ കാര്യങ്ങളെയായിരുന്നു എന്ന് ഞാൻ ഇന്ന് തിരിച്ചറിയുന്നു.
2: ഇപ്പൊ പറഞ്ഞല്ലോ ഓരോ സ്കിറ്റ് അല്ലെങ്കിൽ എല്ലാ പ്രോഗ്രാംസിലും ഇന്ന് ചെയ്യുന്നതിന്റെ ഒരു ചെറിയ രൂപത്തിൽ അന്നേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതില് ആക്ച്വലി ഒരു സപ്പോർട്ട് അങ്ങനെ ത്രൂ ഔട്ട് ഈ അച്ഛൻ തന്നെയായിരുന്നു.
3: അല്ല, ഇന്നത് ചെയ്യണം എന്നൊരു നിർദ്ദേശം അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, പക്ഷേ അതിനുള്ള സാഹചര്യങ്ങൾ മിസ്സാവാതെ നോക്കാനായിട്ട് ശ്രദ്ധിച്ചിരുന്നു. ഇപ്പം ഇന്ന ഒരു സ്ഥലത്തുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മത്സരമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം എഴുതണം എന്നുള്ളതാണെങ്കിൽ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു തരും. അച്ഛൻ അധ്യാപകനായിരുന്നു, അമ്മയും അതിനൊക്കെ ഒപ്പം നിൽക്കുമായിരുന്നു, പിന്തുണ ഇവിടെ നൃത്തമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ മത്സരത്തിന് കൊണ്ടുപോകാനും അങ്ങനെയൊക്കെ. പഠനത്തിന് അധ്യാപകരുടെ മക്കളാകുമ്പം പ്രത്യേകിച്ച് ഒരു നിഷ്കർഷമാണല്ലോ, നൃത്തത്തിന്റെ 1-ാം സ്ഥാനം, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി. പക്ഷെ അച്ഛൻ എന്നെ മറ്റു കാര്യങ്ങളും കൂടി കൊണ്ടുപോകാനായിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്.
2: ദൂരദർശനിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ്?
3: ഞാൻ PG പഠിച്ചോണ്ടിരിക്കുമ്പോ ആണ് ദൂരദർശനിലെ ന്യൂസ് റീഡർമാരുടെ അപേക്ഷ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു കൂട്ടുകാരിയാണ് എന്നോട് വന്ന് പറയുന്നത്, മുംതാസ്. അപ്പൊ ഞാൻ കോളേജിൽ ഇതുപോലെ ഡിബേറ്റുകൾക്കൊക്കെ നല്ല സജീവമായിട്ടിരിക്കുന്ന സമയമാണ്. അന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറുമായിരുന്നു ഞാൻ വിമൻസ് കോളേജിൽ, ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു. അന്നേരം ഈ കൂട്ടുകാരി എന്നോട് ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. മുംതാസ് ഇതിന് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഞാനും കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുന്നു. നിർഭാഗ്യവശാൽ മുംതാസിന് അത് പങ്കെടുക്കാൻ പറ്റിയില്ല, ഞാൻ പോവുകയും ചെയ്യുന്നു, ഞാൻ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ ന്യൂസ് റീഡറായിട്ടാണ് ദൂരദർശനിൽ ആദ്യം തെരഞ്ഞെടുക്കപ്പെടുന്നത്.
2: ദൂരദർശനിലെ ആ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ തുടക്കകാലം മുതൽ?
3: അത് ഇന്ന് നമ്മൾ കാണുന്നത് പോലെയല്ല. അന്നത്തെ ന്യൂസ് റീഡർ ന്യൂസ് കാസ്റ്റേഴ്സ് ഇല്ല, ന്യൂസ് റീഡേഴ്സാണ്. അപ്പൊ നമ്മുടെ മുമ്പിൽ സ്ക്രിപ്റ്റ് വരും, അത് നോക്കി വായിക്കുക എന്നുള്ളതേ ഉള്ളൂ. ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ഒരു ന്യൂസ് വരുന്നത്, അപ്പൊ അതിന്റെ ഒരു ധൈര്യത്തിൽ അങ്ങ് വായിക്കണം. അങ്ങനെ വായിക്കുക, അതിന് മുമ്പ് പ്രിപ്പറേഷൻ ഉണ്ട്. അതിനകത്തൊരു ചലഞ്ചിങ് എക്സ്പീരിയൻസ് വായന തെറ്റാതെ വായിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു ന്യൂസ് കാസ്റ്റിംഗിന്റെ ഒരു സ്പിരിറ്റ് എനിക്ക് തോന്നിയിട്ടില്ല. ഭംഗിയായിട്ട് വായിക്കുക, തെറ്റാതെ വായിക്കുക. പക്ഷെ ഞാൻ പിന്നീട് ഈ ചാനലുകളൊക്കെ വന്നപ്പോൾ കണ്ട ആ ഒരു വായനയോടാണ് സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടം. അന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും സാഹചര്യം ഉണ്ടായില്ല. പിന്നെ പ്രധാന വാർത്തയിൽ നിന്ന് നിയമസഭാ വാർത്ത, അസംബ്ലി വാർത്ത, തൊഴിൽ വാർത്ത, ഇങ്ങനെ പല കാറ്റഗറീസ് ഉണ്ടല്ലോ ദൂരദർശനിൽ. അപ്പം അതിലേക്കൊക്കെ വരികയും പിന്നെ തുടർന്ന് സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് സ്ത്രീകളുടെ പരിപാടികൾ, അങ്ങനെ സ്ഥിരമായി ഡോക്യുമെന്ററികൾ, ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു സെൻട്രൽ ഗവൺമെന്റ്, അതിനൊക്കെ സ്ക്രിപ്റ്റ് ചെയ്യുകയും അവതരിപ്പിക്കുകയും ചെയ്യുക. ഇങ്ങനെ ഇങ്ങനെ വഴിമാറി വഴിമാറി ഞാൻ വന്നുകൊണ്ടേയിരുന്നു.
2: പ്രസന്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടന്റ് എല്ലാം വേറൊരാൾ തരും, നമ്മൾ പോയി അത് പ്രസന്റ് ചെയ്യുന്നു, അങ്ങനത്തെ ഒരു കാര്യമാണ്. റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ അതിൽ ഇപ്പൊ പറഞ്ഞ പോലെ ചുമ്മാ എഴുതിയാ ഒന്നും വർക്ക്ഔട്ട്
3: ആവില്ലല്ലോ. നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ടേ അന്ന് പോവുള്ളായിരുന്നു. ഇപ്പൊ ഒരു ചർച്ച വേണം മോഡറേറ്റ് ചെയ്യാൻ. നമുക്ക് കാണുമ്പോൾ തോന്നുന്നു ഈസി ആയിട്ട് ഒരാൾ ഇരുന്നിട്ട് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുകയാണെന്ന് തോന്നുന്നു. ഒരിക്കലല്ല, നമ്മളൊരു വിഷയം ഉണ്ടെങ്കിൽ അതിന്റെ ഇമ്പാക്ട് അല്ലെങ്കിൽ അതിന്റെ മറ്റു വശങ്ങളെല്ലാം വളരെ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഓരോരുത്തരോടും ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ചർച്ചകളെ വിജയിച്ചിട്ടുള്ളൂ. പറയാനുള്ളവരെ കൊണ്ട് എന്ത് പറയിക്കാം എന്നുള്ള ഒരു നല്ല ധാരണയുണ്ടെങ്കിൽ ആ ചർച്ച വിജയിക്കുള്ളൂ. അപ്പൊ ദൂരദർശൻ എനിക്കൊരു നല്ല എക്സ്പീരിയൻസ് ആണ് ആ രീതിയിൽ എനിക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ അന്നത്തെ പെക്സ് ആയിരുന്ന കെ ആർ ബീന വളരെയധികം എനിക്ക് അവസരങ്ങൾ തന്നിട്ടുണ്ട്.
2: അന്ന് പല ചർച്ചകളും മോഡറേറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, പല പല ടോപ്പിക്സ് ഉണ്ടാവും ചർച്ചകൾക്ക്. അതിന് ഇന്നും ഓർത്തിരിക്കുന്ന വളരെയധികം ആത്മസംതൃപ്തി നൽകിയ ഒരു ചർച്ച, അല്ലെങ്കിൽ വിഷയം ഏതാണ്?
3: പലപ്പോഴും നമ്മുടെ മുന്നിൽ സാമൂഹികമായ വിഷയങ്ങൾ വരാറുണ്ട്, കുടുംബ സംബന്ധിയായ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സൈക്യാട്രിയായിട്ട് ബന്ധപ്പെട്ട ഞാൻ കുറച്ച് ഉത്സാഹത്തോടെ അവതരിപ്പിക്കുന്ന ജെൻഡർ ഇഷ്യൂസ് വരുമ്പോഴാണ്. സാമൂഹികമായിട്ട് സ്ത്രീക്കും പുരുഷനുമുള്ള തുല്യ പദവി എങ്ങനെയാണ് ഹനിക്കപ്പെടുന്നത്, ചില പ്രത്യേക ഇഷ്യൂസ് ഒക്കെ വരുന്ന സന്ദർഭങ്ങളിലുള്ള ചർച്ചകളൊക്കെ ഞാൻ ആസ്വദിച്ച് ചെയ്തിട്ടുള്ളതാണ്.
2: അതുപോലെ ധാരാളം ഇന്റർവ്യൂസ് ചെയ്തിട്ടുണ്ട്. സ്പെസിഫിക്കലി പറഞ്ഞാൽ ഒരുപാട് എഴുത്തുകാരുമായിട്ടുള്ള ഇന്റർവ്യൂസ് ഉണ്ട്, അതിനെ കുറിച്ചൊന്ന് ഷെയർ ചെയ്യാമോ?
3: ഒത്തിരി ചെയ്തിട്ടുണ്ട് കേട്ടോ, എനിക്ക് എല്ലാം പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്ന എന്തെന്ന് വെച്ചാല്, സുധീര എന്ന് പറഞ്ഞൊരു എഴുത്തുകാരിയുണ്ട്. അത് പെട്ടെന്നാണ് എനിക്ക് ഈ ആളെ ഇന്റർവ്യൂ ചെയ്യണം. ഞാൻ കാര്യമായിട്ട് സുധീരയുടെ വായിച്ചിട്ടൊന്നുമില്ല, ഒരു ഒന്ന് രണ്ട് ദിവസം കൊണ്ട് കിട്ടിയ കാര്യങ്ങളൊന്നും മറിച്ചു നോക്കി പോവുകയായിരുന്നു. പക്ഷെ ആ ഇന്റർവ്യൂ ഭയങ്കര നല്ലൊരു വർക്കായിട്ടാണ് എനിക്ക് പിന്നീട് തോന്നിയിട്ടുള്ളത്. അഴീക്കോട് സാറ് ഇവരെ അഭിനന്ദിച്ചിട്ട് അദ്ദേഹത്തിന്റെ നല്ല വാക്കുകൾ പറഞ്ഞതൊക്കെ ഇവരിങ്ങനെ ഷെയർ ചെയ്തു, പേഴ്സണലായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്തു. എന്നിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അവരെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ ഇത്രയും ഉള്ളു തുറന്ന് ആരോടും സംസാരിച്ചില്ല, എന്റെ മനസ്സിൽ ഇത്രയും ലാഘവം ഉണ്ടാക്കി തന്നതിന് എനിക്ക് സന്തോഷമുണ്ട്. അവരുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ ഈ കൈയൊക്കെ ചേർത്ത് പിടിച്ചിട്ട് വികാരഭരിതയായിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാനൊരു കാര്യം മനസ്സിലാക്കി, ഒരാളിനെ ഇന്റർവ്യൂ ചെയ്യണമെങ്കിൽ ഒരുപാടൊന്നും പഠിക്കണമെന്നൊന്നുമില്ല, സംസാരിക്കുമ്പോൾ ശരി നമ്മൾ ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ എന്താണ് നിറഞ്ഞ് കവിയുന്നതെന്ന് നമുക്കൊരു സാധനം കിട്ടും. അപ്പൊ അത് വളരെ സൂക്ഷ്മമായിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അവരും വളരെ ഹാപ്പി ആവും, കേട്ടോണ്ടിരിക്കുന്നവരും ഹാപ്പി ആവും. അങ്ങനെ ആ ഒരു ഇന്റർവ്യൂ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ ചന്ദ്രമതി ടീച്ചർ, ടീച്ചറിന്റെ വർക്കുകളെ കുറിച്ചൊക്കെ ഞാൻ ടീച്ചറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ട് ഓർക്കുന്നത് സാറാ തോമസ്. സാറാ തോമസ് ടീച്ചറിനെ ഇന്റർവ്യൂ ചെയ്ത കൃതികളെ കുറിച്ചും, അന്ന് ഒരു ഡോക്ടറുടെ വൈഫായിരുന്നിട്ടും അവരെഴുതാൻ എങ്ങനെയാണ് ഒരു എഴുത്തുകാരിയായി മാറിയത്, ഡോക്ടർ അതിനെ എങ്ങനെ സഹായിച്ചിട്ടുണ്ട്, അവരുടെ കൃതികൾ അന്നത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഒരു പ്രധാനപ്പെട്ട നോവൽ നാർമണി പുടവ, പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാരുടെ വിഷയങ്ങൾ സംസാരിക്കുന്ന നോവൽ, അങ്ങനെ കുറേ നോവലുകൾ. അപ്പൊ ടീച്ചറിന്റെ ആ പേഴ്സണൽ ലൈഫും കൃതികളും അതൊക്കെ ഭയങ്കര രസകരമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ സുഗതകുമാർ ടീച്ചർ, ടീച്ചറിനെ ഞാൻ പലപ്പോഴും അഭിമുഖം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് എന്നെ ഓർത്തു വെക്കുന്നത്.
2: വായനയ്ക്കും ടൈം

0: നടത്തുന്നത് ഏത് സമയത്തായിരുന്നു ഈ ജോലിക്കിടയിൽ?
1: ഇങ്ങനെ ഒരു പർപ്പസ്ഫുള്ളി നമ്മളൊരു പരിപാടി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓൾ ഓഫ് എ സഡൻ പോയിരുന്ന് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ കൃതികളിലൂടെ എല്ലാം ഒന്ന് ഓടിച്ചെങ്കിൽ എല്ലാം വായിച്ചു തീർക്കാനും പറ്റില്ല. കാരണം ഇതിങ്ങനെ ഓരോ ആഴ്ചയും വരുന്നതാണ്. പെട്ടെന്ന് ഒരാളെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അന്ന് നടക്കണമെന്നില്ല, വേറൊരാളെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഏകദേശം ഒരു ധാരണ എന്തായാലും ആ വിഷയത്തിനെ കുറിച്ച് നമുക്ക് ഉണ്ടായിരിക്കണം, എങ്കിലേ അത് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ.
0: പിന്നെ നാടകവേദികളിൽ സജീവമായിട്ട് ആ നാടകത്തിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയാണ്?
1: അത് വളരെ നല്ലൊരു ഓർമ്മയാണ്. കാരണം ഞാൻ ഒരു ഫെമിനിസ്റ്റ് നാടകവേദിയാണ് ആദ്യം അടുത്ത് പരിചയിക്കുന്നത്. അതിലെ രണ്ട് പ്രവർത്തകരാണ് സുധി ദേവയാനിയും രാജരാജേശ്വരിയും. ആകാശവാണിയിൽ നടന്ന ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴാണ് ഞാൻ സുധിയെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പൊ സുധി ഇങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് രാജരാജേശ്വരിയും സുധിയുമായിട്ട് ഇങ്ങനെ നാടക പരീക്ഷണങ്ങളിലാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. ക്രമേണ അവരുടെ വർക്കുകൾ, അവരുടെ ഒരു എയിം എന്താണെന്നുള്ളത് എനിക്ക് ഭയങ്കര ആകർഷകമായി തോന്നി. ഇപ്പൊ രണ്ട് സ്ത്രീകള് കുടുംബം വേണ്ടാന്ന് വെക്കുകയും നാടകത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുക എന്നുള്ളത് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം അന്നേരം എനിക്ക് എന്റെ കുടുംബമൊക്കെ ഫോം ചെയ്ത് കഴിഞ്ഞു. എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ വിട്ടിട്ടോ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ഒരു കുടുംബ അന്തരീക്ഷം വിട്ടിട്ട് എന്നെ അങ്ങ് അതിൽ നിന്നൊക്കെ പൂർണ്ണമാക്കി മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ എന്താണോ അതിലേക്ക് നയിക്കാൻ ഞാൻ ഒരിക്കലും ധൈര്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് ചിലപ്പോഴൊക്കെ നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്, ചിലപ്പോഴൊക്കെ കാലം കഴിയുമ്പോഴേക്കും കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയോ സമയം എന്നുള്ള ഒരു ചെറിയൊരു സങ്കടവും തോന്നാറുണ്ട്. അപ്പൊ അന്ന് എനിക്കിത് കാണുമ്പോൾ രണ്ടുപേര് ഇതിനു വേണ്ടി ഇങ്ങനെ നിൽക്കുന്നു, ഒരു കമ്മ്യൂണിറ്റി തിയേറ്ററിന് വേണ്ടി നിൽക്കുന്ന ആ അവരുടെ ഒരു നിലപാടിനോട് എനിക്ക് ഭയങ്കര ആകർഷണം. അതാണ് ആദ്യം എനിക്ക് നാടകത്തിലേക്കൊരു ശ്രദ്ധ നൽകുന്നത്. പിന്നെ അവരുടെ വർക്കുകൾ അവർ ചെയ്യുന്നതൊക്കെ ഞാനിങ്ങനെ മാറി നിന്ന് കണ്ട് ഞാൻ പിന്നെ അതിന്റെ ഭാഗമാകുകയാണ്. അവരോടൊപ്പം സഞ്ചരിക്കുകയും എന്റെ കുഞ്ഞുങ്ങളെയും കൂടി ഞാൻ അതിനകത്ത് പങ്കെടുപ്പിക്കുകയും വേനൽ അവധിക്ക് ഒന്ന് രണ്ട് മാസത്തെ വർക്ക്ഷോപ്പൊക്കെ വരും. അന്ന് കോട്ടയം ആർട്ടിസ്റ്റ് സുജാതൻ മാഷിന്റെ ഓഡിറ്റോറിയത്തിൽ അതിന്റെ പരിസരത്തുമൊക്കെ താമസിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒന്നര മാസത്തെ വർക്ക്ഷോപ്പൊക്കെ സംഘടിപ്പിച്ചത് ഞാൻ ഓർക്കുന്നു. അത് എന്റെ കുഞ്ഞുങ്ങൾക്കും വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു നാടകം എന്ന് പറയുന്ന ജീവിതം തന്നെയാണ്. ജീവിതം ഒരു നല്ല ജീവിതം അല്ലെങ്കിൽ നല്ല വ്യക്തി പരുവപ്പെട്ട് വരുന്നത് പോലെയാണ് ഒരു നാടകം രൂപപ്പെട്ട് വരുന്നത്. അതിനകത്ത് ഒരുപാട് പേരുടെ ഇൻപുട്സ് ഉണ്ട്, അധ്വാനമുണ്ട്, ചർച്ചകളിലൂടെ രൂപപ്പെടുന്ന ഒരു കലയുടെ സമ്പൂർണതയുണ്ട്. അപ്പൊ അത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റി എന്നുള്ള അവർ അത് കണ്ടു. അതൊരു ഗ്രേറ്റ് ആർട്ടാണ് എന്നുള്ളത്. അപ്പൊ അതിൻ്റെ അകത്ത് എനിക്ക് പരിമിതികളുണ്ടായിരുന്നു പൂർണ്ണമായിട്ട് എന്നെ സബ്മിറ്റ് ചെയ്യാനായിട്ട്. എങ്കിലും ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് നാടകം ഒരു നല്ല കലയാണ്, സമ്പൂർണമായ ഒരു കലയാണെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായി.
0: അന്ന് ചെയ്ത നാടകങ്ങൾ ഓർമ്മയുണ്ടോ?
1: ആദ്യമായിട്ട് ഞാൻ അഭിനയിച്ചത് വയലോപ്പിള്ളി ശ്രീധരമേനോന്റെ കുടിയൊഴിക്കൽ എന്നുള്ള കവിത നാടകമാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ കവിയുടെ ഭാര്യയായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. മൂന്ന് സ്റ്റേജിലോ മറ്റോ അത് കളിച്ചിട്ടുണ്ട്. ഓരോ തവണയും ഞാൻ ഓരോ ക്യാരക്ടർ, ആദ്യം കവിയുടെ ഭാര്യയായിട്ടാണ്, പിന്നെ ഒരു ചരിത്രം പറയുന്ന സൂത്രധാര എന്ന് നമ്മൾ നാടകത്തിൽ പറയുന്ന പോലെ സൂത്രധാരന്റെ ഒരു ഭാഗം, അതുപോലെ ഒരു സ്ത്രീ വന്നിട്ട് ചരിത്രത്തിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പറയുന്ന ഒരു കഥാപാത്രം, അതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ ആദ്യത്തെ സ്റ്റേജ് നാടകം എന്ന് പറയാം. പിന്നെ നിഴലുകളുടെ മണം എന്ന് പറയുന്ന ഒരു അമ്മയും മകളും മാത്രമായിട്ടുള്ള ഒരു നാടകമുണ്ട്. അത് അന്ന് പെൺകുട്ടികളെ ലൈംഗികമായിട്ടും അല്ലാതെയും ഒക്കെ ഒരുപാട് വിഷമതകൾ അനുഭവിക്കുന്ന സമയത്തെടുത്ത ഒരു നാടകമാണ്. അതിനൊരു അവയർനെസ്സിന് വേണ്ടി എടുത്ത ഒരു ഇതാണ്. അപ്പൊ ഒരു പെൺകുഞ്ഞും അമ്മയും മാത്രമുള്ള ഒരു നാടകമാണ്. അതിന് നല്ല സ്ക്രിപ്റ്റിന് അവാർഡൊക്കെ കിട്ടി. അത് രാജരാജേശ്വരിക്കാണ് കിട്ടിയത്. അതിലെ ഈ കഥാപാത്രം പ്രധാനപ്പെട്ട വേഷമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള മിക്കവാറും എല്ലാ ജില്ലകളിലും ഈ നാടകം ചെയ്തു. അതാണ് കുറെക്കൂടെ കൂടുതലായിട്ട് ഞാൻ ഈ സ്റ്റേജിലേക്ക് വന്ന ഒരു നാടകം എന്ന് പറയുന്നത്. പിന്നെ ബിയോണ്ട് ദ ഷാഡോസ് എന്ന് പറഞ്ഞിട്ടൊരു നാടകം ചെയ്തിരുന്നു. ഒരു ആറേഴ് നാടകങ്ങൾ ചെറുത് ചെറുതാണെങ്കിലും ചെയ്തിരുന്നു.
0: ആ സമയത്തും എഴുത്ത് സൈഡ് ബൈ സൈഡ് നടക്കുന്നു.
1: എഴുത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മള് മീഡിയയ്ക്ക് വേണ്ടി എഴുതുക, അല്ലെങ്കിൽ മറ്റു മാഗസീൻ പറയുമ്പോഴത്തേക്കും ഫീച്ചർ എഴുതുക, ആകാശവാണി ചോദിക്കുമ്പോൾ ഒരു സ്ക്രിപ്റ്റ് ചെയ്യുക, അത് ഒരു തരത്തിലുള്ള എഴുത്താണ്. അതിനകത്ത് നമുക്ക് ജേർണലിസം കൂടി കടന്നു വരും. അതിന്റെ ഭാഷ വേറെയാണ്. അതിന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിഷയം, പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം വിഷയം തന്നെ ആവണമെന്നില്ല, മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ എഴുതുന്നതാണ്. അതേസമയം ഒരു ക്രിയേറ്റീവ് വർക്ക് എന്ന് പറയുന്നത് അത് വേറൊന്നല്ലേ. അത് നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്ന, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. അത് കവിതയായാലും കഥയായാലും ഒരു ലേഖനമായാലും നമുക്കൊരു വിഷയമുണ്ട്, നമ്മളത് അവതരിപ്പിക്കുന്നു. അതെപ്പോഴും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അതിനുവേണ്ടി കാര്യമായിട്ട് ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഭയങ്കര അലസയാണ് ഞാൻ. അപ്പൊ അതിന് ഒരു നല്ല എഴുത്തുകാരിയാവണമെന്നുണ്ടെങ്കിൽ അഗാധമായ അറിവ് വേണം, നിരന്തരമായ പരിശ്രമം വേണം, പിന്നെ ഏകാഗ്രമായ മനസ്സ് വേണം. ഇത് മൂന്നും എനിക്കുണ്ടെന്ന് എനിക്ക് ഒരിക്കലും അവകാശപ്പെടാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ ഒരു വെരികിനെ പോലെ അസ്വസ്ഥയായിട്ട് എപ്പോഴും നടക്കുന്ന ഒരാളാണ്. ഒരു കാര്യം വായിക്കാൻ തുടങ്ങിയാൽ തന്നെ ഞാൻ പകുതി വഴി നിർത്തിയിട്ട് മറ്റൊരെണ്ണം എടുക്കും. ഇങ്ങനെ ഒരു അസ്വസ്ഥമായ ഒരു മനസ്സിന്റെ ഒരു ഉടമയാണ് ഞാൻ. അതുകൊണ്ട് ഒരു നല്ല എഴുത്തുകാരി എനിക്ക് ഒരിക്കലും ആവാൻ പറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും ഈ ഉള്ളിൽ നമുക്കൊരു ഒരു വാസന കിടപ്പുണ്ടല്ലോ, അതുകൊണ്ട് ഇടയ്ക്കൊക്കെ എഴുത്ത് വരുന്ന സമയത്ത് മാത്രം ഞാൻ എഴുതി

0: ഈ പൂം അല്ലാതെ ഒരു നിരന്തരമായ ഒരു തപസ്യ എന്നോണം ചെയ്യുന്ന ഒരാളെ അല്ല. അഭിനയിക്കുന്നതും ഒക്കെ ആണെങ്കിൽ നമുക്ക് ടാലന്റ് ഉണ്ടെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാം. എഴുത്തെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അതൊരു ചെറിയ കളിയല്ല. നമ്മൾ എഴുതി കഴിഞ്ഞാൽ അത് നമ്മുടേതല്ല, അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഒരുപാട് പേര് വായിക്കേണ്ട ഒരു സാധനത്തിന് അത്രയും അലസതയോടെ സമീപിച്ചാൽ പറ്റത്തില്ല. പൂർണ്ണമായിട്ടും നമ്മൾ അറിവ് നേടാനുള്ള പരിശ്രമവും വേണം, അതുപോലെ നമ്മൾ നമ്മളെ തന്നെ നവീകരിച്ചുകൊണ്ടിരിക്കുകയും വേണം, ഭാഷയുടെ കാര്യത്തിലാണെങ്കിലും അറിവിന്റെ കാര്യത്തിലാണ്. അപ്പൊ അതൊക്കെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. അങ്ങനെ സമീപിക്കുന്ന കുറെ ആൾക്കാരെ അടുത്ത് കാണാൻ പറ്റിയത് വിനിമയ എന്ന് പറയുന്ന ഒരു എഴുത്തുകൂട്ടായ്മയുടെ ഭാഗമായപ്പോഴാണ്. സ്ത്രീകളുടെ എഴുത്തുകൂട്ടായ്മയാണ്.
1: എങ്ങനെയാണ് അങ്ങനെ ഒരു കൂട്ടായ്മ പരിചയപ്പെടുന്നത്?
0: അതിനകത്ത് തന്നെയുള്ള സീനിയർ ആയിട്ടുള്ള ഐറിസ് എന്ന് പറയുന്ന എഴുത്തുകാരിയാണ്, ട്രാൻസ്ലേറ്ററാണ്, റിട്ടയർഡ് കോളേജ് അധ്യാപികയാണ്. ഐറിസ് ടീച്ചറാണ് എന്നെ ക്ഷണിക്കുന്നത്. ടീച്ചറാണ് അതിന്റെ സംഘാടനമൊക്കെ ചെയ്യുന്ന ആള്, തുടക്കം കുറിച്ചതും ടീച്ചറാണ്. അപ്പൊ പോയപ്പോ എനിക്ക് പരിചിതരായ ഒരുപാട് എഴുത്തുകാരുണ്ട്. അതൊരു നല്ല സങ്കേതമാണെന്ന് എനിക്ക് മനസ്സിലായി. അവിടെ ഗൗരവമുള്ള ചർച്ചകൾ നടക്കും. ആഴ്ചയിൽ ഒരിക്കൽ ആരെങ്കിലും ഒക്കെ വന്ന് വിഷയങ്ങൾ സംസാരിക്കും. നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളെ കുറിച്ച് അവിടെ ചർച്ച ചെയ്യും. അപ്പോൾ വായിക്കാതിരിക്കാൻ പറ്റില്ല, അപ്പോൾ നമ്മൾ വായിക്കും. അപ്പോൾ കുറച്ചുകൂടി നമ്മൾ നമ്മുടെ വീട് എന്നുള്ള സാധനത്തിന് പതുക്കെ പതുക്കെ പതുക്കെ പിന്നിലോട്ട് നിർത്താൻ തുടങ്ങി. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇനിയാണ് ഈ ഒരുപാട് കാലം ഇങ്ങനെ കടന്നുപോയി എന്നുള്ളൊരു തിരിച്ചറിവ് വരും. ഇനിയിപ്പോൾ തിരിച്ചു നടക്കാൻ സമയമില്ലല്ലോ, മുന്നോട്ട് പോകാൻ കുറച്ചേ സമയമുള്ളൂ. അപ്പൊ നമുക്ക് തിരിച്ച് പിന്നിലോട്ട് വെക്കാൻ പറ്റുന്നത് നമ്മൾ ഇതുവരെ കൂട്ടിച്ചേർത്ത് വെച്ച കുറെ അനാവശ്യമായ ചങ്ങലകളെയാണ് നമ്മൾ കുറച്ച് മാറ്റി നിർത്തേണ്ടത്. ഫാമിലിയിൽ നിന്ന് നമ്മൾ കുറച്ചൊന്ന് നീക്കി നിർത്തിയിട്ട് മുന്നോട്ട് പോയാൽ കുറച്ചുകൂടെ സമയമൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു.
1: ഇപ്പോ എഴുത്തിന്റെ കാര്യം പറഞ്ഞു, അതിൽ തന്നെ പല പല ഇമോഷൻസ് നമുക്ക് വരാറുണ്ട് ത്രൂ ഔട്ട് ലൈഫിൽ. കവിതകൾ ധാരാളം എഴുതാറുണ്ടല്ലോ, ഏത് ഇമോഷനിലാണ് അങ്ങനെ വളരെ ഇതായിട്ട് ഒരു കവിത എഴുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ ആ കവിതയുടെ ഒരു രണ്ടു മൂന്ന് വരി ചൊല്ലാമോ?
0: ഇമോഷൻസ് റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി എന്ന് പറയാറുണ്ടല്ലോ. അതുപോലെ പോയട്രി ഈസ് എൻ ഓവർ ഫ്ലോ ഓഫ് പവർഫുൾ ഫീലിംഗ്സ് എന്നല്ലേ പറയുന്നത്. അപ്പൊ അത് എന്നെ പോലെ അലസമായിട്ടിരിക്കുന്ന ഒരാളിന്, അല്ലെങ്കിൽ എഴുതാൻ എന്തുകൊണ്ടെങ്കിലും ഈ തടസ്സം അനുഭവിക്കുന്ന ഒരാളിന്, ഒരു പ്രവാഹം പോലെ എന്തെങ്കിലും മനസ്സിന് ഒരു സമ്മർദ്ദം വരുമ്പോൾ എഴുതി പോവാതെ വയ്യ എന്ന് പറഞ്ഞ് വരുന്ന സന്ദർഭങ്ങൾ. ഞാനങ്ങനെ ഒരുപാട് കവിതയൊന്നും എഴുതിയിട്ടില്ല കേട്ടോ, വളരെ കുറച്ച്. പക്ഷേ ഒരു ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായ ഒരു കവിതയുണ്ട്. അത് കോവിഡ് കാലത്ത് എൻ്റെ അമ്മ മരണത്തോട് മല്ലടിച്ച് കിടന്ന ഒരു പീരിയഡ്, ഫസ്റ്റ് വേവ് ആണ്. അമ്മ രക്ഷപ്പെട്ടു വന്നു, പക്ഷെ അമ്മ ഇപ്പോൾ വേണോ പോകാം എന്നുള്ള ഒരു സിറ്റുവേഷനിൽ ഞാൻ അവിടെ ആ അമ്മയുടെ കൂട്ടിരിപ്പ് മുറിയിലിരുന്ന് എഴുതിയ ഒരു കവിതയാണ്. അത് ഞാൻ കലാകോമുദിക്ക് അയച്ചു കൊടുത്തു, അത് പ്രസിദ്ധീകരിച്ചു വന്നു. അതിനൊരുപാട് പേര് എന്നെ വിളിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അത് നമ്മുടെ വിനിമയുടെ ആന്തോളജി ഉണ്ട്, അതിലും പ്രസിദ്ധീകരിച്ചു. അന്ന് എഴുതിയ കവിത വേണമെങ്കിൽ ഞാൻ, തുഴയുന്ന പെൺപറവ മേഘപാളികളിൽ നീന്തി തുടിക്കുമ്പോഴാണ് ആരോ വിരലിൽ തൊട്ടത്. ഒന്ന് തിരിഞ്ഞാൽ കണ്ണുകളിൽ മുത്തമിട്ട് നിൽക്കുന്ന മഞ്ഞിൻ തുണ്ട് പിണങ്ങി അകന്നാലോ? കൗമാരക്കാരിയെപ്പോലെ പാദസരം കിലുക്കി ഒരൊറ്റ കുതിപ്പ്. തൊടാനാഞ്ഞ വിരലുകൾ ആരുടേതാവാം? കുടപിടിച്ച് തണലിൻ്റെ ഇത്തിരി വട്ടത്തിനുള്ളിൽ മണിച്ചിലങ്കയിൽ തളച്ചിട്ട നല്ല പാതി വിശന്നപ്പോൾ മാത്രം തൊടിയിലാകെ അമ്മയെ തിരഞ്ഞ പൊന്നുമക്കൾ ഒരിക്കൽ പോലും കൂടെ വന്നില്ലല്ലോ എന്ന് പുഴയിൽ തുടിച്ചു മടങ്ങവേ പരിഭവം പറഞ്ഞ കൂട്ടുകാർ. അവസാന വണ്ടിയും പോകും മുമ്പ് ഓടിയെത്താൻ പിടയ്ക്കുമ്പോൾ വരമ്പിൽ വഴുക്കാതെ പതുവുപോലെ താങ്ങിപ്പിടിച്ച അയലത്തെ ചങ്ങാതി. ആരായാൽ ഇനി എന്ത്? പ്രിയരെ, എൻ്റെ പുഞ്ചിരിയുടെ ഓളങ്ങൾ നിങ്ങൾക്ക് ചുറ്റും മായിക വലയം പണിയും. നിങ്ങളുടെ പാദങ്ങളെ ചുംബിച്ച് അവ മുങ്ങി നിവരും. പുകച്ചുരുളുകളുടെ പൂങ്കാവനത്തിൽ നിന്ന് എനിക്കിനി മടക്കമില്ല. മുന്നിലേക്കായാൽ നിങ്ങൾക്കുമാകില്ല. അകലം പാലിക്കണം. ഏതു ദൂരവും ഒറ്റയ്ക്ക് തന്നെ താണ്ടണം. നോക്കൂ, ഇവരെന്നെ വിലക്കുകയാണ്. ഒന്നും പറയരുതെന്ന്. പഞ്ഞിക്കെട്ടുപോലെ പതുപതുത്ത മഞ്ഞിൻ തുണ്ടുകൾ ഞാനിനി അവർക്ക് സ്വന്തം. ഒന്നോർത്താൽ കാലം കനിഞ്ഞേകിയ വിടവാണിത്. ഞാൻ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഒരിക്കലും ഞാൻ എനിക്ക് സ്വന്തമായിരുന്നില്ലല്ലോ. ഹിതിത്തിരി കടുത്തുപോയെന്നും ഇങ്ങനെയല്ല വേണ്ടിയിരുന്നതെന്നും നിങ്ങൾ പെറുപെറുക്കുന്നത് എനിക്ക് കേൾക്കാം. സമയമായി. കട്ടുറുമ്പുകൾ കൂട്ടമായി ഇഴഞ്ഞെത്തി നെഞ്ചിനുള്ളിൽ ചേക്കേറിയിരിക്കുന്നു. വൻമരത്തിലെന്ന പോലെ എൻ്റെ ഉടലിൽ അവർ കൂടുകെട്ടുകയാണ്. മയക്കത്തിൽ എപ്പോഴോ ആവണം ഒരു സ്വപ്നാടകയെപ്പോലെ ഞാനിങ്ങ് പോകുന്നത്. ഇവിടെ കണ്ണുപൊത്തിക്കളിക്കാൻ ആയിരമായിരം കയ്യുകൾ. അവ പ്രണയത്താൽ എന്നെ വരിഞ്ഞു മുറുക്കുന്നു. കിളിത്തട്ട് കളിച്ചും മുങ്ങാങ്കുഴിയിട്ടും ഞാൻ മതിച്ചു പുളയുകയാണ്. ഇവിടെ തണലുണ്ട്, കുളിരുണ്ട്, ഉറങ്ങുകയേ വേണ്ട. ചിലപ്പോൾ ഉണരുകയും ഓളപ്പാത്തിയിൽ ആലോലമാടി അങ്ങനെ ഇങ്ങനെ.
1: വളരെ മനോഹരമായ ഒരു കവിതയാണ്. പറഞ്ഞല്ലോ ഹോസ്പിറ്റൽ റൂമിൽ ഇരുന്നാണ് ഇത് എഴുതുന്നത്. ഇപ്പോ ഇത് വായിക്കുമ്പോ ഇമോഷൻ എന്താണ്?
0: അമ്മ റിക്കവേർഡ് ആയിട്ട് വന്നെങ്കിലും ആ ഇമോഷൻ ഇപ്പോഴും അങ്ങനെ തന്നെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. മരണത്തിന് മുഖാമുഖം കാണുന്ന ഒരു മനസ്സ് എന്തായിരിക്കും ചിന്തിക്കുക. ബോധത്തിലായാലും അബോധത്തിലായാലും അറിയാൻ പറ്റുമെങ്കിൽ മരണത്തിലേക്ക് അടുക്കുന്ന നിമിഷം പോലും ബോധം എന്ന് പറയുന്ന ഒരു സംഗതി അല്പമെങ്കിലും ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഈ ഒരു മരണത്തിലേക്ക് അടുക്കുന്ന ഒരു ആളുടെ സഞ്ചാരത്തിന്റെ വഴികൾ? അവിടെ എന്താണ്? തണുപ്പാണോ, മഞ്ഞുപാളികളാണോ, ഓർമ്മകളാണോ, അല്ലെങ്കിൽ പിന്നാക്കം പിടിച്ചു വലിക്കലാണോ, പോകണ്ട എന്നുള്ള വിലക്കാണോ, പോകാമെന്ന വാഞ്ചയാണോ, എന്താണെന്നൊന്നും അറിയാൻ വയ്യാത്ത ഒരവസ്ഥയല്ലേ? ആ ഫീൽ എനിക്ക് എപ്പോഴും ഉണ്ട്.
1: നാടകം പല സ്റ്റേജുകളിൽ കളിച്ചു, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ചെയ്തു, അതിനുശേഷം സിനിമയിലേക്ക് വരുമ്പോ അത് അങ്ങനെ ആഗ്രഹിച്ച് സംഭവിച്ചതാണോ അതോ യാദൃശ്ചികമാണ്?
0: ഒരിക്കലും ആഗ്രഹിച്ചതല്ല, അങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല, വളരെ യാദൃശ്ചികമായിട്ടാണ് സംഭവിക്കുന്നത്. എന്റെ ഒരു കൂട്ടുകാരി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, രാജീവ് രവി ഒരു സിനിമ ചെയ്യുന്നുണ്ട്, രാജീവ് എന്നോട് ഒരു ക്യാരക്ടറിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു ക്യാരക്ടറിന് ആവശ്യമുണ്ട്, ഒരു 10-40 സ്ത്രീകളെ രാജീവ് ഇതിനകം കണ്ടു കഴിഞ്ഞു, ഇങ്ങനെ ഒരാളെയാണ് വേണ്ടത്. രാജീവിന്റെ കസിൻ ആയിരുന്നു എന്റെ കൂട്ടുകാരി. അപ്പം പറഞ്ഞു, ചേച്ചിക്ക് ആരെങ്കിലും കൂട്ടുകാരെങ്കിലും പരിചയത്തിലുണ്ടോ എന്ന് ചോദിച്ചു. സുനിത എന്നാണ് പേര്, സുനിത ബാലകൃഷ്ണൻ റൈറ്ററാണ്. അപ്പൊ സുനിതയാണ് പറയുന്നത്, എന്റെ ഒരു കൂട്ടുകാരിയുണ്ട്, പക്ഷെ അവളെ സിനിമയിൽ അഭിനയിക്കുമെന്നൊന്നും അറിയില്ല, കോളേജിലും സ്കൂളിലും ഒക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് നാടകവും ഡാൻസും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ വിളിക്കാൻ പറയട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ശരി പറയൂ. എനിക്ക് അപ്പൊ തന്നെ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. പക്ഷെ ഉടനെ തന്നെ രാജീവ് വിളിക്കുന്നു, വീട്ടില് ഇന്ന സമയത്ത് വന്നാൽ കാണാൻ പറ്റുമോ ചോദിക്കുന്നു, വരുന്നു. കണ്ട ഉടനെ ഞാനൊരു ഗ്ലാസ് പായസം, അന്ന് പായസം ഒക്കെ വെച്ച ദിവസമായിരുന്നു, പായസം കൊടുക്കുന്നു. എന്നോട് പറയാ, ചേച്ചി എന്റെ ക്യാരക്ടർ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ടാണ് ആ ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നത്. അതാണ് എന്റെ ആദ്യത്തെ സിനിമ. ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്നാണ് സിനിമയുടെ പേര്. ഫറാൻ ഫാസിലിന്റെ അമ്മയായിട്ടാണ് ഞാൻ അതിൽ അഭിനയിച്ചത്.
1: നാടകം സ്റ്റേജിൽ ചെയ്യുന്നത് സിനിമയിൽ അഭിനയിക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ നിന്ന് അങ്ങനെ ചെയ്യുമ്പോൾ എന്തായിരുന്നു ഫീല്?
0: ക്യാമറയുടെ ഒരു സംഭ്രമം എനിക്കില്ല, കാരണം നമ്മൾ വർഷങ്ങളായിട്ട് ടെലിവിഷനിലൊക്കെ വർക്ക് ചെയ്തതിന്റെ എക്സ്പീരിയൻസിൽ ക്യാമറ എനിക്ക് പേടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ അഭിനയിക്കുന്നത് എങ്ങനെ, കൂടെ അലൻ സീറൊക്കെയാണ് എന്റെ ഹസ്ബൻഡായിട്ട്, അപ്പൊ വളരെ മിടുക്കരായ അഭിനേതാക്കളുടെ കൂടെ അഭിനയിക്കണ്ടേ, അപ്പൊ അതെനിക്ക് എങ്ങനെയാണ് എന്നുള്ള ഒരു ചെറിയ, ഞാൻ പക്ഷെ എല്ലാം ഇങ്ങനെ നോക്കിക്കണ്ട് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു, എങ്ങനെയാണ് ഓരോരുത്തരും ചെയ്യുന്നത്, എങ്ങനെയാണ് ക്യാമറയെ സമീപിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ടൈമിങ് ശരിയാക്കുന്നത്, ഇതൊക്കെ ഞാൻ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. എങ്കിലും ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയ ഒരു ശരിയാകുമോ എന്നൊക്കെയുള്ള ഒരു സംശയം ചെറുതായിട്ടുണ്ടായിരുന്നല്ലോ. അത് പിന്നെ ഒരു ഒരു സീൻ കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് മാറും.
1: പിന്നെ ധാരാളം സിനിമകളിൽ അഭിനയിച്ചു, പല റോൾസ് ചെയ്തതിൽ പേഴ്സണലി ഉള്ള ഒരു സ്വഭാവമായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഏതെങ്കിലും ചെയ്തിട്ടുണ്ടോ?
0: എന്റെ സ്വഭാവമായിട്ട് നോക്കിക്കഴിഞ്ഞാല് ഈ എനിക്കിപ്പോ ഈ പ്രായത്തിൽ അഭിനയിക്കാൻ കിട്ടുന്നത് ബോണസ് ആയിട്ട് വേണം കണക്കാക്കാൻ. കാരണം ഈ പ്രായത്തിൽ കിട്ടാനുള്ള റോൾ എന്ന് പറഞ്ഞാൽ അമ്മ വേഷം തന്നെയാണ്. 10-60 വയസ്സോട് അടുക്കുന്ന ഒരാളിന് പ്രാധാന്യം കൊടുക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ നമ്മുടെ സിനിമയിൽ പഴയതുപോലെ ഇല്ല, പിന്നെ ഒരു അമ്മയോ അമ്മുമ്മയോ ഒക്കെ ആയിട്ട് വരണം. അപ്പൊ അതുകൊണ്ട് അമ്മ വേഷമാണ് ഞാൻ കൂടുതലും ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ചെയ്തു, രാജീവ് നാഥ് സാറാണ് ഡയറക്ടർ. അപ്പൊ റൂബിന്റെ പൊതിച്ചോറെന്നുള്ള കഥയെ സിനിമയാക്കിയതാണ്. അതിലൊരു അധ്യാപികയുടെ വേഷമാണ്, വളരെ സട്ടിലായിട്ടുള്ള വളരെ സൗമ്യമായ ഒരു അധ്യാപിക, അതൊരു വ്യത്യസ്തമായ വേഷമായിരുന്നു. ബാക്കിയൊക്കെ അമ്മയാണ്. പിന്നെ എന്റെ സ്വഭാവത്തിനോട് തീരെ ചേരാത്ത ഒരു അമ്മയാണ് ഞാൻ തൊണ്ടിമുതലും ദൃക്സാക്ഷിയിലും ചെയ്തത്. മകളെ നല്ലോണം അടിച്ച് അവളുടെ പ്രേമത്തിന് ചോദ്യം ചെയ്യുന്ന ഒരമ്മ, ഞാൻ അങ്ങനെ ഒരു അമ്മയേ അല്ല, ഒരു ഒരു തൂവല് കൊണ്ടുപോലും കുഞ്ഞുങ്ങളെ ശിക്ഷിക്കാത്ത ഒരമ്മയാണ്. അപ്പൊ ആ ക്യാരക്ടർ എനിക്കൊരു ചലഞ്ചിങ് ക്യാരക്ടറായിരുന്നു. ആ ക്യാരക്ടർ എനിക്ക് വളരെ ഇഷ്ടമാണ്. വളരെ ചെറിയൊരു സീനായിരുന്നെങ്കിലും അത് എനിക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾക്ക് തന്ന സിനിമയാണ്. പിന്നെ ഓരോന്ന് ചെയ്യുന്നതിനോടും എനിക്കിഷ്ടമാണ്. പക്ഷെ ഞാൻ തന്നെ സ്വയം ശ്രദ്ധിച്ചത് ആ ക്യാരക്ടറാണ്, അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു അതിശയം എനിക്ക്.
1: ഞാനല്ലാത്ത അമ്മ,
0: ഞാനല്ലാത്ത അമ്മ, ആ അമ്മ ഞാനല്ല.
1: ഒരുപാട് കാര്യങ്ങൾ സജീവമാണ്. ആക്ച്വലി ഫാമിലി എങ്ങനെയാണ് ഇതിന്റെ ഇടയിൽ മാനേജ് ചെയ്തോണ്ട് പോകുന്നത്?
0: ആ ഒരു വല്ലാത്ത കാലം ഇപ്പൊ കടന്നുപോയി കേട്ടോ. കാരണം കുട്ടികളെ, രണ്ടു കുട്ടികളെ പഠിക്കുന്നു, രണ്ടുപേരെയും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവരെയും കൊണ്ട് നടക്കണം അവരുടെ പഠനങ്ങൾ. എൻ്റെ ഹസ്ബൻഡ് ഡോക്ടറാണ്, വ്യത്യസ്തനായ ഒരു ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിനും ഒരുപാട് കഴിവുകളുള്ള ഒരാളാണ്, ആർട്ടിസ്റ്റാണ്, വരയ്ക്കും, പൊളിറ്റിക്കൽ കാർട്ടൂണൊക്കെ ചെയ്യുന്ന ആളാണ്, അസാധ്യമായി പാട്ട് പാടും. പുള്ളിയുടെ മനസ്സ് ഒരു സാധാരണ മനസ്സല്ല, എപ്പോഴും കുറച്ച് വ്യത്യസ്തരായ മനുഷ്യരുടെ ഒരു അസംതൃപ്ത സ്വഭാവം ഉണ്ടല്ലോ, അത് രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കുന്നത് കൊണ്ട് സ്പേസ് കൊടുക്കും. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സമയം ആവശ്യമുണ്ടെങ്കിൽ ഞാനും കൂടി മുഴുവൻ ആ സമയം എടുത്താൽ ഫാമിലി ബാലൻസ്ഡ് ആയിട്ട് പോകത്തില്ലല്ലോ. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറ്റിവെക്കും. പക്ഷെ എന്നാലും എനിക്ക് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. സീരിയസ് ആയിട്ടൊന്നും ഞാൻ ചെയ്തില്ലെങ്കിലും ഇത് കുട്ടികളാണെന്നുള്ളത് തന്നെയായിരുന്നു എനിക്ക് അന്നത്തെ എന്റെ പ്രയോറിറ്റി. അപ്പൊ അവരെ

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1202 കന്നിയാറ്, ശകവർഷം 1948 ഭാദ്രം 31, 2026 സെപ്റ്റംബർ മാസം 22 ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 4 കഴിഞ്ഞ് 30:41. എഫ് എം ബാൻഡിൽ 101.4 MHz-ൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ സ്വാഗതം. പതിവ് പോലെ ഇന്നത്തെ പരിപാടിയുടെ തുടക്കം ചോദ്യോത്തരവേളയുടെ തന്നെയാവട്ടെ. ഇന്നലെ ചോദിച്ച ചോദ്യവും ഉത്തരവും ആദ്യം പറയാം. പോസ്റ്റ് ഓഫീസ് എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. 1911 ഈ നാടകം എഴുതപ്പെട്ടത്. ഇനി ഇന്നത്തെ ചോദ്യം പറയാം. 2026 സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ രാജസ്ഥാനിലെ ജോധ്പൂരിൽ നടക്കുന്ന ഇന്ത്യൻ വ്യോമസേന ആതിഥേയത്വം വഹിക്കുന്ന ബഹുരാഷ്ട്ര വ്യോമാഭ്യാസത്തിൻ്റെ പേര് എന്താണ്? ചോദ്യം ആവർത്തിക്കാം. 2026 സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ രാജസ്ഥാനിലെ ജോധ്പൂരിൽ ഇന്ത്യൻ വ്യോമസേന ആതിഥേയത്വം വഹിക്കുന്ന ബഹുരാഷ്ട്ര വ്യോമാഭ്യാസ പ്രകടനത്തിൻ്റെ പേരെന്താണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 5:40 അറിയിപ്പുകൾക്ക് മുൻപായി കേൾക്കാം.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയത്. ചിത്രം അടുക്കാൻ എന്തെളുപ്പം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജെറി അമൽദേവാണ് ഈണം നൽകിയത്.

0: പാതിരാത്രി SMS KYC അപ്ഡേറ്റ് ചെയ്യൂ അല്ലെങ്കിൽ അക്കൗണ്ട് ലോക്കാകും. ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ബ്ലോക്കായി പോയാലോ?
1: നിൽക്കൂ, ചെക്ക് ചെയ്തോ ലിങ്ക് സുരക്ഷിതമാണോ? അയച്ചത് നിങ്ങളുടെ ബാങ്ക് തന്നെയല്ലേ? KYC അപ്ഡേറ്റ് ചെയ്യാൻ പരിചിതമല്ലാത്ത ലിങ്ക് ഓപ്പൺ ചെയ്യുന്നത് അപരിചിതർക്കായി നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ വാതിൽ തുറക്കുന്നത് പോലെയാണ്. അനാവശ്യമായ തിടുക്കത്തിൽ കബളിക്കപ്പെടരുത്. വ്യാജ KYC അപ്ഡേറ്റ് ലിങ്കുകൾ സൂക്ഷിക്കുക. RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1/30 കോടി രൂപ, 2/1 കോടി രൂപ.
4: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: ഇനി ഉണ്ണിമേനോൻ പാടിയ ഒരു ഗാനം കേൾക്കാം. ബിച്ചു തിരുമല എഴുതി, ശ്യാം ഇണവിട്ടത്. ചിത്രം ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ്.

0: സംസ്ഥാന ഭാഗ്യക്കുറി, തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഇനി പഞ്ചാഗ്നി നിയന്ത്രണത്തിന് വേണ്ടി ഒ എൻ വി കുറിപ്പ് എഴുതി ബോംബെ രവി ബോംബെ ഇടപെട്ട ഗാനം കേൾക്കാം. ഈ ഗാനം ആലപിച്ചത് യേശുദാസ്.

0: സംസ്ഥാന ഭാഗ്യക്കുറി, തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഇനി ലതിക പാടിയ ഒരു ഗാനം കേൾക്കാം. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം SP വെങ്കടേഷ്, ചിത്രം രാജാവിൻ്റെ മകൻ.

0: സംസ്ഥാന ഭാഗ്യക്കുറി, തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഇനി പി ഉണ്ണികൃഷ്ണൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഇത്രമാത്രം. റഫീഖ് അഹമ്മദിന്റെ വരികൾ, ജെയ്സൺ ജയനായർ ഈണമിട്ട ഗാനം.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഇനി യേശുദാസ് പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം അത്തം ചിത്തിര ചോതി, പൂജൽ ഖാദറിന്റെ വരികൾ, ശ്യാമിന്റെ ഈണം.

0: മലയാള ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

പ്രിയ ശ്രോതാക്കളെ, ഇനി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം മലേഷ്യ വാസുദേവൻ പാടിയത്, ചിത്രം കോഴിക്കൂവുത്. ഗംഗയമരൻ്റെ വരികൾ ഇളയരാജ ഇണവിട്ട ഗാനം.

ശ്രോതാക്കളുടെ പ്രിയ ഗാനപരിപാടി ഇസൈ തെൻട്രൽ ഇന്ന് 10 മണിക്ക് കേൾക്കാം. തമിഴ് ചലച്ചിത്ര ഗാന പരിപാടിയിൽ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനായി 8281200705 നമ്പറിൽ വാട്സപ്പ് സന്ദേശം അയയ്ക്കാൻ മറക്കാതിരിക്കുക. ശ്രോതാക്കളുടെ പ്രിയ ഗാന പരിപാടി ഇസൈ തെൻട്രൽ ഇന്ന് 10 മണിക്ക്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലങ് ക്യാൻസർ അഥവാ ശ്വാസകോശ ക്യാൻസർ ഇന്നത്തെ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഒരു വെല്ലുവിളി ഉയർത്തുന്ന രോഗമായി മാറിക്കഴിഞ്ഞു. ഈ രോഗത്തിന്റെ പ്രതിരോധവും ചികിത്സയും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ കൺസൾട്ടന്റും റേഡിയേഷൻ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ അൻസർ സുഹത് സേഠ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഈ ലങ് ക്യാൻസർ അഥവാ ശ്വാസകോശ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
2: വിട്ടുമാറാത്ത ചുമ, അത് കഫത്തോടുകൂടിയുള്ള ചുമ. ആ കഫത്തോടുകൂടിയുള്ള ചുമ ചില സമയത്ത് രക്തം ചുമച്ചു തുപ്പുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതുപോലെ തന്നെ ശ്വാസം മുട്ടായിട്ട് വരും. അത് ഒരു സംസാരിക്കാൻ പോലുമുള്ള ബുദ്ധിമുട്ടായിട്ട് വരും. കയറ്റം കയറുമ്പോഴുള്ള കിതപ്പായിട്ട് വരും. പിന്നെ ശ്വാസം വിടുമ്പോൾ ഒരു പിടുത്തം പോലെ ഉണ്ടാകും. ഒരുപാട് കേസുകളിൽ തുടക്കത്തിൽ വേദന വരില്ല എന്നുണ്ടെങ്കിലും പിന്നെ സഹിക്കാനാവാത്ത ശ്വാസം വിടുമ്പോഴുള്ള വേദന, അതുപോലെ ക്യാൻസറിൻ്റേതായിട്ടുള്ള ടെർമിനൽ ക്യാൻസർ പെയിനായിട്ട് തന്നെ വരാറുണ്ട്. ഇപ്പോൾ ശ്വാസകോശ ക്യാൻസർ ഉണ്ടാകുന്ന രോഗികളുടെ അവസാനം വളരെ വേദനാപൂർണമായിട്ട് തീരുന്നൊരവസ്ഥ വരാറുണ്ട്. അപ്പോൾ വേദനയും ഇതിൻ്റെ കൂട്ടത്തിൽ ഉള്ളതാണ്. ഉദാഹരണത്തിന് നമ്മുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്ക്വാമസൽ കാർസിനോമ, അത് പ്രധാനമായിട്ടും ശ്വാസകോശത്തിൻ്റെ മുകൾ ഭാഗത്താണ് ഉണ്ടാകുന്നത്. അത് നമ്മുടെ കയ്യിലേക്കുള്ള ബ്രേക്കിയൽ പ്ലക്സസ് എന്ന് പറയുന്ന ആ നാഡീവ്യൂഹത്തിൻ്റെ തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ക്വാമസൽ കാർസിനോമ ആ നാഡീവ്യൂഹത്തിലേക്ക് ആഴ്ന്നിറങ്ങി വേരുകളാഴ്ത്തി അവിടുത്തെ ഞരമ്പുകളെ പ്രസ് ചെയ്യുന്നതാണ്. അതിനകത്ത് സമ്മർദ്ദം ചെലുത്തുന്നത് കാരണം പലപ്പോഴും സഹിക്കാനാവാത്ത വേദനയോടുകൂടി രോഗികൾ വരാറുണ്ട്. ബ്രേക്കിയൽ ന്യൂറാൾജിയ എന്ന് പറയുന്ന വെറൈറ്റി. അതുപോലെ അവിടെയുള്ള ബാക്കിയുള്ള നാഡീവ്യൂഹങ്ങളുടെ നാഡീ ഞരമ്പുകളുടെ പുറത്തുള്ള സമ്മർദ്ദം കാരണം വരുന്ന ബാക്കി ലക്ഷണങ്ങൾ, അതിലൊന്നാണ് ഏറ്റവും പ്രധാനമാണ് വേദന. അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, രക്തം ചുമച്ചതുപോലെ ശ്വാസംമുട്ട്, നടക്കുമ്പോഴുള്ള കിതപ്പ്, സഹിക്ക വയ്യാത്ത ശ്വാസം വിടുമ്പോഴുള്ള വേദന, കൈകളിലേക്ക് വ്യാപിക്കുന്ന വേദന. പിന്നെ ഇതിനകത്ത് ഈ ശ്വാസകോശ ക്യാൻസറുകളുടെ മൂന്ന് നാല് പ്രധാനപ്പെട്ട വെറൈറ്റികളിലൊന്നാണ് സ്മോൾ സെൽ കാർസിനോമ എന്ന് ഹിസ്റ്റോപത്തോളജിയിൽ അറിയപ്പെടുന്ന സ്മോൾ സെൽ കാർസിനോമ എന്ന് പറയുന്ന വെറൈറ്റി. അത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ചില രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളുടെ സ്വഭാവമനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ചില വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാകാം. ഉദാഹരണത്തിന് പാരാതെർമോൺ, അതായത് പാരാതൈറോയിഡ് ഹോർമോൺ പോലെയുള്ള ചില രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്മോൾ സെൽ കാർസിനോമ കാരണം ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കൂടുകയും ആ കാൽസ്യം കൂടി വരുമ്പോൾ ഉള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ സ്മോൾ സെൽ കാർസിനോമയിലെ വേറൊരു വെറൈറ്റിയിൽ വാസോ ആക്റ്റീവ് ഇൻഡസ്ട്രിയൽ പെപ്റ്റൈഡ് VIP എന്ന് പറയുന്ന ഒരു രാസവസ്തുണ്ട്. അത് ഉൽപ്പാദിപ്പിക്കുന്ന ചില ട്യൂമറുകളുണ്ട്. അപ്പോൾ അത് ഉൽപ്പാദിപ്പിക്കുന്ന ട്യൂമറുകളാകുമ്പോൾ അതിൻ്റെ ലക്ഷണം വരുന്നത് വയറിളക്കമായിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ അനുബന്ധ ലക്ഷണങ്ങൾ, അതിനെ പാരാന്യൂപ്ലാസ്റ്റിക് സിൻഡ്രോം എന്നാണ് പറയുന്നത്. അതായത് നേരിട്ടുള്ള ലക്ഷണങ്ങളല്ലാതെ അത് ഉൽപ്പാദിപ്പിക്കുന്ന ആ രാസത്വരകങ്ങൾ കാരണം വരുന്ന രോഗലക്ഷണങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്മോൾ സെൽ കാർസിനോമയുടെ ക്ലിനിക്കൽ നേച്ചർ അത് പ്രവചന

0: ജനാതീതമാണ്, എങ്ങനെ വേണമെങ്കിലും അത് പ്രത്യക്ഷപ്പെടാം. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള, ഈ ക്യാൻസറുകളിലെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള പ്രവചനാതീതമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്ന വളരെ പെട്ടെന്ന് മാരകമായി തീരാവുന്ന വെറൈറ്റി എന്ന് പറയുന്ന സ്മോൾ സെൽ കാർസിനോമയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ പലപ്പോഴും തലച്ചോറിന് ഒരു പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ റേഡിയേഷൻ കൊടുക്കുന്ന പരിപാടി വരെയുണ്ട്. എന്ന് വെച്ചാൽ മിക്കവാറും തലച്ചോറിലോട്ട് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ ശ്വാസകോശ ക്യാൻസർ ആണെങ്കിൽ പോലും അതുമായി നേരിട്ട് ബന്ധമില്ലാത്ത അവയവങ്ങളിലേക്ക് സ്പ്രെഡ് വന്നാൽ അതിൻ്റെ ലക്ഷണങ്ങളുണ്ടാകും. ഉദാഹരണത്തിന് കരളിലോട്ട് സ്പ്രെഡ് ചെയ്താൽ മഞ്ഞപ്പിത്തമായിട്ട് വരും, അതുപോലെ അഡ്രിനൽ ഗ്രന്ഥിയിലോട്ട് സ്പ്രെഡ് ചെയ്താൽ ഹോർമോണൽ ഇംബാലൻസ് ആയിട്ട് വരും, അതുപോലെ തലച്ചോറിലോട്ട് സ്പ്രെഡ് ചെയ്താൽ വിട്ടുമാറാത്ത തലവേദന, ഛർദി, ചിലപ്പോൾ അപസ്മാരം, അങ്ങനെയുള്ള രോഗലക്ഷണങ്ങളൊക്കെ വരാം. അങ്ങനെയാണ് പൊതുവേ ഇതിൻ്റെ സിംപ്റ്റംസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡാർക്കർ ഏരിയ എന്ന് പറയുന്നത് പലപ്പോഴും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നമുള്ള ആൾക്കാരിൽ ഈ രോഗലക്ഷണങ്ങൾ വരുമ്പോൾ അവരതിൻ്റെ തുടർച്ചയായിട്ട് വിചാരിക്കും, അത് ക്യാൻസറായിട്ട് മാറി എന്ന് വിചാരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഈ രോഗലക്ഷണങ്ങൾ ശ്വാസകോശ അർബുദത്തിൻ്റെ ലക്ഷണങ്ങളാണെന്ന് തിരിച്ചറിയാൻ വൈകിപ്പോൾ.
1: സർ, ലങ് ക്യാൻസറിനെ പ്രതിരോധിക്കുവാനായി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുവാൻ സാധിക്കുക?
0: അത് കാരണങ്ങൾ നമുക്ക് ഏകദേശം മനസ്സിലായല്ലോ. ഇപ്പോൾ സ്മോക്കിംഗ്, ഇപ്പോൾ സ്മോക്കിംഗ് സെസേഷനാണ് ഏറ്റവും പ്രധാനം. അതായത് എല്ലാ തരത്തിലുള്ള പുകയിലയുടെ ഉപയോഗവും നിയന്ത്രിക്കുക. നമ്മൾ പുകവലിക്കാരിൽ നമ്മൾ അവരുടെ ചരിത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അവരുടെ 18 വയസ്സ് തൊട്ടേ പുകവലിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു 60 വയസ്സാകുമ്പോഴേക്കും അസുഖം വരുന്നത്. അതായത് 42 വർഷത്തെ പുകവലി ശീലം കൊണ്ടാണ് ആ ആളിന് അസുഖം വരുന്നത്. എത്ര എണ്ണം വലിക്കുമെന്ന് ചോദിക്കുമ്പോൾ മിക്കവാറും ഒരു ദിവസം 4 പാക്കറ്റ്, 5 പാക്കറ്റ്, അതായത് 40-50 സിഗരറ്റോ അല്ലെങ്കിൽ ബീഡിയോ ഒക്കെ വലിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പം നിരന്തരമായിട്ടുള്ള പുകവലി അല്ലെങ്കിൽ പുകയിലയുമായിട്ടുള്ള അതിനകത്തുള്ള അസംഖ്യ 64 ടൈപ്പ് ആൽക്കലോയിഡ്സ് ഉണ്ട്. ഈ ആൽക്കലോയിഡ്സിൽ അതിൻ്റെ ഒരു മിശ്രണമാണ് ആ ടാറ് പോലത്തുള്ള രാസവസ്തുക്കൾ ഉണ്ടാക്കി, ആ ടാറാണ് കാർസിനോജനിക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ടാറുണ്ടാകാൻ മാത്രമുള്ള അംശം പുകയിലയുടെ അംശം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാലാണ് അത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പുകയിലയുടെ എല്ലാ തരത്തിലുള്ള ഉപയോഗങ്ങളും നിയന്ത്രിക്കുക, ശരിയായിട്ടുള്ള ബോധവൽക്കരണം നടത്തി ഇതിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അത് അവർക്ക് മനസ്സിലാകുന്ന ബോധ്യം വരുന്ന രീതിയിൽ ദൃശ്യമാധ്യമങ്ങളിൽ കൂടി സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി അതിന് വേണ്ട അവബോധം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം ആൾക്കാർ അതിനകത്ത് നിന്ന് വിട്ടു നിൽക്കാൻ സാധ്യതയുണ്ട്. പിന്നെ രാസവസ്തുക്കളുമായിട്ടുള്ള നിരന്തര സമ്പർക്കം. അപ്പോൾ അത്തരം തൊഴിലുകളിൽ ഏർപ്പെടുമ്പോൾ പലപ്പോഴും മാസ്ക് ധരിക്കുന്ന ഒരു ശീലമില്ല. ഇപ്പോൾ എത്ര രാസവസ്തുക്കളുമായിട്ടുള്ള സമ്പർക്കം ഉണ്ടെങ്കിലും ആ ആൾക്കാർക്ക് ജോലി ചെയ്യുമ്പോൾ കുറച്ചൊരു ഈസിന് വേണ്ടി അവർ അത് ദൂഷ്യമാണ് അല്ലെങ്കിൽ അതുകൊണ്ട് ഉള്ളിൽ ചെന്നാൽ അതിന് സഫൊക്കേഷനൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവർ അത് അങ്ങനെ ആ ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് അവർ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ആ പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് കൂടുതലായിട്ട് അതിൻ്റെ ഉപയോഗം നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റില്ലെങ്കിൽ നമുക്കത് നിയന്ത്രിച്ച് കൊണ്ടുപോകാനാകും. പിന്നെ ഇപ്പോൾ അന്തരീക്ഷത്തിലെ അണുവികരണത്തിൻ്റെ സാധ്യത നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിനോടൊപ്പം ദുശീലങ്ങൾ കൂടി വരുമ്പോൾ നമ്മുടെ ആർജിത പ്രതിരോധശേഷി കുറയുകയും സ്വാഭാവിക പ്രതിരോധശേഷി കുറയുകയും അത് നമ്മുടെ പ്രതിരോധശേഷി കുറയുന്നത് കാരണം വരുന്ന രോഗങ്ങളിലൊന്നായ ക്യാൻസറിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അണുവികരണം കൂടുതലുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ അവർക്ക് ആ ഒരു റിസ്ക് ഉള്ളത് കൊണ്ട് അവർ ദുശീലങ്ങളിലും വിട്ടു നിന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വരാനുള്ള സാധ്യത കൂടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ശരിയായിട്ടുള്ള അവബോധം അതിനകത്ത് വരേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ രോഗലക്ഷണങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് പിടിവിട്ട് പോകുമ്പോൾ ഒന്ന് കൃത്യമായി അത് രോഗനിർണയം നടത്താനുള്ള ഒരു മുന്നറിവുണ്ടാകുക, അത് ആ രീതിയിൽ മുന്നോട്ട് പോവുക. അപ്പോൾ അതായത് ഇടയ്ക്കിടയ്ക്ക് ചുമ വരുന്ന ഒരാളാണ് അല്ലെങ്കിൽ ശ്വാസം മുട്ട് വരുന്ന ഒരാളാണ്, പക്ഷേ ചുമയുടെ പാറ്റേൺ ഒന്ന് മാറി, കുറച്ച് കൂടുതൽ കഫം വരുന്നു, അതിനോടൊപ്പം ശരീരം ക്ഷീണിച്ച് വരുന്നു. കാരണം ക്യാൻസറിൻ്റെ ഒരു ലക്ഷണം ശരീരഭാരം കുറയുന്നതുമാണല്ലോ, ഒരു കുറഞ്ഞ പനി വരുന്നതുമാണ്. അപ്പോൾ രോഗലക്ഷണങ്ങൾ ഒരിക്കലും അവഗണിക്കാതിരിക്കുക, നേരത്തെ തന്നെ രോഗനിർണയത്തിന് വിധേയമാകുക, ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക, അഥവാ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ശാസ്ത്രീയ അടിസ്ഥാനമുള്ള, പരിഭ്രമിക്കാതെ ശാസ്ത്രീയ അടിസ്ഥാനമുള്ള ചികിത്സയ്ക്ക് വേണ്ടി മുന്നോട്ട് പോകുക.
1: സർ, ഈ രോഗത്തിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ച് ഒന്ന് പറയാം.
0: ഇത് കുറച്ച് ചരിത്രം പറയേണ്ടി വരും. അതായത് ഞാൻ ആദ്യം ഇതിൻ്റെ സ്പെഷ്യാലിറ്റി കോഴ്സിംഗ് ചെയ്യുന്ന സമയത്ത്, പി ജി ചെയ്യുന്ന സമയത്ത്, അന്ന് ശ്വാസകോശ രോഗങ്ങൾ അല്ലെങ്കിൽ ശ്വാസകോശ ക്യാൻസർ ഉണ്ടായ രോഗികൾക്ക് വളരെ പരിമിതമായ ചികിത്സാ രീതികളേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് കീമോതെറാപ്പി മാത്രം, ചില പ്രത്യേക കീമോതെറാപ്പറ്റിക് ഏജൻറ്സ് ഉപയോഗിച്ചുള്ള, അതായത് സിസ്പ്ലാറ്റിൻ, എറ്റോപ്പസൈഡ് അല്ലെങ്കിൽ കാർബോപ്ലാറ്റിൻ, പാക്ലിടാക്സൽ എന്ന് പറയുന്ന വെറൈറ്റിയിലുള്ള കുറച്ച് കീമോതെറാപ്പറ്റിക് ഏജൻസ് ഉപയോഗിച്ചുള്ള ചികിത്സ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റേഡിയേഷന് പലപ്പോഴും വലിയൊരു ഫലം കണ്ടിരുന്നില്ല എന്ന് മാത്രമല്ല, അതിന് നേരിട്ട് റേഡിയേഷൻ കൊടുക്കുന്നൊരു പരിപാടി അന്ന് കുറവാണ്. പക്ഷേ എങ്കിലും ഇപ്പോൾ

അത് കാരണം വരുന്ന ശ്വാസം മുട്ട്, ആ ശ്വാസം മുട്ട് കാരണം രോഗിയുടെ ലക്ഷണങ്ങൾ കൂടുന്നു, ഇവിടെ ഞരമ്പുകൾ പടച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ വരുന്നു, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നു. നെഞ്ചിൻ്റെ ഭാഗത്ത് ഈ അസുഖം വന്ന ഭാഗത്ത് തന്നെ കൂടുതൽ കൂടുതൽ ചുവപ്പ് കളറും വേറെ വീനസ്

0: രോഗനിർണയം സാധ്യമായി വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും, അതായത് സി ടി കെയുടെ ഒരു എഫ് എൻ എ സി ബ്രോങ്കോസ്കോപ്പി, അതായത് കുഴലിറക്കിയുള്ള പരിശോധന കൂടി അതിനകത്ത് സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ ഉള്ള സ്ഥലത്തു നിന്ന് ബയോപ്സി പരിശോധന ചെയ്ത് അതിനകത്തു നിന്ന് അർബുദകോശങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കി അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന രീതി വന്നപ്പോൾ കുറച്ചുകൂടി ഡയഗ്നോസിസ് എളുപ്പമായി മാറി, ഡയഗ്നോസ് നേരത്തെ തന്നെ പറ്റുന്ന രീതിയായി. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ചികിത്സയ്ക്കും മാറ്റം വന്നു. അതിനകത്ത് ചില മോളിക്കുലർ മാർക്കേഴ്സിനെ കണ്ടെത്തി. അപ്പോൾ ആ മോളിക്കുലർ മാർക്കേഴ്സിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള കീമോതെറാപ്പി മരുന്നുകൾ നിലവിൽ വന്നു. അപ്പോൾ അതൊക്കെ ചികിത്സാരംഗത്ത് ഒരു കുതിച്ചുചാട്ടം തന്നെ ഉണ്ടാക്കിയെന്ന് പറയാം. പക്ഷേ അന്നും ഇന്നും ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന ഘട്ടത്തിലുള്ള ക്യാൻസറുകളാണ് അത് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നെന്നുള്ള വെറൈറ്റിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഏതാണ്ട് ഒന്നാം ഘട്ടത്തിലെ അസുഖം, ശ്വാസകോശത്തിൻ്റെ ഒരു ലോബിൽ മാത്രം, ഒരു ഭാഗത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന അസുഖം, വേറെ ഭാഗങ്ങളിലേക്ക് കഴലുകളിലേക്കൊട്ടൊന്നും വ്യാപിച്ചിട്ടില്ലാത്ത അസുഖം, അതിന് ആ ഭാഗത്തെ ആ ട്യൂമറിനെ മാത്രം, ട്യൂമറിനെ മാത്രമല്ല ആ ട്യൂമറിന് ചുറ്റുമുള്ള 2 സെൻറ്റിമീറ്റർ മാർജിൻ എടുക്കണം. കാരണം നഗ്ന നേത്രങ്ങൾക്ക് കാണാൻ പറ്റാത്ത സ്പ്രെഡ് ഉണ്ടാവും. ആ 2 സെൻറ്റിമീറ്റർ മാർജിൻ എടുക്കുന്നത് ആ സ്പ്രെഡും കൂടി കവർ ചെയ്യാനാണ്. അങ്ങനെ കവർ ചെയ്യാൻ വേണ്ടിയുള്ള ആ മാർജിൻ കൊടുത്ത് എക്സൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പെത്തോളജി റിപ്പോർട്ടിൽ വേറെ പ്രശ്നങ്ങളില്ല എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. പക്ഷേ അതിലെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ അതായത് നമ്മൾ എടുത്തപ്പോൾ ഒരു ക്യാപ്സൂൾ വലിപ്പം പൊട്ടി, അല്ലെങ്കിൽ അവിടെ മാർജിൻ കുറച്ച് സംശയാസ്പദമായിട്ടുള്ള രീതിയിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കഴല ചിലപ്പോൾ അത് ഭാവിയിൽ ക്യാൻസർ ആയേക്കാം, ഇങ്ങനെ എന്തെങ്കിലും ഒരു സംശയത്തിൻ്റെ ഒരു സൂചന ആ പത്തോളജി റിപ്പോർട്ടിലുണ്ടെങ്കിൽ റേഡിയേഷനും കീമോയും കൂടി അതിൻ്റെ തുടർ ചികിത്സയായിട്ട് നൽകിക്കഴിഞ്ഞാൽ ഏതാണ്ട് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാനാവും. പക്ഷേ രണ്ടാം ഘട്ടത്തിലെത്തിക്കഴിഞ്ഞാൽ ഓപ്പറേഷന് ശേഷം ഉറപ്പായും കീമോയും റേഡിയേഷനും കൊടുക്കണം എന്ന് തന്നെയാണ് പറയാറ്. അതായത് ആ അസുഖം തുടങ്ങുന്ന ഭാഗത്തു നിന്ന് തൊട്ടടുത്ത ഭാഗങ്ങളിലേക്ക് വ്യാപിച്ച അവസ്ഥയിലുള്ള ക്യാൻസറാണ് രണ്ടാം ഘട്ടം എന്ന് പറയുന്നത്. മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് അസുഖം തുടങ്ങിയ ഭാഗത്തു നിന്ന് കഴലുകളിലേക്കും അനുബന്ധ അവയവങ്ങളിലേക്കൊക്കെ വ്യാപിച്ച് തുടങ്ങിയ അവസ്ഥ, അതായത് അവിടെ ടച്ച് ചെയ്തതല്ല, അനുബന്ധ അവയവങ്ങളിലേക്ക് പടർന്ന് തുടങ്ങിയ അവസ്ഥ. അപ്പം അങ്ങനെയുള്ള ആ ഒരു മൂന്നാം ഘട്ടത്തിലെ അസുഖത്തിനാണ് ചികിത്സയിലൊരു സാരമായ വ്യതിയാനം വന്നിരിക്കുന്നത്. അതിന് ഇപ്പോൾ റേഡിയേഷനും കീമോതെറാപ്പിയും ചേർന്നുള്ള ചികിത്സയാണ് നൽകുന്നത്. റേഡിയേഷനും കീമോതെറാപ്പിയും ഒരേ സമയത്ത്, അതായത് കീമോതെറാപ്പി റേഡിയേഷൻ്റെ എഫക്റ്റിനെയും അതുപോലെ റേഡിയേഷൻ കീമോതെറാപ്പിയുടെ ഗുണത്തിനെയും കൂടുതൽ അത് പ്രോത്സാഹിപ്പിക്കുന്ന രണ്ടും കൂടെ ഒരുമിച്ചുള്ള ചികിത്സാ രീതി, അതാണ് മൂന്നാം ഘട്ടത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ വളരെ ഗുണപ്രദമായ മാറ്റങ്ങൾ മൂന്നാം ഘട്ടത്തിലെ ശ്വാസകോശ ക്യാൻസറിന് ഉണ്ടാക്കുന്നുണ്ട്. ഡിസീസ് കൺട്രോൾ, അതായത് അതും ക്യൂർ ചെയ്യാൻ പറ്റുന്നതല്ല, പക്ഷേ ആ ഡിസീസ് കൺട്രോൾ, ശ്വാസകോശ ക്യാൻസറിൽ ഒന്നാം ഘട്ടത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ക്യൂർ സാധ്യമല്ല, പൂർണ്ണ രോഗശമനം സാധ്യമല്ല, പക്ഷേ ഡിസീസ് കൺട്രോൾ, അതായത് അസുഖത്തിനെ നിയന്ത്രിച്ച് ആളിനെ പ്രശ്നമില്ലാത്ത രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരവസ്ഥ, അത് ഈ മൂന്നാം ഘട്ടത്തിലെ ക്യാൻസറിൽ റേഡിയേഷനും കീമോയും കൂടെ ചേർന്നുള്ള ട്രീറ്റ്മെൻറ്റ് കൊണ്ട് സാധ്യമാണ്. പക്ഷേ നാലാം ഘട്ടത്തിലെത്തിക്കഴിഞ്ഞാൽ, അതായത് ശ്വാസകോശവുമായി അസുഖം തുടങ്ങുന്ന ഭാഗവുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഭാഗങ്ങളിലേക്കും എതിർവശത്തെ ശ്വാസകോശത്തിലേക്കും ബാക്കി കഴലുകളിലേക്കും അതുമായി ബന്ധമില്ലാത്ത കഴലുകളിലേക്കുള്ളൊക്കെ വ്യാപനമാണ് നാലാം ഘട്ടം എന്ന് പറയുന്നത്. ആ നാലാം ഘട്ടത്തിലെ ക്യാൻസറിന് കീമോതെറാപ്പി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് ക്യുർ ഒട്ടും തന്നെ ഇല്ല, അധികകാലം രോഗി ജീവിച്ചിരിക്കുകയുമില്ല, വളരെ പെട്ടെന്ന് രോഗം മൂർച്ഛിച്ച് രോഗിയുടെ കാര്യത്തിൽ പ്രശ്നം വരും. പക്ഷേ എങ്കിലും എല്ലാ ഘട്ടങ്ങളിലും നൂതന കീമോതെറാപ്പിയുടെയും നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള റേഡിയേഷനും കുറേ ഗുണഫലങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട്, അങ്ങനെ ഉണ്ടായി വരുന്നത് കൊണ്ട് രോഗിക്ക് രോഗശമനമോ ആ രോഗത്തിൻ്റെ നിയന്ത്രണമോ നല്ല രീതിയിൽ സാധ്യമാകുന്നത് കൊണ്ട് ക്വാളിറ്റി ഓഫ് ലൈഫ് ഒത്തിരി മെച്ചപ്പെട്ടു. അപ്പോൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം രോഗിക്ക് വലിയ കുഴപ്പങ്ങളില്ലാതെ, ശ്വാസമുട്ടില്ലാതെ, കഫക്കെട്ടില്ലാതെ സ്വന്തം കാര്യങ്ങൾ നിർവഹിച്ച് വിശപ്പൊക്കെ സാധാരണ രീതിയിൽ പ്രവർത്തിച്ച് പരിമിതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണെങ്കിലും കൊണ്ടുപോയി ഇനി അധികാലം ജീവിച്ചിരിക്കില്ല എന്നുള്ള ഒരു ഉറപ്പുള്ളതാണെന്നുണ്ടെങ്കിൽ ഫർദർ ജീവിതത്തിൻ്റെ പ്ലാൻ കൂടി, അതായത് ഫ്യൂച്ചർ പ്ലാൻ കൂടി ചെയ്ത് മുന്നോട്ട് പോകാൻ, ആ ഒരു വ്യത്യാസമാണ് ശ്വാസകോശ ക്യാൻസറിൻ്റെ ചികിത്സാരംഗത്ത് ഇത്രയും വർഷം കൊണ്ട്, 20 വർഷം കൊണ്ടുണ്ട് ഉണ്ടായിട്ടുള്ളത്.
1: ശ്വാസകോശ ക്യാൻസർ ചികിത്സയും പ്രതിരോധവും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ അൻസർ സുഹത് സേട്ടിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി.

0: നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇപ്പോൾ നാടക ഗാനങ്ങൾ കേൾക്കാം. അത് ഗാനം കല്ലറ ഗോപൻ പാടിയത്. നാടകം അമാവാസിയിൽ പൗർണമി.

നാടകഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് പ്രക്ഷേപണത്തിന് തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ആദ്യം പറയാം. 2026 സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ രാജസ്ഥാനിലെ ജോധ്പൂരിൽ ഇന്ത്യൻ വ്യോമസേന ആതിഥേയത്വം വഹിക്കുന്ന ബഹുരാഷ്ട്ര വ്യോമാഭ്യാസ പ്രകടനത്തിൻ്റെ പേരെന്ത്? ഈ ചോദ്യമാണ് ശ്രോതാക്കളോട് തുടക്കത്തിൽ ചോദിച്ചത്. ഉത്തരം, സെപ്റ്റംബർ 26 മുതൽ ഒക്ടോബർ 12 വരെ രാജസ്ഥാനിലെ ജോധ്പൂർ എയർഫോഴ്സ് സ്റ്റേഷനിൽ നടക്കുന്ന ബഹുരാഷ്ട്ര വ്യോമാഭ്യാസത്തിന് തരംഗ് ശക്തി 2026 എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇത് തരംഗ് ശക്തി പ്രകടനത്തിൻ്റെ 2ാം ലക്കവുമാണ്. 9 രാജ്യങ്ങൾ അത്യാധുനിക യുദ്ധവിമാനങ്ങളുമായി പങ്കെടുക്കും. ഈ പരിപാടിയിൽ 30ഓളം രാജ്യങ്ങൾ നിരീക്ഷകരായും പങ്കെടുക്കുന്നുണ്ട്. ഇനി അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച് ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 5:45 സ്പോൺസേർഡ് പരിപാടി ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് പ്രധാനമന്ത്രി ഭാരതീയ പ്രാകൃതിക് കൃഷി പദ്ധതി. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻവാണി തിരുവനന്തപുരം റിലേ. 7:30 ഹൈറേഞ്ച് വൃത്താന്തം. 7:30 അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി. സംഗീത അധ്യാപികയായ അനിത MD പങ്കെടുക്കുന്ന പരിപാടി കേൾക്കാം. 8:00 സാഹിത്യരംഗം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥാപ്രസംഗം. 10:00 ഇസൈ തെൻട്രൽ. ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശങ്ങൾ ആവശ്യപ്പെട്ട തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി 8281200705 നമ്പറിൽ വാട്സപ്പ് സന്ദേശം അയക്കാവുന്നതാണ്.

ഇനി നാളത്തെ പരിപാടികൾ. നാളെ വൈകുന്നേരം 4:30 തേനീസൈ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി, 5 ഹിന്ദി പാഠം, 5:15 സ്പോൺസേർഡ് പരിപാടി ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, 5:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 5:40 അറിയിപ്പുകൾ, 5:45 ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി, 6 പദ്ധതികൾ ജനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 വാർത്താവീക്ഷണം, 6:50 കാർഷിക ജീവനം, 7:30 ഹൈറേഞ്ച് വൃത്താന്തം, 7:30 അമൂല്യഗീതികൾ ലളിതഗാന പരിപാടി, 8:00 ചിത്രീകരണം, 8:30 പദ്ധതികൾ ജനന്മയ്ക്ക്, 8:40 ചലച്ചിത്രഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ചലച്ചിത്രഗാന പരിപാടി, 10:00 ഹൃദയരാഗങ്ങൾ. ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശങ്ങൾ ആവശ്യപ്പെട്ട മലയാള ചലച്ചിത്രഗാന പരിപാടി.

0: എൽ ഐ സി അമൃത്ബാൽ പോളിസിയിലൂടെ നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലൂടെ നീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനൊപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുൻപ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. LIC ഹർപൽ ആപ്കെ സാത്ത്.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1-ം സമ്മാനം 30 കോടി രൂപ, 2-ം സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: ഇനി കാലാവസ്ഥ അറിയിപ്പ് കേൾക്കാം. ഇന്ന് മൂന്നാറിലും പരിസര പ്രദേശത്തും സുഖകരമായ കാലാവസ്ഥ അനുഭവപ്പെടും. കൂടിയ താപനില 24 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 16 ഡിഗ്രി സെൽഷ്യസുമായിരിക്കും. മണിക്കൂറിൽ ഏകദേശം 11 കിലോമീറ്റർ വേഗതയിൽ നേരിയ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട്. കാലാവസ്ഥാ അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.
0: പഴമൊഴിച്ചെപ്പ്.
1: പഴമൊഴിച്ചെപ്പിൽ ഇന്ന് ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞ്, ഉണ്ടവന് പായ കിട്ടാഞ്ഞ്. പ്രക്ഷേപകനും എഴുത്തുകാരനുമായ ശ്രീ മുരളീധരൻ തഴക്കര തയ്യാറാക്കി അവതരിപ്പിക്കുന്നു.
2: വിശക്കുന്ന ഒരുവന്റെയും ഭക്ഷണം കഴിച്ച് വിശപ്പടങ്ങിയ മറ്റൊരുവന്റെയും മാനസികാവസ്ഥയുടെ പ്രതിഫലനമാണ് ഈ പഴമൊഴി. ഇവിടെ നാം മനുഷ്യരുടെ മാനസികാവസ്ഥയുടെ വ്യത്യസ്തമായ ഭാവങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. മനുഷ്യൻ്റെ ഏറ്റവും തീഷ്ണമായ വികാരവും വിചാരവും വിശപ്പ് തന്നെയാണ്. അന്നവിചാരം മുന്നവിചാരം പിന്നെ വിചാരം കാര്യവിചാരം എന്നാണല്ലോ പ്രമാണം. എല്ലാം അരച്ചാൺ വയറിനുവേണ്ടി എന്ന നാടൻ പ്രയോഗവും ഇതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. വിശന്നു വലഞ്ഞു വരുന്ന ഒരുവനെ സംബന്ധിച്ച് വിശപ്പടക്കുവാൻ എന്ത് കിട്ടിയാലും അത് അമൃതാണ്. സദ്യ കഴിക്കാൻ സദ്യാലയത്തിന് പുറത്ത് അക്ഷമനായി കാത്തുനിൽക്കുന്ന ഒരുവന്റെ മനസ്സു നിറയെ ഭക്ഷണത്തെക്കുറിച്ചുള്ള ചിന്തയും എപ്പോൾ ഭക്ഷണം വിളമ്പാനുള്ള ഇല കിട്ടുമെന്നുമുള്ള വിചാരമായിരിക്കും. എന്നാൽ ഊണു കഴിച്ചു കഴിഞ്ഞ ഒരാളിൻ്റെ മനസ്സിൽ വയറു നിറഞ്ഞു, ഇനിയൊരു പായ് കിട്ടിയിരുന്നെങ്കിൽ അല്പം വിശ്രമിക്കാമായിരുന്നു എന്ന വിചാരമാകും. അഭ്യസ്തവിദ്യനായ ഒരു ഉദ്യോഗാർത്ഥിയുടെ മനസ്സ് നിറയെ ഒരു സർക്കാർ ജോലിയെക്കുറിച്ചുള്ള ചിന്ത മാത്രമാണ് ഉണ്ടാകുക. എന്നാൽ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാലോ അടുത്ത ചിന്ത എത്രയും വേഗം ഒരു പ്രമോഷനും ഏറ്റവും സൗകര്യപ്രദമായ ഒരു സ്ഥലം മാറ്റവും ലഭിക്കുക എന്നതാണ്. ഇതൊക്കെയും മനുഷ്യ സഹജമാണ്. ആഗ്രഹങ്ങൾ തന്നെയാണല്ലോ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന കാന്തിക ശക്തി. കുന്നോളം ആഗ്രഹിച്ചാലേ കണികയോളം കിട്ടൂ എന്നതും ഇതിനോട് ചേർത്ത് വായിക്കാം. കൃഷിയുമായി ബന്ധപ്പെട്ടും ഈ പഴമൊഴിക്ക് ഏറെ സാങ്കത്യമുണ്ട്. കാർഷികോൽപാദനം സമ്പൂർണമായും ജൈവ കൃഷിരീതിയിലാകണമെന്നും ഒരു തരി രാസവളമോ കീടനാശിനികളോ ഉപയോഗിക്കരുതെന്നും ശാഠ്യമുള്ളവരുണ്ട്. മാത്രമല്ല, പട്ടിണിയിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കുവാൻ വിശ്വപ്രസിദ്ധ കൃഷിശാസ്ത്രജ്ഞൻ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ്റെ നേതൃത്വത്തിൽ നടന്ന ഹരിതവിപ്ലവത്തെ മഹാപാതകമായി കണ്ട് കുറ്റപ്പെടുത്തുന്നവരും ധാരാളമാണ്. രോഗപ്രതിരോധശേഷി കുറഞ്ഞ വിളപ്പൊലിമയാർന്ന വിളകൾ വികസിപ്പിച്ചതും ഉൽപ്പാദനക്ഷമത ഉയർത്താൻ അമിത രാസവളപ്രയോഗവും കീടനാശിനി പ്രയോഗവും നടത്തി മണ്ണിൻ്റെ നൈസർഗിക സ്വാഭാവികാവസ്ഥയെ നാശോന്മുഖമാക്കുവാൻ ഹരിതവിപ്ലവം കാരണമായി എന്നതിൻ്റെയും പേരിലാണ് ഈ രൂക്ഷ വിമർശനം. എന്നാൽ പിൽക്കാലത്ത് ഇത് തിരിച്ചറിഞ്ഞപ്പോൾ ഡോക്ടർ സ്വാമിനാഥൻ തന്നെ കൃത്യമായ തിരുത്തൽ വരുത്തി. നമുക്ക് വേണ്ടത് മണ്ണിനും പ്രകൃതിക്കും ഊനം തട്ടാത്ത നിത്യഹരിത വിപ്ലവമാണെന്ന് സംശയലേശ്യമന്യേ അദ്ദേഹം പറയുകയും ചെയ്തു. പട്ടിണിയെല്ലാം ഒരുവിധം മാറുകയും ഉണ്ടു വയറു നിറയുകയും ചെയ്തപ്പോഴാണ് ഹരിത വിപ്ലവത്തിൻ്റെ വിനാശ വഴികളിലേക്ക് നമ്മളുടെ ചിന്ത പോയത്. പക്ഷേ ഇവിടെ നാം കാണേണ്ട വസ്തുത, കോടിക്കണക്കിന് ജനങ്ങൾ ആഹാരമില്ലാതെ വിശന്നു മരിക്കുന്ന സാഹചര്യത്തിൽ, അതായത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലാകെ വിശപ്പിൻ്റെ നിലവിളി ഉയർന്നപ്പോൾ, ഏതു വിധേനയും വിശപ്പിന് ശമനമുണ്ടാക്കുക എന്നതായി പ്രധാന അജണ്ട. ഇതിനായി എങ്ങനെയും ധാന്യോൽപാദനം പരമാവധി വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. ഇതാ ഇവിടെയാണ് ഈ പഴമൊഴി ഏറെ അർത്ഥവത്താകുന്നത്. ഉണ്ണാത്തവൻ ഇലയ്ക്കു വേണ്ടി, അതായത് ഭക്ഷണത്തിനായി പരവശനാകുമ്പോൾ, ഉണ്ടു വയറു നിറഞ്ഞവൻ

0: തെല്ല് വിശ്രമിക്കുവാൻ പായ് തേടിയുള്ള അന്വേഷണത്തിലേക്ക് മാറുന്നു. മണ്ണ് മരിക്കരുത്, പ്രകൃതിയെ ഹനിക്കരുത്. അതിനായി കഴിയുന്നത്ര ജൈവവളങ്ങളും ജൈവ കീടനാശിനികളും ഉപയോഗപ്പെടുത്തി കൃഷി നടത്തണം എന്നത് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. എത്ര തന്നെ വില നൽകിയിട്ടായാലും ഇങ്ങനെ വിളയിച്ചെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ തന്നെ വാങ്ങാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതും. ഈ ആഗ്രഹം പൂർണ്ണമായും സഫലമാകണമെങ്കിൽ നമ്മുടെ ഭക്ഷണാവശ്യത്തിനുള്ള എന്തെങ്കിലുമൊക്കെ നട്ടു നനച്ചു വളർത്തുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുകയാണ് ആദ്യം വേണ്ടത്. മാത്രമല്ല, ഇങ്ങനെ സമ്പൂർണ്ണ ജൈവകൃഷി സാധ്യമാകണമെങ്കിൽ അതിനാവശ്യമായ ചാണകവും വെണ്ണീറും പച്ചിലവളവും എത്ര കണ്ട് ലഭ്യമാണ്. ചുരുക്കത്തിൽ, നമുക്കെല്ലാവർക്കും നല്ല ജൈവ മട്ടയരി തന്നെ വേണം. എന്നാൽ നെൽപ്പാടവും നെൽകൃഷിയും ആർക്കും വേണ്ട. നാടൻ പശുവിൻ്റെ പതയടങ്ങാത്ത കറന്നെടുത്ത പാല് തന്നെ വേണം. പക്ഷേ പശുവും പശുത്തൊഴുത്തും വേണ്ട. നല്ല ചുമന്ന കരുവുള്ള നാടൻ കോഴിമുട്ട തന്നെ വേണം. എന്നാൽ കോഴിയും കോഴിക്കൂടും വേണ്ട. ഇതല്ലേ ഈ പുതിയ കാലത്തെ കേരളീയ ചിന്ത? കുറഞ്ഞ പക്ഷം പരിയമ്പുറത്ത് ഒരു മൂട് കറിവേപ്പും കാന്താരിയും പപ്പായയും ഒരു പാളയങ്കോടൻ വാഴയുമെങ്കിലും നട്ടുനനച്ച് വളർത്തുവാൻ മനസ്സ് കാണിച്ചിട്ട് ജൈവകൃഷിയുടെ ആരോഗ്യ പാരിസ്ഥിതിക പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോഴേ അത് ആത്മാർത്ഥമാകും. ആരോ കൊള്ളുന്ന വെയിലാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന തണൽ എന്ന കാര്യം ഓരോ ഉരുള ഉരുട്ടുമ്പോഴും ഓർമ്മ വേണമെന്ന് പറയാതെ പറയുകയാണ് ഈ പഴമൊഴി.
1: പഴമൊഴി ചെപ്പിൽ ഇതുവരെ കേട്ടത് ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞ്, ഉണ്ടവന് പായ കിട്ടാഞ്ഞ്. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രക്ഷേപകനും എഴുത്തുകാരനുമായ ശ്രീ മുരളീധരൻ തഴ.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു
0: കേരള കർഷകൻ. ഇപ്പോൾ ഓൺലൈനിലും പരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: വെബ്സൈറ്റ് www.fibkerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471-231-4358.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.
2: വീടുകളുടെ അകത്തളങ്ങൾ ഹരിതാഭമാക്കുന്നതിൽ മുഖ്യമായ പങ്കാണ് അലങ്കാര സസ്യങ്ങൾക്കുള്ളത്. പലതരം അലങ്കാര സസ്യങ്ങൾ നിറഞ്ഞ അകത്തളങ്ങൾക്ക് ഒരു പ്രത്യേക അഴക് തന്നെയാണ്. ഈ അഴകിനോടൊപ്പം അലങ്കാര സസ്യങ്ങൾ വളർത്തൽ നല്ലൊരു സ്വയം തൊഴിൽ സംരംഭം കൂടിയാണ്. വിനോദം എന്നതിനേക്കാൾ ഉപരി വീട്ടമ്മമാർക്ക് സ്വന്തമായൊരു വരുമാന മാർഗം കൂടിയാണ് ഇത്. അതായത്, മനസ്സു നിറയെ സന്തോഷവും കൈ നിറയെ പണവും നേടാൻ അലങ്കാര സസ്യ സംരക്ഷണത്തിലൂടെ കഴിയുന്നു. അകത്തളങ്ങൾക്ക് അഴകുകൂട്ടാൻ അലങ്കാര സസ്യങ്ങൾ. കുമാരി റാഷിദ സി കെയുടെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം.
3: നമ്മുടെ വീട്ടിലെ സ്വീകരണ മുറികളിൽ ഇന്ന് ചെടികൾക്ക് പ്രഥമ സ്ഥാനമാണുള്ളത്. അകത്തളങ്ങളിൽ വളർത്തുന്ന ഈ ചെടികളെ പൊതുവായി ഹൗസ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറയും. ചട്ടികളിൽ വളർത്തുന്ന ചെടികളായതുകൊണ്ട് തന്നെ ഇവയെ നഴ്സറി വിപണിയിൽ പോട്ടഡ് പ്ലാന്റ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ന് വീടുകളിൽ മാത്രമല്ല, വലിയ ഷോപ്പിംഗ് മാളുകൾ, ഹോട്ടലുകൾ, സ്കൂളുകൾ, ഓഫീസുകൾ, എയർപോർട്ട് ഇവിടങ്ങളിലെല്ലാം തന്നെ വരാന്തകളിലും ബാൽക്കണികളിലുമൊക്കെയായി ഈ ചെടികൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ചട്ടികളിൽ ഒതുങ്ങി വളരുന്ന പ്രകൃതമുള്ള പൂച്ചെടികളും വർണ്ണാഭമായ ഇലകളോടുകൂടിയ അലങ്കാര ഇലച്ചെടികളുമാണ് ഇതിനായി ഉപയോഗിച്ചു വരുന്നത്.
4: പൂവുള്ള സസ്യങ്ങളായ ആഫ്രിക്കൻ വയലറ്റ്, ആന്തൂറിയം, പീസ് ലില്ലി, കലാഞ്ചോ, വിവിധ ഇനം ഓർക്കിഡുകൾ, വിവിധ നിറത്തിലുള്ള പൂക്കളോടുകൂടിയ ബിഗോണിയ ഇനങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇന്ന് നമ്മുടെ സ്വീകരണ മുറികളിൽ കാണാവുന്നതാണ്. ഇവക്കു പുറമെ വിവിധ നിറത്തിലും ആകൃതിയിലുമുള്ള ഇലകളോടുകൂടിയ വർണ്ണാഭമായ ചുവപ്പ്, വെള്ള, മഞ്ഞ തുടങ്ങിയ പൊട്ടുകളോടും വരകളോടും കൂടിയ ഒറ്റനോട്ടത്തിൽ പ്ലാസ്റ്റിക് ചെടികളെ പോലെ തോന്നിപ്പിക്കുന്ന അലങ്കാര ഇലച്ചെടികൾ അകത്തളത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. അഗ്ലോണിമ

0: ഡ്രസീന, അലോക്കേഷ്യ, കലാത്തിയ, ഷെഫ്ലറ, ഫിറ്റോണിയ, പെപ്പറോമിയ, സിംഗോണിയം, ഫിലോഡെൻഡ്രോൺ തുടങ്ങി വള്ളി ഇനങ്ങളായ ഇംഗ്ലീഷ് ഐവി, മണി പ്ലാന്റ്, പായലിനങ്ങൾ, കല്ലിമുള്ള ഇനങ്ങൾ തുടങ്ങിയ നൂറുകണക്കിന് ചെടികൾ പോട്ടഡ് പ്ലാന്റ്സ് വിപണിയിൽ ഇന്ന് പ്രചാരത്തിലുണ്ട്. ഇനി അകത്തളാലങ്കാരത്തിന് ഉപയോഗിക്കുന്ന ചെടികളെ എങ്ങനെ പരിചരിക്കാമെന്ന് നോക്കാം. ചട്ടിയിൽ ഒതുങ്ങി വളരുന്ന കുറിയ ഇനം ചെടികളാണ് അകത്തളങ്ങളിലേക്ക് ഏറ്റവും അനുയോജ്യം. നമ്മുടെ വീടിനകത്ത് വളർത്തുന്നത് കൊണ്ട് തന്നെ മിതമായ സൂര്യപ്രകാശം മാത്രം ആവശ്യമുള്ള ചെടികളാണ് നാം ഇതിനായി തിരഞ്ഞെടുക്കേണ്ടത്. ചെടി വളർത്താനായി മൺചട്ടികളോ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളോ കോൺക്രീറ്റ് അല്ലെങ്കിൽ സെറാമിക് ചട്ടികളോ ഉപയോഗിക്കാവുന്നതാണ്. നീർവാർച്ചയ്ക്കായി രണ്ടോ മൂന്നോ ദ്വാരങ്ങളോട് കൂടിയ ചട്ടികൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. നീർവാർച്ചയുള്ളതും നേരിയ തോതിൽ അമ്ലതയുള്ളതുമായ വളർച്ചാ മാധ്യമമാണ് ചട്ടികളിൽ നിറയ്ക്കേണ്ടത്. മണ്ണ്, മണൽ, ചാണകപ്പൊടി എന്നിവ തുല്യാനുപാതത്തിൽ ചേർത്ത മിശ്രിതമാണ് ചട്ടികളിൽ നിറയ്ക്കാൻ നാം സാധാരണയായി ഉപയോഗിച്ചു വരുന്നത്. എന്നാൽ ഭാരം കുറഞ്ഞ മാധ്യമമാണ് അകത്തളങ്ങളിൽ വെക്കുന്ന ചട്ടികളിലേക്ക് ഉത്തമം. ഇതിനായി മണ്ണിന്റെ അളവ് കുറച്ചുകൊണ്ടുള്ളതോ അല്ലെങ്കിൽ മണ്ണ് തീരെ ഇല്ലാത്തതോ ആയ മിശ്രിതമാണ് ഉപയോഗിക്കേണ്ടത്. അതിലൊന്നാണ് 3:1:1 എന്ന അനുപാതത്തിൽ ചകിരിച്ചോറ്, വെർമിക്കുലേറ്റ്, പെർലൈറ്റ് എന്നിവ അടങ്ങിയ മിശ്രിതം. ചകിരിച്ചോറ് അടങ്ങിയ മിശ്രിതം തയ്യാറാക്കുമ്പോൾ നാം ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചകിരിച്ചോറിന് ലവണാംശം കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇവ നന്നായി കഴുകി ഒരല്പം ഉണക്കിയതിനു ശേഷം മാത്രമേ ചട്ടിയിൽ നിറക്കാൻ ഉപയോഗിക്കാവൂ. മതിയായ ജലസേചനം അനിവാര്യമായ ചെടികളാണ് പോട്ടഡ് പ്ലാന്റ്സ്. അതുകൊണ്ട് തന്നെ നനയുടെ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധ വേണം. നന അധികമായാൽ കുമിൾ രോഗങ്ങൾ വരാനുള്ള സാധ്യതയും ഏറെയാണ്. ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രം നന നൽകിയാൽ മതിയാകും. ചെടിയുടെ വളർച്ചയ്ക്കായി വെള്ളത്തിൽ അലിയുന്ന 19:19:19 മിശ്രിതം 2 മുതൽ 4 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ലയിപ്പിച്ച് മാസത്തിൽ 1 തവണ ഇലകളിൽ തളിക്കാവുന്നതാണ്. അകത്തളങ്ങളിൽ വെക്കുന്ന ചെടികളുടെ ഇലകളിലെ പൊടിപടലങ്ങളെല്ലാം തന്നെ ആഴ്ചയിൽ 1 തവണയെങ്കിലും നനഞ്ഞ തുണി കൊണ്ട് തുടച്ചു വൃത്തിയാക്കാനും ശ്രദ്ധിക്കണം. ഇതിനെ സ്പോഞ്ചിങ് എന്ന് പറയും. ഇത് രോഗകീടബാധയെ ചെറുക്കുവാനും ചെടിയുടെ പൂർണ്ണ ആരോഗ്യം നിലനിർത്തുവാനും സഹായിക്കും. മാത്രമല്ല സൂര്യപ്രകാശം ചെടിയുടെ എല്ലാ ഭാഗത്തേക്കും ലഭിക്കാനായി സൂര്യപ്രകാശത്തിന് അഭിമുഖമായി ചെടിയെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു വയ്ക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മഞ്ഞളിച്ചതും കേടായതും രോഗകീടബാധയേറ്റതുമായ ഇലകളെല്ലാം തന്നെ യഥാസമയം മുറിച്ചു മാറ്റേണ്ടതാണ്. ചട്ടികളിൽ ചെടിയെ ഒതുക്കി വളർത്താൻ അധികമായി വരുന്ന ഇലകൾ, ശാഖകൾ എല്ലാം തന്നെ കോതി മിനുക്കേണ്ടതുണ്ട്. അകത്തളങ്ങളിൽ വളർത്തുന്ന ഈ ചെടികളെ മാസത്തിൽ 1 തവണയെങ്കിലും 1-2 മണിക്കൂർ തുറസായ സ്ഥലങ്ങളിൽ വെയിൽ കൊള്ളിക്കുന്നതും നല്ലതാണ്. ചെടിയുടെ മുകൾ ഭാഗത്തെ വളർച്ച പോലെ തന്നെ വേരുഭാഗത്തിനും വളർച്ച കാണും. അതുകൊണ്ട് തന്നെ വളർച്ചാ നിരക്ക് കൂടിയ ചെടികൾ വർഷത്തിൽ ഒരിക്കലായും വളർച്ചാ നിരക്ക് കുറഞ്ഞ ചെടികൾ 2 വർഷത്തിലൊരിക്കലെങ്കിലും വ്യാപ്തം കൂടിയ വലിയ ചട്ടികളിലേക്ക് മാറ്റി നടേണ്ടതുണ്ട്. ഇതിനെ റീപോട്ടിംഗ് എന്ന് പറയും. ഈ സമയത്ത് അധികമായി വരുന്ന കുഞ്ഞു തൈകൾ കടഭാഗത്തു നിന്നും പറിച്ചെടുത്ത് നടീൽ വസ്തുവായി ഉപയോഗിക്കുകയും ചെയ്യാം. അകത്തളങ്ങളെ ആകർഷണീയമാക്കുന്നതിനു പുറമെ വായുമലിനീകരണം ഒരു പരിധിവരെ കുറയ്ക്കുന്നതിനും ഈ അലങ്കാര സസ്യങ്ങൾ സഹായിക്കും. നമ്മുടെ അകത്തളങ്ങളിലെ പൊടിപടലങ്ങൾ, കുമിൾ പോലുള്ള സൂക്ഷ്മജീവികൾ, ഇലക്ട്രോണിക് ഫർണിച്ചർ, പെയിന്റ്, വാർണിഷ് തുടങ്ങിയവ പുറപ്പെടുവിക്കുന്ന ഹാനികരമായ വാതകങ്ങളെല്ലാം തന്നെ വലിച്ചെടുത്ത് വായു ശുദ്ധീകരിക്കാനുള്ള കഴിവ് ഈ അലങ്കാര ചെടികൾക്കുണ്ട്. ചെടിയുടെ ആകൃതി, ഭംഗി, വലുപ്പം എന്നിവയ്ക്കനുസരിച്ച് 100 രൂപ മുതൽ 2000 രൂപ വരെ വില വരുന്ന ഇത്തരം ചെടികൾ നമുക്ക് ചുറ്റുമുള്ള നഴ്സറികളിൽ കാണാവുന്നതാണ്. ഒരൽപം സമയവും ശ്രദ്ധയും നൽകിയാൽ ഉദ്യാനപ്രേമികൾക്ക് വരുമാനമാക്കാവുന്നതും അഴകിനു പുറമെ ആദായകരമായ ഒരു സംരംഭമാക്കി മാറ്റിയെടുക്കാവുന്നതുമായ ഒരു മേഖല കൂടിയാണ് അകത്തള സസ്യങ്ങളുടെ ഉൽപ്പാദനം.
1: അകത്തളങ്ങൾക്ക് അഴക് കൂട്ടാൻ അലങ്കാര സസ്യങ്ങൾ. കുമാരി റാഷിദ സി കെ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഇനി 6 മണിക്ക് പദ്ധതികൾ ജനാന്മയ്ക്ക് തിരുവനന്തപുരം മുരളി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം കേൾക്കാം.
2: രാസവളങ്ങൾ ഉപയോഗിക്കാതെ പരമ്പരാഗതമായ രീതിയിലുള്ള കൃഷിയെയാണ് പ്രകൃതി കൃഷി എന്ന് പറയുന്നത്. പ്രകൃതിക്കിണങ്ങിയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പരമ്പരാഗത് കൃഷി വികാസ് യോജനയുടെ ഉപപദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. 2020-21 കാർഷിക കർഷക ക്ഷേമ മന്ത്രാലയത്തിന് കീഴിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. കൃഷിക്കാവശ്യമായ രാസവളങ്ങളും മറ്റുൽപ്പന്നങ്ങളും പണം നൽകി വാങ്ങേണ്ടുന്ന ഒരവസ്ഥ മാറ്റി പരമ്പരാഗത തദ്ദേശ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. പുതയിടൽ, കാർഷികാവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്. തൊഴിലവസരങ്ങൾ കൂട്ടുന്നതിനും ഗ്രാമവികസനത്തിനും സാധ്യതയുള്ള ചെലവ് കുറഞ്ഞ കൃഷിരീതിയായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഹരിതവിപ്ലവത്തിലൂടെ ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുകയും ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ ഗണ്യമായ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തു. എന്നിരുന്നാലും മഴയെ ആശ്രയിക്കുന്നതും വിഭവങ്ങൾ കുറവുള്ളതുമായ പ്രദേശങ്ങളിൽ ചെറുകിട കർഷകർ പലരും ഹരിതവിപ്ലവ സാങ്കേതിക വിദ്യയിൽ നിന്ന് കൂടുതൽ പ്രയോജനം നേടിയില്ല. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും മറ്റുൽപ്പന്നങ്ങളുടെയും ഉയർന്ന വിലയും വായ്പയുടെ അഭാവവുമൊക്കെ ചെറുകിട കർഷകരെ ദുരിതത്തിലാക്കി. കൃഷി ലാഭകരമല്ലെന്ന് കരുതി ഇങ്ങനെയുള്ള കർഷകർ കൃഷി നിർത്തിയ സാഹചര്യങ്ങളും ഉണ്ടായി. പുതയിടൽ, ജൈവ സ്ലറികളുടെ ഉപയോഗം, കാർഷികാവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയിലൂടെ മണ്ണിലെ ജൈവാംശം വർദ്ധിപ്പിക്കുകയും വായുസഞ്ചാരം നിലനിർത്തുകയും ചെയ്യാനാണ് ഈ പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ സുഭിക്ഷ കേരളം എന്ന പേരിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ ലഘൂകരിക്കുക, മണ്ണിന്റെ കാർബൺ നില മെച്ചപ്പെടുത്തുക, കാർഷിക പരിസ്ഥിതിക്ക് അനുയോജ്യമായ സുസ്ഥിര കാർഷിക മാതൃകകൾ പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക, ജീൻ പൂൾ സംരക്ഷിക്കുക, സമൂഹത്തിന് ആരോഗ്യകരവും പോഷകപ്രദവും സുരക്ഷിതവുമായ ഭക്ഷണം നൽകുക, പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുക, പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം എന്നിവയൊക്കെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഈ പദ്ധതിക്ക് കീഴിൽ ഓരോ ക്ലസ്റ്ററിനും ഹെക്ടറിന് 12,200 രൂപ വീതം ധനസഹായമായി 3 വർഷം നൽകും. കർഷകരുടെ ശേഷിയും കഴിവും വർദ്ധിപ്പിക്കുന്നതിനായി പരിശീലനം നൽകുകയും സർട്ടിഫിക്കേഷൻ നൽകുകയും ചെയ്യും. ജൂലൈ 2021 കണക്ക് പ്രകാരം രാജ്യത്ത് 8 സംസ്ഥാനങ്ങളിലായി 4.9 ലക്ഷം ഹെക്ടർ ഈ പദ്ധതിക്ക് കീഴിൽ കൃഷി ചെയ്തു വരുന്നു. ഏകദേശ കണക്ക് പ്രകാരം രാജ്യത്ത് 25 ലക്ഷം കർഷകർ പരമ്പരാഗത കൃഷിരീതി അവലംബിക്കുന്നുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 20 ലക്ഷം ഹെക്ടറിൽ ജൈവ കൃഷി ചെയ്യുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ 12 ലക്ഷം ഹെക്ടർ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിക്ക് കീഴിലാണ് കൃഷി ചെയ്യുക.
1: ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
3: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ಕಾಳಿದಾಸ ಮಾಧುರಿ ರಘುವಂಶತ್ತಿಲೂಡೆ ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
1: അപ്രതീക്ഷിതമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഹിംസ്രജന്തുക്കൾ നന്ദിനിയെ ആക്രമിക്കുന്നതിനെപ്പറ്റി സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് തെല്ലിട ദിലീപൻ്റെ മനസ്സ് കാനന ഭംഗികളിൽ മയങ്ങിപ്പോയത്. അനന്യമനസ്കനായ രാജാവിനെ ഉണർത്തിയത് ദീനമായ കരച്ചിലാണ്. പെട്ടെന്ന് രാജാവ് വനഭംഗികളിൽ നിന്ന് കണ്ണെടുത്ത് പശുവിലേക്ക് ശ്രദ്ധ തിരിച്ചു. അപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. നന്ദിനിയുടെ പുറത്ത് ചാടിക്കയറിയിരിക്കുന്നു ഒരു കേസരി. പശു ഭയന്ന് വിറച്ച് ഉച്ചത്തിൽ കരയുന്നു.

सः गिवि तस्थिवांसं केसरिणं ददर्श. केसरी सिंह. गिवि ഗോവിൽ തസ്ഥിവാംസം സ്ഥിതം. പശുവിൻ്റെ പുറത്ത് ചാടിക്കയറി നിൽക്കുന്ന സിംഹത്തെ ദിലീപൻ കണ്ടു. രാജാവിൻ്റെ വിശേഷണം: ധനുർധര, വില്ലാളി. കയ്യിൽ കുലച്ച വില്ലുമായാണ് രാജാവ് നന്ദിനിയെ പിന്തുടരുന്നത്. രക്തനിറമാണ് പശുവിന്. അതിമനോഹരമായിരുന്നു ഈ ആപത്ഘട്ടത്തിലും ആ കാഴ്ച. സാനുമതഃ ധാതുമയ്യാം അതിഥ്യകായാം പ്രഫുല്ലം ലോത്രദ്രുമം ഇവ. അതിഥ്യക ഉപരിഭാഗം. അദ്രേഹ ആസന്നാഭൂഹ് അതിഥ്യക. സാനുവിൻ്റെ മുകൾപ്പരപ്പിൽ മനശ്ശിലകൾ പോലുള്ള ധാതുക്കൾ അനേകമുണ്ടാകും. ആകെ പാടലവർണ്ണം. അവിടെ ഉയർന്നു നിൽക്കുന്ന പൂത്തുലഞ്ഞ ലോത്രവൃക്ഷം പോലെ. പാച്ചോറ്റി എന്നാണ് ലോത്രത്തിൻ്റെ മലയാളം. അധികം ഉയരമില്ലാതെ വെള്ളപ്പൂക്കൾ വിരിഞ്ഞ് നിറഞ്ഞ് നിൽക്കുന്ന വൃക്ഷമാണ് പാച്ചോറ്റി. പ്രഫുല്ലം, വിടർന്ന വെണ്മയാർന്ന സുമങ്ങൾ. സാനുവിൻ്റെ ചെന്നിറമാർന്ന മുകൾപ്പരപ്പ് തേനു. വെണ്ണിറമാർന്ന പാച്ചോറ്റി മരം സിംഹം. കാഴ്ചയിൽ തേനു നിവർന്നും സിംഹം പുറത്ത് കയറി നിൽക്കുകയും ആകില്ല സംഭവിച്ചത്. കുട്ടികൃഷ്ണമാരാരുടെ നിരീക്ഷണമനുസരിച്ച് പശുവിനെ സിംഹം അടിച്ച് വീഴ്ത്തിയിരിക്കുന്നു. മുകൾപ്പരപ്പിനോടൊപ്പം ചേർന്ന് പറ്റി കിടക്കുകയാണവൾ. അതിൻ്റെ മുകളിൽ കാലൂന്നി ഉയർന്നു നിൽക്കുകയാകും സിംഹം. സാനുവിൻ്റെ അതിഥ്യകയിൽ പൂത്തുലഞ്ഞ പാച്ചോറ്റി പോലെ എന്ന സാദൃശ്യം സഫലമാകുന്നത് അപ്പോഴാണ്. കൗതുകകരമായ ഒരു നിരീക്ഷണം കൂടിയുണ്ട് മാരാർക്ക്. കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ രാജാവ്. ആ സംസ്കാരം കണ്ണിൽ തങ്ങി നിന്നിരുന്നു. അതുകൊണ്ട് ഗിരിയുടെ ഹൃദ്യമായൊരു ദൃശ്യമായാണ് ആദ്യം അദ്ദേഹത്തിനിത് തോന്നിയത്. കാഴ്ചകൾ പതിഞ്ഞ സംസ്കാരം മറ്റൊരു

0: ആഴ്ചയായി ഇതിനെയും തോന്നിപ്പിച്ചു അത്രേ.
1: ആലാപനം ഡോക്ടർ ജി ജോൽസ്ന. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.

0: സംസ്ഥാന ഭാഗ്യക്കുറി, തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: എല്ലാ ലക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്ലാനിലാണ്. എല്ലാ പ്ലാനിനും സുരക്ഷയും ആവശ്യമാണ്. അവതരിപ്പിക്കുന്നു LIC യുടെ പുതിയ പ്ലാൻ നവജീവൻ ശ്രീ റെഗുലർ പ്രീമിയം പ്ലാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇൻഷുറൻസിന്റെയും സമ്പാദ്യത്തിന്റെയും സവിശേഷമായ സംയോജനം.
3: ഫ്ലെക്സിബിൾ പ്രീമിയം പേയ്മെന്റ് ടേം ഓപ്ഷനുകൾ, ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ, നിലവിലുള്ള പോളിസി ഉടമകൾക്ക് മെച്ചപ്പെടുത്തിയ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ എന്നിവയ്ക്കൊപ്പം ഇത് സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുത്താൻ നിങ്ങളെ സഹായിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ LIC ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ
0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി, തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

കേരള വനം വന്യജീവി വകുപ്പ് ദേവികുളം റേഞ്ച് പൊതു അറിയിപ്പ് ജാഗ്രതാ നിർദ്ദേശം ഇനി പറയുന്നു. വേനൽക്കാലത്തെ കടുത്ത ചൂട് കാരണം വനപ്രദേശങ്ങളിൽ നിന്ന് വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ഇനി പറയുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. വന്യമൃഗങ്ങളെ കണ്ടാൽ ഉടൻ തന്നെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുക. വന്യമൃഗങ്ങളുടെ അടുത്തേക്ക് പോകാനോ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനോ ഒരിക്കലും ശ്രമിക്കരുത്. ഉടൻ തന്നെ വനം വകുപ്പിനെ വിവരമറിയിക്കണം. ആളൊഴിഞ്ഞ പ്രദേശങ്ങളിലൂടെ രാത്രികാലങ്ങളിൽ മൊബൈൽ ഫോണിൽ സംസാരിച്ച് അശ്രദ്ധമായി നടക്കരുത്. വന്യമൃഗങ്ങൾ ഇറങ്ങാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ വാഹനങ്ങൾ നിർത്തരുത്. അടിയന്തര സാഹചര്യങ്ങളിൽ RRT യുമായി റാപ്പിഡ് റെസ്പോൺസ് ടീമുമായി ബന്ധപ്പെടേണ്ടതാണ്.

0: by my side. I can dream any dream I want.
1: LIC Amritbal policy ilude ningalude kuttigalude ella swapnangalum sathyamaakku. 18 nu 25 idayil prayamulla kuttigalkku anuyojyamaya oru insurance plan. Policy kaalayalavilude neelam ningalkku nalgunu aakarshakamaya guaranteed addition oppam single allengil limited premium payment thirinjedukkanulla avasaram. Policy vaangunnathinayi ningalude thottadutulla agentumayo LIC branchumayo bandhappeduka. Apakada sadhyatha ghatakangal nibandhanakal vyavasthakal ennivayekkurichulla koodal vivarangalkku vilpana avasaanippikkunnathinu munpu vilpana brochure shraddhapoorvam vaaikkuka. LIC Harpal aapke saath.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: ഈ പാതിരാത്രിയിൽ SMS KYC അപ്ഡേറ്റ് ചെയ്യൂ അല്ലെങ്കിൽ അക്കൗണ്ട് ലോക്ക് ആകും. ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം, ബ്ലോക്കായി പോയാലോ? നിൽക്കൂ, ചെക്ക് ചെയ്തോ ലിങ്ക് സുരക്ഷിതമാണോ? അയച്ചത് നിങ്ങളുടെ ബാങ്ക് തന്നെയല്ലേ? KYC അപ്ഡേറ്റ് ചെയ്യാൻ പരിചിതമല്ലാത്ത ലിങ്ക് ഓപ്പൺ ചെയ്യുന്നത് അപരിചിതർക്കായി നിങ്ങളുടെ അക്കൗണ്ടിന്റെ വാതിൽ തുറക്കുന്നത് പോലെയാണ്. അനാവശ്യമായ തിടുക്കത്തിൽ കബളിക്കപ്പെടരുത്. വ്യാജ KYC അപ്ഡേറ്റ് ലിങ്കുകൾ സൂക്ഷിക്കുക. RBI പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
2: Aakashvani. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപതി മുർമു വിതരണം ചെയ്തു. മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി മലയാളികളുടെ പ്രിയതാരം മമ്മൂട്ടി. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സ്നേഹത്തോടെ ചേർത്തുപിടിക്കണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ചീഫ് മിനിസ്റ്റർ ഷീൽഡ് അവാർഡുകൾ മുഖ്യമന്ത്രി വിതരണം ചെയ്തു. സർക്കാർ ആശുപത്രികളിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഓൺലൈൻ ഡെലിവറി ജീവനക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം നാളെ തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതാ ക്രിക്കറ്റിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വിതരണം ചെയ്തു. കെവിഡിയയിലെ ഏകതാ നഗറിലായിരുന്നു പരിപാടി. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മലയാളികളുടെ പ്രിയതാരം മമ്മൂട്ടി പുരസ്കാരം ഏറ്റുവാങ്ങി.
3: For best actor in leading role conferred to Shri Mammootty for the Malayalam film Brahmayugam, he is awarded the Silver Lotus.
4: ഭാഗ്യം മാത്രം പോരാ, ബുദ്ധിമ ചരിത്രതല്ലേ കേട്ടിട്ടില്ലേ.
3: Shri Mammootty moves between menace and seduction with his effortless control and terrifying stillness in his eyes. This marks a career defining turn from an acting legend at his absolute peak. A standing ovation for Shri Mammootty.
5: Shri Mammootty ne avismaraniya abhinaya pradarshan kiya is film mein.
2: ഭ്രമയുഗത്തിന്റെ ഛായാഗ്രഹണത്തിന് ഷഹനാദ് ജലാലും പുരസ്കാരം ഏറ്റുവാങ്ങി. AR എന്ന ചിത്രത്തിലെ അങ്ങുവാനക്കോണില് എന്ന ഗാനം ആലപിച്ച വൈക്കം വിജയലക്ഷ്മിക്ക് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം സമ്മാനിച്ചു. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകൻ ഹസീബ് മുഹമ്മദും മികച്ച അനിമേഷൻ സംവിധായകനായി ജോഷി ബെനഡിക്റ്റും ഭദ്രകാളി നാടകം എന്ന മലയാളം നോൺ ഫീച്ചർ ചിത്രത്തിന് ആനന്ദ് ജ്യോതിയും പുരസ്കാരം ഏറ്റുവാങ്ങി. 2024 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം പ്രശസ്ത കന്നഡ നടൻ അനന്ത് ഏറ്റുവാങ്ങി. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സങ്കടപ്പെടുന്നവരെയും സ്നേഹത്തോടെ ചേർത്തു നിർത്താൻ വിദ്യാർത്ഥികൾ മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡിന്റെ ചീഫ് മിനിസ്റ്റർ ഷീൽഡ് അവാർഡ് നിയമസഭയിൽ വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യസ്നേഹമുള്ള തലമുറയെ വാർത്തെടുക്കുന്നതിൽ സ്കൌട്ട്സ് ആൻഡ് ഗൈഡ് വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഓൺലൈൻ ഡെലിവറി ജോലിക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം ഗിഗോൺ നാളെ തിരുവനന്തപുരത്ത് തുറക്കും. തൊഴിൽ വകുപ്പ് ഒരുക്കുന്ന വിശ്രമ കേന്ദ്രം തിരുവനന്തപുരം ഊറ്റുകുഴിയിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. സർക്കാർ ആശുപത്രികളിലെ പഴയ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കാൻ തീരുമാനിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും പുതിയ തസ്തികകൾ സൃഷ്ടിക്കുമെന്നും പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ പുതിയ നിയമനങ്ങൾ നടത്തുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഡിജിറ്റൽ വിഭജനം പൂർണ്ണമായും ഒഴിവാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ശംസുദ്ദീൻ. തിരുവനന്തപുരം ജഗതി ഗവൺമെന്റ് ബധിര വിദ്യാലയത്തിൽ സോഫ്റ്റ്വെയർ സ്വാതന്ത്ര്യ ദിനാചരണവും സ്കൂൾ വിക്കത്തോൺ പൂർത്തീകരണ പ്രഖ്യാപനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പാഠ്യപദ്ധതിക്കൊപ്പം സാങ്കേതിക വൈദഗ്ധ്യം വികസിപ്പിക്കുന്നതിന് സർക്കാർ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. സേവനം സദ്ഭരണം എന്ന കാഴ്ചപ്പാടോടെ 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ വ്യവസായ സൌഹൃദമാക്കാൻ കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ചത്. കേന്ദ്ര പദ്ധതിയായ PMEGP യിലൂടെ ജീവിത വിജയം നേടി തിരുവനന്തപുരം

0: വലിയതുറ സ്വദേശി തോമസ് ഫ്രാങ്ക്ലിൻ ആകാശവാണിയോട്.
1: ഞാൻ ഇങ്ങനെ ഈ കൊറോണയുടെ സമയത്ത് കനറ ബാങ്ക് പാറ്റൂർ ബ്രാഞ്ച് അവിടുത്തെ മാനേജർ തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് വ്യവസായ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടു. ബാങ്കിന്റെ സപ്പോർട്ടോടുകൂടി എനിക്ക് സെൻട്രൽ കിച്ചണെന്ന് പറഞ്ഞ ഒരു സ്ഥാപനം തുടങ്ങുവാനും അതിനോട് കൂടെ ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷ എടുക്കാനും ഒക്കെ ആയിട്ട് സാഹചര്യം ഉണ്ടായി. നിലവിൽ 4 കൊല്ലമാകുന്നു സെൻട്രൽ കിച്ചൺ തന്നെ ഇത്തിരി ഡെവലപ്പ് ചെയ്തു. അതുപോലെ തന്നെ ഓട്ടോറിക്ഷ ഒരെണ്ണത്തിൽ നിന്ന് തുടങ്ങിയൊക്കെ എണ്ണം അടുപ്പിച്ചാകുന്നു. PMAGP സ്കീമിൽ കൂടെയാണ് ഞാൻ ഇത് അപേക്ഷിക്കുന്നത്. സത്യത്തിൽ അതൊരു ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു.
0: ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ 28-ാം ഓണ മഹോത്സവവുമായി ബന്ധപ്പെട്ട് ദേശീയപാത 66-ൽ നാളെ രാവിലെ 6 മുതൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. ക്ഷേത്രത്തിലെ കാളകെട്ട് മഹോത്സവം പ്രമാണിച്ച് ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധിയാണ്. മുന്തിരിത്തോപ്പുകൾ കാണാൻ കോട്ടയംകാർ ഇനി കമ്പത്തേക്ക് വണ്ടി കയറണ്ട. കോട്ടയത്തിന്റെ മണ്ണിലും മധുരമുള്ള മുന്തിരി വള്ളികൾ വിളഞ്ഞുകഴിഞ്ഞു. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കോട്ടയം ജില്ലയിലെ പാമ്പാടി പഞ്ചായത്തിൽ ചെറുകുന്നിൽ കംബോഡിയൻ മുന്തിരിത്തോപ്പ് വിളവെടുപ്പിനൊരുങ്ങി. തടിപ്പറമ്പിൽ KB മനോജ് എന്ന കർഷകന്റെ കൃഷിയിടത്തിലാണ് ഓരോ കുലിയിലും 4 കിലോയോളം വരുന്ന മുന്തിരിപ്പഴങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത്. ഒരു വർഷം മുൻപ് സോഷ്യൽ മീഡിയയിലെ പരസ്യം കണ്ട് 250 രൂപയ്ക്ക് വാങ്ങിയ 8 തൈകളിൽ നിന്നായിരുന്നു തുടക്കം. ആദ്യ ശ്രമം പരാജയപ്പെട്ടെങ്കിലും മനോജ് പിന്മാറിയില്ല. 2 സെന്റിലെ ഈ മുന്തിരി കൃഷി ഹിറ്റായതോടെ പുതിയ ഇനങ്ങൾ പരീക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം.
0: സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 7 ജില്ലകളിലും മറ്റന്നാൾ 5 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മലപ്പുറം പൂക്കോട്ടുപാടം കൊട്ടപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലിൽ കാണാതായ TK കോളനി സ്വദേശി സജിതയുടെ മൃതദേഹം കണ്ടെത്തി. ഇതോടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 6 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 3-ാം ദിവസത്തെ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെടുത്തത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KACB. വൈകിട്ട് 6:45 മുതൽ രാത്രി 12:35 വരെയായിരിക്കും നിയന്ത്രണം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ശ്രീലങ്കയെ 147 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സ്വർണം നേടിയത്. വനിതാ ക്രിക്കറ്റ് ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യൻ വനിതാ ടീം രാജ്യത്തിന്റെ അഭിമാനമുയർത്തിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ലോക 7-ാം നമ്പർ താരം കൊതായ് നരോക്കയെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ ലക്ഷ്യ സെൻ അടുത്ത റൌണ്ടിലേക്ക് പ്രവേശിച്ചു. പുരുഷ ഡബിൾസിൽ സാത്വിക് സായ്രാജ് രംഗറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം മുൻ ലോക ചാമ്പ്യന്മാരായ ഹോക്കി തകുരോ കോബയാഷി യുഗോ എന്നിവരെ പരാജയപ്പെടുത്തി. പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ആയുഷ് ഷെട്ടി വിജയിച്ചു. പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗം പ്രാഥമിക റൌണ്ടിൽ നേപ്പാളിന്റെ ചന്ദ്ര ബഹാദൂർ ധാപ്പയെ പരാജയപ്പെടുത്തി ഇന്ത്യൻ ബോക്സർ ജാദുമണി സിംഗ് പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. വുഷുവിൽ വനിതകളുടെ 60 കിലോഗ്രാം വിഭാഗം ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് താരത്തെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ റോഷിബിന ദേവി ഗെയിംസിലെ തന്റെ 3-ാമത്തെ മെഡൽ ഉറപ്പിച്ചു. പുരുഷന്മാരുടെ 56 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ആര്യനും ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര സാധ്യമാക്കിയ പ്രിയദർശിനി പദ്ധതി KSRTCയെ കൂടുതൽ ജനകീയമാക്കിയതായി ഗതാഗത മന്ത്രി CP ജോൺ. പ്രിയദർശിനി പദ്ധതിയുടെ 100-ാം ദിനാഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. KSRTC ബജറ്റ് ടൂറിസം സെല്ലിനായി തയ്യാറാക്കിയ പുതിയ സോഫ്റ്റ്വെയർ, വെയ്റ്റിംഗ് ലിസ്റ്റ് സംവിധാനം, ലക്ഷദ്വീപ് ഹൈദരാബാദ് ആഡംബര സർവീസ് എന്നിവ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 330 പോയിന്റ് ഇടിഞ്ഞ് 74,529-ലും നിഫ്റ്റി 85 പോയിന്റ് നഷ്ടത്തിൽ 23,329-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,040 രൂപ കുറഞ്ഞ് 1,12,440 രൂപയും ഗ്രാമിന് 14,055 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വിതരണം ചെയ്തു. മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി മലയാളികളുടെ പ്രിയ താരം മമ്മൂട്ടി. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സ്നേഹത്തോടെ ചേർത്തു പിടിക്കണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി VD സതീശൻ. ചീഫ് മിനിസ്റ്റർ ഷീൽഡ് അവാർഡുകൾ മുഖ്യമന്ത്രി വിതരണം ചെയ്തു. സർക്കാർ ആശുപത്രികളിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കുമെന്ന് മന്ത്രി K. മുരളീധരൻ. ഓൺലൈൻ ഡെലിവറി ജീവനക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം നാളെ തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതാ ക്രിക്കറ്റിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത

0: പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഏകലവ്യൻ എന്ന ചിത്രത്തിന് വേണ്ടി KS ചിത്ര നയിച്ചത്, ഗിരീഷ് പത്തുജ്ഞർ എഴുതിയ ഗാനം, രാജാമണി ഇണവിട്ടത്.

0: മലയാള ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇനി 6:50 കിസാൻ വാണി തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം.

0: വ്യക്തിത്വം വെച്ചുകെട്ടലിലൂടെ ഉരുത്തിരിയേണ്ടതല്ല, സ്വയം ആർജിച്ചെടുക്കേണ്ടതാണ്. നിങ്ങളെന്ന വ്യക്തിയെയല്ല, നിങ്ങളിലെ വ്യക്തിത്വത്തെയായിരിക്കും കാലം ഓർത്തുകൊണ്ടിരിക്കുക. മനോനിയന്ത്രണം കൈവരിച്ച് പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നാം സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കാൻ തുടങ്ങുന്നു. അതോടൊപ്പം നമ്മുടെ വ്യക്തിത്വം തിളക്കമാർന്ന് പ്രകാശം പൊഴിക്കുന്നു. ഈ ഒരു സത്യചിന്തയോടുകൂടി ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. നമുക്കാദ്യം ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം എന്താണെന്നല്ലേ, മൃഗസംരക്ഷണ മേഖലയിലെ സംരംഭക സാധ്യതകൾ എന്തെല്ലാമാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിന് ആവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: നമ്മുടെ ഭക്ഷണത്തിലും കൃഷിയിലും ഒരുപോലെ പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ചില വിളകളുണ്ട്. അത്തരത്തിൽ ഏറെ പ്രാധാന്യമുള്ളവയാണ് പയർവർഗ്ഗ വിളകൾ. നമ്മുടെ അടുക്കളയിൽ ദിവസവും പല രൂപത്തിലെത്തുന്ന ഈ ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും രുചിക്കും പോഷകത്തിനും മാത്രമല്ല, നമ്മുടെ മണ്ണിന്റെ ആരോഗ്യത്തിനും ഏറെ പ്രധാനപ്പെട്ടവയാണ്. ആരോഗ്യമുള്ള മനുഷ്യന് പോഷകസമൃദ്ധമായ ഭക്ഷണം ആവശ്യമുള്ളതുപോലെ ആരോഗ്യമുള്ള കൃഷിക്ക് ഫലഭൂയിഷ്ഠമായ മണ്ണും ആവശ്യമാണ്. ഈ രണ്ടിനെയും ഒരുപോലെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന വിളകളാണ് പയറുവർഗ്ഗങ്ങൾ. നമ്മുടെ ആരോഗ്യത്തിനും മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയ്ക്കും പയർവർഗ്ഗങ്ങൾ എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താം? വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീലക്ഷ്മി കെയുമായി ഷിബു ജോർജ് സംസാരിക്കുന്നു.
3: ഡോക്ടർ ശ്രീലക്ഷ്മി, പരിപാടിയിലേക്ക് സ്വാഗതം.
4: നമസ്കാരം.
3: ആരോഗ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പം പയർ അല്ലെങ്കിൽ പൾസസ് എന്ന് പറയുന്ന ആരോഗ്യത്തിന് വേണ്ടി തീർച്ചയായും നല്ലതല്ലേ?
4: അതെ, തീർച്ചയായും പയർവർഗ്ഗം എന്ന് പറയുന്നത് ആരോഗ്യത്തിന് വേണ്ടി വളരെ നല്ലതാണ്. കാരണം നമുക്കറിയാം പയറുവർഗ്ഗം എന്ന് പറയുന്നൊരു നല്ലൊരു പ്രോട്ടീൻ്റെ സോഴ്സാണ് അല്ലേ. അപ്പം ലോകാരോഗ്യ സംഘടന തന്നെ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ ഒരു ദിവസം നമ്മുടെ ഭക്ഷണത്തിൽ ഏകദേശം ഒരു 80 ഗ്രാമെങ്കിലും പയറുവർഗ്ഗം ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അരി എടുക്കുകയാണെങ്കിൽ അരിയിലുള്ള പ്രോട്ടീനിനെക്കാട്ടിലും 3 ഇരട്ടി കൂടുതൽ പ്രോട്ടീൻ ഈ പയറുവർഗ്ഗ വിളകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ പയർവർഗ്ഗ വിളകൾ നമ്മുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിലും തീർച്ചയായും ഉൾപ്പെടുത്തണം. ഇപ്പം എക്സസൈസൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും എപ്പോഴും പ്രോട്ടീൻ ഇൻടേക്കിനെ കുറിച്ചിട്ടാണ് കൂടുതൽ പറയുന്നത്. അപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒന്നാണ് ഇത്. അപ്പോൾ പയർവർഗ്ഗ വിളകളിൽ അത് ലഭ്യമാണ്.
3: പിന്നെ സ്പെഷ്യലി വെജിറ്റേറിയൻ ആൾക്കാരാണെങ്കിൽ അവർക്കൊരു പ്രോട്ടീനിന്റെ ഏക സോഴ്സ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും.
4: അതെ അതെ, തീർച്ചയായും
3: ഫിഷിലും പ്രോട്ടീൻ കിട്ടാറുണ്ട്.
4: അതെ അതെ,
3: നമ്മുടെ ആരോഗ്യത്തിന്റെ മാതിരി തന്നെ മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയ്ക്ക് വേണ്ടിയും പയറുവർഗ്ഗ വിളകൾ അത്രയും തന്നെ പ്രധാനമാണല്ലേ?
4: തീർച്ചയായും പയറുവർഗ്ഗ വിളകൾ നമ്മുടെ മണ്ണിന്റെ ആരോഗ്യത്തിന് ഒരു നല്ലൊരു ജൈവ സാന്നിധ്യമാണ് ഉറപ്പിക്കുന്നത്. കാരണം നല്ലൊരു നൈട്രജന്റെ ഒരു സോഴ്സാണ്. അന്തരീക്ഷത്തിൽ നിന്ന് നമുക്കറിയാം ഈ ചെടികൾക്ക് നൈട്രജൻ എന്ന് പറയുന്നത് മണ്ണിൽ നിന്നല്ല ലഭ്യമാവുന്നത്, അന്തരീക്ഷത്തിൽ നിന്നാണ് അത് ലഭ്യമാവുന്നത്. അപ്പം ഈ പയറുവർഗ്ഗ വിളകൾ ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. കാരണം ഇവയുടെ വേരിൽ കുറച്ച് റൈസോബിയം എന്ന് പറഞ്ഞൊരു സ്പീഷീസ് ഉണ്ട്. ഈ റൈസോബിയം സ്പീഷീസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജനെ യോഗീകരിച്ച് അത് ചെടികളിലേക്ക് മാറ്റി അത് മണ്ണിലേക്ക് തിരിച്ചു കൊടുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ മണ്ണിലെ നൈട്രജൻ്റെ സോഴ്സ് നമുക്ക് കൂടുതലായിട്ട് വർദ്ധിക്കുന്നതായിട്ട് കാണാം. മാത്രമല്ല അതൊരു നല്ലൊരു പൊതയായിട്ട് മണ്ണിനെ ഒരു പുതപ്പായിട്ട് പുതച്ചതിന് ശേഷം അതിലെ മണ്ണിലെ ജലം അതുപോലെ വെള്ളം ഇവയെല്ലാം സംരക്ഷിക്കാനായിട്ടും കൂടെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ ഇത് മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിലുള്ള ജൈവാണുക്കൾ അല്ലെ, ജീവാണുക്കളുടെ എണ്ണം വർദ്ധിക്കുകയും ഈ ജീവാണുക്കളുടെ എണ്ണം വർദ്ധിക്കും തോറും മണ്ണിൻ്റെ ആരോഗ്യം പുഷ്ടിപ്പെടുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് കിട്ടുന്ന ന്യൂട്രിയൻ സോഴ്സ് എല്ലാം ചെടികൾക്കെല്ലാം പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാനും ചെടികൾക്ക് വലിച്ചെടുക്കുന്ന പാകത്തിലാക്കാനും സഹായിക്കുന്നു.
3: നൈട്രജൻ എന്ന് പറയുന്ന ഏറ്റവും പ്രധാന മൂലകം തന്നെയാണ്.
4: അതെ അതെ,
3: വായുവിലുണ്ട്. പക്ഷേ മറ്റു വിളകൾക്കൊന്നും ഇത് ഡയറക്റ്റ് എടുക്കാൻ സാധിക്കും.

0: ഉപയോഗിക്കത്തില്ല. നമ്മൾ കാശ് ചെലവാക്കി അത് മണ്ണിൽ ചേർത്ത് കൊടുക്കാറുണ്ട് അല്ലേ. പക്ഷെ ഈ പയർവർഗ വിളകൾ എന്ന് പറഞ്ഞാൽ വായുവിൽ നിന്ന് അത് സ്ഥിരീകരിക്കാൻ അവർക്കൊരു കഴിവുണ്ട് അതിനകത്ത്. അത് നല്ല കാര്യം തന്നെയാണ്. കാലാവസ്ഥാ വ്യതിയാനം ഇന്നത്തെ ഏറ്റവും വലിയൊരു റിയാലിറ്റിയാണ്. അത് കർഷകരായിട്ട് നമ്മളായിട്ട് എല്ലാവരും അത് ഫേസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഈ പയർവർഗ വിളകൾ ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ വേണ്ടിയും സഹായിക്കാനുള്ള കഴിവ് ഇതിനുണ്ടോ?
1: ഉണ്ട്. ഈ പയർവർഗ വിളകൾ നമ്മൾ പറയുകയാണെങ്കിൽ വളരെ കാലാവസ്ഥ വ്യതിയാനത്തിന് ഡ്രൗട്ട് ക്ലൈമറ്റ് സ്മാർട്ട് ക്രോപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ ഇപ്പോൾ വരുന്ന മാറ്റത്തിൽ നമുക്കറിയാം ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്, മഴ ഇങ്ങനെ നമുക്കറിയില്ല ഏത് സമയത്താണ് മഴ പെയ്യുന്നതെന്ന് അറിയില്ല. എന്നാലും വരൾച്ച എന്ന് പറയുന്ന ഒരു വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ട് അതെ ഇപ്പം പ്രതിസന്ധിയാണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു വളർച്ച റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ക്രോപ്പാണ് പയറുവർഗ വിളകൾ. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഈ നൈട്രജനെ നമ്മൾ യോഗീകരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം നൈട്രജനെ നമ്മൾ യോഗീകരിക്കുമ്പോൾ മണ്ണിലേക്ക് നൈട്രജൻ്റെ സോഴ്സ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അധികമായി ഉപയോഗിക്കുന്ന ഈ യൂറിയയുടെ തോത് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. മാത്രമല്ല മണ്ണിൽ ഫോസ്ഫറസിൻ്റെ സോഴ്സ് ധാരാളമായിട്ടുണ്ടാകും, പക്ഷെ അത് ചെടികൾക്ക് ലഭ്യമാകുന്ന രീതിയിലായിരിക്കില്ല ഉണ്ടാവുക. അപ്പോൾ അതും പയർവർഗ വിളകൾ ഈ മണ്ണിലുള്ള ഫോസ്ഫറസിനെ വലിച്ചെടുക്കാനായിട്ട് സഹായിക്കും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഫോസ്ഫറസിൻ്റെ വളം ത്തിനെ കൂടി നമുക്ക് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കാലാവസ്ഥ വ്യതിയാനത്തിന് പറ്റിയ ഒരു ക്രോപ്പാണ് പയറുവർഗ വിളകൾ എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം.
0: ഇതിനുവേണ്ടി നമ്മൾ ഈ റൈസോബിയം മേണം സൂചിപ്പിച്ചില്ലേ, റൈസോബിയം ആണല്ലോ ഈ നൈട്രോജൻ ഫിക്സേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ പയറുവർഗ വിളകൾ നമ്മൾ നടുമ്പം റൈസോബിയം വെച്ച് ട്രീറ്റ് ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ ഇതിനെ കുറിച്ച് ഒന്ന് പറയാം.
1: ഇപ്പോൾ റൈസോബിയം ആണ് ഈ നൈട്രജനെ അന്തരീക്ഷത്തിൽ നിന്ന് ചെടികളിലേക്ക് എത്തിക്കുന്നത്. റൈസോബിയം സ്പീഷീസ് ഈ ചെടികളിലെ വേരുകളിലാണ് വസിക്കുന്നത്. അപ്പം അതിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ വേരുകളിൽ ഈ നോഡ്യൂൾസ് കാണുമെങ്കിലും എല്ലാം തന്നെ ആക്റ്റീവ് ആയിരിക്കണം എന്നില്ല. അപ്പോൾ അതിനെ നമുക്ക് അതിൻ്റെ എണ്ണവും അതിൻ്റെ ആക്ടിവിറ്റിയും കൂട്ടുന്നതിന് വേണ്ടിയിട്ട് റൈസോബിയം സ്പീഷീസ്, അത് ഓരോ ക്രോപ്പിന് സ്പെസിഫിക് ആയിട്ടായിരിക്കും. അപ്പോൾ ഈ റൈസോബിയം സ്പീഷീസ് നമുക്ക് വിത്തിലേക്ക്, ഇത് റൈസോബിയം എന്നുള്ളൊരു സ്പീഷീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് മുഖാന്തരം മാത്രമേ ഇതിനെ നമുക്ക് ചെടിയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതിന് റൈസോബിയം ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതിന് നമ്മുടെ കാർഷിക സർവകലാശാലയുടെ തന്നെ റൈസോബിയം അവൈലബിൾ ആണ്. 250 ഗ്രാം മുതൽ 375 ഗ്രാം ഒരു
0: പൊടി
1: രൂപത്തിലായിരിക്കും. അത് നമ്മൾ ഒരു ഹെക്ടറിലേക്കുള്ള വിത്തിലേക്ക് മിക്സ് ആക്കിയ ശേഷം, മിക്സ് ആക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം കുറച്ച് സ്റ്റിക്കിനെസ് കൂട്ടാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളം കൂടെ ചേർത്ത്, അതെ കഞ്ഞിവെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതിനെ ഒന്ന് തണലത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ഉണക്കിയതിന് ശേഷം നമുക്കത് പാകാവുന്നതാണ്.
0: അപ്പോൾ ഇങ്ങനെ റൈസോബിയം നമ്മൾ പുറത്തുനിന്ന് മണ്ണിലോട്ട് കൊടുക്കുന്നുണ്ട്.
1: അതെ അത് ചെയ്തു കഴിയുമ്പോഴത്തേന് ഇതിന്റെ ആക്ടിവിറ്റി കൂടും, നോഡ്യൂൾസിന്റെ എണ്ണം കൂടും, അങ്ങനെ നൈട്രജന്റെ ഇതാക്കാനായിട്ട് നമുക്ക് പറ്റും.
0: ഈ ലൈം പെല്ലറ്റിംഗിനെ കുറിച്ചും കേട്ടിട്ടുണ്ട്, ഇത് എന്തുവാണ്?
1: ലൈം പെല്ലറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. കാരണം നമുക്കറിയാം നമ്മുടെ കേരളത്തിന്റെ മണ്ണിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നല്ല അമ്ല രസമുള്ള മണ്ണാണ്. അപ്പൊ അങ്ങനെയുള്ള മണ്ണില് നമ്മൾ ലൈം, എന്തായാലും കുമ്മായം നമ്മൾ ചേർത്ത് കൊടുക്കണം അല്ലേ. അപ്പൊ കുമ്മായം ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ലൈം പെല്ലറ്റിംഗിലൂടെ നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൈസോബിയമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുള്ള ഈ വിത്തിനെ നമ്മൾ നന്നായി പൊടിച്ച കുമ്മായവും ആയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മിക്സ് ചെയ്തതിന് ശേഷം അതിനെ ഒന്ന് തണലത്ത് വെച്ച് ഉണക്കിയ ശേഷം നടാനായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിത് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസിഡിറ്റീനെ കുറയ്ക്കുക മാത്രമല്ല മറ്റ് ഗുണങ്ങൾ കൂടിയുണ്ട്. ഈ റൈസോബിയം എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയയാണ്. അപ്പോൾ ഈ ബാക്ടീരിയയ്ക്ക് എപ്പോഴും ഒരു പി എച്ച് എന്ന് പറയുന്നത്, അത് വളരാൻ അതിനനുയോജ്യമായ പി എച്ച് എന്ന് പറയുന്നത് 7 മുതൽ മുകളിലോട്ടാണ്. എന്നാൽ അപ്പം ഈ ആ ഒരു സാഹചര്യം നമ്മൾ ഈ ലൈം പെല്ലറ്റിംഗ് ചെയ്യുന്നത് കൂട്ടത്തിൽ കിട്ടുന്നു.
0: അപ്പം റൈസോബിയം നല്ലപോലെ
1: വളരുന്നു. മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇപ്പം കുമ്മായം ഒന്നും ട്രീറ്റ് ചെയ്യാത്ത മണ്ണാണെങ്കിൽ നമ്മൾ വിത്ത് പാകി കഴിയുമ്പോൾ, വിത്ത് മുളച്ചു വരുമ്പോൾ ഉണ്ടാവുന്ന ചെടിയുടെ ആരോഗ്യം വളരെ മോശമായിരിക്കും. ചിലപ്പോൾ അതിന് ചില രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗസിന്റെ അറ്റാക്ക് മൂലമായിരിക്കും, കുമ്മിളിന്റെ അറ്റാക്ക് മൂലം. അപ്പം അത് അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ ഫംഗസ് കൂടുതലായിട്ടും ഈ പി എച്ച് കുറഞ്ഞ ഒരു ഇതിലാണ് ഉണ്ടാവുക. നമ്മൾ ഈ ലൈം പെല്ലറ്റിംഗ് ചെയ്യുന്നതോടുകൂടി ഈ കുമ്മിളിൻ്റെ ആ ഒരു പോപ്പുലേഷൻ അവിടെ നമുക്ക് കുറയ്ക്കാനും കൂടെ സഹായിക്കുന്നു. അതുപോലെ ചെടികൾ നല്ല ആരോഗ്യത്തോടെ മുളച്ചു വരികയും ചെയ്യുന്നു.
0: ഇതിന്റെ പ്രയോഗ രീതി ഒന്ന് പറയാം. ഈ ലൈമെന്നും കുമ്മായത്തിന്റെ പൊടിയിൽ അങ്ങനെ അങ്ങ് വിത്തിനെ മിക്സ് ചെയ്യുവാണോ അതോ അതിന്റെ സ്പെസിഫിക് വല്ലതും മെത്തേഡ് ഉണ്ടോ?
1: ഇത് കുമ്മായം നന്നായിട്ട് തരിയായിട്ടുള്ള പൗഡറിലാണ് ഇത് സാധാരണ നമ്മൾ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ശുപാർശയുണ്ട്. അതായത് ചെറിയ വിത്താണെങ്കിൽ 1 കിലോഗ്രാം 10 കിലോഗ്രാം വിത്ത് എന്നുള്ള രീതിയിലാണ്. പിന്നെ കുറച്ചും കൂടെ മീഡിയം സൈസിലുള്ള വിത്താണെങ്കിൽ 600 ഗ്രാം 10 കിലോഗ്രാം വിത്തിൽ ചേർക്കണം. പിന്നെ കുറച്ചും കൂടെ ചെറിയ വിത്താണെങ്കിൽ 500 ഗ്രാം 1 10 കിലോഗ്രാം വിത്ത് എന്നുള്ള രീതിയിലാണ്
0: കുമ്മായം
1: 10

0: കിലോഗ്രാം വിത്ത് എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്.
1: അപ്പോൾ ഈ റൈസ് ഗവ്യം നമ്മൾ മിക്സ് ചെയ്യുമ്പം മാഡം സൂചിപ്പിച്ചായിരുന്നു കഞ്ഞിവെള്ളത്തിൽ മുക്കി ചെയ്യുമ്പോൾ നല്ലപോലെ ഒട്ടിപ്പിടിക്കുമെന്ന്. അപ്പോൾ അത് ഇമ്മീഡിയറ്റ്ലി കുമ്മായത്തിലും ചേർത്ത് അതും അതിൻ്റെ മേളിലോട്ട് അങ്ങ് വരുമായിരിക്കും അല്ലേ?
0: അതെ അതെ, റൈസോബിയം നമ്മൾ ട്രീറ്റ് ചെയ്തൊരു ഫ്രഷ്ലി കുറച്ച് മോയിസ്റ്റ് ആയിട്ടുള്ള ഇച്ചിരി നനവുള്ള റൈസോബിയത്തിൽ നമ്മൾ ഈ കുമ്മായത്തിൻ്റെ മിശ്രിതം അല്ലെ കുമ്മായം പൊടിച്ച കുമ്മായം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് തണലത്ത് വെച്ച് നമ്മൾ റൈസോബിയം നേരത്തെ റൈസോബിയത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തണലത്ത് വെച്ചതിന് ശേഷം നമുക്കത് നേരിട്ട് തന്നെ വിതയ്ക്കാവുന്നതാണ്.
1: അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് രണ്ട് ലാഭമാണ്, ഒന്ന് റൈസോബിയം നല്ലപോലെ വളരും, പിന്നെ കുമിളിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങളെ ഒരു പരിധി വരെ നമുക്ക്
0: പ്രതിരോധിക്കാനായിട്ട് സാധിക്കും.
1: നമ്മുടെ സംസ്ഥാനത്തിൽ നോക്കിയാൽ ഇവിടെ പ്രധാനമായിട്ട് ചെയ്യുന്ന ഈ പയർവർഗ വിളകൾ ഏതൊക്കെയാണ്?
0: പയർവർഗ വിളകള് ഇന്ത്യയിൽ ഏകദേശം ഒരു 14 പയർവർഗ വിളകൾ കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. എന്നാലും നമ്മുടെ സംസ്ഥാനത്തിലേക്ക് വരുമ്പോൾ വളരെ ചുരുക്കം മാത്രമേ പയർവർഗ വിളകൾ കൃഷി ചെയ്തു വരുന്നുള്ളൂ. അതിൽ പ്രധാനമായിട്ടുള്ളത് വൻപയറാണ്. അതുപോലെ തന്നെ ചെറിയ തോതിൽ തന്നെ ചെറുപയർ, ഉഴുന്ന്, തുവര, പിന്നെ മുതിര, ഇവ അഞ്ചുമാണ് കൂടുതലായിട്ട് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൃഷി ചെയ്തു വരുന്നത്. വൻപയറാണ് അതിൽ തന്നെ കൂടുതലായിട്ട് കൃഷി ചെയ്തു വരുന്നത്. ബാക്കിയെല്ലാം
1: ഉഴുന്നും ചെറുപയറും ഒക്കെ നല്ല ഡിമാൻഡാണല്ലോ മാർക്കറ്റിൽ. പക്ഷേ
0: ഡിമാൻഡാണ്. അപ്പം ഉഴുന്നിന് ഈ തൂരയ്ക്കും ഒക്കെ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പ്രോസസ്സിംഗ് കോസ്റ്റ് കുറച്ചും കൂടെ കൂടും. അതിന് വേറെ നമ്മൾ കൃഷി ചെയ്ത് ഹാർവെസ്റ്റ് ചെയ്ത ശേഷം പിന്നെയും കുറച്ച് പ്രോസസ്സിംഗ് കൂടെ ഉണ്ട്. അപ്പൊ അതിനുള്ള സൗകര്യം കൂടെ വേണ്ടത്
1: പോകുന്നതാണ്. ഇത് ചെയ്യുന്നത് നമ്മൾ മോണോക്രോപ്പ് ആയിട്ടാണോ ചെയ്യുന്നത് അതോ ഇടവിളയായിട്ടൊക്കെയാണോ ചെയ്യുന്നത്?
0: ഇത് തനിവിളയായിട്ട് ചെയ്യുന്നുണ്ട്. തനിവിളയായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ സീസൺ ലോങ്, അതായത് വർഷത്തിലുടനീളം നമുക്ക് കൃഷി ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഈ പയറുവർഗ്ഗ വിളകൾ. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല മഴക്കാലത്ത് കൃഷി ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ കുമിളിൻ്റെ എല്ലാം അറ്റാക്ക് കാരണം അത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ മാത്രം വാരമെടുത്ത് ചാല് കീറി അധികമുള്ള വെള്ളം ഒഴുക്കിവിടാനുള്ള സൗകര്യമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് നമുക്ക് ഈ മുണ്ടകന് ശേഷം കൃഷി ഇറക്കാൻ പറ്റാത്ത പുഞ്ച പാടങ്ങളിലൊക്കെ സമ്മർ ക്രോപ്പായിട്ട് നമുക്ക് പയർവർഗ്ഗ വിളകൾ ചെയ്യാം. അതുപോലെ തന്നെ തെങ്ങിൻ തോപ്പുകളിൽ അധികം വളർച്ച വരാത്ത തെങ്ങിൻ തോപ്പുകളിലെല്ലാം നന്നായിട്ട് വരും. അപ്പം മറ്റൊരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ നമുക്ക് പയറിൽ നിന്നുള്ള വിളവും എടുക്കാം, ഈ ബാക്കി വരുന്ന നമുക്ക് പച്ചില വളമായിട്ട് നമുക്ക് തെങ്ങിലേക്ക് കൊടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയൊക്കെ കണ്ടുവരുന്നത് മരച്ചീനി, വാഴ, ഇവയുടെ ഇടയിലെല്ലാം ഇടവേളയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സോൾക്ലോപ്പ് ആയിട്ട് പല സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട്. പിന്നെ നെൽപ്പാടങ്ങളിലൊക്കെ വരമ്പുകളിലും മറ്റുമായിട്ട് പാലക്കാടും മറ്റും എല്ലാം ഈ പയറുവർഗ്ഗ വിളകൾ കൃഷി ചെയ്ത് കാണുന്നുണ്ട്.
1: ഇടവേളയായിട്ട് ചെയ്യുമ്പോൾ മാഡം സൂചിപ്പിച്ച മാതിരി രണ്ട് അഡ്വാൻറ്റേജ്, ഒന്ന് വിള കിട്ടും, രണ്ടാമത് മണ്ണിന് നൈട്രജന്റെ അളവ് കൂട്ടാൻ നമുക്ക് സാധിക്കും.
0: അതെ അതെ, ഒരു നല്ലൊരു ജൈവവളമാണ് ഈ പറയുകയാണെങ്കിൽ.
1: ഇപ്പം കർഷകർ ഇപ്പം അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ശുപാർശ മേഡത്തിന് ചെയ്യാൻ സാധിക്കുമോ? അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: അതായത് ഇപ്പൊ നമ്മള് പയറുവർഗ്ഗ വിളകൾ കൃഷി ചെയ്യുന്ന ആൾക്കാരോടാണെങ്കിൽ നമ്മൾ എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള വിത്ത് സ്വീകരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുമ്മായം, റൈസോബിയം, അതായത് ജൈവവളങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പോൾ ക്രോപ്പ് ഏകദേശം പൂവിട്ട് നിൽക്കുന്ന ഒരു സമയമായിരിക്കും. ഇപ്പം മഴ കിട്ടാത്ത സ്ഥലങ്ങളാണ്, പൂവിടുമ്പോൾ നല്ലൊരു നനം നമ്മൾ ഉറപ്പാക്കുക തന്നെ ചെയ്യണം. പിന്നെ അതിൻ്റെ ഇങ്ങനെ തല ഒടിച്ചു കളയുന്ന ഒരു രീതി വരുമ്പോഴത്തേനും ഈ പൂവും കായും നന്നായിട്ട് വരാനായിട്ടും കൂടുതൽ വിളവ് കിട്ടാനായിട്ടും കൂടി സഹായിക്കുന്നുണ്ട്. അതുപോലെ ഓരോ രണ്ടാഴ്ച വിട്ട് നമ്മൾ ഇതുപോലെ ജൈവവളങ്ങളും പഞ്ചഗവ്യം, ജീവാമൃതം, അതുപോലെ മത്തിശർക്കല ലായനി ഇവയെല്ലാം അടിച്ചു കൊടുക്കുമ്പോൾ ചെടിയുടെ വളർച്ച ത്വരിതപ്പെടുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പം നമുക്കൊരു നല്ലൊരു ഈൽഡ് നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്.
1: പയർവർഗ വിളകളിൽ കീടങ്ങളും രോഗങ്ങളും ഒക്കെ കാണാറുണ്ട്, ഇവിടെ പ്രശ്നമാണോ?
0: പ്രശ്നമാണ്. അതായത് മുഞ്ഞ ഒരു വളരെയധികം ഒരു പ്രശ്നം, വളപ്പിൽ ഏതാ ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും കാണുന്ന ഒരു പ്രശ്നമാണ് ഈ മുഞ്ഞ. അപ്പൊ അതിന് നമ്മൾ സാധാരണ ശുപാർശ ചെയ്യുന്നത് നീമാണ്, എന്തെങ്കിലും വേപ്പിന്റെ ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കൊടുക്കാനായിട്ടാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ വലിയ തോതിൽ കൊമേഴ്ഷ്യലായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ തൈമെത്തക്സാം എന്ന് പറഞ്ഞിട്ടുള്ള മരുന്നുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്.
1: ഈ പയർവർഗ്ഗ വിളകൾ നമ്മൾ തീറ്റപ്പുല്ലായിട്ടും കർഷകർ ചെയ്യാറുണ്ട്, പശുക്കൾക്ക് തീറ്റയായിട്ടും ഇത് നല്ലതാണോ?
0: നല്ലതാണ്, വളരെ നല്ലതാണ്. നമുക്ക് പ്രോട്ടീൻ്റെ സോഴ്സ് ആവശ്യമുള്ള പോലെ പശുക്കൾക്കും പ്രോട്ടീൻ്റെ സോഴ്സ് ആവശ്യമാണ്. അപ്പം നല്ലൊരു പ്രോട്ടീൻ സോഴ്സാണ്. ഇപ്പം നമ്മൾ ഫാം യാർഡ് മാനുവറൊക്കെ ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ അവരോട് പറയുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ചാണകത്തിൻ്റെ കൂടെ നമ്മൾ തീറ്റയായിട്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഈ ഇതുപോലെ പയർവർഗ്ഗ വിളകളും കൂടെ കൊടുക്കണം എന്നാണ് പറയുന്നത്. കാരണം അതിൽ നിന്ന് കിട്ടുന്ന ചാണകത്തിനും ആ ഒരു ന്യൂട്രിയൻ സോഴ്സ് ഉണ്ട്. അപ്പം അങ്ങനെയാണ് പറയുന്നത്. അപ്പം ഇതും അവരുടെ പാലിലും പ്രതിഫലിക്കും.
1: നമ്മുടെ കേരള കാർഷിക സർവകലാശാല ഈ പയർവർഗ വിളകളെ പ്രചരിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിന്റെ കൃഷി കൂട്ടാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
0: കേരള കാർഷിക സർവകലാശാലയിൽ നമുക്ക്

0: ASRP സെന്റേഴ്സ് ഉണ്ട്. അപ്പൊ അവര് അവിടെ പട്ടാമ്പിയിലാണുള്ളത്. അവിടെ പുതിയ വിത്തിനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പൾസ് ഹബ് എന്നുള്ളൊരു പദ്ധതി ഉണ്ട്. അവിടെ കർഷകരുടെ കൂട്ടായ്മയിൽ നമ്മൾ കർഷകർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിച്ച് അവരുടെ കയ്യിൽ നിന്ന് വിത്ത് വാങ്ങുന്ന ഒരു പദ്ധതിയുണ്ട്. കൂടാതെ കെവിക്കുകളിൽ കൂടെ ഈ നാഷണൽ പൾസ് മിഷൻ എന്നുള്ള ഒരു പദ്ധതി പ്രചരിപ്പിക്കുന്നുണ്ട്. നമ്മൾ ചെറുപയർ ഉഴുന്ന് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വിത്ത് അവർക്ക് എത്തിച്ചു കൊടുക്കുകയും അവരിൽ നിന്ന് വിത്ത് ഉൽപാദനം ഉണ്ടാക്കുകയും അവരിൽ നിന്ന് തിരിച്ച് വിത്ത് വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിയും കൂടെ നടപ്പാക്കി വരുന്നുണ്ട്.
1: ഡോക്ടർ സി ലക്ഷ്മി, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് നമ്മൾ ആരോഗ്യത്തിനും മണ്ണിന്റെ ഫലപുഷ്ടതയ്ക്ക് വേണ്ടിയും ഈ പയറുവർഗ വിളകൾ എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്ന ഈ വിഷയത്തിൽ നമുക്ക് നല്ലൊരു ചർച്ച ചെയ്യാൻ സാധിച്ചു. വളരെ നന്ദി.
2: ആരോഗ്യമുള്ള മനുഷ്യനും ഫലഭൂയിഷ്ഠമായ മണ്ണും രണ്ടും ഒരുപോലെ കരുത്തേകുന്ന പയറുവർഗ കൃഷിയുടെ പ്രാധാന്യം എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? കൃഷിയിടങ്ങളിൽ പയറുവർഗങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാം, നമ്മുടെ ആരോഗ്യത്തിനും വരും തലമുറയുടെ മണ്ണിനും വേണ്ടി. പയറുവർഗ വിളകൾ ആരോഗ്യത്തിനും മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയ്ക്കും. വെള്ളായനി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീലക്ഷ്മി കെയുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് 25,300 രൂപ മുതൽ 28,700 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 16,200 രൂപ മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 22,500 രൂപ മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 66,500 രൂപ മുതൽ 72,200 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,200 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് 84,300 രൂപയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,600 രൂപ മുതൽ 6,300 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 23,000 രൂപ മുതൽ 26,600 രൂപ വരെയും പൈനാപ്പിളിന് 5,800 രൂപ മുതൽ 6,500 രൂപ വരെയും മഞ്ഞളിന് 18,500 രൂപ മുതൽ 23,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,300 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
0: നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം.
2: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. നെൽപ്പാടങ്ങളിൽ ഓലച്ചുരുട്ടിപ്പുഴുവിന്റെയും ചാഴിയുടെയും മുഞ്ഞയുടെയും ഉപദ്രവം കണ്ടുവരുന്നു. പ്രത്യേകിച്ച് തണലുള്ളിടത്ത് ഓലച്ചുരുട്ടിയുടെ ആക്രമണം കൂടുതലായിരിക്കും. മൂടിക്കെട്ടിയ അന്തരീക്ഷസ്ഥിതി തുടരുന്നതിനാൽ നെല്ലിലെ ഓലച്ചുരുട്ടിപ്പുഴുവിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രാമ ചിലോണിസ് കാർഡും തണ്ടുതുരപ്പിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രാമ ജപ്പോനിക്കം കാർഡും ഉപയോഗിക്കുക. ഒരേക്കർ പാടശേഖരത്തിന് 2 cc ട്രൈക്കോഗ്രാമ കാർഡ് മതിയാകും. ഇതിന്റെ മുട്ടക്കാർഡുകൾ സംസ്ഥാന കൃഷിവകുപ്പിന്റെ കീഴിൽ മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന ബയോ കൺട്രോൾ ലാബിലും വെള്ളാനിക്കരയിലെ ഹോർട്ടിക്കൾച്ചർ കോളേജിലെ ബയോ കൺട്രോൾ ലാബിലും ലഭ്യമാണ്. ഒരു കാർഡ് 10 കഷ്ണമാക്കിയതിനു ശേഷം 5 സെന്റ് സ്ഥലത്തിന് 1 കഷ്ണം എന്ന കണക്കിന് നെല്ലോലകളിൽ ഉറപ്പിക്കുക. ആക്രമണം രൂക്ഷമാണെങ്കിൽ 3 mL ക്ലൊറാൻഡ്രാനിലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക. ബാക്ടീരിയ മൂലമുള്ള ഇലകരിച്ചിലിന് ചാണകവെള്ളത്തിന്റെ തെളി 20 gram 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിന്റെ തെളിയിൽ 20 gram സ്യൂഡോമോണസും ചേർത്ത് തളിച്ചു കൊടുക്കുക.

0: തെങ്ങോലകൾക്ക് നല്ല പച്ചനിറം കിട്ടാനും എണ്ണയുടെ ഉൽപാദനം കൂടാനും തെങ്ങൊന്നിന് 500 ഗ്രാം വീതം മഗ്നീഷ്യം സൾഫേറ്റ് ചേർക്കുന്നത് നല്ലതാണ്. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ചാലിക്കീറി നീർവാർച്ച മെച്ചമാക്കണം. തറനിരപ്പിൽ നിന്ന് ചുരുങ്ങിയത് 1 മീറ്റർ താഴെയാകണം ജലനിരപ്പ്. ചരിവുള്ള തോട്ടങ്ങളിൽ മണ്ണൊലിപ്പ് തടയുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. മേൽമണ്ണ് നഷ്ടപ്പെടുമ്പോൾ മൂലകങ്ങളും ഫലപുഷ്ടിയുള്ള സൂക്ഷ്മജീവികളും നഷ്ടപ്പെട്ട് മണ്ണിന്റെ ഉൽപാദനക്ഷമത നശിക്കും. തെങ്ങിൻ തോപ്പിലെ ഇടവിളകളെ സംരക്ഷിച്ച് അവയ്ക്കുള്ള വളങ്ങളും കൂടി ചേർക്കുകയാണെങ്കിൽ നാളികേര ഉൽപാദനം കൂടും. മഴക്കാലമായതിനാൽ തെങ്ങിലെ കൂമ്പുചീയൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങളിട്ട മാംഗോസപ് സാഷ് 1 പാക്കറ്റിൽ 5 ഗ്രാം വീതം 3 എണ്ണം ഓരോ തെങ്ങിന്റെയും കൂമ്പിനു ചുറ്റും വയ്ക്കുക. നേന്ത്രവാഴയുടെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന തോട്ടങ്ങളിൽ കുല വെട്ടിയെടുത്ത മാതൃവാഴകളിൽ നിന്ന് ആരോഗ്യമുള്ള സൂചിക്കന്നുകൾ ഇളക്കിയെടുത്ത് വൃത്തിയാക്കി സൂക്ഷിക്കണം. പഴയ വേരുകൾ നീക്കി തണ്ട് 1/2 അടി നീളത്തിൽ നിർത്തി മുറിച്ച ശേഷം കന്ന് ചാണകവും ചാരവും വെള്ളത്തിൽ കലർത്തിയ മിശ്രിതത്തിൽ മുക്കിയെടുത്ത് തണലിൽ ഉണക്കി സൂക്ഷിക്കണം. പിന്നീട് 2 ആഴ്ചയോളം തണലുള്ള സ്ഥലത്ത് മഴ നനയാതെ സൂക്ഷിച്ചു വെച്ചതിന് ശേഷം നടാം. പിണ്ടിപ്പുഴുവിന്റെ പുഴുവുള്ള തണ്ടുകൾ വെട്ടി കഷ്ണങ്ങളാക്കി തെങ്ങോലയോ മറ്റോ കൂട്ടിയിട്ട് കത്തിച്ച് വണ്ടിനെയും പുഴുക്കളെയും കൊല്ലണം. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
1: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
0: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
2: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
3: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, മൃഗസംരക്ഷണ മേഖലയിലെ സംരംഭക സാധ്യതകൾ എന്തെല്ലാമാണ്? പാൽ, മുട്ട, മാംസം, ചാണകം, ഗോമൂത്രം, കാഷ്ടം എന്നിവയുടെ ഉൽപാദനം, അവയുടെ മൂല്യവർദ്ധനയും വിപണനവും, ഓമന മൃഗങ്ങളുടെയും അലങ്കാര പക്ഷികളുടെയും പ്രജനനം, വിപണനം, പക്ഷിമൃഗാദി പരിപാലനത്തിനുള്ള ഉപകരണങ്ങൾ, തീറ്റ എന്നിവയുടെ നിർമ്മാണം, വിപണനം, മൃഗചികിത്സ പോലുള്ള സേവനങ്ങൾ തുടങ്ങി ഒട്ടേറെ സംരംഭക സാധ്യതകൾ മൃഗസംരക്ഷണ മേഖലയിൽ ഉണ്ട്. ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം ലിജി അനിൽ.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്.
2: എല്ലാ ലക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്ലാനിലാണ്. എല്ലാ പ്ലാനിനും സുരക്ഷയും ആവശ്യമാണ്. അവതരിപ്പിക്കുന്നു LIC യുടെ പുതിയ പ്ലാൻ, നവജീവൻ ശ്രീ റെഗുലർ പ്രീമിയം പ്ലാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇൻഷുറൻസിന്റെയും സമ്പാദ്യത്തിന്റെയും സവിശേഷമായ സംയോജനം.
3: ഫ്ലെക്സിബിൾ പ്രീമിയം പേയ്മെന്റ് ടേം ഓപ്ഷനുകൾ, ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ, നിലവിലുള്ള പോളിസി ഉടമകൾക്ക് മെച്ചപ്പെടുത്തിയ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ എന്നിവയ്ക്കൊപ്പം ഇത് സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുത്താൻ നിങ്ങളെ സഹായിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ LIC ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.licindia.in ൽ ലോഗിൻ ചെയ്യുക.
4: LIC ഹർ പൽ ആപ്കെ സാത്ത്.
5: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
6: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
1: ആകാശവാണി ദേവികുളം സ്പൈസ് FM.

പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് നടപ്പിലാക്കിയിരുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ നിർവഹണവുമായി ബന്ധപ്പെട്ട ക്ലറിക്കൽ ജോലികൾക്കായി ദിവസ വേതനടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. വകുപ്പ് ഡയറക്ടറേറ്റിൽ നിന്നും 3 കൊല്ലം, എറണാകുളം, കോഴിക്കോട്, പാലക്കാട് എന്നീ മേഖലാ കാര്യാലയങ്ങളിൽ 1 വീതവും ഒഴിവുകളാണുള്ളത്. അപേക്ഷാ ഫോമും വിജ്ഞാപനവും igrants.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷകൾ ബന്ധപ്പെട്ട ഓഫീസുകളിൽ ഇമെയിലായോ നേരിട്ടോ സമർപ്പിക്കാം. അവസാന തീയതി സെപ്റ്റംബർ 30. കൂടുതൽ വിവരങ്ങൾക്ക് 04-249-839-130 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. വിലാസം: ഡെപ്യൂട്ടി ഡയറക്ടർ, പിന്നോക്ക വിഭാഗ വികസന വകുപ്പ്, സിവിൽ സ്റ്റേഷൻ 2 നില, കാക്കനാട്, എറണാകുളം. 682030. ഇമെയിൽ വിലാസം bcdd@gmail.com. ഇടുക്കി ജില്ലാതല പട്ടയമേളയുടെ ഉദ്ഘാടനം സെപ്റ്റംബർ 24 റവന്യൂ മന്ത്രി AP അനിൽകുമാർ നിർവഹിക്കും. ചെറുതോണി പഞ്ചായത്ത് ടൗൺ ഹാളിൽ രാവിലെ 10:30 നടക്കുന്ന മേളയിൽ റോയ്ക പൗലോസ് MLA അധ്യക്ഷത വഹിക്കും. ഗവൺമെന്റ് ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫ്, ഡീൻ കുര്യാക്കോസ് MP, MLA അഡ്വക്കേറ്റ് സേനാപതി വേണു, അഡ്വക്കേറ്റ് സിറി തോമസ്, FRaja, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ, ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് തുടങ്ങിയവർ പങ്കെടുക്കും. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മപദ്ധതിയുടെ ഭാഗമായാണ് റവന്യൂ വകുപ്പ് ജില്ലയിൽ പട്ടയ വിതരണം സംഘടിപ്പിക്കുന്നത്. വിവിധ ഭൂമിപതിവ് ചട്ടങ്ങൾ പ്രകാരമുള്ള പട്ടയങ്ങൾ, വനാവകാശ രേഖകൾ എന്നിവ ചടങ്ങിൽ വിതരണം ചെയ്യും. മലയോര മേഖലയിലെ എല്ലാ കർഷകർക്കും കൈവശ ഭൂമിക്ക് സ്ഥായിയായ അവകാശം നൽകുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ജില്ലയിലെ സങ്കീർണമായ ഭൂമി പ്രശ്നങ്ങൾ പ്രത്യേകം പരിശോധിച്ച് പരിഹാരം കണ്ടെത്തുന്നതിനുള്ള നടപടികളാണ് റവന്യൂ വകുപ്പ് സ്വീകരിച്ചു വരുന്നത്. കരുണാപുരം ഗവൺമെന്റ് ITIയിലെ ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ ട്രേഡുകളിൽ ജനറൽ SC/ST വിഭാഗത്തിലും പെൺകുട്ടികൾക്കായി സംവരണം ചെയ്തിരിക്കുന്ന വിഭാഗത്തിലും ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. താൽപ്പര്യമുള്ളവർ SSLC, +2, ആധാർ കാർഡ്, ജാതി സർട്ടിഫിക്കറ്റ്, TC എന്നിവയുടെ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ITIയിൽ നേരിട്ട് എത്തണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. SSLC ജയിച്ചവർക്കും തത്തുല്യ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. ഉയർന്ന പ്രായപരിധിയില്ല. അപേക്ഷാ ഫീസ് 100 രൂപയാണ്. അവസാന തീയതി സെപ്റ്റംബർ 28. ഫോൺ നമ്പർ 04-868-29-1050. മൊബൈൽ നമ്പറുകൾ 9496-33-4029, 9562-20-2388. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പീരുമേട് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ തമിഴ് മീഡിയത്തിൽ കൗൺസിലർമാരെ നിയമിക്കുന്നതിന് സോഷ്യൽ വർക്ക്, സോഷ്യോളജി വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദവും പ്രവൃത്തി പരിചയവുമുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 2 ഒഴിവുകളാണുള്ളത്: ആൺ 1, പെണ്ണൊന്ന്. പ്രതിമാസ വേതനം 20,000 രൂപ. വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ, ബയോഡേറ്റ, സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, പ്രവൃത്തി പരിചയം കാണിക്കുന്നതുൾപ്പെടെയുള്ളവ സഹിതം സെപ്റ്റംബർ 30 5 മണിക്ക് മുൻപായി ജില്ലാ പട്ടികജാതി വികസന ഓഫീസ്, കളക്ട്രേറ്റ്, പൈനാവ് PO, ഇടുക്കി എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. നിയമനം താൽക്കാലികമായിരിക്കും.

0: കട്ടപ്പന ICDS പ്രോജക്ട് ഓഫീസ് പരിധിയിൽ വരുന്ന 145 അംഗൻവാടികൾക്ക് ആവശ്യമായ അംഗൻവാടി പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കിറ്റിലേക്കുള്ള സ്ഥാപനങ്ങൾ വിതരണം ചെയ്യുന്നതിന് തയ്യാറുള്ള വ്യക്തികൾ, സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചു. ടെൻഡർ 8 October ഉച്ചയ്ക്ക് ശേഷം 2 PM ടെൻഡറുകൾ സ്വീകരിക്കും. ഫോൺ നമ്പർ 0486825200007. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൈറേഞ്ച് വൃത്താന്തം. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗുജറാത്തിൽ വിതരണം ചെയ്തു. മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി മലയാളത്തിന്റെ അഭിമാന താരം.

രാജ്യത്തെ വികസന പ്രവർത്തനങ്ങളുടെ അടുത്ത ഘട്ടം ഗുണനിലവാരത്തെ അടിസ്ഥാനമാക്കിയാകണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഉഡാൻ പദ്ധതിയിലൂടെ രാജ്യത്തുടനീളം 100 പുതിയ വിമാനത്താവളങ്ങൾ നിർമ്മിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. വിനോദസഞ്ചാരികളായി എത്തുന്നു.

0: പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗുജറാത്തിലെ ഏകതാ നഗറിൽ വിതരണം ചെയ്തു. മികച്ച നടനുള്ള പുരസ്കാരം മലയാളത്തിന്റെ അഭിമാന താരം മമ്മൂട്ടി ചടങ്ങിൽ ഏറ്റുവാങ്ങി. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് പുരസ്കാരം. ഭ്രമയുഗത്തിലെ ഛായാഗ്രഹണത്തിന് ഷഹ്നാദ് ജലാൽ മികച്ച ഛായാഗ്രാഹകനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി. AR എന്ന ചിത്രത്തിലെ അങ്ങ് വാനക്കോണിൽ എന്ന ഗാനം ആലപിച്ച വൈക്കം വിജയലക്ഷ്മിക്ക് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം രാഷ്ട്രപതി സമ്മാനിച്ചു. 2024 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം പ്രശസ്ത കന്നഡ നടൻ അനന്ത് നാഗ് ഏറ്റുവാങ്ങി. കലാകാരന്മാർ സമൂഹത്തിന് അനുകരണീയ മാതൃകയാകണമെന്ന് രാഷ്ട്രപതി ചടങ്ങിൽ പറഞ്ഞു.
1: പ്രഭാവിത കാരണ അസീം ക്ഷമത ഹി ജോ സഫൽ ഫിലിം കലാകാർ ഡിസിപ്ലിന ലൈഫ് സ്റ്റൈൽ ഫായ്ക്ക് ബാരെ ബാത്തേ ഹോ കോടോ ബച്ചേ ഓർ യുവാ ഉണ്ടാകരണ കെ അനുരോധ കാരണം ചാഹുങ്ങി ഈ ലോകപ്രിയ കലാകാർ സ്വാസ്ഥ്യ ഹാനികാരക പദാർത്ഥ കാൻഡോസ്മെന്റ് നാ കെ സ്റ്റാർ ഓഹി ഹോ രോശനി ഫേലായ സ്റ്റാർ ഓഹി ഹോ രോശനി ഫേലായ അന്ധേരാ നീ.
0: മികച്ച മലയാള ചിത്രം ഫെമിനിച്ചി ഫാത്തിമയുടെയും ആനിമേഷൻ ചിത്രം ടച്ച്ഡ് അസ് വാട്ടറിന്റെയും നോൺ ഫീച്ചർ വിഭാഗത്തിൽ പ്രത്യേക പരാമർശം നേടിയ ഭദ്രകാളി നാടകത്തിന്റെയും അണിയർ പ്രവർത്തകർ ചടങ്ങിൽ പുരസ്കാരങ്ങൾ സ്വീകരിച്ചു. ഇനി മുതൽ ദേശീയ ചലച്ചിത്ര പുരസ്കാര ചടങ്ങ് രാജ്യത്തുടനീളമുള്ള പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ്. അതുവഴി ആഗോളതലത്തിൽ വിനോദസഞ്ചാരത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങളും മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കേന്ദ്രമന്ത്രി അഭ്യർത്ഥിച്ചു. രാജ്യത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ അടുത്ത ഘട്ടം ഗുണനിലവാരത്തെ അടിസ്ഥാനമാക്കിയുള്ളതാകണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ന്യൂഡൽഹിയിൽ ഓൾ ഇന്ത്യ മാനേജ്മെന്റ് അസോസിയേഷന്റെ 53rd ദേശീയ കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി. ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവയിലെല്ലാം ഗുണനിലവാരത്തോടുള്ള പ്രതിബദ്ധത പൊതുശീലമായി വളർത്തിയെടുക്കാൻ മാനേജ്മെന്റ് വിദഗ്ധരും വ്യവസായികളും തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
2: We face a parallel shift in the architecture of the global trade and supply chains. In such an environment, resilience cannot mean retreating into economic isolationism. For India, resilience means deep domestic capacity, fiscal strength, and industrial scale so that global shocks are absorbed without interrupting national development.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ആലപ്പുഴ വള്ളിക്കുന്നം വിദ്യാർത്ഥിരാജപുരം ആശ്രമത്തിൽ ചട്ടമ്പി സ്വാമികളുടെ വെങ്കല പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്യും. തിരുവനന്തപുരത്ത് നടക്കുന്ന SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. വിനോദസഞ്ചാരികളായി മലേഷ്യയിലെത്തുന്ന ഇന്ത്യൻ പൌരന്മാർ ഇവിടെ തൊഴിലിൽ ഏർപ്പെടരുതെന്ന് മുന്നറിയിപ്പ് നൽകി കോലാലംപൂരിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ. 30 ദിവസത്തെ വിസാരഹിത പ്രവേശന സൌകര്യം ഉപയോഗിച്ച് മലേഷ്യയിലെത്തി തൊഴിലന്വേഷിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനയുണ്ടായ സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ്. തൊഴിൽ തട്ടിപ്പ് നടത്തുന്ന ഏജന്റുമാരുടെ കെണിയിൽ വീണാൽ ഇത് ചൂഷണത്തിനും നിയമ നടപടികൾക്കും കാരണമാകാം. വിനോദസഞ്ചാരികൾ സാധുവായ രേഖകൾ കൈവശം വയ്ക്കണമെന്നും ഹൈക്കമ്മീഷൻ നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ വ്യാപാര സംബന്ധമായ പ്രവർത്തനങ്ങൾ പ്രയാസരഹിതമാക്കുന്നതിനും കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഇന്ത്യയുടെ വ്യവസായ വാണിജ്യ രംഗം വലിയ പരിവർത്തനങ്ങൾക്കാണ് കഴിഞ്ഞ ദശാബ്ദത്തിൽ സാക്ഷ്യം വഹിച്ചത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങളിലൊന്നായിരുന്നു ചരക്കു സേവന നികുതി. വിവിധ പരോക്ഷ നികുതികളെ ഏകീകൃത സംവിധാനത്തിനു കീഴിൽ കൊണ്ടുവരാൻ ഇതിലൂടെ സാധിച്ചു. 2014 ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ലോക റാങ്കിങ്ങിൽ 142 സ്ഥാനത്തായിരുന്ന ഇന്ത്യ 2020 63 സ്ഥാനത്തേക്ക് ഇത്തരം പരിഷ്കാരങ്ങളിലൂടെയാണ് മുന്നേറിയത്.

0: ഏറിയത്. ഉഡാൻ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിനായി 21 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും വ്യോമയാന മന്ത്രാലയവുമായി ധാരണാപത്രം ഒപ്പുവച്ചു. രാജ്യത്തുടനീളം പ്രാദേശിക വ്യോമയാന ബന്ധം ശക്തിപ്പെടുത്തുന്ന രാജ്യത്തെ ഏറ്റവും വിപ്ലവകരമായ പദ്ധതികളിലൊന്നാണ് ഉഡാനെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു പറഞ്ഞു. പദ്ധതി 10 വർഷത്തേക്ക് കൂടി നീട്ടിയ സാഹചര്യത്തിൽ രാജ്യത്തുടനീളം 100 പുതിയ വിമാനത്താവളങ്ങളും 200 ഹെലിപോർട്ടുകളും ഹെലിപാഡുകളും നിർമ്മിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നതായും കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി.
1: One of the most important objective for us through this MOUs is to go on a challenge mode for the construction of airports. The earlier average approximate was taking up to 3 years also for getting these airports done. We want to minimize it with a target of 18 months. So right from the day the project starts, within 18 months we want to finish it and give the public the opportunity to travel from there.
0: UPI ഇടപാടുകളിൽ വ്യാപാരികൾക്ക് ഏർപ്പെടുത്തിയ MDR നിരക്ക് ചെറുകിട വ്യാപാരികൾക്ക് ബാധ്യതയാകില്ലെന്ന് കേന്ദ്ര സർക്കാർ. 2,000 രൂപയ്ക്ക് മുകളിലുള്ള പേഴ്സൺ ടു മർച്ചന്റ് ഇടപാടുകൾക്ക് മാത്രമാണ് MDR ബാധകമാകുകയെന്നും NPCI അറിയിച്ചു. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് പോലെ വ്യാപാരി MDR നൽകുന്ന തുക വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അടയ്ക്കേണ്ട GST ബാധ്യതയിൽ പിന്നീട് ക്രമീകരിക്കാൻ സാധിക്കും. പ്രതിമാസം 1,00,000 രൂപ വരെ UPI വഴി സ്വീകരിക്കുന്ന വ്യാപാരികൾ MDR നൽകേണ്ടതില്ലെന്നും NPCI വ്യക്തമാക്കി. പഴയ നോട്ടുകളും നാണയങ്ങളും വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചില പ്രഖ്യാപനങ്ങൾ നടത്തിയെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ഈ വീഡിയോകൾ AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച വ്യാജ വീഡിയോകളാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് യൂണിറ്റ് സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 7 ജില്ലകളിലും മറ്റന്നാൾ 5 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ഫൈനലിൽ ശ്രീലങ്കയെ 147 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഇക്കുറി നേടിയ ആദ്യ സ്വർണമാണ് ഇത്. ഇന്ത്യ ഉയർത്തിയ 217 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ശ്രീലങ്ക 15.4 ഓവറിൽ 69 റൺസിന് പുറത്തായി. 45 പന്തിൽ നിന്നും 79 റൺസെടുത്ത സ്മൃതി മന്ദാനയാണ് ഇന്ത്യയുടെ ടോപ് സ്കോറർ. മെഡൽ നേട്ടത്തിൽ വനിതാ ക്രിക്കറ്റ് ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഉജ്ജ്വലമായ വിജയമാണിതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഏഷ്യൻ ഗെയിംസിലെ പുരുഷ T20 ക്രിക്കറ്റിൽ ജപ്പാനെതിരെ ഇന്ത്യയ്ക്ക് 2 റൺസിന്റെ ജയം. മഴ മൂലം 5 ഓവറാക്കി ചുരുക്കിയ കളിയിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യയ്ക്ക് 4 വിക്കറ്റ് നഷ്ടത്തിൽ 32 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. 30 പന്തിൽ 33 റൺസ് എന്ന വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ജപ്പാന് 30 റൺസ് മാത്രമാണ് നേടാനായത്. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ ടീം. പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ലോക 7-ാം നമ്പർ താരം കൊതായ് നറോക്കയെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ ലക്ഷ്യ സെൻ സെമിയിൽ പ്രവേശിച്ചു. പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് രംഗിരെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും വിജയം കുറിച്ചു. പുരുഷ സിംഗിൾസിലെ മറ്റൊരു കളിയിൽ ഇന്ത്യയുടെ ആയുഷ് ഷെട്ടിയും വിജയം നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗുജറാത്തിൽ വിതരണം ചെയ്തു. മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി മലയാളത്തിന്റെ അഭിമാന താരം മമ്മൂട്ടി. രാജ്യത്തെ വികസന പ്രവർത്തനങ്ങളുടെ അടുത്ത ഘട്ടം ഗുണനിലവാരത്തെ അടിസ്ഥാനമാക്കിയാകണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഉഡാൻ പദ്ധതിയിലൂടെ രാജ്യത്തുടനീളം 100 പുതിയ വിമാനത്താവളങ്ങൾ നിർമ്മിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. വിനോദസഞ്ചാരികളായി എത്തുന്ന ഇന്ത്യൻ പൌരന്മാർ മലേഷ്യയിൽ തൊഴിലിൽ ഏർപ്പെടരുതെന്ന് മുന്നറിയിപ്പ് നൽകി ഇന്ത്യൻ ഹൈക്കമ്മീഷൻ. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ഫൈനലിൽ ശ്രീലങ്കയെ 147 റൺസിന് ഇന്ത്യ പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി ദേവികുളം സ്പൈസ് FM. അങ്കണം, സ്ത്രീകൾക്കായുള്ള പരിപാടി.
3: പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് അങ്കണത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഗാനഭൂഷണം, ഗാനപ്രവീണ എന്നിവ നേടി സംഗീതാധ്യാപികയായ MD അനിത ടീച്ചറാണ്. നമസ്കാരം ടീച്ചർ.
4: നമസ്കാരം
3: ടീച്ചർ. സംഗീതത്തെക്കുറിച്ച് ആഴത്തിൽ സംസാരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണ് സംഗീത യാത്ര ടീച്ചറിന്റെ

0: സംഗീതയാത്രയെക്കുറിച്ച് ശ്രോതാക്കളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു ഇതിലേക്കും പോകാണ്ട് സംഗീതം പഠിക്കാൻ തന്നെ തീരുമാനിക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലം അവിടെ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. എന്തുകൊണ്ടാണ് സംഗീതത്തിലേക്ക് കടന്നുപോയത്?
1: അത് പാട്ടിനോടുള്ള അമിതമായ ഇഷ്ടം തന്നെ. കാരണം കുഞ്ഞിലേ മുതൽ പാടുമായിരുന്നു. പാടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പഠിച്ച സ്കൂൾ എന്ന് പറയുന്നത്, ഞാൻ പഠിച്ചത് മലർന്നല്ല കോഴിക്കോട് ജില്ലയിൽ.
0: ഇടുക്കി ജില്ലയിലല്ല,
1: കോഴിക്കോട് ജില്ലയിലെ
2: ചാടിക്കപ്പുറം ചാത്തൻകൂട്ടനാട് എ ജെ ജോൺ മെമ്മോറിയൽ ഹൈസ്കൂൾ എന്ന സ്കൂളിലാണ് ഞാൻ പഠിച്ചതൊക്കെ. അപ്പോൾ ആ സ്കൂളിൽ മ്യൂസിക്കിന് അധ്യാപകർ ഉണ്ടായിരുന്നു. അപ്പം അഞ്ചാം ക്ലാസ് മുതൽ പഠിച്ചത് കൊണ്ട് അധ്യാപകർ ഭയങ്കര പ്രോത്സാഹനമായിരുന്നു. സ്കൂളിൽ എന്ത് ചെറിയ പരിപാടി ഉണ്ടെങ്കിലും എൻ്റെ പാട്ടുണ്ടാവും. അപ്പോൾ അവിടുത്തെ അധ്യാപകർ പ്രത്യേകം എടുത്ത് പറയേണ്ട എൻ്റെ സംഗീതം പഠിപ്പിച്ച ഒരു മാത്തുക്കുട്ടി സാറും പിന്നെ ഒരു ഫാദർ ഉണ്ടായിരുന്നു, ഫാദർ തോമസ് ഇടയാൻ. ആ അച്ഛനാണ് പറഞ്ഞത് അനിതയുടെ വഴി പാട്ടാണ്, വേറൊന്നും പോകണ്ട പാട്ടാണെന്ന്. വീട്ടുകാർക്ക് ശരിക്കും പറഞ്ഞാൽ നേഴ്സിങ്ങിനോ ടി ടി സിക്കോ
0: പോകാനായിരുന്നു, അതേ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പോകാനായിരിക്കും അവർക്ക് താല്പര്യം.
2: പക്ഷെ എനിക്കും പാട്ടിനോടുള്ള ഇഷ്ടം കാരണം എനിക്കും പാട്ട് മാത്രം മതിയായിരുന്നു. അങ്ങനെയാണ് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഗാനഭൂഷണത്തിന് പാലക്കാട് പോയി ചേർന്നത്.
0: ചെമ്പൈയിലാണ്,
2: പാലക്കാട് ചെമ്പൈ സംഗീത കോളേജിൽ.
0: ഗാനഭൂഷണവും ഗാനപ്രവീണയും
2: അവിടെ തന്നെ,
0: രണ്ടും അവിടെ തന്നെയാണ്. ആ ചെമ്പൈ അനുഭവങ്ങൾ ഞങ്ങളോടൊന്ന് പറയാമോ?
2: ചെമ്പൈ അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പിന്നെ ഈ ക്ലാസിക്കൽ എന്ന് പറയുമ്പം ആദ്യത്തെ കുറച്ച് സ്വരങ്ങളൊക്കെ മാത്രമേ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാലപാഠങ്ങൾ എന്ന് പറയും, കുറച്ച് സപ്തസ്വരങ്ങളും പിന്നെ മത്സരത്തിന് വേണ്ടി പങ്കെടുക്കാൻ വേണ്ടി ഒരു ഗീതം ഒരു വർണ്ണം ഇത്രയൊക്കെ പഠിച്ചിരുന്നുള്ളൂ. സംഗീത കോളേജിൽ ചേർന്നപ്പം അഞ്ച് പീരീഡും അഞ്ച് അവറാണ്, അഞ്ച് പീരീഡും ഫുൾ ഈ ക്ലാസ് മാത്രം, ക്ലാസിക്കൽ മാത്രം. വല്ലാത്തൊരു ലോകമാണ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്ക് പിന്നെ മറ്റ് പാട്ടിലേക്കൊന്നും നമ്മുടെ ശ്രദ്ധ പോവില്ല. ഈ അഞ്ച് ഈ പാട്ടുകൾ പിന്നെ അഞ്ച് പേരുടെ ഈ പാട്ടുകൾ തന്നെ അധ്യാപകർ മാറി മാറി ഇങ്ങനെ പഠിപ്പിക്കുക പല സ്റ്റൈല്. അപ്പോഴാണ് പാട്ട് ഇത്രമാത്രമാണോ ഇത്, എങ്ങനെ ഇങ്ങനെയൊക്കെ പഠിക്കുന്നതെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ ഒരുപാട് പേരെ കാണാനും പരിചയപ്പെടാനൊക്കെ സാധിച്ചിട്ടുണ്ട്
0: സംഗീത മേഖലയിൽ.
2: അതെ അതെ, അങ്ങനെയാണ് യേശുദാസ് സാറ്, ചെമ്പൈയുടെ ഒരു പ്രതിമ അനാച്ഛാദനം ആദ്യം ചെയ്ത് പിന്നെ യേശുദാസ് സാറായിരുന്നു
0: അവിടെ ചെമ്പൈ
2: സംഗീത കോളേജിൽ. പിന്നെ ഗായിക സുജാത, പിന്നെ ലതിക ടീച്ചർ എൻ്റെ ടീച്ചറാട്ടോ,
0: അധ്യാപികയായിരുന്നു,
2: അധ്യാപികയായിരുന്നു ടീച്ചറാണ്. ആദ്യം ജോലി കിട്ടി വന്ന് പാലക്കാട്
0: സംഗീത കോളേജിലേക്കാണ്
2: അപ്പം ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് പ്രഗത്ഭരെ കാണാനും
0: പരിചയപ്പെടാനും
2: അവരെ കച്ചേരികളും പാട്ടുകളെല്ലാം കേൾക്കാനൊക്കെ സാധിച്ചു,
0: ലൈവ് കേൾക്കാൻ പറ്റിയിട്ടുണ്ട്.
2: ഡോക്ടർ ബാലമുരളികൃഷ്ണയുടെ പാട്ടിനെ എല്ലാം ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട്. യേശുദാസ് സാറിൻ്റെ തന്നെ കച്ചേരി കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്ന് വേണ്ട ഒരു പണിക്ക് പേരെല്ലാം മറന്നുപോയി. അങ്ങനെ ഒരുപാട് പേരെ അങ്ങനെ കേൾക്കാൻ പറ്റി. അത് സംഗീത കോളേജിൽ പഠിച്ചോണ്ടാണ്,
0: പഠിച്ചതുകൊണ്ട് മാത്രമാണ്
2: മാത്രമാണ്.
0: അപ്പം ഈ സ്കൂളിലെ ഈ കിട്ടിയ സംഗീതമല്ലാണ്ട് ബാലപാഠങ്ങളല്ലാണ്ട് വേറെ എവിടെയെങ്കിലും ടീച്ചർ ചെറിയ ക്ലാസ്സുകൾ ചെറിയ കൊച്ചുനാളിൽ പഠിച്ചിട്ടുണ്ടോ വേറെ എവിടെയെങ്കിലും?
2: കൊച്ചുനാളിൽ പഠിച്ച എൻ്റെ പപ്പയുടെ അനിയൻ ഒരു ചെറിയൊരു ഭാഗവതരായിരുന്നു.
0: പാരമ്പര്യമുണ്ട്,
2: പാരമ്പര്യമുണ്ട്. അപ്പോൾ സ്വരം ശരിക്കും പറഞ്ഞാൽ സ്വരങ്ങളൊക്കെ കൂടുതലും പഠിച്ചത് അവിടെ നിന്നാണ്. പിന്നെ സ്കൂൾ വിട്ടതിന് ശേഷം സാറിന് ഞങ്ങളുടെ സാറ് ആദ്യമായിട്ട് ജോലി കിട്ടി അവിടെ വന്നതുകൊണ്ട് സാറിന് ഒരുപാട് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പം 4 മണിക്ക് ശേഷം സാറും കുറേശ്ശെ ഇങ്ങനെ പഠിപ്പിക്കുമായിരുന്നു. കൂടുതലും പഠിച്ച പപ്പയുടെ അനിയനാണ്
0: പാഠങ്ങൾ
2: കൂടുതലും പഠിപ്പിച്ചത്.
0: അപ്പം അന്നോട്ടേ ഉള്ളൊരു താല്പര്യമാണ് ഈ ഗാനഭൂഷണം എന്ന് പറയുന്ന ആ ഒരു.
2: അതെ, അന്നൊന്നും എനിക്ക് ഗാനഭൂഷണമൊന്നും അറിയില്ല. പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ അച്ഛനാണ് പറഞ്ഞത് അത് സംഗീത കോളേജിൽ പോകാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ആ സമയത്ത് അച്ഛൻ ഒരുപാട് കാസറ്റുകൾ എടുക്കുന്നു ക്രിസ്തീയ ഭക്തി ഗാനങ്ങൾ.
0: അപ്പൊ
2: അച്ഛൻ പറയായിരുന്നു അനിത പഠിച്ചു വന്നിട്ട് വേണം, സംഗീതം പഠിച്ചു വന്നിട്ട് വേണം എന്റെ കാസറ്റിൽ പാടാൻ. ആ ഒരൊറ്റ വാക്കാണ് എനിക്ക് സംഗീത കോളേജ് മാത്രം
0: നമുക്കൊരു ഓപ്പർച്യൂണിറ്റി അവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ്, പഠിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് കൊണ്ട്.
2: അന്ന് നമുക്കൊക്കെ ഒരു സ്വപ്നമാണല്ലോ
0: കാസറ്റിൽ പാടുക, നമ്മുടെ
2: ശബ്ദം കേൾക്കുക എന്നുള്ളത്. അപ്പം അതാണ് മെയിൻ ആയിട്ട്. പിന്നെ എനിക്ക് വേറൊന്നും വേണ്ടുന്നില്ല, എനിക്ക് സംഗീത കോളേജിൽ ചേർന്നാൽ മതി എന്നുള്ള ചിന്തയും അങ്ങനെ.
0: ഇത്രയും തിരിച്ചു വന്നിട്ട് അച്ഛൻ്റെ കാസറ്റിൽ പാടുക എന്നുള്ളതുമായിരുന്നു
2: ആയിരുന്നു ആഗ്രഹം. പക്ഷേ ഗാനഭൂഷണം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇടുക്കി ജില്ലയിലേക്ക് മാറിപ്പോന്നു. എൻ്റെ പപ്പയും അമ്മയൊക്കെ നേരത്തെ ഒരു ഇടുക്കിക്കാരാണ്. അപ്പോൾ അവർക്ക് തിരിച്ച് ഇടുക്കിയിലേക്ക് തന്നെ വരേണ്ട ആഗ്രഹമുള്ളത് കൊണ്ട് ഇങ്ങനെ പോന്നു. പിന്നെ അച്ഛൻ പറഞ്ഞൊരു മോഹം പിന്നെ നടന്നില്ല,
0: കാസറ്റിൽ പാടാൻ
2: പറ്റിയില്ല.
0: അതിന്റെ കാരണം ഇടുക്കിയിലേക്ക്
2: പോകുന്നത് മാത്രല്ല, പിന്നീട് പിന്നെ കാസറ്റിന്റെ ഒരു കാലം കഴിഞ്ഞല്ലോ,
0: പിന്നെ സിഡിയിലേക്ക് മാറി,
2: സിഡിയിലേക്ക് മാറി, അങ്ങനെ ആൽബം ഒക്കെ ആയി. അതുകൊണ്ട് അച്ഛൻ ആ ഒരു അത് നിർത്തിയിട്ടുണ്ടായിരുന്നു.
0: സാറില്ലെങ്കിലും നമ്മളുടെ ഒരു മേഖല കണ്ടെത്തി നമ്മളെ വിടാൻ വേണ്ടിയിട്ട് അച്ഛന്റെ ആ ഒരു കാസറ്റ് എന്ന് പറയുന്ന ഒരു പ്രലോഭനം അല്ലേ?
2: തീർച്ചയായിട്ടും
0: പറഞ്ഞാൽ അതൊരു വല്ലാത്തതായിരുന്നു എന്ന് തന്നെ പറയാം. ഈ ചെമ്പൈയിൽ നിന്നും പഠിച്ചിറങ്ങിയതിന് ശേഷം ഉടനെ അധ്യാപനം ആ ഒരു മേഖലയിലേക്ക് കടന്നു പോവുകയാണോ ചെയ്തത്?
2: അതെ.

0: ഗാനപ്രവീണ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ശാന്തമ്പാറ പഞ്ചായത്തിൻ്റെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ പഞ്ചായത്തിൻ്റെ കീഴിലെ സ്കൂളുകളിൽ പാട്ട് പഠിപ്പിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ശാന്തമ്പാറ തൊട്ടിക്കാനം ഒരു സ്കൂളുണ്ടല്ലോ, തൊട്ടിക്കാനം, അതുപോലെ പഞ്ചായത്ത് LP സ്കൂൾ പൂപ്പാറ, ഇതൊക്കെ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു.
1: ഇപ്പൊ നിലവിൽ ടീച്ചർ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ
0: SSKയിലാണ്, അതായത് അടിമാലി BRC കീഴിലുള്ള സ്കൂളുകളിലാണ് പാട്ട് പഠിപ്പിക്കുന്നത്.
1: ഇപ്പൊ പാട്ട് പഠിപ്പിക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ സ്കൂളുകളിലല്ലാണ്ട് നമ്മൾ കുട്ടികളെ വീടുകളിൽ വരുത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനം പോലെ നടത്തിയോ പാട്ട് പഠിപ്പിക്കാറുണ്ട്? അങ്ങനെ എന്തെങ്കിലും ടീച്ചർ ചെയ്യുന്നുണ്ടോ?
0: അവിടെ ഒരു ട്യൂഷൻ സെന്റർ ഉണ്ട് അടിമാലി തന്നെ, അവിടെ പാട്ട് പഠിപ്പിക്കുന്നത്.
1: പാട്ട് പഠിപ്പിക്കുന്ന
0: ദിവസങ്ങളിൽ
1: ഈ ആകാശവാണിയിലേക്ക് വരുവാനുള്ള ഒരു വഴി
0: ഞാൻ ഗാനഭൂഷണത്തിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് കോഴിക്കോടായിരുന്നു, ഞാൻ കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് എന്നെ ഓഡിഷൻ പാസ്സായത്. ആ സമയത്ത് ഒരുപാട് പ്രോഗ്രാം കോഴിക്കോട് സമയത്ത്. അതിനുശേഷം ഇടുക്കിയിലേക്ക് പോന്നപ്പോഴാണ് അങ്ങനെ
1: കോഴിക്കോട് സജീവമായിരുന്നു, ഇടുക്കിയിലേക്ക് വന്നപ്പോൾ നിർജീവമായി പോയി.
0: നിർജീവമല്ല, ദേവികുളത്തേക്ക് ആദ്യം വന്നപ്പോൾ ആ ഒരു വർഷം നിറയെ പ്രോഗ്രാം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ വരുന്ന സമയത്ത് ഇവിടെ ശ്രീകണ്ഠൻ നായർ സാറായിരുന്നു സ്റ്റേഷൻ ഡയറക്ടർ. ആ സമയത്ത് റേഡിയോ നാടകോത്സവം അതിലൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലളിതഗാനങ്ങളൊക്കെ ആ സമയത്ത് പാടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആകാശവാണികൾ തമ്മിൽ 2000 എൻ്റെ ഒരു ഓർമ്മ, കാസർഗോഡ് വെച്ചൊരു മത്സരം ഉണ്ടായിരുന്നു, ആകാശവാണികളുടെ മത്സരം. അതിൽ ദേവികുളം നിലയത്ത് നമ്മൾ കൊണ്ടുപോയത് ലളിതഗാനങ്ങളായിരുന്നു. ആ മത്സരത്തിൽ നമ്മൾ ദേവികുളം നിലയത്തിനായിരുന്നു ഫസ്റ്റ്. അന്ന് എനിക്ക് രണ്ട് പാട്ട് പാടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് സ്റ്റേഷൻ ഡയറക്ടർ KA മുരളീധരൻ സാറായിരുന്നു. ഭയങ്കര ഒരു എന്താ പറയാ, ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു.
1: ആകാശവാണിയുമായിട്ട് ബന്ധപ്പെട്ട് കോഴിക്കോട് നിലയവും ദേവികുളം നിലയത്തിൽ മാത്രമേ ടീച്ചർ വന്നിട്ടുള്ളൂ, അതോ വേറെ എവിടെയെങ്കിലും പോയിട്ടില്ല? അപ്പം ശരിക്കും പറഞ്ഞാൽ ആകാശവാണി ദേവികുളം നിലയത്തിന്റെ സ്ഥിരം ആളായിരുന്നു. ഇനി ഇപ്പോഴത്തെ ഈ സംഗീതത്തിന്റെയും എല്ലാ കലകളുടെ ഏറ്റവും വലിയ കാര്യം പണ്ട് കുട്ടികളുടെ താല്പര്യത്തോടു കൂടിയാണ്. ഇപ്പൊ ടീച്ചർ തന്നെ പറഞ്ഞു ടീച്ചറിന് ഇഷ്ടമുണ്ടായിട്ടാണ് അങ്ങനെ പോയത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴുള്ളതിൽ ഏറ്റവും കൂടുതൽ ശതമാനം കുട്ടികളെ മത്സരത്തിന് തയ്യാറെടുപ്പിക്കുക, പ്രൈസ് നേടുക എന്നൊരു തലത്തിലാണോ കലാമത്സരങ്ങളുടെ അഭ്യസനം ഇപ്പോൾ നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ടീച്ചർ എന്താ അതിനെക്കുറിച്ച്?
0: 100% അതാണ് സത്യം. കുട്ടികൾ എനിക്ക് പഠിക്കണമെന്ന് പറഞ്ഞ് വരുന്നത് വളരെ കുറച്ച് മാത്രമാണ്. ഇപ്പം രക്ഷിതാ ചിലർ കുട്ടികളെ കൊണ്ട് പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി ചേർക്കുമ്പോൾ തന്നെ അവർ ഉടൻ തന്നെ കരോക്കെ ഇട്ട് കുട്ടി പാട്ട് അവതരിപ്പിക്കണം എന്നുള്ള രീതിയിലാണ്. അല്ലാതെ ആ കുട്ടിയുടെ ഒരു ടേസ്റ്റ് മനസ്സിലാക്കി തുടക്കം മുതൽ ആ കുട്ടിയെ നന്നായി ആ പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമില്ല. കുട്ടിക്കും അതിനോട് വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നുണ്ട്. ഇപ്പം യൂട്യൂബ് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാം യൂട്യൂബ് നോക്കി പഠിക്കാമെന്നൊരു ചിന്തയാന്ന് തോന്നുന്നുണ്ട്. അതിന്റെ പിന്നിൽ ബേസ് വേണമെന്നവർക്ക് തോന്നുന്നില്ല. യൂട്യൂബിനെ മോശം പറയുന്നില്ല, അതിൽ നമുക്ക് എന്ത് വേണം നമുക്കാണെങ്കിലും എടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അടിസ്ഥാനം മുതൽ കുട്ടിയെ പഠിച്ചു വരണം എന്നൊരു ചിന്ത പേരൻസിനും ഇല്ല. അവർക്ക് എത്രയും പെട്ടെന്ന് കുട്ടികളെ കൊണ്ട് പ്രോഗ്രാം ചെയ്യിക്കുക എന്നുള്ള ഒരു
1: മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ജഡ്ജ്മെന്റ് പാനലിന് പോയിട്ടുണ്ടോ? അതിന്റെ ഒരു അനുഭവം കൂടി കേട്ടാൽ കൊള്ളാമായിരുന്നു.
0: ജഡ്ജ്മെന്റ് പാനലിൽ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ കലോത്സവങ്ങളിലൊക്കെ ധാരാളം പോയിട്ടുണ്ട്. ഒരുമാതിരിപ്പെട്ട കുറേ ഇഷ്ടം പോലെ പോയിട്ടുണ്ട്. ഇതിലും ഈ പറയുന്ന പോലെ അവിടെ എനിക്ക് ഇഷ്ടക്കേടുകൾ വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ചില കുട്ടികൾ, നമ്മളിപ്പോൾ ഏത് കുട്ടിയും മത്സരം പാടുകയാണെങ്കിലും കുട്ടികളുടെ ആ ഒരു അവരെ പെർഫോമൻസ് വിലയിരുത്തിയിട്ടാണ് നമ്മൾ മാർക്ക് ഇടുന്നത്. എങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ പോയപ്പോൾ എനിക്ക് ദുരനുഭവം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പരിചയമുള്ള കുട്ടികൾക്ക്, നന്നായി പാടുന്ന കുട്ടികളെ മാറ്റി നിർത്തി ആ കുട്ടികൾക്ക് മാർക്ക് കൊടുക്കാൻ വേണ്ടി തന്നെ അവർ പിന്നെ എനിക്ക് ആദ്യമൊന്നും അതറിയില്ലായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ പോയപ്പോൾ എനിക്കത് മനസ്സിലാവാത്തതുകൊണ്ട് മാറി നിന്നു. പിന്നീട് അത് മനസ്സിലായി കഴിഞ്ഞപ്പം വല്ലാണ്ട് ബുദ്ധിമുട്ടായി.
1: വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു അല്ലേ, അവൻ്റെ കഴിവിനേക്കാൾ
0: കൂടുതൽ. അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായപ്പോൾ പിന്നീട് എനിക്കിപ്പോൾ അതിനോട് തന്നെ ജഡ്ജ്മെന്റ് പാനലിലേക്ക് പോകാനൊരു താല്പര്യക്കുറവാണ്.
1: കാരണം നമുക്ക് ആ മേഖലയോട്, കാരണം നമ്മളെ സംബന്ധിച്ച് സംഗീതം എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടമുള്ള മേഖലയാണ്.
0: അത് എല്ലായിടത്തും അങ്ങനെ ഇല്ല കേട്ടോ, എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നേ ഉള്ളൂ.
1: അല്ല, പൂർണ്ണമായും എല്ലാം അങ്ങനെ ആവണമെന്നില്ല,
0: കുറച്ച്
1: മാത്രമാണ്. ഇനി ഞങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് പാടിക്കൊടുക്കുവാനാണെന്നുണ്ടെങ്കിൽ ടീച്ചറിനോടൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഏത് പാട്ടായിരിക്കും ടീച്ചർ പാടുക?
0: ഞാൻ പാടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അച്ഛനെ പറ്റി പറഞ്ഞിരുന്നല്ലോ, ഫാദർ തോമസ് ഇടൽ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മത്സരത്തിന് കൊണ്ടുപോകാൻ വേണ്ടി, ഞങ്ങളുടെ സ്കൂളിൽ ഇന്നത്തെ പോലെ അത്രയും സബ്ജില്ലാ കലോത്സവങ്ങളിലേക്ക് ഒരുപാട് പിള്ളേരൊന്നും കൊണ്ടുപോകണ്ടായിരുന്നില്ല. ഞാൻ പഠിച്ച സമയത്ത് കുട്ടികളില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അന്ന് അത്രയും സജീവമായിരുന്നില്ല. ഇന്നത്തെ പോലെ ഒരു മത്സരമൊന്നും ഉണ്ടായിരുന്നില്ല. ആകപ്പാടെ കൊണ്ടുപോവുക ഒരു ചിത്രരചനയ്ക്കും പിന്നെ ലളിതഗാനത്തിനുമാണ്. അപ്പം എനിക്ക് എന്നെ ലളിതഗാനത്തിന് ഉണ്ടാകാൻ വേണ്ടി അച്ഛൻ അതിനുവേണ്ടി പ്രത്യേകം പാട്ട് എഴുതുമായിരുന്നു. ഞങ്ങളുടെ സംഗീതം പഠിപ്പിക്കുന്ന സാറ് അതിന് ഈണം നൽകിയിട്ട് അങ്ങനെ ഒരു പാട്ട് എന്നെ കൊണ്ടുപോകുമായിരുന്നു. കുറേ തവണ എനിക്ക് സമ്മാനം കിട്ടിയൊരു പാട്ടുണ്ട്, ഞാൻ ആ പാട്ടായിരിക്കും
1: പാടാക്കൾക്ക് വേണ്ടി പാടുക. അപ്പം തീർച്ചയായിട്ടും ഒരു ശിഷ്യ
0: തൻ്റെ ഗാനം ആലപിച്ച് സമ്മാനം നേടുക എന്നുള്ളത് ഒരു ഗുരുനാഥനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനമായ നിമിഷം തന്നെയാണ്. അപ്പോൾ അങ്ങനെ അഭിമാന നിമിഷം ആഗ്രഹിച്ച് അച്ഛൻ തന്ന ആ പാട്ട് ഞങ്ങൾക്ക് ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടും കൂടി ടീച്ചർ പാടിത്തരുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ പാട്ട് നമുക്കൊന്ന് കേട്ടാലോ?

0: ഗാനഭൂഷണം, ഗാനപ്രവീണ എന്നിവ നേടി സംഗീത അധ്യാപികയായ ശ്രീമതി അനിത എം ഡിയുമായി ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അനില സി എസ്.
1: അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി സമാപിക്കുന്നു.
0: നിർവഹണ സഹായം ഷിജി മാത്യു.

ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി. സാഹിത്യരംഗം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വാക്കുകൾക്ക് ചിലപ്പോൾ നമ്മളെക്കാൾ പഴക്കമുണ്ടാകും, ചിലപ്പോൾ അവയ്ക്ക് നമ്മളെക്കാൾ ആഴവുമുണ്ടാവും. അക്ഷരങ്ങളിലൂടെ മനുഷ്യനെയും ജീവിതത്തെയും ചുറ്റുപാടുകളെയും വായിച്ചെടുക്കുന്ന സാഹിത്യ ലോകമായ സാഹിത്യ രംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം.

0: ഒരു വീടിന്റെ ചുമരുകൾക്കപ്പുറം മനുഷ്യജീവിതത്തിന്റെ സങ്കീർണതകളും നശ്വരതകളും അന്വേഷിക്കുന്ന കവിതയാണ് ആത്മവിദ്യാലയം. വീടിന്റെ ഓരോ ഇടവും മനുഷ്യ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളായി മാറുമ്പോൾ ശരീരമെന്ന വാസസ്ഥലത്തെക്കുറിച്ചുള്ള വേറിട്ടൊരു കാവ്യസങ്കല്പത്തിലേക്ക് ആത്മവിദ്യാലയമെന്ന അരുൺകുമാർ അന്നൂരിന്റെ ഈ കവിത നമ്മെ ക്ഷണിക്കുന്നു.
1: ഈ കവിതയിൽ വീട് ഒരു രൂപകമായി മാറുന്നു, അത് ശരീരത്തിൻ്റെ പ്രതീകമാണ്, കവിതയിലെ തന്നെ പ്രാചീനമായ ഒരു ബിംബമാണ്. എവിടെ പോയാലും വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തുന്ന വഴി എല്ലാവരുടെയും തലയിലുണ്ട്. ഇതിനെയാണ് പഴമക്കാർ തലവര എന്ന് പറയുന്നത്. ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ദിനം പ്രതി നിക്ഷേപിക്കപ്പെടുന്ന ശ്മശാനമേ വീട്. അവിടെ ജീവിതത്തിൻ്റെ അന്നം വേവുമ്പോൾ തന്നെ പട്ടടയ്ക്കുള്ള വിറകുമെരിയുന്നു. പുലരിയിൽ അവിടെ നിന്നിറങ്ങുന്നവർ സന്ധ്യയിൽ വഴിതെറ്റാതെ അവിടേക്ക് തന്നെ മടങ്ങുന്നു. വീട്ടിലുള്ളവരോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് ധരിക്കരുതേ, തന്നോടോ തൻ്റെ വീടിനോടോ ഉള്ള ഇഷ്ടം കൊണ്ടുപോലുമല്ലാതെ തൻ്റെ ജഡത്തോട്, തന്നിൽ നിന്ന് വിട്ടുപോയ തന്നോട്, തൻ്റെ ഭൂതകാലത്തോടുള്ള ഇഷ്ടം മാത്രമാണത്, അവശിഷ്ടങ്ങളടക്കിയ ഇടത്തോടുള്ള ഇഷ്ടം. തങ്ങളിൽ അവശേഷിക്കുന്നവയേക്കാൾ ഓരോരുത്തരും ഇഷ്ടപ്പെടുന്നത് തങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നവ. ഓരോ വീടിഷ്ടക്കാരനിലും നിഴലിപ്പത് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത തന്നോടുള്ള മൃദരതി. ഭൂതകാലത്തെ ധ്യാനിച്ച് അവിടെ അവൻ വർത്തമാനത്തിൽ ലയിക്കുന്നു, ഭാവിയെ ചിന്തിക്കുന്നു. വീടെന്നാൽ ബന്ധനമായി തീരുന്ന ഒരു വാസം. അതിനെ നാം നരകമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പോലും വെളിയിൽ സ്വർഗം എന്ന ബോർഡ് ഉണ്ടാകും. ഓഫീസിൽ, ടൗണിൽ വെളുക്കച്ചിരിച്ച് വീട്ടിലെത്തുന്ന നമ്മൾ ആ ചിരിയെല്ലാം ക്ലോസറ്റിൽ തള്ളും. വീടിന്, വീട്ടുകാർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന പോലെ. ഒടുവിൽ മരിച്ച് തെക്കൊതുങ്ങിക്കിടക്കുമ്പോൾ അതുവരെയുള്ള പിണക്കങ്ങളെല്ലാം മറന്ന് വീട് നാമായി മാറും, നാം വീടായും.
0: വീടും ശരീരവും അതിലുള്ള രൂപക ബന്ധത്തിലൂടെ ജീവിതത്തിന്റെ അർത്ഥങ്ങളിലേക്കും നശ്വരതയിലേക്കും വെളിച്ചം വീശിയ കവിതയായിരുന്നു അരുൺകുമാർ അന്നൂർ എഴുതി അവതരിപ്പിച്ച ആത്മവിദ്യാലയം എന്ന കവിത. നമ്മൾ വസിക്കുന്ന വീടിനേക്കാൾ പരിചിതവും അതേസമയം നിഗൂഢവുമായ മറ്റൊരു വീടാണ് സ്വന്തം ശരീരമെന്ന തിരിച്ചറിവ് ഈ കവിത ബാക്കി വയ്ക്കുന്നു.
2: എന്റെ വായന.
0: ഓരോ എഴുത്തുകാരുടെയും വായനാലോകത്ത് ചില പുസ്തകങ്ങൾ പ്രത്യേകമായ ഇടം നേടിയിട്ടുണ്ടാവും. അവർ സ്വന്തമാക്കിയ, ഹൃദയത്തോട് ചേർത്ത് വച്ച അത്തരം പുസ്തകങ്ങളെയും അവ സമ്മാനിച്ച വായനാ അനുഭവത്തെയും പരിചയപ്പെടുത്തുന്ന ഇടമാണ് എൻ്റെ വായന. ഇന്ന് എൻ്റെ വായനയിൽ എഴുത്തുകാരിയും പ്രഭാഷകയും എഞ്ചിനീയറുമായ CS മീനാക്ഷി.
3: എൻ്റെ വായന രൂപപ്പെടുന്നത് പല പല ധാരകളിലൂടെയാണ്. അതിലൊന്ന് ഒരു കേൾവി അനുഭവമാണ്. അപ്പോൾ എൻ്റെ മുത്തശ്ശി, ഞങ്ങൾ പാട്ടി എന്ന് വിളിക്കുന്ന അച്ഛൻ്റെ അമ്മ, കുഞ്ഞായിരിക്കുമ്പോൾ ഒരുപാട് കഥകൾ, രാമായണം, മഹാഭാരതം, ഹാലാസ്യ മഹാത്മ്യം തുടങ്ങിയ പുരാണങ്ങളിൽ നിന്നും അല്ലാതെയുമുള്ള കുട്ടിക്കഥകളും എല്ലാം പറഞ്ഞു തന്നിരുന്നു. പിന്നെ വളർന്നത് ഇരിഞ്ഞാലക്കുടയിലായതുകൊണ്ട് കൂത്ത്, കൂടിയാട്ടം, കഥകളി, ഓട്ടംതുള്ളൽ തുടങ്ങിയ കലാരൂപങ്ങൾ കണ്ടും കേട്ടുമാണ് വളർന്നത്. മറ്റൊന്ന്, വീട്ടിൽ എപ്പോഴും

മുഴങ്ങിക്കേട്ടിരുന്ന ആകാശവാണിയുടെ ശബ്ദം. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ, ഇപ്പോൾ 60കളുടെ തുടക്കം മുതലൊക്കെ റേഡിയോന് ലൈസൻസ് വേണ്ടിയിരുന്ന ഒരു കാലം മുതലേ വീട്ടിൽ റേഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കേൾവി, ഇങ്ങനെ പലതരം കേൾവികളിലൂടെ ഉള്ള ഒരു ജിജ്ഞാസ എന്നെ വായനയിലേക്ക് നയിച്ചിരിക്കണം. മറ്റൊന്ന് വീട്ടിലെ ഒരു വായനാന്തരീക്ഷമാണ്. അച്ഛനും ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും വായിക്കുന്നവരായതുകൊണ്ട് കുറച്ച് പുസ്തകങ്ങളൊക്കെ വീട്ടിലുണ്ടായിരുന്നു. ആദ്യകാല എൻ്റെ വീട്ടിലുള്ള ഒരു പുസ്തകങ്ങൾ എനിക്ക് ഓർമ്മിക്കാൻ കഴിയുന്നത് വിക്രമാദിത്യൻ്റെ പുസ്തകം, മാർത്താണ്ഡവർമ്മയുടെ, ഇതൊക്കെ വളരെ പഴയതായി അതിൻ്റെ കവറൊക്കെ പോയിട്ടുള്ള ചില പുസ്തകങ്ങളാണ്. അതുപോലെ സഞ്ജയൻ്റെ മാതൃഭൂമി ഇറക്കിയ 4-5 വോളിയംസ്, കുഞ്ചൻ നമ്പ്യാരുടെ ഓട്ടംതുള്ളൽ സമാഹാരം, ഇത്തരം കുറേ പുസ്തകങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. അതുകൂടാതെ ഒരുപാട് മാസികകൾ വീട്ടിൽ വരുത്തിയിരുന്നു. ഇപ്പോൾ യുറേക്ക, ശാസ്ത്രകേരളം, ശാസ്ത്രഗതി, അതുപോലെ മറ്റ് കലാകൗമുദി, മലയാളനാട്, കുങ്കുമം. എടുത്തു പറയേണ്ടത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പാണ്. അതിൽ വന്നിരുന്ന പല മറ്റ് ഭാഷകളിലുള്ള കഥകളുടെ വിവർത്തനങ്ങൾ, ഇപ്പോൾ ബംഗാളിയിൽ പ്രഥമ പ്രതിശ്രുതി, ബഗുളിൻ്റെ കഥ, അല്ലെങ്കിൽ സീമാബദ്ധ തുടങ്ങിയ ഒരുപാട് കഥകൾ, കന്നഡയിലെ ശ്രീകൃഷ്ണാലന് ഹള്ളിയുടെ ഭുജംഗയ്യൻ്റെ ദശാവതാരങ്ങൾ, അതുപോലെ വി എസ് ഖാണ്ടേക്കറുടെ യയാതി, ഇത്തരം കഥകൾ ഒക്കെ നമ്മൾ കാത്തിരുന്ന് വായിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ തന്നെ മലയാളത്തിലെ തന്നെ കഥാകൃത്തുക്കളായ സേതുവിൻ്റെ അടയാളങ്ങൾ, അതുപോലെ ആനന്ദിൻ്റെ, മുകുന്ദൻ്റെ കഥകൾ, ഒ വി വിജയൻ്റെ, പത്മരാജൻ്റെ പ്രതിമയും രാജകുമാരിയും, സേതുവിൻ്റെ പാണ്ഡവപുരം, ഇതൊക്കെ തന്നെയും സി രാധാകൃഷ്ണൻ്റെ നോവലുകൾ, വെള്ളി നക്ഷത്രങ്ങളും പുള്ളിപ്പുലികളും കണ്ണിമാങ്ങകൾ പോലുള്ള കഥകളെല്ലാം തന്നെ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ കാത്തിരുന്ന് വായിച്ച ഒരു കാലമുണ്ട്. മറ്റൊരു ധാര എന്ന് പറയുന്നത് പാഠപുസ്തകങ്ങളിലേതാണ്. തീരെ കുഞ്ഞായിരിക്കുമ്പോൾ ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയൊക്കെ മലയാളം ഇംഗ്ലീഷ് ടെക്സ്റ്റുകളും നോൺ ഡീറ്റെയിൽഡും എടുത്ത് വായിക്കുമായിരുന്നു. അതിൽ ടി എൻ ഗോപിനാഥൻ നായരുടെ പരീക്ഷ, അതുപോലെ വരൂ കാട്ടിലേക്ക് പോകാം, ആൽബർട്ട് ഐൻസ്റ്റീൻ തുടങ്ങിയ നോൺ ഡീറ്റെയിൽഡൊക്കെ ഞാൻ വായിച്ചത് ഓർക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ തന്നെ പാഠപുസ്തകത്തിലൂടെ പരിചയപ്പെട്ട ഒരുപാട് കവികളും കഥാകാരന്മാരും ഉണ്ട്. ഇപ്പോൾ കുമാരനാശാൻ്റെ തള്ളയും കുട്ടിയും, ഈ വല്ലിയിൽ നിന്നു ചെമ്മേ ഒക്കെ ചെറുപ്പത്തിലും, പിന്നീട് വലുതായപ്പോൾ കരുണയിലെ വാസവദത്ത ശ്മശാനത്തിൽ കിടക്കുന്ന ഒരു രംഗമൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജി ശങ്കരക്കുറുപ്പിൻ്റെ കാട്ടുമരത്തിൻ കൊമ്പുകൾ തോറും കയറാം മറിയാം ചാടാം എന്നിങ്ങനെ രണ്ടാം ക്ലാസ്സിലും, വലുതായപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഇന്നു ഞാൻ നാളെ നീ, ഇന്നു ഞാൻ നാളെ നീ ഇന്നും പ്രതിധ്വനിക്കുന്നു ഇതിൻ ഓർമ്മയിൽ, അങ്ങനെ അത് പഠിച്ചിട്ടുണ്ട്. ഉള്ളൂരിൻ്റെ പ്രേമസംഗീതം, വള്ളത്തോളിൻ്റെ കവിതകൾ, അപ്പോൾ ഈ കവികളും അതുപോലെ പൊൻകുന്നം വർക്കി, ലളിതാംബികാന്തർജനം തുടങ്ങിയവരുടെയൊക്കെ കഥകൾ, മുണ്ടശ്ശേരി മാസ്റ്റർ കുട്ടികൃഷ്ണമാരാരുടെ അർജുനവിഷാദയോഗം, മുണ്ടശ്ശേരി മാസ്റ്ററുടെ വിന്ധ്യ ഹിമാലയങ്ങൾക്കിടയിൽ തുടങ്ങിയ മികച്ച ലേഖനങ്ങളും, ഇതെല്ലാം തന്നെ പാഠപുസ്തകത്തിലൂടെയാണ് ഞാൻ പരിചയപ്പെടുന്നത്. പിന്നീട് ആ പരിചയപ്പെട്ട രചയിതാക്കളുടെയൊക്കെ മറ്റ് പുസ്തകങ്ങൾ തേടി വായിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതിന് എന്നെ സഹായിച്ചത് ഇരിചാലക്കുടയിലുള്ള ഒരു മഹാത്മാഗാന്ധി ലൈബ്രറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുട്ടിയായിരിക്കുമ്പോൾ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെയാണ് പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് വരിക. ആദ്യകാല പുസ്തകങ്ങളിൽ ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് ആയിരുന്നു, നമ്മുടെ ബാറ്റൺ ബോസ്, അല്ലെങ്കിൽ നീലകണ്ഠൻ പരമാര തുടങ്ങിയ പലരുടെയും പുസ്തകങ്ങളായിരുന്നു. അതുപോലെ മുട്ടത്ത് വർക്കി, കാനമീജെ, അതിൽ തുടങ്ങി കെ സുരേന്ദ്രൻ, കേശവദേവ്, തകഴി, അങ്ങനെ അങ്ങനെ അടുത്ത ഒരു ലെവൽ, ഇപ്പോൾ ബഷീർ, മാധവിക്കുട്ടി, ആനന്ദ്, ആനന്ദിൻ്റെ ആൾക്കൂട്ടം, മുകുന്ദൻ്റെ മയ്യഴിപ്പുഴ മാതൃഭൂമിയിലെ വായിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഡൽഹി, ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നു, കാക്കനാടൻ്റെ സാക്ഷി തുടങ്ങിയ കഥകളിലേക്കൊക്കെ എത്തിപ്പെടുന്നുണ്ട്. അതുകൂടാതെ മറ്റൊന്ന് പറയാനുള്ളത്, ഈ ഇതിൻ്റെ കൂടെ തന്നെ സമാന്തരമായിട്ട് വീട്ടിൽ, ഞങ്ങൾ വീട്ടിൽ തമിഴാണ് സംസാരിക്കുക, അപ്പോൾ ഒരുപാട് തമിഴ് മാസികകളും വാരികകളുമൊക്കെ വരുത്തുമായിരുന്നു. ആനന്ദ വിഘടൻ, കൽക്കി തുടങ്ങിയ മാസികകളിൽ നിന്നൊക്കെ തമിഴ് വായിക്കാൻ ശീലിക്കുകയും അതിൽ വരുന്ന കൽക്കിയുടെ ഇപ്പോൾ ശിവകാമിയൻ ശബദം, പൊന്നിയിൻ ശെൽവൻ തുടങ്ങിയ തുടർക്കഥകൾ വായിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും ജയകാന്തനിലേക്കും സുജാതയിലേക്കും, അതുപോലെ ടി ജാനകിരാമൻ്റെ മോഹമുള്ള് തുടങ്ങിയ നോവൽ, ഇങ്ങനെ ഒരു തമിഴ് വായനയിലേക്കും അന്നത്തെ കാലത്ത് എത്തിപ്പെട്ടിട്ടുണ്ട്.

0: മറ്റൊന്ന് ഇംഗ്ലീഷ് വായനയിലേക്ക് ഞാൻ വരുന്നത് പ്രീഡിഗ്രിക്ക് ഇതുപോലെ തന്നെ പാഠപുസ്തകങ്ങളിൽ നിന്ന് പരിചയപ്പെട്ട് ഒരുപാട് രചയിതാക്കളുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടാണ്. ഇപ്പോൾ ടാഗോറിൻ്റെ കഥകൾ, ആർതർ കൊനാൻ ഡോയിൽ, ഓ ഹെൻറി, ചെക്കോ, ഇവരുടെയൊക്കെ തന്നെ കഥകൾ പാഠപുസ്തകങ്ങൾ പഠിക്കുകയും പിന്നീട് അവരുടെ കൃതികൾ തേടിപ്പിടിച്ച് വായിക്കുകയുമായിരുന്നു. ഗീതാഞ്ജലി, ടാഗോറിൻ്റെ എല്ലാ കഥകളും. ഇംഗ്ലീഷിൽ ക്ലാസിക്കുകളാണ് ഞാൻ ആദ്യം വായിച്ചു തുടങ്ങിയത്. ഇപ്പോൾ മാക്സിം ഗോർക്കിയുടെ അമ്മ, അന്ന കരിനിന, ലിയോ ടോൾസ്റ്റോയുടെ, അതുപോലെ മാഡം ബോവറി, ലേ മിസറബിളെ, ഇങ്ങനത്തെ കൃതികളാണ് ഞാൻ ആദ്യം വായിച്ചത്. പിന്നീടാണ് ഒരു ജനപ്രിയ, ഒരു പോപ്പുലർ റീഡിങ്ങിലേക്ക് വരുന്നത്. ആർതർ ഹേലി, സിഡ്നി ഷെൽഡൻ, ജെഫ്രി ആർച്ചർ, അഗത ക്രിസ്റ്റി, ഇർവിംഗ് വാലസ് പോലുള്ള വായനകളിലേക്ക് പിന്നീടാണ് വരുന്നത്. ഈ ക്ലാസിക്കുകളുടെ വായന നമ്മളെ ഒരു ഉയർന്ന ഒരു ഭാവുകത്വത്തിലേക്ക് ഉയർത്തും. എന്നാൽ ഈ പോപ്പുലർ റീഡിംഗ് ആണ് നമ്മളെ ഭാഷ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കാലത്ത് തന്നെയാണ് സയൻസ് ഗ്രന്ഥങ്ങളോട് എനിക്കൊരു താല്പര്യം തോന്നിത്തുടങ്ങിയത്. അസിമോവിൻ്റെ കഥകൾ, കാൾ സാഗൻ്റെ കോസ്മോസ് തുടങ്ങിയ കൃതികൾ, പിന്നീട് പല കാലങ്ങളിലായി ഫ്രിഡ്ജ് ഓഫ് കാപ്രയുടെ ടാവ് ഓഫ് ഫിസിക്സ്, സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പുസ്തകങ്ങൾ, റിച്ചാർഡ് ഹോക്കിൻസ്, ഇങ്ങനെയുള്ള ശാസ്ത്രഗ്രന്ഥങ്ങൾ, മലയാളത്തിലുള്ള പ്രപഞ്ചവും മനുഷ്യനും, കെ വേണുവിൻ്റെ, അതുപോലെ കെ ശിവദാസിൻ്റെ പുസ്തകങ്ങൾ, സി ജി ശാന്തകുമാർ, പരിഷത്ത് ഇറക്കുന്ന പുസ്തകങ്ങൾ, അങ്ങനെ ശാസ്ത്രഗ്രന്ഥങ്ങളിലേക്കും എനിക്കൊരു ഒരു ആകർഷകത്വം തോന്നിയിട്ടുണ്ട് അക്കാലത്ത്. ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചിട്ടുള്ള, ഇപ്പോൾ അമിതാഭ് ഘോഷിൻ്റെ ദി ഗ്രേറ്റ് ഡിറേഞ്ച്മെൻറ്റ്, മധുസൂദനൻ്റെ നഷ്ടപ്പെടുന്ന നമ്മുടെ സ്വപ്നഭൂമി എന്നുള്ള കേരളത്തിൻ്റെ പരിസ്ഥിതിയെ കുറിച്ചിട്ടുള്ള പുസ്തകം, ദി അൺഇൻഹാബിറ്റബിൾ വേൾഡ്, അതുപോലെ മാർക്ക് ലിനാസിൻ്റെ 6 degrees തുടങ്ങിയിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനവും പരിസ്ഥിതിയുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കുറേ പുസ്തകങ്ങളുടെ വായന കുറച്ചു കാലം മുമ്പ് ഞാൻ തുടങ്ങിയത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് ഈ ഒരു വായന വറ്റിപ്പോയ ഒരു കാലം ഉണ്ടായിരുന്നു. എനിക്ക് ജോലി കിട്ടി, ഞാൻ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോവുകയും പിന്നീട് ജോലിയും യാത്രയും കുടുംബകാര്യങ്ങളും എല്ലാമായിട്ട് വായന തീരെ വറ്റിപ്പോയ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ വായനയിൽ തിളങ്ങി നിൽക്കുന്നത് എനിക്ക് നാട്ടിൽ നിന്നും അയച്ചു കിട്ടിയ 2 പുസ്തകങ്ങളായിരുന്നു. ചേട്ടൻ അയച്ചു തന്ന 2 പുസ്തകങ്ങൾ, ഒന്ന് മാധവിക്കുട്ടിയുടെ ബാല്യകാല സ്മരണകൾ, പിന്നൊന്ന് സക്കരയുടെ ഒരിടത്ത് എന്ന കഥാസമാഹാരം. ഇത് എനിക്ക് വളരെ ഒരു ഒരു പുതിയൊരു കാറ്റ് മനസ്സിലേക്ക് വീശുന്ന പോലത്തെ ഒരു അനുഭവമായിരുന്നു. പ്രത്യേകിച്ച് ഒരിടത്ത് എന്നുള്ള ആ ഒരു കഥ, പിന്നെ മാധവിക്കുട്ടിയുടെ ബാല്യകാല സ്മരണകളിലൂടെ നമ്മളൊരു സ്ഥലത്ത് ഒരു ഗൃഹാതുരത്വമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നാട്ടിലേക്കുള്ള ഒരു മടക്കമായിട്ടാണ് അത് അനുഭവപ്പെട്ടത്. പിന്നെ ഞാൻ വായന ശരിക്കും വീണ്ടെടുക്കുന്നത് കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ അവർക്ക് കഥകൾ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ്. പലതരം ചിത്രകഥകൾ, ഇപ്പോൾ അമർ ചിത്രകഥ, അങ്ങനത്തേന് പുറമെ NBT മനോഹരമായിട്ട് ഇല്ലസ്ട്രേറ്റ് ചെയ്ത കുറേ പുസ്തകങ്ങൾ പല എക്സിബിഷനുകളിൽ നിന്നും വാങ്ങി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ വാൽ വരുത്തി വെച്ച വിന, 14 ചുണ്ടലികളുടെ വീടുമാറ്റം, മീര ഗോസ്റ്റ് സ്കൂൾ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള പുസ്തകങ്ങൾ, മനോഹരമായിട്ടുള്ള ചിത്രങ്ങളോടുകൂടിയിട്ടുള്ള പുസ്തകങ്ങളാണ്. അതുപോലെ ഹാൻസ് ആൻഡേഴ്സിൻ്റെ കുട്ടികൾക്കുള്ള ഇംഗ്ലീഷ് കഥകൾ, ഇപ്പോൾ അഗ്ലി ഡക്ലിംഗ് പോലെ, റെഡ് റൈഡിംഗ് ഹുഡ്, അതുപോലെ ദ ലിറ്റിൽ മാച്ച് ഗേൾ, ഹാൻസൺ ആൻഡ് ഗ്രെറ്റൽ, അങ്ങനത്തെ കഥകൾ വായിച്ചുകൊണ്ടാണ് ഞാൻ പിന്നീട് വായനയിലേക്ക് തിരിച്ചു വരുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഇംഗ്ലീഷ് കുട്ടിക്കഥകൾ വായിച്ചിട്ടില്ല. കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് ഇത് വായിക്കുന്നത്. എൻ്റെ കുട്ടികളായിരിക്കുമ്പോഴാണ് ഒരുപാട് പുസ്തകങ്ങൾ, കുട്ടികൾക്കുള്ള പുസ്തകങ്ങൾ കടകളിലും അതുപോലെ എക്സിബിഷനുകളിലൊക്കെ വരാൻ തുടങ്ങിയത്. പിന്നീട് കുട്ടികൾ വളർന്നപ്പോൾ അവരുടെ വായനയിലേക്ക് അവർ എന്നെയും ആകർഷിച്ചു. അതായത് ഇപ്പോൾ ഡാൻ ബ്രൗണ് അല്ലെങ്കിൽ ഹാരി പോട്ടർ സീരീസുകളും പിന്നീട് വായിച്ചു. പിന്നീട് ഈ പുതിയ പുതിയ ഇറങ്ങുന്ന ഇപ്പോഴുള്ള രാജശ്രീ, അതുപോലെ ഷീല ടോമി, ജിസ ജോസ്, സുഭാഷ് ചന്ദ്രൻ, സന്തോഷ് കുമാർ, ഇന്ദുഗോപൻ തുടങ്ങിയ എല്ലാവരുടെയും കഥകൾ ഇപ്പോഴും ഫോളോ ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ തൊട്ടടുത്ത് വായിച്ചത് ഷിജു സാം വർഗീസിൻ്റെ ശാസ്ത്ര വിമർശം എന്ന പുസ്തകമാണ്. അതുപോലെ വി മുസഫർ അഹമ്മദിൻ്റെ ബഷീറും എം ടിയും പാമുക്കും മലബാറിലെ പന്തേ കുതിരകളും എന്ന ഒരു പുസ്തകം വായിച്ചു, ടി വി സജീവിൻ്റെ എല്ലാവർക്കും ഇടമുള്ള ഭൂപടങ്ങൾ എന്ന പുസ്തകം. ഇതെല്ലാമാണ് വായിച്ചത്. അതുപോലെ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഐസ് എന്നൊരു പുസ്തകം. ആർട്ടിക് ധ്രുവത്തിൽ ശാസ്ത്ര പരീക്ഷണങ്ങൾക്കായി പോയ രണ്ട് ശാസ്ത്രജ്ഞരെ എഴുതിയ പുസ്തകമാണ് ഐസ്. അതുപോലെ ദ സാഗ ഓഫ് എ നേറ്റീവ് എക്സ്പ്ലോറർ, നയൻ സിംഗ് എന്ന ഒരു പര്യവേക്ഷകനെ കുറിച്ച്, 3 പ്രാവശ്യം ട്രാൻസ് ഹിമാലയൻ യാത്രകൾ നടത്തിയിട്ടുള്ള നയൻ സിംഗിനെ കുറിച്ചിട്ടുള്ള ഒരു പുസ്തകമാണത്. അതുപോലെ ദീപകിൻ്റെ നിർമ്മിത ബുദ്ധിയെക്കുറിച്ചിട്ടുള്ള പുസ്തകവും ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വായന എന്നെ എങ്ങനെയാണ് എഴുത്തിലേക്ക് നയിച്ചത് എന്നാണെങ്കിൽ, ഒരുപാട് ശാസ്ത്രഗ്രന്ഥങ്ങൾ ഞാൻ വായിച്ചുകൊണ്ടിരുന്നു. അതിൽ ഈ ഞാൻ കുറച്ചു കാലം മാനാഞ്ചിറയിലുള്ള എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ CH മുഹമ്മദ് കോയ ഓവർ ബ്രിഡ്ജിൻ്റെ അടിയിൽ കുറേ സെക്കൻഡ് ഹാൻഡ് ബുക്ക് സ്റ്റാളുകളുണ്ട്. അപ്പോൾ അവിടെ ആഴ്ചയിൽ 1-2 ദിവസം പോയി പുസ്തകം നോക്കുകയും ഇഷ്ടപ്പെട്ടവ വാങ്ങുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു കടയിലുള്ള ആൾ പറഞ്ഞു, ഈ പുസ്തകം മാഡത്തിന് ഇഷ്ടമാവുമായിരിക്കും എന്ന് പറഞ്ഞു ഒരു പുസ്തകം തന്നു. ആ പുസ്തകം ദ ഗ്രേറ്റ് ആർക്ക്, ഹൗ ഇന്ത്യ വാസ് മാപ്ഡ് ആൻഡ് എവറസ്റ്റ് വാസ് മെഷേർഡ് എന്നുള്ള ജോൺ കീ എന്നുള്ള ഒരു ഇൻഡോളജിസ്റ്റിൻ്റെ പുസ്തകമായിരുന്നു. ആ പുസ്തകം ഒരു ചെറിയ പുസ്തകമാണ്, 140-150 പേജുള്ള ഒരു പുസ്തകമാണ്. പക്ഷേ അതൊരു വലിയ പ്രപഞ്ചത്തിലേക്കുള്ള വാതിലാണ് എനിക്ക് തുറന്നു തന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടത്തിയ ഭൂമിശാസ്ത്ര സർവേകളെ കുറിച്ചിട്ടുള്ള ഒരു ചുരുങ്ങിയൊരു ഹിസ്റ്ററി ആയിരുന്നു അത്. അതിലേറെ കഥകൾ അതിലുണ്ട് എന്നും വളരെ നാടകീയ മുഹൂർത്തങ്ങളുണ്ട് എന്നും എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് തേടിപ്പിടിച്ച് ഞാൻ അതിൻ്റെ പിന്നാലെ പോകുന്നതും. അതിനു മുമ്പ് പഠിക്കുമ്പോഴും വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഭൂപടങ്ങളുമായിട്ടുള്ള ഒരു കൂട്ടിമുട്ടൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുണ്ടാക്കിയൊരു ജിജ്ഞാസ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ ഈ പുസ്തകം കൂടി വായിച്ചപ്പോഴാണ് ഞാൻ അതിൻ്റെ ഒരു ചരിത്രം അന്വേഷിച്ചു പോവുകയും അങ്ങനെ സർവേ ഓഫ് ഇന്ത്യയുടെ ഡെറാഡൂണിലും ഡൽഹിയിലും ഡൽഹി ആർക്കൈവ്സിലും ഒക്കെ എത്തിപ്പെടുകയും കൽക്കട്ടയിൽ ഇവിടെ ഏഷ്യാറ്റിക് സൊസൈറ്റിയിലൊക്കെ എത്തി ഡാറ്റ ശേഖരിച്ചിട്ടാണ് ഞാൻ ഭൗമചാപം എന്ന പുസ്തകം എഴുതുന്നത്. അതുപോലെ തന്നെ പാട്ടുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളോടും എനിക്കൊരു പ്രതിപത്തി ഉണ്ടായിരുന്നു. വീട്ടിൽ അച്ഛൻ പാടുമായിരുന്നു. പാട്ടിൻ്റെ ഒരു അന്തരീക്ഷമുള്ള ഉണ്ട്. പാട്ടിൻ്റെ പന്നപൂർണ്ണദേവിയുടെ ജീവചരിത്രം, വി ശ്രീരാം എഴുതിയ ബാംഗ്ലൂർ നാഗരത്നമ്മയുടെ ജീവചരിത്രം, CS ലക്ഷ്മിയുടെ പുസ്തകങ്ങൾ, TJS ജോർജിൻ്റെ MS ഉപലക്ഷ്മി, അതുപോലെ മലയാളത്തിൽ VT മുരളി, രവി മേനോൻ, MD മനോജ്, ഇവരൊക്കെ എഴുതുന്ന എല്ലാ പാട്ടിനെ കുറിച്ചിട്ടുള്ള പുസ്തകങ്ങളും ഇതെല്ലാം തന്നെ വായിക്കുകയും പിന്നീട് ഒരു മലയാള ചലച്ചിത്ര ഗാനങ്ങളെക്കുറിച്ച് പെൺപാട്ട് താരകൾ എന്നൊരു പുസ്തകം ഞാൻ എഴുതുകയും ചെയ്തു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു വായനയുടെയും വായനയിലൂടെ ഞാൻ എത്തിപ്പെട്ട ഒരു എഴുത്തിൻ്റെയും ഒരു വഴി എന്ന് പറയുന്നത്. വായന എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, സ്വതസിദ്ധമായിട്ട് ഒരു നമ്മുടെ താല്പര്യങ്ങൾ ഒക്കെ ഒരു ഉരുവാകുന്ന ഒരു മേഖലയാണ്. ആദ്യം കയ്യിൽ കിട്ടുന്നത് എന്തും വായിക്കുകയും പിന്നീട് നമുക്ക് താല്പര്യവും ഒരു ആകർഷകത്വവും തോന്നുന്ന വിഷയങ്ങളിലേക്ക് നമ്മുടെ വായന ഫോക്കസ് ചെയ്യുകയും ചെയ്യുകയാണ് എല്ലാ വായനക്കാരും ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു വിചാരം. അതുതന്നെയാണ് ഞാനും ചെയ്തിട്ടുള്ളത്. ശാസ്ത്രഗ്രന്ഥങ്ങളുടെ കാര്യം പറയുമ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചിട്ടുള്ള ഇപ്പോൾ അമിതാഭ് ഘോഷിൻ്റെ ദ ഗ്രേറ്റ് ഡിറേഞ്ച്മെൻറ്റ്, മധുസൂദനൻ്റെ നഷ്ടപ്പെടുന്ന നമ്മുടെ സ്വപ്നഭൂമി എന്നുള്ള കേരളത്തിൻ്റെ പരിസ്ഥിതിയെക്കുറിച്ചിട്ടുള്ള പുസ്തകം, ദ അൺഇൻഹാബിറ്റബിൾ വേൾഡ്, അതുപോലെ മാർക്ക് ലിനാസിൻ്റെ 6 degrees തുടങ്ങിയിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനവും പരിസ്ഥിതിയുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കുറേ പുസ്തകങ്ങളുടെ വായന കുറച്ചു കാലം മുമ്പ് ഞാൻ തുടങ്ങിയത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
1: എന്റെ വായന. എഴുത്തുകാരിയുടെ പ്രിയപ്പെട്ട പുസ്തകങ്ങളിലൂടെ അവരുടെ വായനാ ലോകത്തേക്കും ചിന്തകളിലേക്കും സഞ്ചരിക്കുകയായിരുന്നു നമ്മൾ. എന്റെ വായനയിലൂടെ വായനാ അനുഭവം നമുക്കായി പങ്കുവച്ചത് സാഹിത്യകാരിയും പ്രഭാഷകയുമായ CS മീനാക്ഷി. ഓർമ്മകളുടെ വഴിത്താരകളിലൂടെ സ്വന്തം നാടിനെ വീണ്ടെടുക്കുന്ന കവിതയാണ് കല്ലറ അജയന്റെ ജന്മനാടിനെക്കുറിച്ച് എന്ന കവിത. ബാല്യകാലത്തെ കൂട്ടുകാരും കളിസ്ഥലങ്ങളും പരിചിതമായ ഇടങ്ങളും നാട്ടുവഴികളുമെല്ലാം കവിയുടെ ഓർമ്മയിൽ വീണ്ടും ജീവൻ പ്രാപിക്കുമ്പോൾ ഒരാളുടെ നാട് എങ്ങനെയാണ് അയാളുടെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാകുന്നതെന്ന് ഈ കവിത പറഞ്ഞു തരുന്നു.
2: ജന്മനാടിനെക്കുറിച്ച്, എൻ്റെ ജന്മനാടായ കല്ലറയെക്കുറിച്ച്, അവിടെ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ച്. ജന്മനാടിനെക്കുറിച്ച് എത്ര ഞാൻ എഴുതിയിട്ടും എൻ്റെ തൂലികയ്ക്കാർ ഒടുങ്ങുന്നതേയില്ല. ജന്മനാടിനെക്കുറിച്ച്

ശരായി നിൽപ്പു. ഞാൻ കാൽകൾ നനച്ചൊരാ പുഴയുന്നില്ല, പാഠശാലയും മാറി എന്ത്

ഞങ്ങൾ സൗഹൃദക്കൂട്ടം അന്തിക്കു ചേക്കേറിയ ആയിര വില്ലിപ്പാറയ്ക്കിപ്പോഴും അതേ പ്രായം. അന്നത്തെ യുവാക്കൾ നാം വൃദ്ധരായെന്നിട്ടുമീ പറയോ അതേപടി യൗവനം പേറി നിൽപ്പൂ. നെറ്റിയിൽ

സ്നേഹിച്ചോരും നമ്മൾ സ്നേഹിച്ചോർ പോയി, നമ്മളെ സ്നേഹിച്ചോരും മർത്യജീവിതം മഹാദുഃഖത്തിൻ തുരുത്തത്രേ. എപ്പോഴും പഴഞ്ചൊല്ലിൻ കെട്ടുകൾ അഴിച്ചെടുത്തെന്നേർക്കുനിത്താനച്ഛൻ ഇപ്പോഴില്ലെങ്ങോ മഞ്ഞു. ആദ്യ പ്രേമത്തിൻ ചൂടും മധുവും സുഗന്ധവും ആർദ്രമായി പകർന്നവൾ ഇന്നില്ല സ്വയം കൊന്നു. ഒരുവൻ തന്നെ തന്നെ മരത്തിൽ കെട്ടിത്തൂക്കി മറ്റൊരാൾ വിഷക്കോപ്പ അമൃതായി നുണഞ്ഞറ്റു. വേറൊരാൾ മഹാമാരിക്കൊപ്പമേ ഇറങ്ങിപ്പോയി. ഇപ്പോഴീ ഏകാന്തത മാത്രമേ ഒരു കൂട്ട്, ഇപ്പോഴീ ഏകാന്തത മാത്രമേ ഒരു കൂട്ട്. എങ്കിലും സ്നേഹിപ്പു ഞാൻ എൻ്റെ ഈ പഴമണ്ണിൻ നിശ്വാസ നിർഗന്ധത്തെ എന്തിനും മേലെയായി. എങ്കിലും

ഒരു നാടിൻ്റെ ഓർമ്മകൾ വെറുമൊരു ഭൂതകാലത്തിൻ്റെ ശേഷിപ്പുകളല്ല, നമ്മെ നാമാക്കിയ ജീവിതത്തിൻ്റെ അടയാളങ്ങൾ കൂടിയാണ്. ജന്മനാട് എന്ന കവിതയിലൂടെ കല്ലറ അജയൻ പങ്കുവച്ചത് സ്വന്തം നാടിൻ്റെ ഓർമ്മകൾക്കപ്പുറം ഓരോരുത്തരുടെയും ഉള്ളിൽ ഇന്നും ജീവിക്കുന്ന ഒരു പോയ കാലത്തിൻ്റെ ഗൃഹാതുരത കൂടിയാണ്.

0: നല്ല വായന അവസാനിക്കുന്നത് പുസ്തകം അടയ്ക്കുമ്പോഴല്ല, അതിലെ ചില വാക്കുകൾ നമ്മുടെ ചിന്തകളിൽ വീണ്ടും വീണ്ടും തുറക്കുമ്പോഴാണ്. അക്ഷരങ്ങളോടൊപ്പം സഞ്ചരിച്ച ഈ സമയം ഇവിടെ അവസാനിക്കുമ്പോൾ മറ്റൊരു സാഹിത്യരംഗവുമായി വീണ്ടും എത്താമെന്ന പ്രതീക്ഷയോടെ ഏവർക്കും നന്ദി, നമസ്കാരം.
1: ഇന്നത്തെ സാഹിത്യരംഗം സമാപിച്ചു.

ഒരറിയിപ്പ്. കേരള വനം വന്യജീവി വകുപ്പ്, ദേവികുളം റേഞ്ച്, പൊതു അറിയിപ്പ്, ജാഗ്രതാ നിർദ്ദേശം. വേനൽക്കാലത്തെ കനത്ത ചൂട് കാരണം വനപ്രദേശങ്ങളിൽ നിന്നും വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട്. പൊതുജനങ്ങളും ടൂറിസ്റ്റുകളും സഞ്ചാരികളും പാലിക്കേണ്ട സുരക്ഷാ നിർദ്ദേശങ്ങൾ ഇനി പറയുന്നു. വന്യമൃഗങ്ങളെ കണ്ടാൽ ഉടൻ തന്നെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുക. വന്യമൃഗങ്ങളുടെ അടുത്തേക്ക് പോകാനോ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനോ ഒരിക്കലും ശ്രമിക്കരുത്. ഉടൻ തന്നെ വനം വകുപ്പിനെ വിവരമറിയിക്കുക. ആളൊഴിഞ്ഞ പ്രദേശങ്ങളിലൂടെ രാത്രികാലങ്ങളിൽ മൊബൈൽ ഫോണിൽ സംസാരിച്ച് അശ്രദ്ധമായി നടക്കരുത്. വന്യമൃഗങ്ങൾ ഇറങ്ങാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ വാഹനങ്ങൾ നിർത്തരുത്. അടിയന്തര ഘട്ടങ്ങളിൽ വനംവകുപ്പിൻ്റെ റാപ്പിഡ് റെസ്പോൺസ് ടീമുമായി ബന്ധപ്പെടേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ട തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ഇസൈ തെൻട്രൽ ഇന്ന് 10 മണിക്ക് കേൾക്കാം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാനായി 8281200715 നമ്പറിൽ വാട്സപ്പ് സന്ദേശം അയക്കേണ്ടതാണ്. ഇഷ്ടഗാനത്തിൻ്റെ വരിയും പ്രിയപ്പെട്ടവർക്കുള്ള ഡെഡിക്കേഷനുകളും സന്ദേശത്തിൽ ഉൾപ്പെടുത്തി അയക്കാവുന്നതാണ്. എത്രയും പെട്ടെന്ന് സന്ദേശങ്ങൾ അയക്കുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281200715. ഇസൈ തെൻട്രൽ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി ഇന്ന് രാത്രി 10 മണിക്ക്.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നത് കൊല്ലം റീജിയണൽ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ പ്രണവ് പി.
1: 1 ഓഗസ്റ്റ് 2025 തൊട്ട് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന നടപ്പിലാക്കി വരുന്നു. നാട്ടിൽ തൊഴിൽ ക്രിയേറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് തൊഴിലിടങ്ങളിൽ ജോലിക്ക് വരുന്ന തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായം കൊടുക്കുക, ഇത് രണ്ടുമാണ് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. 3.5 കോടി തൊഴിൽ ഇതോടുകൂടി സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിനോടുള്ള ഉദ്ദേശം. ഇതിന് 2 ഗുണങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒരു വിഭാഗം തൊഴിലാളികളാണെങ്കിൽ മറ്റൊരു വിഭാഗം തൊഴിലുടമകളാണ്. തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് 1 ഓഗസ്റ്റ് 2025 ശേഷം EPF രജിസ്റ്റേർഡ് സ്ഥാപനങ്ങളിൽ തൊഴിൽ നേടുകയെന്ന ആളുകളാണെങ്കിൽ അവർ 6 മാസം അവിടെ തന്നെ ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് 7,500 രൂപ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി അവരുടെ അക്കൗണ്ടിൽ ലഭ്യമാക്കുന്നതാണ് ആദ്യത്തെ പദ്ധതി. 6 മാസം എന്നുള്ളത് 1 വർഷം വരെ അതേ തൊഴിലിടങ്ങളിൽ തുടരുകയാണെങ്കിൽ അവർക്ക് 7,500 രൂപയും കൂടി മറ്റൊരു ഗഡുവായി ലഭിക്കും. ഇതിനായി തൊഴിലാളികൾ ചെയ്യേണ്ടത് 1 വർഷം തീരുന്നതിന് മുൻപേ ഒരു സാമ്പത്തിക സാക്ഷരത അവർക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് EPFO വഴി അവർക്ക് ലഭിക്കുന്നതാവും. ഓൺലൈനായിട്ട് തന്നെ അവർക്ക് ഇത് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. 7,500 എന്നുള്ള 2 ഗഡുക്കൾ കിട്ടാനായിട്ട് അവരൊരു കാര്യം കൂടി ചെയ്യേണ്ടിയിരിക്കുന്നു. ഓൺലൈനായി ഡയറക്റ്റ് അവരുടെ അക്കൗണ്ടിൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴിയാണ്

0: ഈ പൈസ പോകുന്നത്. ഇ പി എഫിൽ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന എല്ലാവരെയും നമ്മൾ ഫേസ് ഓതന്റിക്കേഷൻ വഴി ഓതന്റിക്കേറ്റ് ചെയ്ത് ആധാർ എനേബിൾഡ് യു എ എന്നിലാണ് ജോയിൻ ചെയ്യുക. പക്ഷേ ഇവർ ലഭിക്കേണ്ട ബാങ്ക് അക്കൗണ്ടിൽ ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ കിട്ടാനായിട്ട് എനേബിൾഡ് ആയിരിക്കണം. അത് ബാങ്കിൽ ഡി ബി ടി വരാനായിട്ടുള്ള സംവിധാനം അതിലുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടിയുണ്ട്. അതില്ലെങ്കിൽ ബാങ്കിൽ ഡി ബി ടി എനേബിൾ ചെയ്യാനുള്ള ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പുതിയതായി തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് തൊഴിലുടമയ്ക്കുള്ള ബെനിഫിറ്റ് കൊടുക്കുക. തൊഴിലുടമ 2024 to 2025 വരെയുള്ള ഒരു ബേസ് ഇയർ, ആ ഒരു വർഷം ഉണ്ടായിരുന്ന എത്രയാണോ തൊഴിലവസരങ്ങൾ അവിടെ ഉണ്ടായിരുന്നത്, അതിന് അഡീഷണലായിട്ട് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതും അത് തുടരുന്നതിനുമാണ് ഈ ഒരു പാർട്ട് ബിയിലെ ബെനിഫിറ്റ് കൊടുക്കുക. ഇ പി എഫ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലേ ഇത് കിട്ടുകയുള്ളൂ. അവരിത് ലഭിക്കാനായിട്ട് രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ഈ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് ഇ പി എഫ് ഒയുടെ എംപ്ലോയർ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ പ്രോസസ്സ് വളരെ എളുപ്പമാണ്. ജി എസ് ടി രജിസ്റ്റേർഡ് സ്ഥാപനങ്ങളാണെങ്കിൽ അവരുടെ ജി എസ് ടി നമ്പരും പാൻ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ടും കൊടുക്കുക എന്നത് മാത്രമാണ്. രണ്ടാമത്, അവർ പുതിയതായ തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയും അത് തുടരുകയും ചെയ്യുക. 50 താഴെ എംപ്ലോയീസ് ഉള്ള സ്ഥാപനമാണെങ്കിൽ രണ്ട് തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സൃഷ്ടിച്ചാൽ മതി. 50 മേളിൽ തൊഴിലാളികളുള്ള സ്ഥാപനമാണെങ്കിൽ 5 അതിലധികമോ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രതിമാസം 1,000 to 3,000 രൂപ വരെ. അത് ക്രിയേറ്റ് ചെയ്യുന്ന തൊഴിലവസരത്തിൻ്റെ സാലറി എത്രയാണോ അതുമായിട്ട് ബന്ധിപ്പിച്ചായിരിക്കും. 1,000 to 3,000 രൂപ വരെ 2 വർഷത്തോളം എല്ലാ മാസവും കൊടുക്കും. 6 മാസം കൂടുമ്പോഴായിരിക്കും ബാങ്ക് അക്കൗണ്ടിൽ കിട്ടുക. മാനുഫാക്ചറിങ് സെക്ടറിലാണ് ആ സ്ഥാപനം വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് ജി എസ് ടി രജിസ്ട്രേഷനുമായിട്ട് ബന്ധിപ്പിച്ചായിരിക്കും നമ്മൾ വെരിഫൈ ചെയ്യുക. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ 4 വർഷം ഇതേ പദ്ധതി തുടരുന്നുണ്ടാവും.
1: പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ നൽകിയത് കൊല്ലം റീജിയണൽ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ പ്രണവ് പി.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗുജറാത്തിലെ ഏകതാ നഗറിൽ വിതരണം ചെയ്തു. മികച്ച നടനുള്ള പുരസ്കാരം മലയാളത്തിന്റെ അഭിമാന താരം മമ്മൂട്ടി ചടങ്ങിലേറ്റുവാങ്ങി. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് പുരസ്കാരം. ഭ്രമയുഗത്തിലെ ഛായാഗ്രഹണത്തിന് ഷഹനാദ് ജലാൽ മികച്ച ഛായാഗ്രാഹകനുള്ള പുരസ്കാരവും ഏറ്റുവാങ്ങി. AR എന്ന ചിത്രത്തിലെ അങ് വാനക്കോണില് എന്ന ഗാനം ആലപിച്ച വൈക്കം വിജയലക്ഷ്മിക്ക് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം രാഷ്ട്രപതി സമ്മാനിച്ചു. 2024 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം പ്രശസ്ത കന്നഡ നടൻ അനന്ത് നാഗ് ഏറ്റുവാങ്ങി. കലാകാരന്മാർ സമൂഹത്തിന് അനുകരണീയ മാതൃകയാകണമെന്ന് രാഷ്ട്രപതി ചടങ്ങിൽ പറഞ്ഞു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ആലപ്പുഴ വള്ളിക്കുന്നം വിദ്യാർത്ഥിരാജപുരം ആശ്രമത്തിൽ ചട്ടമ്പി സ്വാമികളുടെ വെങ്കല പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്യും. തിരുവനന്തപുരത്ത് നടക്കുന്ന SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ കുനാർ പക്തിക പ്രവിശ്യകളിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. പരമാധികാരമുള്ള അയൽരാജ്യത്തിനെതിരായ ഇത്തരം ആക്രമണങ്ങൾ പ്രാദേശിക സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര സാധ്യമാക്കിയ പ്രിയദർശിനി പദ്ധതി KSRTCയെ കൂടുതൽ ജനകീയമാക്കിയതായി ഗതാഗതമന്ത്രി CP ജോൺ. പ്രിയദർശിനി പദ്ധതിയുടെ 100th

0: ആഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. KSRTC ബജറ്റ് ടൂറിസം സെല്ലിനായി തയ്യാറാക്കിയ പുതിയ സോഫ്റ്റ്വെയർ, വെയ്റ്റിംഗ് ലിസ്റ്റ് സംവിധാനം, ലക്ഷദ്വീപ്, ഹൈദരാബാദ് ആഡംബര സർവീസ് എന്നിവയും ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി മുടങ്ങുമെന്ന് KSEB. രാത്രി 12:35 വരെയായിരിക്കും നിയന്ത്രണം. സ്ഥാപനങ്ങളിൽ ജീവനക്കാരെ നിയമിക്കുന്നതിന്റെ ഭാഗമായി നടത്തുന്ന പോലീസ് വെരിഫിക്കേഷൻ നടപടികൾ കേരള പോലീസ് ഓൺലൈൻ വഴിയാക്കി. സർക്കാർ വകുപ്പുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, സ്വകാര്യ കമ്പനികൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ പോലീസ് വെരിഫിക്കേഷനുള്ള അപേക്ഷകൾ ഇനി മുതൽ കേരള പോലീസിന്റെ ഔദ്യോഗിക സിറ്റിസൺ സർവീസ് പോർട്ടലായ തുണ വഴി സമർപ്പിക്കാവുന്നതാണ്. ഈ സേവനത്തിന് നിശ്ചിത ഫീസ് നിരക്കുകൾ ബാധകമായിരിക്കുമെന്നും പോലീസ് അറിയിച്ചു. പോളിടെക്നിക് കോളേജുകളെ കേന്ദ്രീകരിച്ച് നടപ്പാക്കുന്ന സമഗ്ര ലഹരിവിരുദ്ധ പ്രവർത്തന പദ്ധതിയായ സ്റ്റാൻഡ് വിത്ത് തൂഫാന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി റോജി എം ജോൺ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കോളേജുകളുടെ 1.5 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങൾക്ക് പുറമെ സമീപമുള്ള പ്രൈമറി സ്കൂളുകളിലും ഇതിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. ഓൺലൈൻ ഡെലിവറി ജോലിക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം ഗിഗോൺ നാളെ തിരുവനന്തപുരത്ത് തുറക്കും. തൊഴിൽ വകുപ്പ് ഒരുക്കുന്ന വിശ്രമ കേന്ദ്രം തിരുവനന്തപുരം ഊറ്റുകുഴിയിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. സെപ്റ്റംബർ 21 മുതൽ 27 വരെ നടക്കുന്ന അന്താരാഷ്ട്ര ബധിരവാരത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ ഒരുക്കി നിഷ്. നാളെ നടക്കുന്ന അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനാചരണത്തിൽ മലയാളം അക്ഷരമാലയുടെ ആംഗ്യലിപികളും വീഡിയോകളും അടങ്ങിയ പ്രത്യേക പുസ്തകം മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ പ്രകാശനം ചെയ്യും. തിരുവനന്തപുരം മാനവീയം വീഥിയിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ 28-ാം ഓണ മഹോത്സവവുമായി ബന്ധപ്പെട്ട് ദേശീയപാത 66-ൽ നാളെ രാവിലെ 6 മുതൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധിയാണ്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 7 ജില്ലകളിലും മറ്റന്നാൾ 5 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ഫൈനലിൽ ശ്രീലങ്കയെ 147 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഇക്കുറി നേടിയ ആദ്യ സ്വർണമാണ് ഇത്. ഇന്ത്യ ഉയർത്തിയ 217 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ശ്രീലങ്ക 15.4 ഓവറിൽ 69 റൺസിന് പുറത്തായി. 45 പന്തിൽ നിന്നും 79 റൺസെടുത്ത സ്മൃതി മന്ദാനയാണ് ഇന്ത്യയുടെ ടോപ് സ്കോറർ. ഏഷ്യൻ ഗെയിംസ് വനിതാ വൂഷു 60 കിലോഗ്രാം വിഭാഗത്തിൽ മെഡൽ ഉറപ്പിച്ച് ഇന്ത്യയുടെ റോഷി ബിന ദേവി. ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് മക്കാവോ താരത്തെയാണ് പരാജയപ്പെടുത്തിയത്. നാളെ നടക്കുന്ന സെമിഫൈനലിൽ താരം മത്സരിക്കും. 2018-ലും 2022-ലും റോഷി ബിന ഏഷ്യൻ ഗെയിംസ് മെഡൽ നേടിയിട്ടുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ഇപ്പോൾ ഒരു മലയാള ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം ധിം തരികിടതവും എം ജി ശ്രീകുമാറും അരുന്ധതിയും പാടിയത്. എസ് രമേശൻ നായരുടെ വരികൾ എം ജി രാധാകൃഷ്ണൻ്റെ ഈണം.

മലയാള ചലച്ചിത്രഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി 8:45 സമാചാര സന്ധ്യ, തുടർന്ന് 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

0: വിദ്യാഭ്യാസ രംഗം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം.
2: 2026 സെപ്റ്റംബർ 14 മുതൽ 28 വരെ ദേശീയ ഹിന്ദി പക്ഷാചരണമായി ആഘോഷിക്കുകയാണല്ലോ. 1949 സെപ്റ്റംബർ 14 ദേവനാഗരി ലിപിയിലുള്ള ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയായി ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലി അംഗീകരിച്ചത്. ഇതിന്റെ സ്മരണ നിലനിർത്തുന്നതിനായി എല്ലാ വർഷവും സെപ്റ്റംബർ 14 ഹിന്ദി ദിവസമായി ആഘോഷിക്കാൻ തുടങ്ങി. നിലവിൽ ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്ന പ്രധാന ഭാഷകളിൽ ഒന്നായ ഹിന്ദി 52 കോടിയിലധികം ആളുകളുടെ മാതൃഭാഷ കൂടിയാണ്. ഔദ്യോഗിക മേഖലകളിലും ദൈനംദിന ജീവിതത്തിലും ഹിന്ദി ഭാഷയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക, ഭാഷാപരമായ വൈവിധ്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ രാജ്യത്തെ ഒരുമിപ്പിക്കാൻ ഹിന്ദി വഹിക്കുന്ന പങ്ക് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഹിന്ദി പക്ഷാചരണം കൊണ്ട് ലക്ഷ്യമിടുന്നത്.
1: ഹിന്ദി പഠനത്തിന്റെ പ്രാധാന്യം, ദേശീയ ഹിന്ദി പക്ഷാചരണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി.

0: തൃശൂർ എൽതുരത്ത് സെന്റ് അലോഷ്യസ് കോളേജിലെ ഹിന്ദി വിഭാഗം മേധാവി പ്രൊഫസർ ഡോക്ടർ രാജു സി പി സംസാരിക്കുന്നു.
1: പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ഇന്ത്യ ഭാഷകളുടെയും സംസ്കാരങ്ങളുടെയും വൈവിധ്യം കൊണ്ട് സമ്പന്നമായ ഒരു രാജ്യമാണ്. കേരളത്തിൽ നമ്മൾ മലയാളം സംസാരിക്കുന്നു, തമിഴ്നാട്ടിൽ തമിഴും കർണാടകത്തിൽ കന്നഡയും മഹാരാഷ്ട്രയിൽ മറാത്തിയും ബംഗാളിൽ ബംഗാളിയും പഞ്ചാബിൽ പഞ്ചാബിയും ഉൾപ്പെടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അനേകം ഭാഷകൾ സംസാരിക്കപ്പെടുന്നു. ഈ ഭാഷാ വൈവിധ്യമാണ് ഇന്ത്യയുടെ വലിയ പ്രത്യേകത. അതുകൊണ്ട് ഒരു ഭാഷയെ സ്നേഹിക്കുന്നതിൻ്റെ പേരിൽ മറ്റൊരു ഭാഷയെ അവഗണിക്കേണ്ടതില്ല. എല്ലാ ഭാഷകളെയും ബഹുമാനിച്ചുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. കേരളത്തിലെ കുട്ടികൾക്ക് ഹിന്ദി പഠിക്കേണ്ടതിൻ്റെ ആദ്യത്തെ പ്രാധാന്യം ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള ജനങ്ങളുമായി ആശയവിനിമയം നടത്താൻ അത് സഹായിക്കുന്നു എന്നതാണ്. കേരളത്തിൽ നിന്ന് ഇന്ത്യയുടെ മറ്റൊരു സംസ്ഥാനത്തേക്ക് യാത്ര ചെയ്യുമ്പോഴും പഠിക്കാനോ ജോലിക്കോ മറ്റാവശ്യങ്ങൾക്കോ പോകുമ്പോഴും വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ആളുകളെ നമുക്ക് കാണേണ്ടി വരും. അത്തരം സാഹചര്യങ്ങളിൽ ഹിന്ദി പലപ്പോഴും ഒരു സമ്പർക്ക ഭാഷയായി നമ്മെ സഹായിക്കുന്നു. അതുകൊണ്ട് ഹിന്ദി പഠിക്കുന്നത് ഒരു പുതിയ ഭാഷ പഠിക്കുക എന്നതിലുപരി ഇന്ത്യയിലെ വിവിധ ജനങ്ങളുമായി കൂടുതൽ അടുത്തിടപഴകാനുള്ള ഒരു അവസരം കൂടിയാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. ഹിന്ദി ഇന്ത്യയുടെ ദേശീയ ഭാഷയല്ല. ഇന്ത്യക്ക് ഭരണഘടന പ്രഖ്യാപിച്ച ഒരു ദേശീയ ഭാഷയില്ല. ഭരണഘടനയിലെ 343 അനുച്ഛേദപ്രകാരം ഹിന്ദി ദേവനാഗരി ലിപിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഇംഗ്ലീഷും ഉപയോഗിക്കപ്പെടുന്നു. അതിനാൽ ഹിന്ദിയെ ആദരിക്കുന്നത് മറ്റു ഇന്ത്യൻ ഭാഷകളെ അവഗണിക്കുന്നതല്ല, മറിച്ച് എല്ലാ ഭാഷകൾക്കും അർഹമായ ബഹുമാനം നൽകുക എന്നതാണ് നമ്മുടെ ഭാഷാ ദർശനം. നമ്മുടെ മാതൃഭാഷ മലയാളമാണ്. മലയാളം നമ്മുടെ ചിന്തയുടെയും വികാരങ്ങളുടെയും സംസ്കാരത്തിൻ്റെയും വ്യക്തിത്വത്തിൻ്റെയും അടിത്തറയാണ്. അതുകൊണ്ട് മലയാളത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം. അതോടൊപ്പം ഹിന്ദി ഉൾപ്പെടെയുള്ള മറ്റു ഭാഷകൾ പഠിക്കാനും ശ്രമിക്കണം. മലയാളവും ഹിന്ദിയും പരസ്പരം എതിരാളികളല്ല, അവ പരസ്പരം പൂരകങ്ങളാണ്. ഒരു വിദ്യാർത്ഥി മാതൃഭാഷയിൽ ശക്തമായ അടിത്തറ ഉണ്ടാക്കുകയും അതോടൊപ്പം മറ്റു ഭാഷകൾ പഠിക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ അറിവിൻ്റെയും ആശയ വിനിമയ ശേഷിയുടെയും ലോകം കൂടുതൽ വിശാലമാകുന്നു. ബഹുഭാഷാ വിദ്യാഭ്യാസത്തിനും ഇന്നത്തെ വിദ്യാഭ്യാസ ചിന്തയിൽ വലിയ പ്രാധാന്യമുണ്ട്. ഹിന്ദി പഠനത്തിൻ്റെ മറ്റൊരു പ്രധാന വശം വിദ്യാഭ്യാസവും തൊഴിൽ അവസരങ്ങളുമാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പഠിക്കാനും ജോലി ചെയ്യാനും ആഗ്രഹിക്കുന്നവർക്ക് ഹിന്ദി പരിജ്ഞാനം ഏറെ സഹായകരമായേക്കാം. വിനോദസഞ്ചാരം, വ്യാപാരം, മാധ്യമം, ബാങ്കിംഗ്, റെയിൽവേ, പ്രതിരോധം, കേന്ദ്ര സർക്കാർ സേവനങ്ങൾ തുടങ്ങിയ നിരവധി മേഖലകളിൽ ഹിന്ദി അറിവ് ഒരു അധിക യോഗ്യതയായി പ്രയോജനപ്പെടുന്നു. അതിനാൽ ഹിന്ദിയെ ഒരു പരീക്ഷാ വിഷയമായി മാത്രം കാണാതെ ഭാവിയിലേക്കുള്ള ഒരു അധിക കഴിവായി കാണണം. ഒരു ഭാഷ പഠിക്കുമ്പോൾ നാം ആ ഭാഷയിലെ വാക്കുകൾ മാത്രമല്ല പഠിക്കുന്നത്, ആ ഭാഷ സംസാരിക്കുന്ന ജനങ്ങളുടെ ജീവിതവും സംസ്കാരവും സാഹിത്യവും ചിന്തകളും മനസ്സിലാക്കാനുള്ള അവസരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഹിന്ദി സാഹിത്യം ഇതിന് മികച്ച ഉദാഹരണമാണ്. പ്രേംചന്ദ്, ഹരിവംശറായ് ബച്ചൻ, മഹാദേവി വർമ്മ, ജയശങ്കർ പ്രസാദ്, രാംധാരി സിംഗ് ധിനകർ, നിർമ്മൽ വർമ്മ തുടങ്ങിയ നിരവധി ഹിന്ദി സാഹിത്യകാരന്മാരുടെ കൃതികൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ വൈക്കം മുഹമ്മദ് ബഷീർ, തകഴി ശിവശങ്കരപ്പിള്ള, എം ടി വാസുദേവൻ നായർ, ഒ വി വിജയൻ, എസ് കെ പൊറ്റേക്കാട്ട്, കമലാദാസ്, ഒ എൻ വി കുറുപ്പ്, സുഗതകുമാരി തുടങ്ങിയ മലയാള സാഹിത്യകാരന്മാരുടെ കൃതികളും ഹിന്ദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിലൂടെ മലയാളവും ഹിന്ദിയും തമ്മിൽ മനോഹരമായ ഒരു സാഹിത്യ സാംസ്കാരിക കൈമാറ്റം നടക്കുന്നു. ഹിന്ദി പഠനത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ സിനിമയിലും ജനപ്രിയ സംസ്കാരത്തിലും കാണാം. കഴിഞ്ഞ പല പതിറ്റാണ്ടുകളായി ഹിന്ദി സിനിമകളും ഗാനങ്ങളും കേരളത്തിലെ ജനജീവിതത്തിൽ ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഒരു കാലത്ത് ആകാശവാണിയിലൂടെയും പിന്നീട് ദൂരദർശനിലൂടെയും ഇന്ന് OTT പ്ലാറ്റ്ഫോമുകളിലൂടെയും ഹിന്ദി ഗാനങ്ങളും സിനിമകളും മലയാളികൾക്ക് പരിചിതമായി. നിരവധി വിദ്യാർത്ഥികൾക്ക് ഹിന്ദി പഠിക്കാനുള്ള

ആദ്യ പ്രചോദനം പോലും സിനിമാ ഗാനങ്ങളിൽ നിന്നും സിനിമകളിൽ നിന്നുമാണ് ലഭിച്ചിട്ടുള്ളത്. ഹിന്ദി സിനിമകളിലൂടെ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ ജീവിത രീതികളും സംസ്കാരങ്ങളും മലയാളികൾക്ക് പരിചിതമായി. അതുപോലെ മലയാള സിനിമകൾ ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും ദേശീയ തലത്തിൽ ശ്രദ്ധ നേടുകയും ചെയ്യുന്നു. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഡിജിറ്റൽ യുഗത്തിലാണ്. സോഷ്യൽ മീഡിയ, യൂട്യൂബ്, OTT പ്ലാറ്റ്ഫോമുകൾ, പോഡ്കാസ്റ്റുകൾ, ഓൺലൈൻ വിദ്യാഭ്യാസം, ഡിജിറ്റൽ വാർത്താ മാധ്യമങ്ങൾ എന്നിവയിലൂടെ ഹിന്ദിയുടെ ഉപയോഗം പുതിയ തലങ്ങളിലെത്തിയിരിക്കുന്നു. ദേവനാഗരി ലിപിയോടൊപ്പം റോമൻ ലിപിയിലും ഹിന്ദി എഴുതുന്ന പ്രവണതകൾ കാണാം. യുവതലമുറയുടെ ഭാഷാപ്രയോഗത്തിൽ ഹിന്ദിയും ഇംഗ്ലീഷും പ്രാദേശിക ഭാഷകളും തമ്മിൽ ചേരുന്ന പുതിയ രീതികളും കാണുന്നുണ്ട്. ശാസ്ത്രം, സാങ്കേതികവിദ്യ, സാമ്പത്തിക ശാസ്ത്രം, മാനേജ്മെൻറ്റ്, കൃത്രിമ ബുദ്ധി, സൈബർ ലോകം തുടങ്ങിയ മേഖലകളിലെ ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നതിനായി ഹിന്ദി പുതിയ പദങ്ങളും പ്രയോഗങ്ങളും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഷ കാലത്തിനനുസരിച്ച് മാറുകയും പുതിയ അറിവുകളെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നതാണ് അതിൻ്റെ ജീവന്തത. അതുകൊണ്ട് ഹിന്ദി പഴയ തലമുറയുടെ മാത്രം ഭാഷയല്ല, ഇന്നത്തെ തലമുറയുടെയും നാളത്തെ തലമുറയുടെയും ഭാഷ കൂടിയാണ്. പ്രത്യേകിച്ച് ഡിജിറ്റൽ ലോകത്ത് അറിവ് നേടാനും വിവിധ തരത്തിലുള്ള ഉള്ളടക്കങ്ങൾ മനസ്സിലാക്കാനും ഹിന്ദി അറിവ് കുട്ടികൾക്ക് പുതിയ സാധ്യതകൾ തുറക്കുന്നു. പ്രിയ വിദ്യാർത്ഥികളെ, ഹിന്ദി പഠിക്കുമ്പോൾ പരീക്ഷയും മാർക്കും മാത്രം ലക്ഷ്യമാക്കേണ്ടതില്ല. ഭാഷയെ ജീവിതവുമായി ബന്ധിപ്പിക്കണം. ദിവസവും കുറച്ച് ഹിന്ദി വാക്കുകൾ പഠിക്കണം. ചെറിയ ഹിന്ദി കഥകൾ വായിക്കണം. കവിതകൾ വായിക്കണം. വാർത്തകൾ കേൾക്കണം. ഹിന്ദി ഗാനങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കണം. സുഹൃത്തുക്കളോട് ചെറിയ ഹിന്ദി വാക്യങ്ങൾ സംസാരിക്കണം. തെറ്റുകൾ വരുമെന്ന ഭയം വേണ്ട. തെറ്റുകൾ സംഭവിച്ചുകൊണ്ടാണ് ഒരു ഭാഷ പഠിക്കുന്നത്. പതിയെ ഹിന്ദി പാഠപുസ്തകത്തിലെ ഒരു വിഷയത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലെ ഒരു ആശയവിനിമയ ശേഷിയായി മാറും. ഒരു പുതിയ ഭാഷ പഠിക്കുമ്പോൾ ഒരു പുതിയ ലോകമാണ് നമുക്ക് മുന്നിൽ തുറക്കുന്നത്. ഹിന്ദി പഠിക്കുന്നതിലൂടെ ഉത്തരേന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ ജനങ്ങളെയും അവരുടെ സംസ്കാരത്തെയും സാഹിത്യത്തെയും ജീവിത രീതികളെയും കൂടുതൽ അടുത്തറിയാൻ കഴിയും. അതുപോലെ മലയാളത്തിൻ്റെ സമ്പത്തും മറ്റു ഭാഷകളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയും. വിവർത്തനം വെറും വാക്കുകളുടെ മാറ്റമല്ല, അത് സംസ്കാരങ്ങൾ തമ്മിലുള്ള സംവാദമാണ്. മലയാളവും ഹിന്ദിയും തമ്മിലുള്ള സാഹിത്യ കൈമാറ്റം ഇന്ത്യയുടെ വൈവിധ്യത്തിൽ ഏകത്വം എന്ന ആശയത്തെ കൂടുതൽ സമ്പന്നമാക്കുന്നു. മഹാത്മാഗാന്ധിയും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങൾ തമ്മിലുള്ള ആശയ വിനിമയത്തിനായി ഒരു പൊതുസമ്പർക്ക ഭാഷയുടെ ആവശ്യകത ചൂണ്ടിക്കാണിച്ചിരുന്നു. അദ്ദേഹം ഹിന്ദുസ്ഥാനി എന്ന ആശയത്തെ പിന്തുണച്ചു. ഭാഷ മനുഷ്യർ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനുള്ള ഉപാധിയായിരിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. അതോടൊപ്പം ഓരോരുത്തരും സ്വന്തം മാതൃഭാഷയിൽ അഭിമാനിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ ആശയം ഇന്നും പ്രസക്തമാണ്. ഭാഷകൾ തമ്മിൽ മത്സരിക്കേണ്ടതില്ല, സഹവർത്തിത്വമാണ് വേണ്ടത്. മലയാളം നമ്മുടെ മാതൃഭാഷയാണ്. ഹിന്ദി ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളുമായി ആശയവിനിമയം നടത്താൻ സഹായിക്കുന്ന പ്രധാന ഭാഷയാണ്. ഇംഗ്ലീഷ് ലോകവുമായി ആശയവിനിമയം നടത്താൻ സഹായിക്കുന്നു. മറ്റു ഇന്ത്യൻ ഭാഷകൾ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ സംസ്കാരങ്ങളിലേക്കുള്ള വാതിലുകളാണ്. അതുകൊണ്ട് കഴിയുന്നത്ര ഭാഷകൾ പഠിക്കുകയും ഓരോ ഭാഷയെയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് നമ്മുടെ അറിവിൻ്റെ ലോകത്തെ കൂടുതൽ വിശാലമാക്കും. ഇന്ത്യൻ ഭരണഘടനയുടെ 8th പട്ടികയിൽ മലയാളം ഉൾപ്പെടെ 22 ഭാഷകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭാഷകളെല്ലാം ഇന്ത്യയുടെ വിലമതിക്കാനാവാത്ത സാംസ്കാരിക സമ്പത്തിൻ്റെ ഭാഗങ്ങളാണ്. അതിനാൽ ഒരു ഭാഷയുടെ വളർച്ച മറ്റൊരു ഭാഷയുടെ വളർച്ചയെ തടയുന്നതാകരുത്. ഭാഷകൾ പരസ്പരം സഹായിച്ചുകൊണ്ട് വളരുമ്പോഴാണ് ഇന്ത്യയുടെ ഭാഷാ വൈവിധ്യം കൂടുതൽ ശക്തമാകുന്നത്. ഹിന്ദി ദിനവും നമ്മെ ഇതുതന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഹിന്ദി ദിനം ഒരു ഭാഷയുടെ മേൽക്കോയ്മ ആഘോഷിക്കുന്ന ദിനമല്ല. ഇന്ത്യയുടെ ഭാഷാ വൈവിധ്യത്തെ ആദരിച്ചുകൊണ്ട് ദേശീയ തലത്തിലുള്ള ആശയവിനിമയത്തിൽ ഹിന്ദിയുടെ പങ്ക് ഓർമ്മിപ്പിക്കുന്ന ദിനമാണ്. ഭാഷകൾ തമ്മിലുള്ള മത്സരമല്ല, സഹവർത്തിത്വമാണ് നമുക്ക് വേണ്ടത്. ഒരു രാജ്യം ഒരു ഭാഷ എന്ന ആശയത്തേക്കാൾ ഒരു രാജ്യം അനേകം ഭാഷകൾ ഒരൊറ്റ ദേശീയ ബോധം എന്ന ആശയമാണ്

0: ഭാഷകളെ മതിലുകളാക്കാതെ പാലങ്ങളാക്കാം. പ്രിയ കുട്ടികളെ, ഒരു പുതിയ ഭാഷ പഠിക്കൂ, പുതിയ വാക്കുകൾ പഠിക്കൂ, പുതിയ മനുഷ്യരെ അറിയൂ, പുതിയ സംസ്കാരങ്ങളെ മനസ്സിലാക്കൂ. അങ്ങനെ നിങ്ങളുടെ അറിവിൻ്റെ ലോകം കൂടുതൽ വിശാലമാക്കൂ. ഹിന്ദി പഠനം ഒരു പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് മാത്രമല്ല, ഹിന്ദിയെ അറിയാനുള്ള ഒരു വഴിയാണ്. ഹിന്ദി പഠനം ഒരു ഭാഷ പഠിക്കൽ മാത്രമല്ല, ഹിന്ദിയുടെ വൈവിധ്യത്തെ അടുത്തറിയാനുള്ള ഒരു അവസരമാണ്. മലയാളത്തെ സ്നേഹിക്കാം, ഹിന്ദിയെ പഠിക്കാം, എല്ലാ ഇന്ത്യൻ ഭാഷകളെയും ബഹുമാനിക്കാം. ഭാഷകളിലൂടെ മനുഷ്യരെ ബന്ധിപ്പിക്കാം, ഭാഷകളിലൂടെ ഇന്ത്യയെ കൂടുതൽ അടുത്തറിയാം. അവസാനമായി രണ്ടു വരികൾ പറയട്ടെ. മാതൃഭാഷ ഹൃദയത്തിൽ, മറ്റു ഭാഷകൾ അറിവിൽ, ഭാഷകളുടെ പാലത്തിലൂടെ നടക്കാം ഭാരതത്തിൻ്റെ വഴിയിൽ. നന്ദി, നമസ്കാരം.
1: ഹിന്ദി പഠനത്തിന്റെ പ്രാധാന്യം. ദേശീയ ഹിന്ദി പക്ഷാചരണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പങ്കെടുത്തത് തൃശൂർ എൽത്തുരുത്ത് സെന്റ് അലൂഷ്യസ് കോളേജിലെ ഹിന്ദി വിഭാഗം മേധാവി പ്രൊഫസർ ഡോക്ടർ രാജു സി പി. നിർവഹണ സഹായം ശ്രീരേഖ സൂരജ്. നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

0: ആകാശവാണി
1: കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് കൊല്ലം കാർത്തിക്. കഥ കുന്തി ദുഃഖം.
2: പ്രസിദ്ധ മറാഠി നോവലിസ്റ്റ് ശിവജി സാവന്തിൻ്റെ വിഖ്യാതമായ നോവലാണ് മൃത്യുഞ്ജയം. അതിൻ്റെ മലയാള പരിഭാഷയാണ് കർണൻ. കർണൻ എന്ന നോവലിൽ നിന്നും അടർത്തിയെടുത്ത അതീവ ശ്രേഷ്ഠമായ ഒരു മുഹൂർത്തമാണ് കുന്തി ദുഃഖം. മധുരയിലെ ശൂരസേന മഹാരാജാവിൻ്റെ മകളാണ് പൃഥ. ഈ ശൂരസേന മഹാരാജാവിൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് കുന്തിഭോജ മഹാരാജാവ്. അദ്ദേഹത്തിന് മക്കളില്ല. അതുകൊണ്ട് ശൂരസേന മഹാരാജാവ് സ്വന്തം മകൾ പൃഥയെ കുന്തിഭോജ മഹാരാജാവിന് വളർത്തുമകളായി നൽകി. കുന്തിഭോജന്റെ കൊട്ടാരത്തിൽ എത്തിയതോടുകൂടി പൃഥ കുന്തി എന്ന പേരിൽ അറിയപ്പെട്ടു. കുന്തി വളർന്നു. അവൾക്ക് ഇപ്പോൾ 18 വയസ്സ് പ്രായമായിരിക്കുന്നു. ഇന്ന് അതീവ സുന്ദരിയാണ് കുന്തി.

ദാ ഈ സമയം കുന്തിഭോജന്റെ കൊട്ടാരത്തിൽ ദുർവാസാവ് മഹർഷി ഒരു യാഗം ആരംഭിച്ചു. ഈ യാഗത്തിൽ

വാസാവ് മഹർഷിയെ കുന്തിവേണ്ടൻ ഇതിൽ സേവിച്ചു സഹായിച്ചു. ഇതിൽ സന്തുഷ്ടനായ ദുർവാസാവ് മഹർഷി യാഗം അവസാനിച്ചപ്പോൾ അവൾക്ക് അതീവ ശ്രേഷ്ഠമായ 5 മന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തു. ദേവ ആവാഹന മന്ത്രങ്ങൾ. ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഏതൊരു പ്രകൃതി ശക്തിയെ അവൾ സ്മരിക്കുന്നു, ആ പ്രകൃതി ശക്തി പുരുഷ വേഷം ധരിച്ച് കുന്തിയുടെ മുമ്പിലെത്തി അവൾക്ക് ശ്രേഷ്ഠനായ ഒരു പുത്രനെ നൽകും. ഇതാ ദുർവാസാവ് മഹർഷി നടന്നകുന്നു. അടുത്ത ദിവസം രാവിലെ പതിവ് പോലെ കുന്തി ഇതാ അശ്വനദിയിൽ കുളിക്കാനിറങ്ങി. ആ നാട്ടിലെ അശ്വങ്ങൾ, കുതിരകൾ ഈ നദിയിൽ നിന്നും മാത്രമേ ജലം കുടിക്കൂ. അതുകൊണ്ടാണ് ആ നദിക്ക് അശ്വനദി എന്ന പേര് കിട്ടിയത്. ഇതാ കുന്തി സ്നാനം കഴിഞ്ഞു. കിഴക്കേ ആകാശം ചുവന്ന് തുടുക്കുന്നു.

കുന്തി, സ്നാനം കഴിഞ്ഞു. ഉദിച്ചു വരുന്ന ബാലസൂര്യന്റെ തേജസ് കണ്ടപ്പോൾ അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കാമം കലർന്ന പ്രേമം രൂപം കൊണ്ടു. അവൾ സൂര്യദേവനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ദേവ ആവാഹന മന്ത്രം ജപിച്ചു. ദായത്തി സൂര്യദേവൻ പുരുഷ വേഷം ധരിച്ചു കുന്തിയുടെ മുന്നിൽ. കുന്തി, നീ നമ്മെ മന്ത്രത്താൽ ആവാഹിച്ചിരിക്കും. നിനക്കിനി ശ്രേഷ്ഠനായ ഒരു പുത്രന് നൽകുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ്. അല്ലയോ സൂര്യദേവ, ഈ കുന്തിയോട് ക്ഷമിച്ചാൽ അങ്ങക്കറിയാമല്ലോ ഞാൻ കന്യകയായ ഒരു രാജകുമാരിയാണ്. അങ്ങനെയുള്ള ഞാനൊരു കുഞ്ഞിൻ്റെ അമ്മയായാൽ അത് ലോകാപവാദത്തിന് വഴിതെളിക്കും. കുന്തി, നീ വിഷമിക്കാതിരിക്കൂ. നിനക്ക് ഞാൻ വാക്ക് നൽകുകയാണ്. നിന്റെ പുത്രൻ, അതായത് നമ്മുടെ പുത്രൻ, യുദ്ധവിജയിയാകും, യുദ്ധ നിപുണനാകും, വിശ്വവിജയിയാകും. അതുമാത്രമല്ല, നിനക്ക് കന്യാദോഷം ഉണ്ടാവുകയുമില്ല. കുന്തി മൗനം പാലിച്ചു. മൗനം സമ്മതം. ഇതാ സൂര്യദേവൻ കുന്തിയെ പ്രാപിച്ചു അപ്രത്യക്ഷനായി. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. കുന്തി ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. ശരീരമാസകലം സ്വർണ്ണ നിറം കൊണ്ടിരിക്കുന്ന കവചം, അവന്റെ കർണങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന കുണ്ഡലങ്ങൾ, സൂര്യദേവന്റെ അതേ തേജസ്സുള്ള മുഖം. കുന്തിക്ക് എത്ര കണ്ടു നോക്കിയിട്ടും അവൾക്ക് മതി വരുന്നില്ല. പക്ഷെ അധിക നേരം തൻ്റെ പൊന്നോമനെ നോക്കി നിർവൃതി കൊള്ളാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഇത് അവളുടെ വിശ്വസ്തയായ ദാസി ദാത്രി ഒരു പെട്ടിയുമായി വന്നു. ആ പെട്ടിയിൽ കുഞ്ഞിനെ വളരെ സുരക്ഷിതമായി ജലം കയറാത്ത രീതിയിലാക്കി. ആ പെട്ടിയുമായിട്ട് അവൾ ഇതാ പോകുന്നു. നേരം പ്രഭാതമാകുന്നതേ ഉള്ളൂ. അവൾ ആ പെട്ടി അശ്വനദിയുടെ ഓളങ്ങളിലേക്ക് വെച്ചുകൊടുത്തു. ആ ഓളങ്ങളിതാ അമ്മാനമാടി അമ്മാനമാടി ആ പെട്ടിയും കൊണ്ടുപോകുന്നു. ദിവസങ്ങൾ പലത് കടന്നപ്പോൾ അശ്വനദിയിൽ നിന്നും അതങ്ങ് യമുനാ നദിയിലെത്തി, പിന്നീടത് ഗംഗാ നദിയിലെത്തി, ഒടുവിൽ ഗംഗാനദിയുടെ പോഷക നദിയായ ചമ്പാ നദിയിലെത്തി.

ഈ സമയം ചമ്പാ നദിയിൽ അതിരതൻ എന്ന സൂതൻ പ്രഭാത സ്നാനം നടത്തുന്നു. തന്റെ അടുത്തേക്ക് ഒഴുകി വന്ന പെട്ടി അയാൾ കയ്യെത്തി പിടിച്ചു. ആ പെട്ടിയുമായി അദ്ദേഹം വീട്ടിലെത്തി. രാധേ, ദാ ഭാര്യയെ വിളിച്ചു. അവിടെ ദാ ഇറങ്ങി വരുന്നു. എന്താ നാഥ? ദാ ഒരു പെട്ടി. അവർ രണ്ടുപേരും കൂടി ചേർന്ന് ആ പെട്ടി തുറന്നു നോക്കി. നാഥ, ഒരു കുഞ്ഞ്. നോക്കൂ, ഇവന്റെ ശരീരമാസകലം സ്വർണ നിറത്തിലുള്ള കവരങ്ങൾ. അവന്റെ കർണങ്ങളിൽ മിന്നി തിളങ്ങുന്ന കുണ്ടളങ്ങൾ. സൂര്യദേവന്റെ അതേ തേജസ്സുള്ള മുഖം. നമ്മുടെ പ്രാർത്ഥന സൂര്യദേവൻ കൈക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം നമ്മളെ അനുഗ്രഹിച്ച് നമുക്കൊരു ഓമന പുത്രന് നൽകിയിരിക്കുന്നു. നമ്മളിവന് വളർത്തും. ദിവസങ്ങൾ കടന്നുപോയി. അവർ രണ്ടുപേരും കൂടി ചേർന്ന് ആ കുഞ്ഞിനൊരു പേരിട്ടു. വസു. രാധേ, ഈ പേര് നമുക്ക് ഇവനെ വീട്ടിൽ വിളിക്കാം. ഇവനെ ലോകമറിയേണ്ടത് കർണഭൂഷണമായി ജനിച്ചവൻ കർണൻ. കർണൻ വളരുകയാണ്. അവന് 20 വയസ്സ് പ്രായമായി. കർണനെ ഇപ്പൊ കണ്ടാൽ ആരായാലും ഒന്ന് നോക്കി നിന്നുപോകും. ഏതൊരു പെണ്ണും അവനെ സ്വന്തമാക്കാൻ കൊതിക്കും. കാരണം

0: ദാ ഒരു ദിവസം രാവിലെ കർണനെ തൻ്റെ രഥത്തിലിരുത്തി. ഇതാ അതിരതൻ ദ്രോണാചാര്യരുടെ ആശ്രമത്തിലേക്ക് പാഞ്ഞു പോകുന്നു. ആ രഥം ദ്രോണാചാര്യരുടെ ആശ്രമത്തിന് മുന്നിൽ ചെന്നിട്ടുണ്ട്. അതിരതാ, നീ എന്താ ഈ പ്രഭാതത്തിൽ ഇവിടെ? ആരാ ഈ യുവാവ്?
1: ആചാര്യ, ഇതെന്റെ മകൻ കർണനാ.
0: അവനെ എന്തിനാണിപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ആചാര്യൻ തന്നെ എന്റെ കർണന് ആയോധന കലകളും അസ്ത്രശസ്ത്ര വിദ്യകളും അഭ്യസിപ്പിക്കണം. അതിനെന്താ നിനക്കെന്താ ബുദ്ധിഭ്രമം സംഭവിച്ചോ? ഞാൻ ക്ഷത്രിയ രാജകുമാരന്മാരെ മാത്രമേ വിദ്യകൾ അഭ്യസിപ്പിക്കൂ, അല്ലാതെ സൂതപുത്രന്മാരെ വിദ്യകൾ അഭ്യസിപ്പിക്കയില്ല. ഇവനെ മറ്റെവിടെങ്കിലും ചേർത്ത് വിദ്യകൾ അഭ്യസിപ്പിക്കൂ. ഇത് അതിരതന്റെ മുഖം കുനിഞ്ഞു. ആ മുഖം ദുഃഖപൂരിതമാകുന്നു, കണ്ണുകൾ നിറയുന്നു. കർണൻ ഇത് കണ്ടു. അച്ഛ, ദുഃഖിക്കാതെ, കരയാതെ, കരയാതെ, എന്റെ അച്ഛൻ കരയല്ലേ? എന്നെ ഈ ആചാര്യന്മാരാരും ഒന്നും പഠിപ്പിക്കണ്ട അച്ഛ. എന്നെ എല്ലാ വിദ്യകളും ഒരാചാര്യൻ അദൃശ്യനായി വന്ന് പഠിപ്പിക്കുന്നുണ്ട്. പുത്ര, ആരാണ് നിന്റെ അദൃശ്യനായി വന്ന് എല്ലാ വിദ്യകളും അഭ്യസിപ്പിക്കുന്ന ആ ആചാര്യൻ? സാക്ഷാൽ സൂര്യഭഗവാൻ. അങ്ങനെ സൂര്യഭഗവാനിൽ നിന്നും എല്ലാം അഭ്യസിച്ച കർണനെ നമ്മൾ ഇനി കാണുന്നത് ഒരു മത്സരവേദിയിലാണ്. ഇതാ മത്സരവേദി അലങ്കരിച്ചിരിക്കുന്നത് അങ്ങ് ഹസ്തിനപുരിയിലാണ്. അവിടെ നടക്കുന്ന മത്സരം എന്താണെന്നറിയണ്ടേ? കൗരവ പാണ്ഡവ രാജകുമാരന്മാർക്ക് ആയോധന കലയിലും അസ്ത്രശസ്ത്ര വിദ്യയിലുമുള്ള പാണ്ഡവത്തിന്റെ മാറ്റുരച്ച് അവരിൽ നിന്നും മഹാവീരനെ തെരഞ്ഞെടുത്ത് അയാളുടെ കഴുത്തിൽ നീലത്താമര കൊണ്ടുള്ള മാല അണിയിക്കും ദ്രോണാചാര്യർ. ഈ മത്സരം നടക്കുന്നത് വസന്ത പൗർണമിയിലാണ്. ഇതാ വസന്ത പൗർണമി എത്തിക്കഴിഞ്ഞു.

മത്സരം വീക്ഷിക്കുന്നതിന് വേണ്ടി ധൃതരാഷ്ട്ര മഹാരാജാവും ഗാന്ധാരി ദേവിയും ഭീഷ്മാചാര്യരും ദ്രോണാചാര്യരും കൃപാചാര്യരും മഹാമന്ത്രി വിദുരരും എത്തിക്കഴിഞ്ഞു. കൂടാതെ രാജമാതാവ് കുന്തിയും എത്തിക്കഴിഞ്ഞു. ഇതാ വിദുരർ വിളിച്ചു പറയുന്നു, ഇനി മത്സരം ആരംഭിക്കാം. അത് കേട്ടതും ഇതാ അർജുനൻ മത്സരവേദിയിലെത്തി. അർജുനൻ ആയോധന കലയിൽ തന്റെ പാടവം തെളിയിച്ചു കഴിഞ്ഞു. അടുത്തതായിട്ട് അദ്ദേഹം അസ്ത്രശസ്ത്ര വിദ്യയിൽ തന്റെ പാടവം തെളിയിക്കാൻ പോവുകയാണ്. അർജുനന്റെ കണ്ണുകൾ കറുത്ത തുണി കൊണ്ട് മൂടി കെട്ടിക്കഴിഞ്ഞു. അമ്പും വില്ലും കയ്യിലെടുത്തു അർജുനൻ. അർജുനൻ ഇതാ നാദഭേദി ബാണമയക്കാൻ പോകുന്നു. എന്താ നാദഭേദി ബാണം? ശബ്ദം കേട്ട ദിക്കിലേക്ക് ലക്ഷ്യം തെറ്റാതെ ബാണങ്ങൾ അയക്കുന്നതിനെയാണ് നാദഭേദി ബാണമെന്ന് പറയുന്നത്. അർജുനൻ അമ്പും വില്ലും കയ്യിലെടുത്തു. നാദഭേദി ബാണം അയക്കാനുള്ള ശബ്ദം കാതോർത്തു നിൽക്കുമ്പോൾ ഇതാ അങ്ങകലെ എവിടെ നിന്നോ ഒരു നായ് കുരയ്ക്കുന്നു. ആ ശബ്ദം ലക്ഷ്യമാക്കിക്കൊണ്ട് അർജുനൻ നാദഭേദി ബാണങ്ങൾ അയക്കുന്നു. ഇതാ ആ ശബ്ദം നിലച്ചു. എല്ലാവരും അലറി വിളിക്കുന്നു, അത്ഭുതം, അതിശയം. അർജുനൻ അയച്ച നാദഭേദി ബാണങ്ങൾ ആ നായുടെ നാവിൽ തന്നെ തറച്ച് കയറിയിരിക്കുന്നു. കാണികൾ ഒരേ സ്വരത്തിൽ വിളിച്ചു കൂവുന്നു, യുവരാജ അർജുനൻ വിജയിക്കട്ടെ, യുവരാജ അർജുനൻ വിജയിക്കട്ടെ. ദ്രോണാചാര്യർ അർജുനന്റെ അടുത്തെത്തി തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്റെ വലതു കൈ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രഖ്യാപിക്കുന്നു, അർജുനൻ മഹാവീരൻ, അർജുനൻ മഹാവീരൻ, അർജുനൻ മഹാവീരൻ. അടുത്തത് നീലത്താമര കൊണ്ടുള്ള മാല അണിയിക്കുക എന്നുള്ളതാണ്. ദ്രോണാചാര്യർ തന്റെ നീലത്താമര കൊണ്ടുള്ള മാല അർജുനന്റെ കഴുത്തിൽ അണിയിച്ച് അർജുനനെ അഭിനന്ദിക്കുന്നു. ഈ സമയം സദസ്സിൽ നിന്നും ഒരു യുവാവ് ചാടി എഴുന്നേറ്റു, ബഹുമാന്യനായ ദ്രോണാചാര്യരെ, ഈ അർജുനൻ ഇവിടെ കാട്ടിയതിനേക്കാൾ ശ്രേഷ്ഠമായ അഭ്യാസ പ്രകടനങ്ങൾ ഞാനിവിടെ കാണിക്കാം. ആരാ നീ? ഞാൻ കർണൻ.

കർണ, നീ സൂതപുത്രനാണ്, നീചകുല ജാതനാണ്. നിനക്ക് ക്ഷത്രിയ രാജകുമാരന്മാരോടൊപ്പം മത്സരിക്കാൻ എന്താണ് അർഹത? കർണൻ മഹാരാജാവിനെ നോക്കി, മഹാരാജാവേ, തിരുവുള്ളക്കേട് ഉണ്ടാകരുത്. ഞാൻ സൂതപുത്രനാണ്, നീചകുല ജാതനാണ്, എങ്കിലും ഞാനും ഈ ഹസ്തിനപുരിയിലെ ഒരു പ്രജയാണ്. ആയതിനാൽ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ എനിക്കും അർഹതയില്ലേ? ഇതാ മഹാരാജാവ് തൊട്ടടുത്തിരിക്കുന്ന ഭീഷ്മ പിതാമഹനുമായിട്ട് എന്തോ ആലോചിച്ചു. ഇതാ മഹാരാജാവ് എഴുന്നേറ്റു. അദ്ദേഹം രാജദണ്ഡ് കയ്യിലെടുത്തു. സദസ്സു നിശബ്ദമായി. സദസ്യരെ, ഈ കർണൻ പറഞ്ഞതിൽ നീതിയും ന്യായവും ഉണ്ട്. കർണൻ സൂതപുത്രനാണ്, നീചകുല ജാതനാണ്, എങ്കിലും കർണൻ ഈ ഹസ്തിനപുരിയിൽ ഒരു പ്രജയാണ്. ആയതിനാൽ കർണനെ, ഈ മത്സരത്തിൽ പങ്കെടുക്കാം നാം കൽപ്പിച്ചു ഉത്തരവാകുന്നു. ഇതാ കർണൻ മത്സരവേദിയിലെത്തി. കർണൻ ഇതാ അസ്ത്രശസ്ത്ര വിദ്യയിൽ തന്റെ പാഠവം തെളിയിക്കാൻ പോകുന്നു. കർണന്റെ കണ്ണുകളും ഇതാ കറുത്ത തുണി കൊണ്ട് മൂടി കെട്ടിക്കഴിഞ്ഞു. കർണനും ഇതാ നാദഭേദി ബാണവായിക്കാൻ പോകുന്നു. നാദഭേദി ബാണവായിക്കുന്നതിന് വേണ്ടി ശബ്ദം കാതോർത്ത് നിൽക്കുമ്പോൾ അങ്ങകലെ എവിടെയോ ഒരു കിളിക്കുഞ്ഞിന്റെ കിക്കിളി ശബ്ദം. ആ കിക്കിളി ശബ്ദം ലക്ഷ്യമാക്കിക്കൊണ്ട് കർണൻ നാദഭേദി ബാണവായിച്ചു. ആ ശബ്ദം നിലച്ചു. പെട്ടെന്ന് അങ്ങകലെ ആ നായുടെ ശബ്ദം, നായുടെ കുരയ്ക്കുന്ന ശബ്ദം, ആ ശബ്ദം തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം കേട്ടത് നാദഭേദി ബാണമയക്കാനുള്ള സൂചന ശബ്ദമല്ലായിരുന്നോ? എനിക്ക് നാദഭേദി ബാണങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ കഴിഞ്ഞില്ലേ? ഞാൻ ഈ മത്സരത്തിൽ പരാജയപ്പെട്ടോ? കർണന്റെ മുഖം വാടുന്നു. ആ മുഖം പരാജയ ഭീതി കൊണ്ട് നിറയുന്നു. ആ വേദി വെട്ട് കർണൻ പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഭീഷ്മാചാര്യർ എഴുന്നേറ്റു. അദ്ദേഹം ന്യായദണ്ഡ് കയ്യിലെടുത്തു. സദസ്സു നിശബ്ദമായി. പ്രിയ സദസ്യരെ, ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചത് അർജുനനല്ല, കർണനാണ്. നിങ്ങൾക്കറിയുമോ, ഇന്ന് ആര്യാവൃത്തത്തിൽ 4 മഹാരഥന്മാർ മാത്രമേ നാദഭേദി ബാണവയ്ക്കാനുള്ള പ്രഗത്ഭന്മാരായിട്ടുള്ളൂ. ഒന്ന് ഭീഷ്മരായ ഞാൻ, 2 ദ്രോണാചാര്യർ, 3 അർജുനൻ, 4 കർണൻ. കർണൻ നാദഭേദി ബാണങ്ങൾ അയക്കുന്നതിന് വേണ്ടിയുള്ള ശബ്ദം കാതോർത്ത് നിൽക്കുമ്പോൾ ദാ ആ കാണുന്ന നീർമാതളത്തിന്റെ മുകളിൽ കൂടുവെച്ചിരുന്ന ഒരു പക്ഷി ആ കൂട്ടിൽ ഇരിക്കുന്ന തന്റെ കുഞ്ഞിന്റെ കൊക്കിലേക്ക് ആഹാരം വെച്ചു കൊടുത്തപ്പോൾ ഉണ്ടായ കിക്കിളി ശബ്ദം കേട്ട് അത് നാദഭേദി ബാണം അയക്കാനുള്ള സൂചനാ ശബ്ദമാണെന്ന് തെറ്റിദ്ധരിച്ച് കർണൻ നാദഭേദി ബാണം അയക്കുകയായിരുന്നു. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ നീർമാതളത്തിന്റെ മുകളിൽ കയറി ആ പക്ഷിക്കൂട്ടിൽ നിന്നും ആ പക്ഷിക്കുഞ്ഞിനെ എടുത്തുകൊണ്ടുവന്ന് പരിശോധിക്കാം. ആരോ ആ നീർമാതളത്തിന്റെ മുകളിൽ കയറി ആ കൂട്ടിൽ നിന്നും ആ പക്ഷിക്കുഞ്ഞിനെ എടുത്തുകൊണ്ടുവന്ന് എല്ലാവരുടെയും സമക്ഷം കാണിക്കുന്നു. അത്ഭുതം, അതിശയം! കർണനയച്ച നാദഭേദി ബാണങ്ങൾ, സൂചി ബാണങ്ങൾ ആ പക്ഷിക്കുഞ്ഞിന്റെ കൊക്കിൽ തറച്ചു കയറിയിരിക്കുന്നു. ആളുകൾ ഇളകി മറിയുന്നു. കർണനാണ് മഹാവീരൻ, കർണനാണ് മഹാവീരൻ, കർണനാണ് മഹാവീരൻ. കർണന് സഹിക്കാൻ കഴിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സദസ്യരെ, നിങ്ങൾ ഇനി ഈ രീതിയിൽ ജയഘോഷം എനിക്ക് വേണ്ടി മുഴക്കിയത് എന്തു പ്രയോജനം? നീലത്താമര കൊണ്ടുള്ള മാല അനർഹന്റെ കഴുത്തിൽ അണിയിച്ചില്ലേ? കർണന് സഹിക്കാൻ കഴിയുന്നില്ല. ഞാനിതാ വെല്ലുവിളിക്കുകയാണ്,
അർജുനനെ വെല്ലുവിളിക്കുകയാണ്. അർജുനനുമായി ദ്വന്ദ്വയുദ്ധം നടത്താൻ ഞാൻ അർജുനനെ വെല്ലുവിളിക്കുന്നു. ഇത് കേട്ടതും കൃപാചാര്യർ ചോദിച്ചു, കർണ, നീ നീചകുലജാതനാണ്, നീ സൂതപുത്രനാണ്, ക്ഷത്രിയനല്ല. അങ്ങനെയുള്ള നിനക്ക് ക്ഷത്രിയ രാജകുമാരനായ അർജുനോടൊപ്പം മത്സരിക്കാൻ എന്താണ് അർഹത? ഇത് കേട്ടതും ദുര്യോധനൻ ചാടി എഴുന്നേറ്റു, കൃപാചാര്യരെ, എന്താണ് ക്ഷത്രിയന്റെ മാനദണ്ഡം? പറയണം, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം യുദ്ധപാഠവും കൈക്കരുത്തുമാണ്. അത് രണ്ടും ഈ കർണന് വേണ്ടുവോളമുണ്ട്. പക്ഷേ കർണനില്ലാത്ത ഒന്നേ ഉള്ളൂ, സ്വന്തമായി രാജ്യം. സ്വന്തമായി രാജ്യം കിട്ടിയാൽ കർണൻ ക്ഷത്രിയനാകുമെങ്കിൽ ഈ നിമിഷം ഞാൻ കർണനെ അംഗരാജ്യത്തിലെ മഹാരാജാവായി അഭിഷേകം ചെയ്യുന്നു. നിമിഷ നേരം കൊണ്ട് അഭിഷേകം കഴിഞ്ഞു. നവരത്ന ഖചിതമായ കിരീടം

ഇതാ ദുര്യോധനൻ നേരിട്ട് കർണന്റെ ശിരസിൽ അണിയിക്കുന്നു. എങ്ങും ആ ശബ്ദം മുഴുങ്ങി കേൾക്കുന്നു. അംഗരാജ കർണൻ നീണാൽ വാഴട്ടെ, അംഗരാജ കർണൻ നീണാൽ വാഴട്ടെ, അംഗരാജ കർണൻ നീണാൽ വാഴട്ടെ. ദാ കർണൻ ദുര്യോധന മാറോടമർത്തി മൂർധാവിൽ ചുംബിക്കുന്നു. പ്രിയ സുഹൃത്തേ, ദുര്യോധന മറക്കില്ല, ഈ കർണൻ ഒരിക്കലും മറക്കില്ല. അപമാനത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് തള്ളിയിട്ട എന്നെ കൈപിടിച്ചുയർത്തി എന്റെ മാനവും അഭിമാനവും സംരക്ഷിച്ച ഈ മഹാമനസ്കത മറക്കില്ല കർണൻ, മറക്കില്ല. ഇന്നു മുതൽ ഈ കർണന്റെ ദേഹവും ദേഹിയും ദുര്യോധന താങ്കൾക്കുള്ളത് മാത്രമായിരിക്കും. എനിക്ക് ആ അർജുനനുമായി ദ്വന്ദ്വയുദ്ധം നടത്തണം ഞങ്ങളിൽ ഒരാൾ അവസാനിക്കുന്നതുവരെ. അതിനു മുമ്പ് എനിക്കെന്റെ അച്ഛന്റെ അനുഗ്രഹം വാങ്ങണം. ദായത്തി കർണന്റെ വളർത്തച്ഛൻ സൂതൻ, അതിരതനെന്ന സൂതൻ, തന്റെ പ്രിയപ്പെട്ട അച്ഛനെ കണ്ടപ്പോൾ കർണൻ തന്റെ അച്ഛന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു. അതിരതൻ തന്റെ പ്രിയപ്പെട്ട പൊന്നുമകനെ വാരി കോരിയെടുത്തു മാറോടമർത്തി മൂർധാവിൽ ചുംബിച്ചുകൊണ്ട് അനുഗ്രഹിക്കുകയാണ്. കർണ വിജയീ ഭവ, വിജയീ ഭവ. ഇത് കണ്ടിത ആളുകൾ ഇളകി മറിയുന്നു. എന്താ നമ്മൾ ഈ കാണുന്നത്? ഈ അതിരതൻ, ഈ സൂതൻ എവന്റെ മകനാണോ ഈ കർണൻ? എവനെയാണോ നമ്മൾ അംഗരാജ കർണൻ എന്ന് വിളിച്ച് അഭിമാനിച്ചത്? കഷ്ടം, കഷ്ടം, മഹാകഷ്ടം. പ്രിയമുള്ളവരെ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് ഈ ജനങ്ങളെ ഈ രീതിയിൽ ഇളക്കി വിട്ടത് പാണ്ഡവർ തന്നെയായിരുന്നു. ഈ അവസരം അവർ മുതലെടുക്കുകയായിരുന്നു. ഭീമസേനൻ ചാടി എഴുന്നേറ്റു. എടോ കർണ, എടോ സൂതപുത്ര, നീച കുല ജാത, എടാ നിന്റെ കയ്യിലെടുക്കേണ്ടത് അമ്പും വില്ലുമല്ല, നിന്റെ കയ്യിലെടുക്കേണ്ടത് ചാട്ടവാറാണ്. പോ, ഏതെങ്കിലും കുതിരാലയത്തിൽ ചെന്ന് കുതിരയുടെ ചാണകം കോരരാ. എന്നിട്ട് കുതിരയ്ക്ക് മാലീസിട്, പൊയ്ക്കോ. കർണന്റെ മുഖം വാടി, ആ കണ്ണു നിറയുന്നു, അപമാനം സഹിക്കാൻ കഴിയുന്നില്ല. ആരോ ഈ സമയത്ത് വിളിച്ചു പറഞ്ഞു, രാജമാതാ കുന്തി ബോധമറ്റു വീണു. ഇതാ അർജുനൻ അങ്ങോട്ടേക്ക് പാഞ്ഞുപോയി. കുന്തിയെ അന്തപുരത്തിലെത്തിച്ചു, മുഖത്ത് ജലം തളിച്ചു. കുന്തിക്ക് ബോധം വീണു. അർജുനൻ അടുത്ത് നിൽക്കുന്നു. അമ്മേ, എന്ത് സംഭവിച്ചു? എൻ്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിച്ചില്ല. അമ്മ, ഞാൻ കൊട്ടാരമ്പേത്തിനെ വിളിച്ചോണ്ട് വരാം. വേണ്ട അർജുന. അർജുനൻ പോയി, തൊട്ടടുത്ത് നിൽക്കുന്നു. കുന്തിയുടെ തൊട്ടടുത്ത് നിൽക്കുന്നു വിശ്വസ്തയായ ദാസി. ആ ധാത്രി, എടി ധാത്രി, എന്റെ മക്കൾ ഉൾപ്പെടെ അവരെല്ലാവരും കൂടി ചേർന്ന് എന്റെ കർണനെ നീചകുല ജാത സൂതപുത്ര എന്ന് വിളിച്ചത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലടി. എന്റെ പൊന്നുമോനെ എനിക്കൊന്ന് കാണണം, അവന്റെ മൂർധാവിൽ ചുംബിക്കണം, മകനേ എന്നൊന്ന്.

സാത്വി, എന്റെ കർണൻ എന്നെങ്കിലും തിരിച്ചറിയോടി. എന്റെ മക്കൾ പാണ്ഡവർ അഞ്ചുപേരും അവന്റെ സഹോദരങ്ങളാണെന്ന് അവന്റെ സ്വന്തം

0: അനുജന്മാരാണെന്ന സത്യം അവൻ തിരിച്ചറിയുവോ? ലോകം എന്നെങ്കിലും മനസ്സിലാക്കുവോ? എന്റെ കർണൻ ആറാം പാണ്ഡവനാണെന്ന്, എന്റെ കർണൻ എന്റെ പാദങ്ങളിൽ വീണ് നമിച്ചുകൊണ്ട് അമ്മേ എന്നൊന്ന് വിളിക്കുവോ? ആ വിളി കേട്ട് അവനെ വാരി കോരിയെടുത്തു വാറോടമർത്തി മൂർധാവിൽ ചുംബിച്ചുകൊണ്ട് പൊന്നു മകനെ കർണ എന്നൊന്ന് വിളിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിക്കുവോടി? ഇല്ല, ഇല്ല, ഇതെല്ലാം ഈ കുന്തിയുടെ വെറും മോഹങ്ങൾ മാത്രമാണ്, വെറും മോഹങ്ങൾ മാത്രമാണ്. നിർഭാഗ്യവതിയാണ് ഞാൻ, എല്ലാം എന്റെ ദുർവിധിയാണടി. ഭഗവാനെ, കൃഷ്ണ, ദീനബന്ധോ, ദയാസിന്ധോ, ഇങ്ങനെ ഒരു ദുർവിധി നീ ഒരമ്മയ്ക്കും നൽകരുതേ, ഒരമ്മയ്ക്കും നൽകരുതേ. കണ്ണ, കുന്തിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നു. ആ കണ്ണീർ കണങ്ങൾ അവിടെ കവിളിലൂടെ ചാലുകീറി ഒഴുകുന്നു. ഒരു ശിലാവിഗ്രഹം പോലെ നിശ്ചലയായി, നിർവികാരയായി കുന്തിയിരുന്ന് കണ്ണീർ പൊഴിക്കുമ്പോൾ കുന്തി ദുഃഖം എന്ന കഥയും ഇവിടെ പൂർണ്ണമാകുന്നു.
1: കുന്തി ദുഃഖം കൊല്ലം കാർത്തിക് അവതരിപ്പിച്ച കഥാപ്രസംഗമാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ പ്രസാദ് ചേരാവള്ളി, രാധാകൃഷ്ണൻ വള്ളിക്കാവ്, മീനാക്ഷി സുന്ദരം, ബെന്നി കാവനാട്, ബാബു വള്ളിക്കാവ്.

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടി ഇസൈ തെൻഡ്രൽ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ ആരംഭിക്കുന്നു. ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശങ്ങളോട് ആവശ്യപ്പെട്ട ഈ ഇഷ്ടഗാന പരിപാടിയിൽ നിങ്ങൾക്കൊപ്പം ഞാൻ MB ബിജു. നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ശ്രോതാവിൻ്റെ സന്ദേശത്തിലേക്ക് പോകാം. വണക്കം ഇസൈ തെൻഡ്രൽ. ഏത്തി വച്ച നെരുപ്പിനിൽ എന്നാരംഭിക്കുന്ന ഗാനം എനിക്ക് വേണ്ടി കേൾപ്പിച്ചു തരുമോ? SP ബാലസുബ്രഹ്മണ്യവും ചിത്രയുമാണ് ഈ ഗാനം പാടിയത്. ചിത്രം ആലാ പിറന്നവൻ. ഈ സന്ദേശം അയച്ചിരിക്കുന്നത് മനോജ് തെന്നിലാപുരം എന്ന പ്രിയ ശ്രോതാവാണ്. മനോജിൻ്റെ ഇഷ്ടഗാനത്തോടെ ആവട്ടെ നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെയും തുടക്കം.

ഈ സൈത്തണ്ടറിനോടുള്ള സ്നേഹത്തോടെ പല ശ്രോതാക്കൾക്കും ഒന്നിലധികം നമ്പറിൽ നിന്നും സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. റാണി വർഗീസ് ചേരാനല്ലൂർ എന്ന ശ്രോതാവ്, റാണി വർഗീസും നല്ലുവും ചേരാനല്ലൂർ എന്ന സ്ഥലത്ത് നിന്നും സന്ദേശം അയച്ചിട്ടുണ്ട്. ഇസൈത്തണ്ടറിലെ എല്ലാ കൂട്ടുകാർക്കുമായി പഠിക്കാത്തവൻ എന്ന ചിത്രത്തിലെ ഊരെ തിരിച്ച് കിട്ടാൻ എന്ന ഗാനം വെച്ച് തരുമോ എന്നാണ് സന്ദേശം അയച്ചു ചോദിച്ചിരിക്കുന്നത്. മറ്റൊരു ഗാനം കൂടി മറ്റൊരു നമ്പറിൽ നിന്ന് കൂടി ചോദിച്ചിട്ടുണ്ട്, അപ്പോട്ട് നമ്മുടെ ഇല്ല എങ്കിലും റാണി വർഗീസിൻ്റെ ഈ ഇഷ്ടഗാനം നമുക്ക് കേൾക്കാം. യേശുദാസ് ആണ് ഈ ഗാനം പാടിയത്.

ഇനി ശ്രീധരൻ അവണൂർ എന്ന ശ്രോതാവാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. അദ്ദേഹം വീരത്തിരുമകനിലെ റോജാ മലരേ രാജകുമാരി എന്ന ഗാനം കേൾക്കാനാണ് സന്ദേശം അയച്ചത്. വീരത്തിരുമകനിലെ മറ്റ് നാല് പാട്ടുകൾ നമ്മളുടെ കയ്യിലുണ്ട്. റോജാ മലരേ രാജകുമാരി എന്ന ഗാനം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഏതായാലും വീരത്തിരുമകനിലെ പി ബി ശ്രീനിവാസും എസ് ജാനകിയും പാടിയ പാടാത്ത പാട്ടെല്ലാം എന്ന ഗാനം അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് കേൾപ്പിക്കാം. ഇഷ്ടഗാനം കേട്ടോളൂ.

ഇനി ഇസാ ചേരാനല്ലൂരിൻ്റെ ഇഷ്ടഗാനമാണ് നീയൊരു കാതൽ സംഗീതം എന്ന നായകനെ നേതൃത്വത്തിലെ പാട്ട് വെച്ച് തരുമോ എന്നാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. തീർച്ചയായും ഇസയുടെ ഇഷ്ടഗാനം കേട്ടോളൂ. മനോയും ചിത്രയുമാണ് ഈ ഗാനം പാടിയത്. വാലിയുടെ വരികൾക്ക് ഇളയരാജ ഈണമിട്ട ഗാനം.

ഇനിയൊരു ദീർഘ സന്ദേശമാണ്. ഹായ് വണക്കം ഇസൈ തെൻട്രൽ. ഇന്ദിര എന്ന സിനിമയിലെ തൊടത്തോടെ മലർന്നു തന്നെ പൂവേ, തൊട്ടവനെ മറന്നതെന്ന്. പൂവേ, എന്തിനാണ് നീ മെല്ലെ മെല്ലെ വിരിയുന്നത്? തൊട്ടവനെ നീ മറന്നതെന്താണ്? നോട്ടങ്ങൾ പുതുമയുള്ളതോ, സ്പർശങ്ങൾ പുതുമയുള്ളതോ? മഴ വരുമ്പോൾ ഭൂമി എന്തിനാണ് നിരസിക്കുന്നത്? എൻ്റെ ഈ ഇഷ്ടഗാനം വെച്ച് തരുമോ? സൽമ ജമാലുദ്ദീൻ ഇടയക്കുന്നമാണ് പാട്ടെഴുതി, അതിൻ്റെ വരികളുടെ മലയാള അർത്ഥം കൂടി എഴുതി നമുക്ക് സന്ദേശം അയച്ചിട്ടുള്ളത്. സൽമയുടെ ഇഷ്ടഗാനം നമുക്ക് കേൾക്കാം. ഈ ഗാനം എസ് പി ബാലസുബ്രഹ്മണ്യവും ചിത്രയുമാണ് പാടിയത്. വൈരമുത്തുവിൻ്റെതാണ് ഈ മനോഹരമായ കവിത. എ ആർ റഹ്മാൻ ഈണമിട്ടു.

0: ഇനി രാജു തുറവൂർ എന്ന ശ്രോതാവ് ഇഷ്ടഗാനം ചോദിച്ചൊരു സന്ദേശം അയച്ചിട്ടുണ്ട്. ഊരുക്കുള്ള എന്നെപ്പത്തി ഉന്നെപ്പത്തി എന്നാരംഭിക്കുന്ന ഗാനമാണ് നിനൈവ് ചിഹ്നം എന്ന ചിത്രത്തിലെ ഗാനമാണ് അദ്ദേഹം കേൾക്കാൻ കാത്തിരിക്കുന്നത്. ഈ ഗാനം ചിത്രയും മലേഷ്യ വാസുദേവനും ചേർന്ന് പാടിയത്. പാട്ട് നമുക്ക് കേൾക്കാം.
1: ഊരുക്കുള്ള എന്നെയും പത്തി ഒന്നെയും പത്തി.

ഇനി വൈഷ്ണവി തൃപ്പൂണിത്തറ സന്ദേശം അയച്ചിട്ടുണ്ട്. ഗുഡ് ഈവനിങ് ഇസൈ തെൻഡ്രൽ, നീരാടി വാ തെൻഡ്രലെ എന്നാരംഭിക്കുന്ന ഗാനം മങ്കൈ ഒരു ഗംഗൈ എന്ന ചിത്രത്തിലെ ഈ ഗാനം എല്ലാ സുഹൃത്തുക്കൾക്കുമായി വെച്ച് തരുമോ എന്നാണ് സന്ദേശമായി ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഗാനം കേട്ടോളൂ. എസ് ജാനകി നയിച്ചതാണ് ഈ ഗാനം.

ഇനി ജോഷി അങ്കമാലിയുടെ സന്ദേശം വായിക്കാം. ഹായ് നമസ്കാരം. ഒരു മൈന മൈന കുരുവി എന്ന ഗാനം വെച്ച് തരുന്നു ചിത്രം ഉഴൈപ്പാളി. വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എന്നാണ് ഈ സന്ദേശത്തിലൂടെ അദ്ദേഹം പറയുന്നത്. ഇഷ്ടഗാനം ഇതാ കേട്ടോളൂ. മനോയും ചിത്രയും പാടിയ ഗാനം, വാലി എഴുതി, ഇളയരാജ ഇണമിട്ടത്.

ഇസൈ തെണ്ടറിൽ ഇനിയൊരു ദീർഘ സന്ദേശം അയച്ച് കാത്തിരിക്കുന്നു എ ബി രാജേഷ് പച്ചാളം എന്ന ശ്രോതാവ്. സന്ദേശം ഇങ്ങനെയാണ് വായിക്കാം. നമസ്കാരം പ്രിയ ഇസൈ തെണ്ടൽ. കാതൽ മയക്കം അഴകിയ കണ്ണുകൾ തുടിക്കും പുതുമൈ പെണ്ണ ചിത്രത്തിലെ ഈ ഗാനം ഒന്ന് കേൾപ്പിക്കാമോ? ശുദ്ധ സാവേരി രാഗത്തിൽ രാജസാർ തീർത്ത ഈ ഗാനം ശ്രോതാക്കളിൽ ഏറെ സന്തോഷമാണ് പകർന്നു നൽകുന്നത്. ഗാനത്തിൻ്റെ തുടക്കത്തിൽ കേൾപ്പിക്കുന്ന BGM തരുന്ന ആനന്ദമോ കർണാമൃതം തന്നെ. വളരെ മനോഹരമായി പാട്ടിനെ വർണ്ണിച്ച് തന്നെയാണ് അദ്ദേഹം സന്ദേശം അയച്ചിട്ടുള്ളത്. രാജേഷിന് ഇഷ്ടഗാനം നമുക്ക് കേൾക്കാം. ജയചന്ദ്രനും സുനന്ദയുമാണ് ഈ ഗാനം പാടിയത്. വൈരമുത്തുവിൻ്റെ വരികൾ ഇളയരാജയുടെ ഈണം.

ഇനി ഗംഗാധരൻ പയ്യന്നൂരിൻ്റെ സന്ദേശമാണ്. ഇസൈത്തണ്ടറിൽ കൂടി ഇന്ത്യൻ അനിത്രത്തിൽ യേശുദാസ് പാടിയ പച്ചൈക്കിളികൾ തോളോടെന്ന ഗാനം കേൾപ്പിക്കുമോ? ഇഷ്ടഗാനം ഇതാ, കേട്ടോളൂ.

ഇനി ചേർത്തല തണ്ണീർമുഖത്തു നിന്നും ശശിധരനും സുമാ ശശിധരനും അയച്ച സന്ദേശമാണ്. ജെന്റിൽമൻ എന്ന ചിത്രത്തിലെ എൻ വീട്ടുതോട്ടത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഗാനം കേൾപ്പിക്കണം എന്നാണ് അദ്ദേഹം സന്ദേശം അയച്ചിട്ടുള്ളത്. എസ് പി ബാലസുബ്രഹ്മണ്യം സുജാതയുമാണ് ഈ ഗാനം പാടിയിട്ടുള്ളത്. ഒപ്പം തന്നെ നമുക്ക് വേണ്ടി നമ്മളോട് പാട്ട് ചോദിച്ച് സന്ദേശം അയച്ചിട്ടുള്ളത് ജാർഖണ്ഡിൽ നിന്നും ശിവഗോപ്, പ്രേം ഗോപ്, കപിൽ ഗോപ്, ശിവാൻഷ് ഗോപ്, സംഗീത് ഗോപ്, ലിപി ഗോപ്, ദീപാലി ഗോപ്. ഈ ശ്രോതാക്കൾ ലൈവായി നമ്മുടെ പരിപാടി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പേരുകൂടി പരിപാടിയിൽ സൂചിപ്പിക്കണം എന്ന് നമ്മളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇവർക്കെല്ലാം വേണ്ടി നമുക്ക് ഈ ഗാനം കേൾക്കാം.

ഈ പരിപാടിയിൽ അവസാനമായി ലീബ പുരുഷോത്തമൻ തിരുവാങ്കുളം എന്ന ശ്രോതാവിൻ്റെ ഇഷ്ടഗാനമാണ്. ഇസൈത്തണ്ടറിന് വണക്കം. കവിത അരങ്ങേറും നേരം അന്ത ഏഴ് നാളുകൾ എന്ന ചിത്രത്തിലെ ഗാനമാണ് വേണ്ടത്, എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജയചന്ദ്രനും എസ് ജാനകിയും പാടിയതാണ് ഈ ഗാനം.

ഈ ഗാനത്തോടെയത്തെ ഇസൈ തെണ്ടൽ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി ഇവിടെ പൂർണ്ണമാവുന്നു.